ആകാശവാണി കോഴിക്കോട്. സമയം 5:58:23. ഇന്ന് ശകവർഷം 1948, വൈശാഖം 27, കൊല്ലവർഷം 1201, ഇടവം 3, 2026 മെയ് 17 ഞായറാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട്.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എം പ്രിയദർശൻലാൽ.
2: ഞാൻ ശരിയാണ് എന്ന് വിശ്വസിക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. പക്ഷെ നീ തെറ്റാണ് എന്ന് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. തൻ്റെ ശരി തനിക്ക് ശരി തന്നെ. പക്ഷേ അത് മറ്റുള്ളവന് ശരിയാകണം നിർബന്ധം വേണ്ടല്ലോ. പലരും അതല്ല ചെയ്യുന്നത്. ഇനി മറ്റൊന്നുണ്ട്, തൻ്റെ ശരി മറ്റൊരാളിനെ ധരിപ്പിക്കേണ്ടെന്നല്ല, കാര്യകാരണ സഹിതം താൻ ചെയ്യുന്നത് ശരിയാണെന്നും നിങ്ങളും ആ ശരി ചെയ്യണമെന്നും

0: ഉപദേശിക്കുന്നത് നല്ലതാണ്, അത് ന്യായമാണ്, ധർമ്മമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ തെറ്റ് കാണുന്നെന്ന് വിചാരിക്കുക, ക്ഷമാപൂർവം അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ദയവായി അത് നിങ്ങൾ തിരുത്തുക. അങ്ങനെ അവരെ ശരിയുടെ പക്ഷത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമ കൂടിയാണ്. താൻ തെറ്റാണെന്നൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ ക്ഷോഭിക്കരുത്, ക്ഷമയോടെ സന്തോഷത്തോടെ അത് സ്വീകരിക്കണം. യഥാർത്ഥത്തിൽ തെറ്റാണെങ്കിൽ അത് തിരുത്തുകയും വേണം. ഇതൊന്നുമല്ലാതെ ഞാനാണ് ശരിയെന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നത് അധർമ്മം തന്നെയാണ്. എനിക്കെൻ്റെ ശരി, നിനക്ക് നിൻ്റെ ശരി എന്ന് ഒരു ഉദാസീനത കാണിക്കുകയാണെങ്കിൽ അത് വളരെ പ്രായോഗികമാണ്. പക്ഷേ പലരും ആ ഉദാസീനത കാണിക്കുന്നതിൽ വിമുഖരാണ്. നിനക്ക് നിൻ്റെ വഴി, എനിക്കെൻ്റെ വഴി എന്നതിന് പകരം ഞാനാണ് ശരി, എൻ്റെ ശരി നീ പിന്തുടരണം, നീ എന്നെ പിന്തുടർന്നേ തീരൂ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും. ഭാവം മാറി, സ്വരം മാറി, മനോഭാവം മാറി. അങ്ങനെ തൻ്റെ ശരി മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുന്ന ഘട്ടത്തിലാണ് എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകുന്നത്. കീഴടക്കലോ കീഴടങ്ങലോ ഒക്കെ വരുന്നത് ഈ ശരിയെക്കുറിച്ചുള്ള ചിന്തയുടെ പേരിലാണ്. ഈ ലോകത്തെ തിരുത്തുന്നത് എൻ്റെ കടമയാണെന്നും അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ കുഴപ്പം വരുമെന്നും ഒക്കെ ചിലരെങ്കിലും ധരിക്കുന്നുണ്ട്. എഴുത്തച്ഛൻ്റെ ഒരു ഭാഗം നമുക്ക് നോക്കാം. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം, ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുധജനം. ഇത് അധ്യാത്മരാമായണത്തിലെ ലക്ഷ്മണോപദേശം എന്ന ഭാഗത്തുള്ളതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കാനുണ്ട്. നമ്മളൊരാളോട് കോപിക്കുന്നു, എന്തിനാ കോപിക്കുന്നത്? ഈ ലോകത്ത് എത്ര കാലമാണ് നമ്മുടെ ജീവിതം? ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്ക് വിനാശവും ഇന്നേതിനമെന്ന് ഏത് പറഞ്ഞില്ല എന്ന് വളരെ ലളിതമായിട്ട് പൂന്താനം പറഞ്ഞതല്ലേ സത്യം. കൂടിയല്ല ജനിക്കുന്നത്, കൂടിയല്ല മരിക്കുന്നത്. അതുകൊണ്ട് മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാമൃത എന്നും പൂന്താനം ചോദിച്ചില്ലേ? ഈ വിഷയം ഭഗവത്ഗീതയും പറയുന്നുണ്ട്. ധ്യായതോ വിഷയാൽപുംസ സംഗസ്തേഷൂപരായതേ സംഗാൽ സഞ്ജായതേ കാമ കാമാൽ ക്രോധോഭിജായതേ. പിന്നെ പതനം തുടർച്ചയായിട്ടാണ്. ക്രോധാൽഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. ഇതാണ് അടിക്കടിക്കടിക്ക് താഴേക്ക് താഴേക്കുള്ള വീഴ്ചയുടെ ഘട്ടങ്ങൾ. മറ്റയാളും തന്നെ പോലെ ആകണം എന്ന് വിചാരിക്കുന്നത് നല്ലത്. പോട്ടെ, തന്നെ ഉപദ്രവിച്ചാൽ തനിക്ക് വേദനിക്കുമെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുമെങ്കിലും ചെയ്യണ്ടേ? തനിക്ക് വേദനിക്കുന്നത് പോലെ അയാൾക്കും വേദനിക്കും എന്ന ഒറ്റ ബോധമുണ്ടായാൽ മതി, നാം അക്രമങ്ങൾ ഉപേക്ഷിക്കും. തൻ്റെ ഇഷ്ടത്തെ അംഗീകരിച്ചുകൊണ്ട് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള പെരുമാറ്റമാണ് അനുകമ്പ. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാറുണ്ട്. താൻ ശരിയാണെന്ന് വിചാരിക്കുമ്പോൾ ശരിയല്ലേ ശരിയല്ലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് ആത്മപരിശോധന ചെയ്ത് കൂടെ വേണം. ഇങ്ങനെ പരിശോധന ചെയ്ത് താൻ ശരി തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ പരിഹാസ്യമാവില്ലേ? ഇങ്ങനെ നമ്മൾ സ്വയം പരിഹാസ്യരാകരുത്. അതുകൊണ്ട് ആത്മപരിശോധന ചെയ്യുക, സ്വയം നന്നായിക്കൊണ്ടിരിക്കുക, അരുളും അൻപും അനുകമ്പയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, എല്ലാം നന്നായി വരും. നമുക്ക് എല്ലാവർക്കും അനുകമ്പ ദശകം ഒരു ഉപദേശത്തായിരിക്കട്ടെ.
1: ഡോക്ടർ കെ എം പ്രിയദർശൻ ലാൽ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

0: 7:40 നോവൽ ടൈം. പി എഫ് മാത്യൂസ് എഴുതിയ അടിയാള പ്രേതം എന്ന നോവൽ. 7:45 മെയിൽ ബോക്സ്. 7:55 കൃഷിദീപം. 8:30 കഥാനേരം. മാധവിക്കുട്ടിയുടെ ചുവന്ന മാളിക എന്ന കഥ. 8:45 സുവർണ മലരുകൾ, പഴയ മലയാള ചലച്ചിത്രഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടി. 9:00 കയ്യൊപ്പ്, ഡോക്ടർ ആർ എൽ സരിത പങ്കെടുക്കുന്നു. 9:30 ഓർമ്മകളുടെ സംഗീതം. 10:15 അഡീഷണൽ ന്യൂസ് ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ട്വേറ്റ്സ്. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 7-ാം ദിനം പുനഃപ്രക്ഷേപണം. കാൺക കടലിനെ കൺതുറക്കാതെ. രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. 2:15 സമൂഹഗാനം, തുടർന്ന് നാടകഗാനങ്ങൾ. 2:30 ഗസൽ. വൈകിട്ട് 4:45 6:40 8:00 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 5:00 വി പി സുരേഷ് ബാബുവും സംഘവും അവതരിപ്പിക്കുന്ന കേളിക്കുട്ട്. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഹിന്ദി പാഠം, പഠിപ്പിക്കുന്നത് ഡോക്ടർ അന്ന സാലി. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:50 വയലും വീടും. 7:20 കാലാവസ്ഥ അറിയിപ്പ്. 7:35 എവർ ഗ്രീൻ ട്വേറ്റ്സ്. 9:15 കുട്ടികൾക്ക് വേണ്ടിയുള്ള നാടോടി കഥകൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8-ാം ദിനം കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലാപാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 11:00 ലളിതഗാനം. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.
1: കാവ്യാഞ്ജലി.
2: യൂസഫ് അലി കേച്ചേരിയുടെ മലയാളം എന്ന കവിത കേൾക്കാം. ചൊല്ലിയത് ലക്ഷ്മി ദാസ്.

0: യൂസഫ് അലി കേച്ചേരിയുടെ മലയാളം എന്ന കവിതയാണ് കേട്ടത്. ചൊല്ലിയത് ലക്ഷ്മി ദാസ്.
1: കാവ്യാഞ്ജലി. ഇനി പ്രഭാതഗീതം. ആദ്യം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് തുടങ്ങുന്ന ഗാനം കെസ്റ്ററും സംഘവും പാടിയത്.

0: പ്രഭാത ഗീതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ.
1: മനുഷ്യർക്കും കോടിക്കണക്കിന് വരുന്ന മറ്റു ജീവജാലങ്ങൾക്കും തുല്യ അവകാശമുള്ളതാണ് നമ്മുടെ ഭൂമി. എന്നാൽ സ്വാർത്ഥതയുടെ ലോകത്ത് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒന്നാണ് മൃഗങ്ങളോടുള്ള കരുണയും അനുകമ്പയും. അവയ്ക്ക് ഭാഷയില്ലായിരിക്കാം, പക്ഷേ നമ്മളെപ്പോലെ തന്നെ വേദനയും സ്നേഹവും വിശപ്പുമെല്ലാം അറിയാനുള്ള മനസ്സുണ്ട്. മൃഗങ്ങളോട് കാരുണ്യം കാണിക്കുന്നത് ഒരു പുണ്യം മാത്രമല്ല, അത് നമ്മളിലെ മനുഷ്യത്വത്തിന്റെ അടയാളം കൂടിയാണ്. വരും തലമുറയ്ക്ക് നമ്മൾ പകർന്നു നൽകേണ്ട ഏറ്റവും വലിയ പാഠവും മറ്റുള്ള ജീവനുകളെ സ്നേഹിക്കുക എന്നതുതന്നെയാണ്. വായനയിലും ചിന്തയിലും മാത്രമല്ല നമ്മുടെ പ്രവൃത്തിയിലും ഇതുണ്ടാവണം. ഇന്നത്തെ ശ്രദ്ധ ഈയൊരു നല്ല ചിന്തയെ പങ്കുവെച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ഡോക്ടർ ആർ രാജീവ്, കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് മാനേജിംഗ് ഡയറക്ടർ.
2: മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ് എന്ന് നമുക്കറിയാം. മനുഷ്യ ജീവിതത്തിൽ മൃഗങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുവെങ്കിലും ഇന്നത്തെ സമൂഹത്തിൽ അവ പലപ്പോഴും അവഗണനയ്ക്കും പീഡനത്തിനും ഇരയാകുന്ന സ്ഥിതിയാണ് കാണുന്നത്. ഇന്നത്തെ സമൂഹം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നഗരവൽക്കരണം, സാങ്കേതിക വിദ്യയുടെ വ്യാപനം, തിരക്കേറിയ ജീവിത രീതി എന്നിവ മനുഷ്യനെ പ്രകൃതിയിൽ നിന്നും മറ്റു ജീവജാലങ്ങളിൽ നിന്നും, എന്തിന് മനുഷ്യനിൽ നിന്ന് പോലും അകറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മൃഗങ്ങളോടുള്ള അനുകമ്പയും സ്നേഹവും വളർത്തിയെടുക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. മൃഗങ്ങൾക്കും മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവയ്ക്കും വേദനയും സന്തോഷവും ഭയവും അനുഭവിക്കാൻ കഴിയും. സംസാരിക്കാൻ കഴിയാത്തതിനാൽ അവയുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ തിരിച്ചറിയാതെ പോകാറുണ്ട്. തെരുവ് മൃഗങ്ങളെ ഉപദ്രവിക്കൽ, വളർത്തു മൃഗങ്ങളെ ഉപേക്ഷിക്കൽ, അവയ്ക്ക് ആവശ്യമായ പരിചരണം നൽകാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ സമൂഹത്തിലെ മാനവികതയുടെ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. പുതുതലമുറയിൽ മൃഗങ്ങളോടുള്ള സ്നേഹവും കരുണയും വളർത്തുന്നത് മനുഷ്യ സ്നേഹം സഹ ജീവി സ്നേഹവും വളർത്താൻ സഹായിക്കും. മൃഗങ്ങളോട് ദയ കാണിക്കുന്ന കുട്ടികൾ സമൂഹത്തോടും പ്രകൃതിയോടും കൂടുതൽ ഉത്തരവാദിത്തോടെ പെരുമാറും എന്നതുറപ്പാണ്. അതിലൂടെ സമാധാനപരവും മാനവികത നിറഞ്ഞതുമായ ഒരു പുതുസമൂഹം രൂപപ്പെടുവാനും സാധിക്കും. കുടുംബം, വിദ്യാലയം, മാധ്യമങ്ങൾ എന്നിവയ്ക്ക് ഈ മേഖലയിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. കുട്ടികളെ മൃഗങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാൻ പ്രോത്സാഹിപ്പിക്കണം. മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികളും സാമൂഹിക പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് റെസ്പോൺസിബിൾ പെറ്റ് കെയറിംഗ് അഥവാ റെസ്പോൺസിബിൾ അനിമൽ കെയറിംഗ് എന്ന ആശയത്തിന്റെ പ്രാധാന്യം ഉയർന്നത്. വളർത്തുമൃഗങ്ങളെ വെറും വിനോദത്തിനോ പ്രദർശനത്തിനോ വേണ്ടിയല്ല വളർത്തേണ്ടത്. അവയ്ക്ക് ആവശ്യമായ ഭക്ഷണം, ശുചിത്വം, ചികിത്സ, സുരക്ഷ, സ്നേഹം എന്നിവ ഉറപ്പാക്കുക എന്നത് ഓരോ ഉടമയുടെയും ഉത്തരവാദിത്തമാണ്. ഒരു മൃഗത്തെ വളർത്താൻ തീരുമാനിക്കുന്നത് അതിന്റെ മുഴുവൻ ജീവിതത്തിനും സംരക്ഷണം നൽകാമെന്ന പ്രതിബദ്ധതയോടെയായിരിക്കണം. റെസ്പോൺസിബിൾ കെയറിംഗ് എന്നതിന്റെ പ്രധാന ലക്ഷ്യം മൃഗങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ്. കൂടാതെ മനുഷ്യരിലും കുട്ടികളിലും സ്നേഹാനുഭൂതിയും ഉത്തരവാദിത്ത ബോധവും വളർത്തുക എന്നതും ഇതിന്റെ ഉദ്ദേശ്യമാണ്. മൃഗങ്ങളോടുള്ള കരുണ മനുഷ്യന്റെ ഹൃദയത്തെ കൂടുതൽ സ്നേഹപൂർണമാക്കുകയും സമൂഹത്തിൽ അക്രമവും ക്രൂരതയും കുറയ്ക്കുകയും ചെയ്യും. കുടുംബം, വിദ്യാലയം, മാധ്യമങ്ങൾ എന്നിവ ഈ അവബോധം വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കണം. കുട്ടികളെ മൃഗങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാൻ പ്രോത്സാഹിപ്പിക്കണം. മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ശക്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മൃഗങ്ങളോടുള്ള ദയയും അനുകമ്പയും വളർത്തിയെടുക്കുക എന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്തം മാത്രമല്ല മനുഷ്യത്വത്തിന്റെ അടയാളവുമാണ്. ജീവജാലങ്ങളോടുള്ള കരുണയും ഉത്തരവാദിത്വവും വളർത്തിയെടുക്കുമ്പോഴേ ഒരു നല്ല സമൂഹം സൃഷ്ടിക്കാനാവും.
1: മനുഷ്യനെ പോലെ തന്നെ മറ്റു ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ്. ഭൂമി മനുഷ്യന് മാത്രമുള്ളതല്ല, സകല ജീവജാലങ്ങൾക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഡൽഹിയിലെ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ മെറീൻ പ്രൊജക്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഷാജൻ ജോൺ ശ്രദ്ധയോട്.
3: മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന

0: അനുഭൂതി മറ്റുള്ള ജീവികളോട് കാണിക്കേണ്ടതും വളരെ അനിവാര്യമാണ്. നമ്മൾ എടുത്തെറിയുന്ന ഒരു കല്ല് മൂലം ഉണ്ടാകുന്ന വേദനയിൽ ഒരുപക്ഷെ ഒരു നായ ഉപദ്രവിക്കുന്നത് മറ്റൊരാളായിരിക്കും. നമ്മൾ ഒരിക്കലും ആരുടെയും വേദനയ്ക്ക് കാരണമാകരുത്, മറിച്ച് ഒരു മിണ്ടാപ്രാണിക്ക് ഒരു നേരത്തെ ഭക്ഷണമോ വെള്ളമോ നൽകി നന്മയുള്ളവരാവുക. നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളോട് മാത്രമല്ല, തെരുവിൽ അലയുന്ന മൃഗങ്ങളോടും പക്ഷികളോടും കരുണയോടെ പെരുമാറണം. ഭൂമിയിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളായ മനുഷ്യൻ വിചാരിച്ചാൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള സംഘർഷാവസ്ഥയ്ക്കും ഒരയവ് വരും. മനുഷ്യരെ പോലെ തന്നെ മറ്റ് ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. ഈ അടുത്ത കാലത്തായി വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒരു പ്രയോഗമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ അനുസരിച്ച് ജീവജാലങ്ങൾക്ക് നമ്മളെപ്പോലുള്ള വികാരങ്ങളുണ്ട്, ഇമോഷൻസ്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും നമ്മൾ അനുഭവിക്കുന്ന വേദനയും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ജീവികളും അനുഭവിക്കുന്നു. അപ്പോൾ കരുണയോടെ നമ്മൾ ജീവികളോട് പെരുമാറുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും വലുതായിരിക്കും. സഹാനുഭൂതി എന്നുള്ളത് മനുഷ്യന് മാത്രമുള്ള ഒരു വികാരമല്ല. കഷ്ടത അനുഭവിക്കുന്ന ജീവികളോട് മറ്റുള്ള ജീവികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സഹാനുഭൂതി കാണിക്കാറുണ്ട്. ആനകളും നായകളും എല്ലാം തന്നെ ഇതിന്റെ ഒരു ഉദാഹരണമാണ്.
1: മൃഗങ്ങളോടുള്ള കാരുണ്യം കേവലം വാക്കുകളിൽ ഒതുങ്ങേണ്ടതല്ല, മറിച്ച് അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യൻ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അവയ്ക്കും ഇവിടെ സമാധാനമായി ജീവിക്കാൻ അനുവദിച്ചു വേണം നാം ആ അനുകമ്പ പ്രകടിപ്പിക്കാൻ. പ്രേം ഷമീർ, കോഴിക്കോട് ജില്ല താമരശ്ശേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ.
2: ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കുവാൻ അവകാശമുണ്ട്. മൃഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കുകയും അവയോട് സ്നേഹത്തോടെയും ദയയോടെയും പെരുമാറുകയും ചെയ്യുക എന്നത് ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ് എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഏറെ പ്രസക്തമുള്ളതാണ്. മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ ജീവജാല ശൃംഖലയിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളോടുള്ള ദയയും അനുകമ്പയും ഒരു മാനവിക മൂല്യം മാത്രമല്ല, മനുഷ്യാരോഗ്യത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്ന ഒരു അനിവാര്യത കൂടിയാണ്. മൃഗങ്ങളെ സംരക്ഷിക്കാതെ മനുഷ്യ സമൂഹത്തിന് സുരക്ഷിതമായി നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതാണ്. ഒരു എക്കോസിസ്റ്റത്തിൽ ഓരോ ജീവിക്കും പ്രത്യേക പങ്കുണ്ട്. പക്ഷികൾ വിത്ത് വിതരണം നടത്തുന്നു, തേനീച്ചകൾ പരത്തുന്നു, വന്യമൃഗങ്ങൾ പ്രകൃതിയുടെ ഭക്ഷ്യശൃംഖല നിലനിർത്തുന്നു. ഇവയിൽ ഏതെങ്കിലും ഒരു വിഭാഗം ഇല്ലാതായാൽ പ്രകൃതിയുടെ തുലിതാവസ്ഥ തകരും. അതിനാൽ മൃഗങ്ങളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ മറ്റൊരു രൂപമാണ്. മൃഗങ്ങളോടുള്ള ദയ വളർത്താൻ കുട്ടിക്കാലം മുതൽ തന്നെ ബോധവൽക്കരണം ആവശ്യമാണ്. സ്കൂളുകളിലും വീടുകളിലും ജീവജാലങ്ങളോടുള്ള സഹാനുഭൂതി പഠിപ്പിക്കണം. വളർത്തുമൃഗങ്ങളെ പരിപാലിക്കൽ, തെരുവ് മൃഗങ്ങൾക്ക് ഭക്ഷണം വെള്ളവും നൽകൽ, പരിക്കേറ്റ മൃഗങ്ങൾക്ക് ചികിത്സ ഉറപ്പാക്കൽ തുടങ്ങിയ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. മനുഷ്യൻ പ്രകൃതിയുടെ അധിപനല്ല, അതിന്റെ ഭാഗം മാത്രമാണ്. അതിനാൽ മനുഷ്യാരോഗ്യം, മൃഗാരോഗ്യം, പരിസ്ഥിതി ആരോഗ്യം എന്ന ആശയം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. വളർത്തുമൃഗങ്ങളോടുള്ള ദയ അനുകമ്പയും വളർത്തിയെടുക്കുമ്പോഴാണ് ആരോഗ്യകരമായും സമാധാനപരവുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുക. ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടേതായി കാണേണ്ട മറ്റൊരു മേഖലയാണ് വനമേഖല. വന്യമൃഗങ്ങൾ കാടുകളുടെ മാത്രം അവകാശികളല്ല, നമ്മുടെ പരിസ്ഥിതിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. അവ പ്രകൃതിയിലെ സമതുലിതാവസ്ഥ നിലനിർത്തുകയും എക്കോസിസ്റ്റം ആരോഗ്യകരമായി തുടരാനും സഹായിക്കുന്നു. അതിനാൽ വന്യമൃഗങ്ങളോടുള്ള അനുകമ്പയും കരുണയും വളർത്തുക എന്നത് പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വ ബോധം വളർത്തുന്നതിന് തുല്യമാണ്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഓരോ മൃഗത്തിനും വലിയ പങ്കുണ്ട്. മൃഗങ്ങളോടും വന്യജീവികളോടും കാരുണ്യവും സഹാനുഭൂതിയും സ്നേഹവും കേവലം ഒരു നന്മ മാത്രമല്ല, അത് ഈ ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായ ഒരു ധർമ്മമാണ്. മൃഗങ്ങളുടെ വേദന കണ്ട് വിഷമം തോന്നുന്നത് ആണ് കാരുണ്യം അഥവാ സിമ്പതി. എന്നാൽ അവയുടെ സ്ഥാനത്ത് നമ്മളെ തന്നെ സങ്കല്പിച്ച് അവരുടെ വേദന സ്വന്തം വേദനയായി തിരിച്ചറിയുന്നതാണ് സഹാനുഭൂതി അഥവാ എമ്പതി. പരിക്കേറ്റോ വഴിതെറ്റിയോ വന്ന വന്യമൃഗങ്ങളെ സ്വയം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട വനം വകുപ്പിനെയോ രക്ഷാപ്രവർത്തകരെയോ അറിയിക്കണം. ഇത് കരുണയുടെ ഉത്തരവാദിത്തമുള്ള രൂപമാണ്. വന്യമൃഗങ്ങളോടുള്ള കരുണ എന്നത് അവയെ വെറും കാട്ടിലെ ജീവികളായി കാണാതെ ഭൂമിയിലെ സഹജീവിയായി കാണുന്ന മനോഭാവമാണ്. മനുഷ്യനും വന്യജീവികളും പ്രകൃതിയും തമ്മിലുള്ള സഹവർത്തിത്വം സംരക്ഷിക്കുമ്പോഴാണ് ആരോഗ്യകരവും സമതുലിതവുമായ ലോകം നിലനിൽക്കുക. കാടുകൾ നശിപ്പിക്കൽ, വനഭൂമിയിലേക്ക് മനുഷ്യന്റെ അതിക്രമിച്ചു കയറ്റം എന്നിവ വന്യമൃഗങ്ങളെ ദുരിതത്തിലാക്കുന്നു. കാടുകളും ജലസ്രോതസ്സുകളും സംരക്ഷിക്കുന്നത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ആദ്യപടിയാണ്. വിനോദത്തിനായോ കൗതുകത്തിനായോ കല്ലെറിയുക, ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തുക, ഫോട്ടോയ്ക്കായി പിന്തുടരുക തുടങ്ങിയ പ്രവൃത്തികൾ ഒഴിവാക്കണം. അവയ്ക്കും ഭയവും വേദനയും ഉണ്ടെന്ന ബോധം സമൂഹത്തിൽ വളരേണ്ടതാണ്. മൃഗങ്ങളെ വിനോദത്തിനായി മാത്രം കാണാതെ കുടുംബാംഗങ്ങളെ പോലെ പരിചരിക്കണം. അവയ്ക്ക് ശരിയായ ഭക്ഷണവും ചികിത്സയും സുരക്ഷയും ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന ബോധം മനുഷ്യ ഹൃദയങ്ങളിൽ വളരുമ്പോഴാണ് മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത യാഥാർത്ഥ്യത്തിൽ അവസാനിക്കുക. ദയയും അനുകമ്പയും നിറഞ്ഞ ഒരു സമൂഹം തന്നെയാണ് സുരക്ഷിതവും സമാധാനപരവുമായ ലോകത്തിന്റെ അടിസ്ഥാനം. മൃഗങ്ങൾ

0: മൃഗങ്ങളോടുള്ള ക്രൂരത ഒരു ജീവിയോടുള്ള അതിക്രമം മാത്രമല്ല, മനുഷ്യന്റെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നതിന്റെ സൂചന കൂടിയാണ്. സംസാരിക്കാൻ കഴിയാത്ത ജീവികളുടെ വേദന മനസ്സിലാക്കി അവയെ സംരക്ഷിക്കുക ഓരോ സമൂഹത്തിന്റെയും ഉത്തരവാദിത്വമാണ്. മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത അവസാനിപ്പിക്കാൻ വ്യക്തികളും സമൂഹവും സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കണം.
1: മൃഗങ്ങളോടുള്ള കാരുണ്യം നമ്മുടെ വീടുകളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും മാത്രമല്ല, വിശാലമായ പ്രകൃതിയുടെ സംരക്ഷണത്തിൽ നിന്നും കൂടിയാണ് ആരംഭിക്കേണ്ടത്. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ. കാടും നാടും തമ്മിലുള്ള ഈ അകലം കുറയ്ക്കാനും വന്യജീവികളുടെ സംരക്ഷണത്തോടൊപ്പം ജനങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കാനും പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പ്രകൃതിയും മനുഷ്യനും മൃഗങ്ങളും പരസ്പരം പൂരകങ്ങളായി ജീവിക്കുന്ന ഒരു നല്ല നാളേക്കായി കൈകോർക്കാം. വരും തലമുറയ്ക്ക് കാരുണ്യത്തിന്റെ നല്ലയൊരു മാതൃകയാകാം. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ചുറ്റുവട്ടം.
1: പാലത്ത് ചാവയൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സമന്വയ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കർഷക സെമിനാർ രാവിലെ 10 മണിക്ക്. ഹൈലൈറ്റ് മോളിൽ കാൻവാസ് സ്റ്റോറീസ് രാജ്യാന്തര ചിത്രകലാ പ്രദർശനം രാവിലെ 10:30. ട്രെയിൻ സമയം രാവിലെ 9 മണിവരെയുള്ളത്. 8:07 കോഴിക്കോട്ടെത്തേണ്ട മുംബൈ ലോക്മാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 2 മണിക്കൂർ വൈകി ഓടുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സംസ്കൃതത്തിലെ വാർത്തകൾ. ഡൽഹി.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം? എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
6: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്.
7: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
6: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
7: കണ്ടില്ലേ
8: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
9: നോ സിഗ്നൽ.
6: ഇനി എന്ത് ചെയ്യും?
8: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
7: ഏയ് മണ്ടത്തരം നിർത്ത്.
6: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
9: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
10: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
11: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്കിൾത്തോൺ അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ

0: ചെയ്യും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കാഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ ഗവർണർക്ക് കൈമാറുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 21-അംഗ മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചേക്കും. RSPക്ക് ഒരു മന്ത്രിസ്ഥാനവും നൽകും. ഏകാംഗ കക്ഷികളിൽ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിപദം നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രിമാരായേക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് മുസ്ലിം ലീഗിന്റെ സാധ്യതാ പട്ടികയിൽ. രാവിലെ ചേരുന്ന മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും.
0: സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLAമാരുടെയും MPമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗ തീരുമാനം അറിയിച്ച രമേശ് വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ പുതിയ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നേതൃയോഗം രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനൊപ്പം യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറം, യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന PV കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ CBI പ്രത്യേക കോടതി 10 CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് CBI അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന വിപുലമാണെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും CBI കോടതിയിൽ വാദിച്ചു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ വെള്ളി ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് ലൈസൻസ് ആവശ്യമാകും. സിൽവർ പ്ലേറ്റ് ചെയ്ത സ്വർണം, പ്ലാറ്റിനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. CBSE 9 മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. July 1 നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. 3 ഭാഷകളിൽ 2 ഇന്ത്യൻ മാതൃഭാഷകളായിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും 2023 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. 10 3 ഭാഷയ്ക്ക് ബോർഡ് പരീക്ഷ ഉണ്ടാവില്ലെന്നും എല്ലാ വിലയിരുത്തലുകളും പൂർണ്ണമായും സ്കൂൾ അധിഷ്ഠിതമായിരിക്കുമെന്നും CBSE വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് PIB വസ്തുതാന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ്പ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും PIB അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് രാജസ്ഥാനിൽ കോട്ടയ്ക്ക് സമീപം തീപിടിച്ചു. പുലർച്ചെ 5 അപകടം. 2 കോച്ചുകൾക്കാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് സൂചന. ആളപായം ഇല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക്

0: പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൗണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. ദേശീയപാതയിലെ മലപ്പുറം കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്ട് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ആറുവരിപ്പാത തകർന്ന് ഒരു വർഷം തികയാനിരിക്കെയാണ് വയഡക്ട് തുറന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചിലും ആറുവരിപ്പാത നിർമ്മാണം പൂർത്തിയായതായി ദേശീയപാത ലൈസൺ ഓഫീസർ പറഞ്ഞു. 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്ട് പാലം നിർമ്മിച്ചത്. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോണിന് അല്പസമയത്തിനകം തുടക്കമാകും. ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
1: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ ഒരു വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. 7:30 കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈദൺ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഡൽഹി സ്പോർട്സിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5:00 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം നേരത്തെ മടങ്ങിവരാൻ സാധിക്കുന്ന തരത്തിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. June 5 തീർത്ഥാടകർ മടങ്ങിയെത്തും. വിമാന സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് 108 തീർത്ഥാടകരുമായി അവസാന വിമാനം ഇന്ന് പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി ആവശ്യപ്പെട്ടു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം അറിയിച്ചു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തിപരമാണെന്ന കാരണത്താൽ മറുപടി നൽകാനാവില്ലെന്ന വിവരാവകാശ ഓഫീസർമാരുടെ നടപടി സ്വീകാര്യമല്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിലാണ് കമ്മീഷന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിൽ 18 ഹർജികൾ തീർപ്പാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ദിവ്യാനന്ദ ഝാ. പഞ്ചദേശാനാം യാത്രായാഃ ദ്വിതീയേ ദിനേ ഹ്യഃ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സ് ദേശസ്യ പ്രധാനമന്ത്രിണാ സഹ അനേകേഷു കാര്യക്രമേഷു സഹഭാഗം അകരോത്. അത്ര സാമുദായിക സമ്പർക്കഃ, ഡച്ച് രാജപരിവാരേണ സഹ മേലനം ച അന്യതമേ ആസ്താം. ഹേഗ് നഗരെ ഭാരതീയ സമുദായം സംബോധയൻ ശ്രീമോദി പ്രവർത്തമാനം ദശകം ആപദ്ദശകത്വേന വർണ്ണിതവാൻ, യദ്ധി ബഹുവിധൈഃ സങ്കടൈഃ ഗ്രസ്തമസ്തി. പ്രധാനമന്ത്രി അവദത് യത് ഭാരത നെതർലാൻഡ്സ് ദേശോ വൈശ്വിക സമാഹ്വാനാനി സമ്മുഖീകർത്തും വിശ്വസ്തായാഃ പാരദർശിന്യാഃ ച ഭവിഷ്യാപൂർത്തി

0: ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര.
1: തനിക്ക് മതീതമായ യഥാ പാഠങ്ങളിലെ അപരിചിതമായ പൊരുൾഖനികളിലേക്കാണ് സി ജെ ആത്യന്തികമായി നയിക്കുന്നത്. ഓരോ കണ്ടെത്തലുകളും തുടരന്വേഷണങ്ങൾക്കായുള്ള ഇടസന്ധികളായി പ്രചോദിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു. പഠിച്ചു തീരാത്തൊരു പാഠം പോലെയാണ് സി ജെ. ഉരുക്കഴിക്കും തോറും പുതിയ വെളിപാടുകൾ ചുരത്തിത്തരുന്ന ഒരു സമസ്യ. ജീവിച്ചിരുന്നപ്പോഴും മരണമടഞ്ഞ് 6 പതിറ്റാണ്ടുകൾ പിന്നിട്ട ശേഷവും ഒരുപോലെ സി ജിയുടെ വിചാരധാര കാലത്തിന് മുമ്പേ ആയുന്ന തീക്കാറ്റായി നിലതുടരുകയാണ്. ഒരിക്കൽ അമഗ്നനായാൽ പിന്നെ ആ കലാപജ്വരത്തിൽ നിന്നും മോചനമില്ല, സ്വാസ്ഥ്യമില്ല. സി ജെ ജീവിച്ചിരുന്നപ്പോൾ ഇകഴ്ത്തുവാനും പുകഴ്ത്തുവാനും ഒരുമ്പെട്ടിറങ്ങിയവർ ഇരുകൂട്ടർക്കും ഒരുപോലെ ഒരു ഭീതി മറയുണ്ടായിരുന്നു. ചുരിക മനത്തുമ്പിൻ്റെ മൂർച്ചയുണ്ടായിരുന്നു സി ജെയുടെ പ്രതികരണ നാവിന്. ദാക്ഷിണ്യമെന്യെ മുഖം നോക്കാതെ തിരിഞ്ഞു കൊത്തും. അധിക പ്രശംസ കൊണ്ട് അവമതിക്കുന്നവരോട് ഒരിക്കലും സി ജെ പുറത്തിട്ടില്ല. ദഹിപ്പിക്കുന്ന നിന്ദ ചുണ്ടിലെ വക്രിച്ച ചിരിയിൽ തൊടുത്തുവിട്ട് അക്കൂട്ടരെ അദ്ദേഹം നിർബാധം ഒഴിവാക്കിപ്പോന്നു. കാര്യകാരണ ന്യായപൂർണങ്ങളായ വിമർശനങ്ങളോട് അതേ നാണയത്തിൽ സി ജെ മറുപടി പറയുമായിരുന്നു. നിർഭാഗ്യവശാൽ അല്ലാതുള്ള വ്യക്തിഹത്യാ ശ്രമങ്ങളായിരുന്നു പലരുടേതും. കരുണയില്ലാത്ത മൗനം കൊണ്ടാണ് സി ജെ അവരെ അവഗണിച്ചത്. അകാലത്തിൽ സി ജെ നാട് നീങ്ങിയപ്പോൾ അവർക്കത് തഞ്ചമായി. ചങ്ങലക്കെട്ട അഴിഞ്ഞു കിട്ടിയ ഉന്മാദിയായ അടിമയെപ്പോലെയായി വൈരപക്ഷം. പ്രത്യയശാഠ്യങ്ങളുടെ കരിമ്പനടിച്ച ആവരണങ്ങൾ കൊണ്ട് പുതപ്പിക്കുവാനും ബന്ധങ്ങളെ കഥാപാത്രങ്ങളിൽ പുനരെഴുതി ദുഷിച്ച മറുചിത്രങ്ങൾ എഴുതുവാനുമായി നീചശ്രമങ്ങൾ. രണ്ടിനും താനേ മുനമടങ്ങി, ഏറെ പേരും പിൻവാങ്ങി. അപൂർവം ചിലർ മാത്രം അപ്പോഴും സങ്കല്പ സി ജിയിൽ സ്വേച്ഛാപൂർവം കരിനിഴൽ വീഴ്ത്തി കോറിയിട്ടുകൊണ്ടും ഇരുന്നു. മിത്രപക്ഷമാവട്ടെ നിഘണ്ടുവിലെ അതിശയ വിശേഷണ പദങ്ങൾ ആവോളം കോരിച്ചെരിഞ്ഞ് ആഘോഷിക്കുകയുമായിരുന്നു. രണ്ടിനുമിടയിലെ മുള്ളാണിയിൽ പടയുന്ന സി ജെയുടെ ആത്മാവ് കാതലുള്ള ഒരു ക്രിയാത്മക വിമർശനത്തിനും വിയോജിപ്പിനും വേണ്ടി ദാഹാർത്ഥമായി കാതോർക്കുന്നുണ്ടാവാതിരിക്കുമോ? 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമയതീരത്തിനപ്പുറത്തേക്ക് മുൻവാങ്ങിയ ഈ ധിക്കാരിയെ വേണ്ടവിധം അടയാളപ്പെടുത്തുവാൻ ഇന്നോളം കഴിഞ്ഞിട്ടില്ല. അർഹിക്കുന്ന വിചാരണയും പുനരെഴുത്തും ഇനിയും ആ ചിന്താകലാപങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല. എല്ലാ പതിവുകളെയും ധാർഷ്ട്യത്തോടെ നിരാകരിച്ച് വഞ്ചിച്ചവനെ സംബോധന ചെയ്തവരെല്ലാം പതിവ് വാർപ്പ് രീതികളോട് ചേർന്നും ചേർത്തുമാണ് ചുവടുകളെ ശ്രുതിയണക്കിയത്. കാരണവും കാര്യവും ഫലവും ആന്തരികതയിൽ തീർക്കുന്ന മുറിവുകളിൽ നിന്നുള്ള ചോരച്ചാലിൽ മുക്കിയാണ് സി ജെ എന്നും എന്തും എഴുതിയത്. ദുരന്തം തനിക്ക് പുറത്തല്ല, അകത്താണ് എന്നറിഞ്ഞിരുന്നു സി ജെ. വൈദികൻ്റെ ലോഹ ഊരി ചെങ്കുപ്പായമിട്ടത് വിപ്ലവാഭിനിവേശമായി കണ്ടവരും ചെങ്കുടി വിട്ട് വിമോചന സമരത്തിൻ്റെ ബൗദ്ധിക നേതൃതിരയോട് ചേർന്ന് അതിനെ പ്രതിലോമ ചായ്വെന്ന് വഴിവിളിച്ചവരും അപ്പോഴപ്പോഴാണ് സി ജെ സ്വന്തം തടകത്തിലെത്തിയതെന്ന് ഈ ചേരി ഇടർച്ചകളെയും ചേരലുകളെയും വിശേഷിപ്പിച്ച് അതിൽ അഭിരമിച്ചവരും ആരും സി ജെയെ അറിഞ്ഞവരായിരുന്നില്ല. ഒരിക്കലും അവസാനിക്കാത്ത അന്വേഷണത്തിൻ്റെ മനത്തുമ്പിൽ കോർത്ത് കുരുതിയാകുവാൻ സ്വയം വിട്ടുകൊടുത്ത സി ജെ തോമസ് അവസാന നാളുകളിൽ വിശ്വാസത്തിൻ്റെ പുതിയ സങ്കീർത്തനങ്ങൾ പാടുവാൻ കൊതിച്ചിരുന്ന കഥ എം ഗോവിന്ദൻ സൂചിപ്പിച്ചിട്ടുണ്ട്. താനാകണമെന്നാഗ്രഹിക്കുന്നതും തനിക്കാകുവാൻ കഴിയുന്നതും തമ്മിലുള്ള അകലം, അതായിരുന്നു സി ജെ അനുഭവിച്ച ദുരന്തം. അതിൽ വിരളി പൂണ്ടുള്ള കുതറലും പൊട്ടിത്തെറികളും സന്ധിയില്ലാത്ത തച്ചുടക്കലുകളും ചേർന്നുരുവായതാണ് സി ജെ തെളിച്ച കലാപങ്ങൾ അത്രയും. റാപ്സഡി എന്ന വാക്കിന് അനിബദ്ധ രാഗം എന്നൊരു ഭാഷാന്തരം പറഞ്ഞു തന്നത് കവി ഒ എൻ വി ആണ്. അനിബദ്ധ രാഗത്തിൽ ഇണഞ്ഞു നിവർത്തിക്കുന്ന ആലാപനത്തോട് ചേർന്ന് പാടിയെത്തുവാൻ കോറസിന് ഒരിക്കലും കഴിയാറില്ല. കൂത്താട്ടുകുളത്ത് സി ജെ സ്മാരക സമിതി ആഘോഷപൂർവം നടത്തി വന്ന പ്രഭാഷണ പരമ്പരയുണ്ട്. കേരളത്തിലെ ശ്രേഷ്ഠരായ പ്രഭാഷകർ ശ്രദ്ധമുട്ടുവാനെന്നോണം അവിടെ സന്നിഹിതരായി പ്രഭാഷണങ്ങൾ കൊണ്ട് ആ വേദിയെ ധന്യമാക്കുമായിരുന്നു. ടിക്കറ്റ് വെച്ചായിരുന്നു സദസ്സിലേക്ക് പ്രവേശനം. അവിടെ ഒരിക്കൽ സാനു മാസ്റ്ററോടൊപ്പം എൻ്റെ സുഹൃത്ത് ടി എം എബ്രഹാം പ്രഭാഷണം കഴിഞ്ഞ് പുറത്തിറങ്ങി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കൂട്ടത്തിൽ റോസി തോമസും ഉണ്ടായിരുന്നു. ടി എം എബ്രഹാം ചോദിച്ചു റോസി ടീച്ചറോട്, സി ജെ ഈ പറഞ്ഞു കേൾക്കുന്നത്ര ഉയരത്തിലുള്ള ഒരു മഹാജീനിയസ് ആയിരുന്നു എന്നുള്ള കാര്യം റോസി നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചപ്പോൾ മനസ്സിലാക്കിയിരുന്നു. നിഷ്കളങ്കമായ

0: ായ സത്യസന്ധതയോടെയായിരുന്നു ഉത്തരം. എവിടെന്ന് തമ്മിൽ തല്ലുകൂടാൻ തന്നെ ഞങ്ങൾക്ക് സമയം തികഞ്ഞില്ലല്ലോ എബ്രഹമേ. ഞാൻ സത്യത്തിൽ ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ അറിയുവാനും പ്രണയിക്കുവാനും തുടങ്ങുന്നതെന്ന്. അങ്ങനെ ഒരു ഉത്തരം ഒരു വിധവയുടെ നാവിൽ ഉരുവാകണമെങ്കിൽ ശ്രീജ പങ്കിട്ട ജീവിതം എത്ര അനുഭവപൂർണമായിരുന്നിരിക്കണം. അവിടെയും തീരുന്നില്ല ശ്രീജയെക്കുറിച്ചുള്ള പ്രത്യേകതകൾ. ശ്രീജ തോമസ് മരണമടഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മലയാളത്തിലെ ഏറ്റവും ഹൃദ്യമായ ഹൃദയസ്പർശിയായ ഒരു ഓർമ്മ പുസ്തകം റോസി ടീച്ചർ എഴുതി, ഇവൻ എൻ്റെ പ്രിയ ശ്രീജ. അതിൽ ഒരിടത്ത് പ്രണയാതുരനായ ശ്രീജ തോമസ് വാ തുറന്ന് പ്രണയമെന്ന മൂന്നക്ഷരം ഉച്ചരിക്കുവാൻ മടിച്ചപ്പോൾ ക്ഷമ കെട്ട് ഒരു വർണ്ണക്കടലാസിൽ ഒരു പച്ച തത്തയെ പൊതിഞ്ഞ് ശ്രീജയ്ക്ക് സമ്മാനമായി കൊടുത്തയച്ച കഥ ടീച്ചർ എഴുതിയിട്ടുണ്ട്. അതിനേക്കാൾ പച്ച തത്തയല്ല, പച്ച കുതിരയും. അതിനേക്കാൾ രസമായി തുടർന്നു വന്ന വാചകത്തിൽ ടീച്ചർ എഴുതി, ഒരു ദിവസം ട്യൂട്ടോറിയൽ കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് എന്നെ വീട് വരെ കൊണ്ടുവന്നാക്കാൻ ശ്രീജ തൊട്ടു പുറകിൽ എന്നോടൊപ്പം സഞ്ചരിച്ചു വന്നു. ഒരക്ഷരം ഉരിയാടിയില്ല. റോസി, നിന്നെ എനിക്കിഷ്ടമാണെന്ന് ശ്രീജ പറഞ്ഞു കേൾക്കാൻ എൻ്റെ കാതും മനസ്സും തരിച്ചു. സംഭവിച്ചില്ല. ഒടുവിൽ വീടിൻ്റെ വാതിക്കലെത്തുമ്പോൾ ഞാൻ എൻ്റെ വാനിറ്റി ബാഗ് തുറന്ന് അതിൽ നിന്ന് ശ്രീജയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രണയപൂർവ്വം ഞാൻ ഒരു റോസാപ്പൂവ് തുന്നിച്ചേർത്ത ഒരു കൈലേസ് ശ്രീജയ്ക്ക് സമ്മാനമായി നൽകിക്കൊണ്ട് അകത്തേക്ക് ഓടി. വാതിൽക്കലെത്തി ഒരു നിമിഷം ഞാൻ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീജ ആ കൈലേസിലേക്ക് നോക്കി, നടന്നു പോകുന്ന എന്നെ നോക്കി, ആ മുള്ളുകൾക്കിടയിലെ റോസാപ്പൂവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈലേസിൽ ഉമ്മ വയ്ക്കുന്നു. അവിടെ ഒരു സങ്കല്പ സംവാദത്തിൽ ഞാൻ ചോദിച്ചു പോയിട്ടുണ്ട്, ശ്രീജയെ ഉമ്മ വച്ചപ്പോൾ ആ ചുണ്ടുകൾ ആദ്യം സ്പർശിച്ചത് ആ റോസാദളങ്ങളെയാണോ അതിൻ്റെ തണ്ടിലെ മുള്ളുകളെയാണോ? അക്ഷണം വന്നു മറുപടി, മുള്ളുകളെ ചുംബിക്കാതെ എങ്ങനെയാണ് ശ്രീജയ്ക്ക് പൂവിൻ്റെ മൃദുമേനിയെ തലോടുവാനാവുക എന്ന്. ശ്രീജയുടെ ആത്മസ്പന്ദങ്ങളുടെ വേവ് ചൂടറിഞ്ഞ ഒരു ജീവിത പങ്കാളിയുടെ അനുഭവത്തിൻ്റെ താപതപങ്ങൾ ആ മറുപടിയിൽ നിന്ന് വായിച്ചെടുക്കാനാകുമായിരുന്നു. ശ്രീജ തോമസ് ഒരുപക്ഷെ മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രണയവാചകം റോസി തോമസിന് എഴുതിയ ഒരു കത്തിലാണ് കുറിച്ചിട്ടത്. എടോ കൊച്ചെ, അങ്ങനെയാണ് പ്രണയപൂർവ്വം ശ്രീജ റോസിയെ വിളിച്ചിരുന്നത്. എടോ കൊച്ചെ, തന്നെ പ്രണയിക്കുവാൻ എനിക്ക് എന്നെ മതിയാകുന്നില്ല. ഇതിനേക്കാൾ മനോഹരമായി അപരിമേയമാം വിധം അളവ് മാത്രകൾക്കപ്പുറത്ത് തൻ്റെ മനസ്സിൽ തേമ്പി നിൽക്കുന്ന തൻ്റെ ജീവിതേശ്വരിയോടുള്ള പ്രണയത്തെ എങ്ങനെയാണ് ഒരു പുരുഷ മനസ്സിന് അക്ഷരങ്ങളിൽ മുദ്രിതമാക്കി പകർന്നു തരാനാവുക? പ്രണയം സ്വന്തമാക്കുന്നതിന് വേണ്ടി മണൽത്തരികോളം ചെറുതാകുവാൻ ഞാൻ മടിക്കില്ല എന്ന് പറഞ്ഞ കാതലുള്ള ധിക്കാരത്തിൻ്റെ മലയാളത്തിന് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പാരമ്യത്തിലെത്തി നിന്ന വ്യക്തിസത്ത ശ്രീജ തോമസിൻ്റേതായിരുന്നു. ദുരന്തത്തെ അദ്ദേഹം ആശ്ലേഷിച്ചത് ഒരു ദാർശനികൻ്റെ ത്വരയോടെയും വാഞ്ചയോടെയുമാണ്. മരണത്തെ ഒരു നർമ്മമായി കണ്ട ശ്രീജ തോമസ് മരണാനന്തരം ജീവിക്കുന്നത് ഐതിഹാസികമായ കലാപങ്ങളിലൂടെ മലയാളി മനസ്സിൻ്റെ മുമ്പിൽ ഒരു നിത്യവിസ്മയവും ചോദ്യചിഹ്നവുമായി സ്വയം വിധാനിച്ചു കൊണ്ടാണ്. കാലത്തിന് മാച്ചു കളയാനാവാത്ത ആ പ്രതിഭാവിസ്മയത്തിൻ്റെ മുമ്പിൽ മലയാളം എന്ന ഭാഷ നമസ്കരിക്കുന്നു. നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക പരിച്ഛേദം ആത്മാവ് കൊണ്ട് അവനമ്രമായി തലകുനിക്കുന്നു.
1: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല.

0: ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ആരോഗ്യം അമൂല്യം.
2: ലേസർ ചികിത്സ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു മോണരോഗ വിദഗ്ധയും സീനിയർ ഡെന്റിസ്റ്റുമായ ഡോക്ടർ അഞ്ജു പി.
3: ഇപ്പോൾ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ലേസർ ചികിത്സ. ത്വക് രോഗങ്ങൾക്കും മറ്റു മെഡിക്കൽ മേഖലകളിലും ലേസർ ചികിത്സ വളരെ മികവുറ്റ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദന്താരോഗ്യ മേഖലയിലും ചെറിയ സർജറികൾ ഉൾപ്പെടെ കുറച്ചധികം പ്രൊസീജിയേഴ്സ് ലേസർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നു. ലേസർ എന്നാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ്. എന്നാൽ ഇതിൽ ഹാനികരമായ റേഡിയേഷൻസ് ഉണ്ടാകുന്നില്ല. ലൈറ്റ് അഥവാ പ്രകാശരശ്മികളെ പ്രത്യേക വേവ് ലെങ്തിൽ ഫോക്കസ് ചെയ്ത് ഉപയോഗിക്കുന്നു. ലേസർ തട്ടുന്ന പ്രതലം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ചികിത്സയുടെ ആധാരം. ഓരോ തവണയും ചികിത്സയ്ക്ക് ആവശ്യമായ രീതിയിൽ സ്പെഷ്യലിസ്റ്റ് ലേസർ രശ്മികളെ ചികിത്സ ചെയ്യുന്ന സൈറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഇൻസിഷൻ, അബ്ലേഷൻ, ബയോമോഡുലേഷൻ, അങ്ങനെ ഏതു തരത്തിലാണ് ചികിത്സ ആവശ്യം അതുപോലെ തീരുമാനിച്ചതിനു ശേഷം മാത്രം ചികിത്സ തുടങ്ങുന്നു. ലേസർ ചികിത്സയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലീഡിംഗ് കുറവായിരിക്കും എന്നതാണ് പ്രധാന ഗുണം. പലപ്പോഴും രക്തം കാണുമ്പോഴുള്ള ഭയം കാരണം ദന്ത ചികിത്സയും ചെറിയ സർജറികളും ഒഴിവാക്കുന്ന രോഗികളുണ്ട്. ആ സാഹചര്യങ്ങളിൽ ഈ ലേസർ ചികിത്സ കൂടുതൽ ഉപകാരപ്പെടും. ചില സാഹചര്യങ്ങൾ ഒഴികെ ഇഞ്ചക്ഷൻ വെച്ചു തരിപ്പിക്കേണ്ട ആവശ്യം വരാറില്ല. ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യവും ലേസർ സർജറിയിൽ ഇല്ല. പൊതുവെ വേദനരഹിതമാണ് ലേസർ ചികിത്സ. ചികിത്സകൾ കഴിഞ്ഞുള്ള കാലയളവിലും രോഗികൾക്ക് നീരുവയ്ക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുറവാണ് ഉണ്ടാകാറുള്ളത്. സ്റ്റിച്ചിടേണ്ട ആവശ്യവും വരാറില്ല. ദന്താരോഗ്യ മേഖലയിലെ സർജറികൾ ഉൾപ്പെടെയുള്ള പല പ്രൊസീജിയേഴ്സും വളരെ മികവുറ്റ രീതിയിൽ ലേസർ ചികിത്സ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നു. എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ചെയ്യാം എന്ന് നോക്കാം. ദശ മുറിച്ചു മാറ്റുക അഥവാ ഫ്രിനെക്ടമി, നാവിനെ താടിയെല്ലിലേക്ക് ബന്ധിപ്പിക്കുന്ന ദശ റിലീവ് ചെയ്യാൻ അതായത് ടങ് ടൈ കറക്ഷൻ, വായക്കകത്തുണ്ടാകുന്ന ചെറിയ മുഴകൾ മുറിച്ചു മാറ്റൽ എന്നിവ ബ്ലേഡിന് പകരം ലേസർ ഉപയോഗിച്ചു ചെയ്യാം. മോണയുടെ നിറം മാറ്റുന്നത് അതായത് ഡീപിഗ്മെന്റേഷൻ ആണ് മറ്റൊരു ലേസർ ചികിത്സ. മോണയുടെ മെലാനിൻ അടങ്ങിയ ലെയർ ലേസർ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നു. സ്മൈൽ ഡിസൈനിങ്ങിന്റെ ഭാഗമായി മോണ കട്ട് ചെയ്യുന്നത് അഥവാ ക്രൗൺ ലെങ്തനിങ് എന്നിങ്ങനെയുള്ള സർജറികൾക്ക് ലേസർ ഗുണകരമാണ്. പ്രത്യേകിച്ചും ബ്ലീഡിംഗ് അധികം ഉണ്ടാകാൻ സാധ്യതയുള്ള നാവിലെ ദശകൾ നീക്കം ചെയ്യാൻ മികച്ചത് ലേസർ ചികിത്സയാണ്. മറ്റൊരു പ്രധാന ഉപയോഗം മോണരോഗത്തിന്റെ ചികിത്സയിലാണ്. വളരെ സിവിയർ അല്ലാത്ത രോഗികളിൽ മോണ തുറന്നുള്ള ഫ്ലാപ്പ് സർജറിക്ക് പകരം ലേസർ ചികിത്സ ചെയ്യാൻ സാധിക്കുന്നു. മോണരോഗമുള്ള പല്ലിന് ചുറ്റുമുള്ള ഇൻഫെക്ഷൻ നീക്കാനും അവിടെ പുതിയ കോശങ്ങൾ ഉണ്ടാക്കാനും ലേസർ ചികിത്സ അഭികാമ്യമാണ്. താടിയെല്ലുകളെ തലയോട്ടിയിലേക്ക് ഘടിപ്പിക്കുന്ന ജോയിന്റ് അതായത് TMJ, അവിടെ ഉണ്ടാകുന്ന വേദന അതല്ലെങ്കിൽ വായ്പുണ്ണ്, വായിലെ വെളുത്ത പാടുകൾ, ഇങ്ങനെയുള്ളവർക്കും ലേസർ ചികിത്സ സ്വീകരിക്കാവുന്നതാണ്. പല്ലിന്റെ നിറം മാറ്റാൻ അതായത് ടീത്ത് വൈറ്റനിങ് ലേസർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സാധാരണ ടീത്ത് വൈറ്റനിങ്ങിനേക്കാളും ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാകുന്നു. പ്രമേഹം പോലെ വേറെ മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളവർക്കും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മെഡിസിൻ കഴിക്കുന്നവർക്കും ലേസർ ചികിത്സ കൂടുതൽ ഗുണം ചെയ്യുന്നു. ലേസർ ചികിത്സ ചെയ്യുമ്പോൾ കണ്ണുകളിലേക്ക് രശ്മികൾ നേരിട്ട് പതിക്കാതെ ശ്രദ്ധിക്കണം. കണ്ണുകളെ സംരക്ഷിക്കാനുള്ള കണ്ണടകൾ ചികിത്സ ചെയ്യുന്ന സമയത്ത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറും നഴ്സും രോഗിയും നിർബന്ധമായും ധരിക്കേണ്ടതാണ്. ലേസർ ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടും ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നല്ല. പലരിലും പല തെറ്റിദ്ധാരണകളും ഈ ചികിത്സാരീതിയെക്കുറിച്ചുണ്ടെങ്കിലും വളരെ സുരക്ഷിതമായ ഒരു ചികിത്സാരീതിയാണ് ലേസർ ചികിത്സ.
2: ലേസർ ചികിത്സ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മോണരോഗ വിദഗ്ധയും സീനിയർ ഡെന്റിസ്റ്റുമായ ഡോക്ടർ അഞ്ജു പി.

0: താങ്ക് യു.
1: ആരാണ് വിളിക്കുന്നത്?
0: എന്റെ പേര് ഗൗരിലക്ഷ്മി ആണ്. ഞാൻ കോഴിക്കോട് പെരുമണ്ണയാണ് വിളിക്കുന്നത്.
1: ഗൗരിലക്ഷ്മി എന്ത് ചെയ്യുന്നു?
0: ഞാനൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യാണ്, അക്കാഡമിക് കൗൺസിലറായിട്ട്.
1: ഓക്കെ. പൊതുവിജ്ഞാന പരിപാടികളൊക്കെ ഇഷ്ടമുള്ള ആളാണോ?
0: ഇഷ്ടമാണ്.
1: പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ?
0: രണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടായിരുന്നു.
1: ഓക്കെ, നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ആദ്യമായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്ര നടൻ ആരാണ്? കൺഗ്രാചുലേഷൻസ്, കറക്റ്റ് ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. പി ജെ ആന്റണിയാണ് ആദ്യമായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്ര നടൻ. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. കരോക്യൂസിലേക്ക് വിളിച്ചതിലും സംസാരിച്ചതിലും ശരിയായ ഉത്തരം പറഞ്ഞതിലെല്ലാം വളരെയധികം സന്തോഷം. തുടർന്ന് വിളിക്കുക.
0: ഓക്കെ,
1: താങ്ക് യു.

0: ആദ്യമായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്ര നടൻ ആരാണ്? കൺഗ്രാചുലേഷൻസ്, കറക്റ്റ് ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. പി ജെ ആന്റണിയാണ് ആദ്യമായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്ര നടൻ. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. കരോക്യൂസിലേക്ക് വിളിച്ചതിലും സംസാരിച്ചതിലും ശരിയായ ഉത്തരം പറഞ്ഞതിലെല്ലാം വളരെയധികം സന്തോഷം. തുടർന്ന് വിളിക്കുക.
1: ഓക്കെ,
0: താങ്ക് യു. ആദ്യമായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്ര നടനാണ് പി ജെ ആന്റണി. 1973 പുറത്തിറങ്ങിയ നിർമാലിം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ വെളിച്ചപ്പാടിന്റെ വേഷമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹം ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും കരസ്ഥമാക്കി. നാടകരംഗത്തെ ഇതിഹാസ തുല്യനായ വ്യക്തിയായിരുന്ന പി ജെ ആന്റണി ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, നോവലിസ്റ്റ് എന്നീ നിലകളിലും പ്രശസ്തനായിരുന്നു. തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിനെ ആസ്പദമാക്കി 1958 അതേ പേരിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്ത് അദ്ദേഹം സജീവമായത്. 1979 March 14 പി ജെ ആന്റണി അന്തരിച്ചു. ഇന്നത്തെ കരോക്യു സമാപിക്കുന്നു. അവതരണം ജംഷീർ പി കാവിൽ.
2: കരിയർ ക്വിസ്.

0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് വർക്കർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 20 മെയ്ലേക്ക് മാറ്റിവെച്ചതായി ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. സ്റ്റാഫ് നഴ്സ് അഭിമുഖം 21-നും റേഡിയോഗ്രാഫർ ഡ്രൈവർ തസികളിലേക്കുള്ള അഭിമുഖം 23-നും മൾട്ടിപർപ്പസ് വർക്കർ അഭിമുഖം 20-നും ക്ലീനിംഗ് സ്റ്റാഫ് അഭിമുഖം 22-നും നടക്കും. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസികയിലേക്കുള്ള എഴുത്ത് പരീക്ഷ 26-നും അഭിമുഖം 29-നുമായിരിക്കും. 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ് പ്രായപരിധി. സുൽത്താൻ ബത്തേരി ബ്ലോക്ക് മുനിസിപ്പാലിറ്റി പരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും. വയനാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോ ആശുപത്രി ഡിസ്പെൻസറി പ്രൊജക്ടുകളിൽ ഫാർമസിസ്റ്റ് Grade 2 തസ്തികയിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC NCP അല്ലെങ്കിൽ CCP യോഗ്യതയുമുള്ള 45 വയസ്സിൽ താഴെയുള്ളവർക്ക് ആഭിമുഖ്യത്തിൽ പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി 22 രാവിലെ 10:30 കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ A ബ്ലോക്കിലെ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിലെത്തണം. ഫോൺ 0493-6205-9949. കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും

0: അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഒരു വർഷമാണ് കോഴ്സിൻ്റെ ദൈർഘ്യം. അപേക്ഷ ഓൺലൈനായി നൽകണം. ഫോൺ 0484-242-2275 0484-242-2275 പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ തച്ചിനങ്ങാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളുടെ രാത്രികാല പഠന മേൽനോട്ട ചുമതലകൾക്കായി മാട്രൺ കം റെസിഡൻറ്റ് ട്യൂട്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. പ്രതിമാസം 12,000 രൂപയാണ് ഹോണറേറിയം. ബിരുദവും ബി എഡും യോഗ്യതയുള്ള പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ 20 May വൈകിട്ട് 5 PM പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ കിട്ടണം. ഫോൺ 8547-63-0139 അല്ലെങ്കിൽ 9495675595.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
5: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
6: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
7: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ, കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിലെ വാർത്തകൾ തിരുവനന്തപുരം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ റൗണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ

0: സന്ദർശിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ യൂറോപ്യൻ സന്ദർശനം തുടരുകയാണ്. ഒരു റിപ്പോർട്ട്.
1: സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലെയ്നിനൊപ്പം പ്രമുഖ പാൻ യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറമായ യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരുവരും അഭിസംബോധന ചെയ്യും. സ്വീഡന്റെ വ്യവസായിക കേന്ദ്രമായ ഗോഥൻബർഗിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിലും നൂതന ആശയങ്ങളിലും മുന്നേറ്റത്തിന് കാരണമാകുമെന്ന് സ്വീഡനിലെ ഇന്ത്യൻ അംബാസിഡർ അനുരാഗ് ഭൂഷൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലൻഡ്സ് സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. ചോള കാലഘട്ടത്തിലെ ചെമ്പ് ഫലകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യയ്ക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് പ്രധാനമന്ത്രി മോദിയും നെതർലൻഡ്സ് പ്രധാനമന്ത്രിയും സാക്ഷ്യം വഹിച്ചു. കേവലമൊരു പുരാവസ്തു എന്നതിലുപരി ഇന്ത്യയുടെ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും വിലമതിക്കാനാവാത്ത പ്രതീകമായ ഫലകങ്ങൾ തിരിച്ചെത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈകാരിക മുഹൂർത്തമായാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. ഇതുപ്രകാരം ഗുജറാത്തിലെ ധോലേരയിലുള്ള ടാറ്റ ഇലക്ട്രോണിക്സിൽ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ASML പിന്തുണ നൽകും. ഊർജ്ജം, തുറമുഖങ്ങൾ, ആരോഗ്യം, കൃഷി, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. തന്ത്രപ്രധാനമായ മേഖലകളിൽ കൈവരിച്ച 17 സുപ്രധാന നേട്ടങ്ങളോടെയാണ് ഈ സന്ദർശനം സമാപിച്ചത്. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതി ബംഗളൂരുവിൽ അവലോകന യോഗം ചേർന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ യോഗത്തിൽ അവതരിപ്പിച്ചതായി കമ്മിറ്റി ചെയർമാൻ PP ചൌധരി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ ബില്ലിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും എതിർപ്പുകളും ശുപാർശകളും JPC ശേഖരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി തർക്കത്തിൽ ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ച പുതിയ വിധിന്യായം ഇന്ത്യ തള്ളി. നിയമവിരുദ്ധമായി രൂപീകരിച്ച പ്രസ്തുത കോടതിയെ ഇന്ത്യ അംഗീകരിക്കുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ കരാർ മരവിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ പ്രതികളായ PV കുൽക്കർണിയെയും മനീഷ വാഗ്മറയെയും ഡൽഹി കോടതി 10 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ അന്വേഷണത്തിനായി ഇരുവരെയും രാജ്യതലസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും ഗൂഢാലോചന അന്വേഷിക്കേണ്ടതുണ്ടെന്നും CBI കോടതിയെ അറിയിച്ചു. നീറ്റ് UG പരീക്ഷ പേപ്പർ തയ്യാറാക്കുന്നതിൽ പങ്കാളിയായ PV കുൽക്കർണിക്ക് 2026 ചോദ്യപേപ്പറുകൾ ലഭ്യമായിരുന്നതായും CBI വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോണിന് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ ഒരു വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. 21 മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയടക്കം 12 പേരെ ലഭിക്കുമെന്നാണ് സൂചന. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് കൈമാറും. മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നലെ രാത്രി വൈകിയും തുടർന്നു. നാളെ 10 ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമാണ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ 7 മുതൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥ.

0: വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമാണ് ട്രെയിനിന് തീപിടിച്ചത്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. ആളപായമില്ല. വിലയേറിയ ലോഹങ്ങൾക്ക് ഉയർന്ന കസ്റ്റംസ് തീരുവ ചുമത്തി ദിവസങ്ങൾക്കുള്ളിൽ വെള്ളിക്കും ഇറക്കുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സ്വർണവും പ്ലാറ്റിനവും പൂശിയ വെള്ളി ഉൾപ്പെടെയുള്ള ലോഹങ്ങളുടെ ഇറക്കുമതി നയം പരിഷ്കരിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനത്തിൽ പറഞ്ഞു. വിലയേറിയ ലോഹങ്ങളുടെ ഇറക്കുമതി തീരുവ 6% നിന്ന് 15% സർക്കാർ ഉയർത്തിയിരുന്നു. രാജ്യത്തുടനീളം സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഊന്നിപ്പറഞ്ഞ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കൃഷി ഉൽപാദനക്ഷമവും ചെലവ് കുറഞ്ഞതും ലാഭകരവുമായി മാറണമെന്ന് ന്യൂഡൽഹിയിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷിയെന്നും മന്ത്രി വ്യക്തമാക്കി. ഓരോ സംസ്ഥാനത്തിന്റെയും കാർഷിക കാലാവസ്ഥാ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കി കാർഷിക രൂപരേഖ തയ്യാറാക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 29 റൺസിനാണ് ആതിഥേയരായ കൊൽക്കത്ത ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 77 കിലോഗ്രാം വിഭാഗത്തിൽ 3 വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി ഇന്ത്യയുടെ സഞ്ജന. സ്നാച്ചിൽ 96 കിലോയും ക്ലീൻ ആൻഡ് ജെർക്കിൽ 124 കിലോയും ആകെ 220 കിലോ ഉയർത്തിയാണ് സഞ്ജന 3 മെഡലുകൾ സ്വന്തമാക്കിയത്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ സെമി ഫൈനലിൽ മലേഷ്യയുടെ ഗോസെഫൈ നൂർ ഇസുദ്ദീൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഫൈനലിൽ ഇന്തോനേഷ്യയാണ് എതിരാളി. 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി CBSE. ദേശീയ വിദ്യാഭ്യാസ നയത്തിനും ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിനും അനുസൃതമായി 3 ഭാഷകളിൽ 2 എണ്ണം ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ മൂല്യവർദ്ധിത നികുതി 25% നിന്ന് 7% കുറയ്ക്കാൻ തീരുമാനമെടുത്ത് ഡൽഹി സർക്കാർ. ടൂറിസം, ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾ, കണക്ടിവിറ്റി എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ റൗണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ KSML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ച് സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
3: 1970 പുറത്തിറങ്ങിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം. കടലാസ് വിമാനം എന്ന നാടകത്തിനു വേണ്ടി KK യശോദ പാടിയ ഗാനം. മുരളി കാടാച്ചിറയുടെ രചന, MS ബാബുരാജിന്റെ സംഗീതം.

0: നിങ്ങൾ കേട്ടത് കടലാസ് വിമാനം എന്ന നാടകത്തിനു വേണ്ടി കെ കെ യശോദ പാടിയ ഗാനം. മുരളി കാടാച്ചിറയുടെ രചന, എം എസ് ബാബുരാജിന്റെ സംഗീതം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
7: കുഞ്ഞുമാക്കോതയുടെ അനിയത്തിപ്പെണ്ണ് കോതയ്ക്ക് പള്ളിക്കൂടത്തിൽ പോയതിന്റെ ഉങ്കുമായി നടക്കുന്ന ചീരയെ കണ്ണെടുത്ത കണ്ടൂടായിരുന്നു. കൗമാരം വിട്ടൊഴിഞ്ഞ കാലത്ത് കൊച്ചിയിലെ ഐസ് കമ്പനിയിൽ ചെമ്മീൻകിള്ളാൻ പോയ രണ്ട് പെണ്ണുങ്ങളും കൂടി ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിട്ടുവെന്ന് മാത്രമല്ല, മുഖത്തുനോക്കി പച്ചത്തെറി വിളിച്ച കോതയെ ചീര കൊരക്കിനു പിടിച്ച് തലയ്ക്ക് രണ്ട് മേടും കൊടുത്താണ് വിട്ടത്. അന്നു രാത്രി പതിവിൻപടി പാട്ടും പാടി പാതിരാവിൽ കുടിയിലേക്ക് കയറി വന്ന ചേട്ടായിയോട് കോത അവസാന വാക്കു പറഞ്ഞു: ചീരയുമായുള്ള ഇടപാട് ഇന്നത്തോടെ തീർത്തില്ലേ, മുറ്റത്തെ വരിക്കപ്പളാവുമേ ഞാൻ തൂങ്ങും. അനിയത്തിപ്പെണ്ണ് പ്ലാവിൽ ചക്കയായി തൂങ്ങി നിൽക്കുന്ന കാഴ്ചയോർത്ത് കുഞ്ഞുമാക്കോത കുറേ ചിരിച്ചു. ആ ചിരി കണ്ടപ്പോ ആ പത്രാസുകാരി ചീരയോടുള്ള ശത്രുത കൊണ്ട് തൂങ്ങിച്ചെത്താൽ നഷ്ടം തനിക്ക് മാത്രമായിരിക്കുമെന്ന് കോത തിരിച്ചറിഞ്ഞു. എങ്കിൽ പിന്നെ ചീരയെ കൊന്നുകളയാമെന്നവൾ തീരുമാനിച്ചു. അന്നു മുതൽ അവൾ ചീരയുമായി കൂട്ടുകൂടാൻ തുടങ്ങി. ചീരയ്ക്കിഷ്ടമുള്ള പുളിയിട്ട് വറ്റിച്ച കൂരിക്കറിയും തേങ്ങ വറുത്തരച്ചു വച്ച ഞണ്ടുകൂട്ടാനുമൊക്കെ ഉണ്ടാക്കിക്കൊടുത്തു. ആദ്യമൊക്കെ അവളത് നിരസിച്ചുവെങ്കിലും

0: പിന്നെ കൊതികൊണ്ട് അത് മേടിക്കാനും തിന്നാനും തുടങ്ങി. ഒരിക്കൽ കൊടലുകറി വച്ചപ്പോ ചാറ് നന്നേ കുറുക്കി അതിലൊതളങ്ങ അരച്ചു ചേർത്തു കൊടുത്തു. കറി കൂട്ടിത്തുടങ്ങിയപ്പോ അരുചി തോന്നിയ ചീര ശങ്കയോടെ തീറ്റി നിർത്തി. അത് ചേമ്പിലയിൽ പൊതിഞ്ഞെടുത്ത് ആരും കാണാതെ ഐസ് കമ്പനിപ്പടിയിൽ മോങ്ങിക്കൊണ്ടിരുന്ന എലിമ്പം പൂച്ചക്കിട്ടുകൊടുത്തു. പതിവില്ലാതെ ആറേഴുവട്ടം വെളിക്കിരുന്ന് അവശയായി വന്ന ചീരയ്ക്ക് എലിമ്പം പൂച്ച ചത്തുകിടക്കുന്ന കാഴ്ചയും കൂടി കണ്ടപ്പോ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടുവെങ്കിലും ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട് അവൾ നേരെ കൂരയിലേക്ക് മടങ്ങി. തുടർന്നു വന്ന മൂന്നു പകലും ഐസ് കമ്പനിയിൽ ചീരയെ കാണാതായപ്പോ കോതയ്ക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനായില്ല. നാലാം നാൾ കമ്പനിയിലേക്കുള്ള വഴിയിൽ എതിരെ വന്ന ചീരയെ കണ്ടപ്പോ കോതയുടെ സന്തോഷം കെട്ടുപോയി. ചീരയാകട്ടെ ഒന്നു മുരിയാടാതെ മുഖത്ത് ഭാവമൊന്നും കാണിക്കാതെ കോതയുടെ അരികിലേക്ക് വന്നു. കോത കുശലം പറയാനൊരു ശ്രമം നടത്തി നോക്കി. കൊടലു വലിച്ചുവാരിത്തുന്ന തൂറ്റുപിടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ പെണ്ണെ? ചീര ഒന്നും മിണ്ടാതെ മടുത്തെറുപ്പിൽ നിന്ന് പേനാക്കത്തിയെടുത്ത് കോതയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് ഇടതൂർന്നു വളർന്നിരുന്ന തലമുടി പറ്റെ അറുത്ത് മടുത്തെറുപ്പിൽ വച്ചിട്ടൊറ്റ നടത്തയായിരുന്നു. വാവിട്ട് നിലവിളിച്ച് കൂരയിലേക്ക് കുതിച്ച കോതയെ തിരിഞ്ഞുപോലും നോക്കാതെ ചീര നേരെ കടപ്പുറത്തേക്ക് വച്ചു പിടിച്ചു. അച്ചമ്പിയോടൊപ്പം കടപ്പുറത്തിരുന്ന കുഞ്ഞുമാക്കോതയുടെ മടിയിലേക്ക് മുറിച്ചെടുത്ത മുടിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പ മുടി ഇഞ്ഞി വിളഞ്ഞ തലയെടുക്കുമെന്ന് ആ പുന്നാരിച്ചിയാട് ചേട്ടായി തന്നെ പറഞ്ഞേക്ക്. ആറുമാസത്തിനുള്ളിൽ പോയ മുടി ഒരുമാതിരിയൊക്കെ വളർന്ന് കോതിക്കെട്ടാമെന്നായപ്പോ കോതയുടെ കല്യാണം വലിയ മാടാകോടിയൊന്നുമില്ലാതെ കുഞ്ഞുമാക്കോത നടത്തിക്കൊടുത്തു. കുളങ്കുത്തലും ദേവലും പാമ്പിനെ പിടുത്തവുമായി നടന്നിരുന്ന മുരുകനെന്നൊരു പാവത്താൻ. അതും കഴിഞ്ഞൊരു ആറുമാസം കഴിഞ്ഞപ്പോ പാണ്ഡ്യാലക്ക പറമ്പിനടുത്തായി അച്ചമ്പി പണിതീർത്തുകൊടുത്ത കൂരയിലേക്ക് കുഞ്ഞുമാക്കോത ചീരയെ കെട്ടിക്കൊണ്ടുവന്നു.
1: നോവൽ ടൈം. അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: ആകാശവാണി കോഴിക്കോട്.
1: മെയിൽബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം.
3: ഇത്തവണ മെയിൽ ബോക്സിൽ കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത് അഖില കേരള റേഡിയോ നാടകോത്സവത്തെക്കുറിച്ചാണ്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും റേഡിയോ നാടകോത്സവം ആരംഭിക്കുന്നത്. അതിൽ സന്തോഷം അറിയിച്ചുകൊണ്ടും നാടകങ്ങൾ വിലയിരുത്തിക്കൊണ്ടും പ്രിയ ശ്രോതാക്കൾ എഴുതിയിട്ടുണ്ട്. എം കെ രാധാകൃഷ്ണൻ കാക്കൂര് പറയുന്നത്, റേഡിയോ നാടകങ്ങൾക്ക് ഇന്നും വളരെ പ്രസക്തിയുണ്ട്, പ്രശസ്തിയുണ്ട്. 30 വർഷം മുമ്പ് കോഴിക്കോട് നിലയം കാഴ്ചവെച്ച നിരവധി നല്ല നാടകങ്ങൾ അവിടെ കാണുമല്ലോ. അവയിൽ ചിലതും അപൂർവമായി പ്രക്ഷേപണത്തിൽ കേൾക്കാറുണ്ട്. എന്നാൽ അവ കൂടുതൽ തവണ കേൾപ്പിക്കണം എന്നുകൂടിയാണ് അദ്ദേഹം ഈ നാടകോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യപ്പെടുന്നത്.
2: പ്രിയമുള്ള ആകാശവാണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം തുടങ്ങിയതിന് ആദ്യമായി അഭിനന്ദനം അറിയിച്ച് കത്ത് തുടരുകയാണ്. എന്തെന്നാൽ 11 രാത്രി 9:30 തിരുവനന്തപുരം നിലയം കാഴ്ചവെച്ച ദൈവത്തിന്റെ മനമാര് കണ്ടു എന്ന നാടകം എത്ര കേട്ടാലും മതിവരില്ല, അത്രയേറെ ഹൃദയസ്പർശിയാണ്. സിനിമയിലെ മാന്ത്രികൻ പ്രിയ മോഹൻലാൽ അവതരിപ്പിച്ച കേന്ദ്ര കഥാപാത്രം അശ്വ

0: ശോകൻ ശബ്ദം കൊണ്ടും അവതരണം കൊണ്ടും മനസ്സിനെ സ്വാധീനിച്ചു. മരമായി വേഷമിട്ട എം ആർ ഗോപകുമാർ എന്ന കഥാപാത്രം നാടകത്തിന്റെ തിളക്കം പത്തരമാറ്റാക്കി. ദൈവത്തിന്റെ മനമാര് കണ്ടു മുൻപെങ്ങും കേൾക്കാത്ത തരം അതിസാഹസികമായ അവതരണം. രചയിതാവിനും സംവിധായകനും അതിലുപരി ശ്രോതാക്കളിലേക്ക് എത്തിച്ച പ്രിയവാണിക്കും അഭിനന്ദനങ്ങൾ. മിനി വി എസ് വാളവയലാണ് കത്തയച്ചത്.
1: മരം ഒരു വരം പ്രാർത്ഥിക്കാമെന്ന് മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം വേണ്ടെന്ന് മരം. മരണദേവൻ ഒരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ, ഇങ്ങനെയുള്ള ചില ചിന്തകൾ നാടകത്തിലൂടെ മുന്നോട്ട് വെച്ചു. ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തെക്കുറിച്ചാണ് പുഷ്പലത ചാത്തമംഗലം എഴുതുന്നത്. ആരെയും വിസ്മയിപ്പിക്കും ആ അവതരണം. സ്നേഹമാണ് മരങ്ങളുടെ മുഖമുദ്ര. ഈശ്വരന്റെ കഴിവുകൾ മനുഷ്യരിൽ സന്നിവേശിപ്പിച്ച് അവർ ദൈവങ്ങളായിത്തീരുമ്പോൾ ആ മനസ്സും സ്നേഹപൂർവ്വം വായിച്ചെടുക്കാം.
0: ഇതേ നാടകത്തെപ്പറ്റി ഇ കെ ഗോവിന്ദൻ മാസ്റ്റർ ചീക്കിലോടും അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്നെത്തിയ നാടകോത്സവത്തിൽ ശ്രോതാക്കളെ പിടിച്ചിരുത്തിയ നാടകമായിരുന്നു ദൈവത്തിൻ മനമാര് കണ്ടു എന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നാടകത്തിൽ മോഹൻലാലിനോടൊപ്പം ഗോപകുമാറും ഭാഗ്യലക്ഷ്മിയും ബാക്കിയെല്ലാവരും മത്സരിച്ച് അഭിനയിച്ചു. ധീരജ് സുകുമാരന്റെ പശ്ചാത്തല സംഗീതം നാടകം വിജയിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത്. രചയിതാവ് ജയരാജമിത്രയ്ക്കും സംവിധായിക റൂബി ബാബുവിനും അഭിനേതാക്കൾക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
1: സഹദേവൻ പുത്തൂർവട്ടം ബാലിശ്ശേരിയുടെ കത്താണ് ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റേഡിയോ നാടകോത്സവത്തിൽ കേട്ട ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകം. ഗംഭീരമായി മോഹൻലാലിന്റെ മാസ്മരിക ശബ്ദവും വിസ്മയിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും ആനുകാലിക പ്രസക്തിയുള്ള പ്രമേയവും നാടകത്തെ വേറിട്ടതാക്കി. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
0: അഖില കേരള റേഡിയോ നാടകോത്സവത്തോടനുബന്ധിച്ച് 12-ാം തീയതി ചൊവ്വാഴ്ച കോഴിക്കോട് നിലയത്തിൽ നിന്നുള്ള മടക്കം എന്ന നാടകം മികച്ച നിലവാരം പുലർത്തി. രചനയും സംവിധാനവും നിർവഹിച്ച സി കൃഷ്ണകുമാറിനും മറ്റണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു സത്യൻ നായർ കരുവള്ളിക്കുന്ന്.
1: വാസുദേവൻ പെരുമുടിയൂരിന്റെ പ്രതികരണമാണ് മടക്കം കേട്ടു. 35 വർഷങ്ങളെങ്കിലും മുന്നെയാണ് ഒരു റേഡിയോ നാടകം പൂർണ്ണമായി കേട്ടിട്ടുണ്ടാവുക. അതിനൊരു ബ്രേക്ക്, നാടകീയത കുറവേ അനുഭവപ്പെട്ടുള്ളൂ എങ്കിലും ഒരു കഥ കേട്ട സുഖം തോന്നി. നന്നായി.
0: ആകാശവാണിയിൽ ചൊവ്വാഴ്ച പ്രക്ഷേപണം ചെയ്ത മടക്കം എന്ന നാടകം കേട്ടു. ഒരു ശാസ്ത്രജ്ഞനെ വിവാഹം ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയാതെ പോയ നളിനിയുടെ വേദനകളും തന്റെ പ്രൊജക്ട് വിജയകരമാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു പരാജയപ്പെട്ട മാധവ് എന്ന ശാസ്ത്രജ്ഞന്റെയും അനുഭവങ്ങൾ എന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. നാടകമായാലും ജീവിതമായാലും ഇത്തരം ദുരനുഭവങ്ങൾ സർവ്വസാധാരണം. കഥ അയച്ചിരിക്കുന്നത് മഞ്ജുള ഹരിദാസ്.
1: കോഴിക്കോട് നിലയത്തിന്റെ നാടകം മടക്കം ഉള്ളടക്കം നല്ലതായിരുന്നുവെങ്കിലും അവതരണ മികവ് പുലർത്തിയില്ല. ഇഴഞ്ഞു നീങ്ങിയ നാടകത്തിന്റെ അവസാനമെത്തിയപ്പോൾ തിടുക്കപ്പെട്ട് തീർത്ത പോലെ തോന്നി. ഗൗരവതരമായൊരു വിഷയമായിരുന്നെങ്കിലും ക്ലൈമാക്സ് തീരെ ശരിയാവാത്ത പോലെ തോന്നി പി എം ഓമന തൊണ്ടയാടിന്.
0: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര കത്തയച്ചിട്ടുണ്ട്. കാടിന് നടുവിൽ ഒറ്റപ്പെട്ട ഒരു മരുന്നു പരീക്ഷണശാലയിൽ നടക്കുന്ന പരീക്ഷണങ്ങളുടെയും സയന്റിസ്റ്റുകൾ തമ്മിലുള്ള മത്സരത്തിന്റെയും കഥ പറഞ്ഞ നാടകം. പ്രത്യേക മേന്മയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ശരാശരി നാടകം മാത്രമായിപ്പോയി എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്.
1: മടക്കം കോഴിക്കോട് നിലയത്തിന്റെ അവതരണം ഉജ്ജ്വലമായി എന്ന് പറയുന്നു. ശാസ്ത്ര ഗവേഷണ മേഖലയിൽ ആരും അറിയാത്ത ഈഗോ ക്ലാഷ്, ഈ മേഖലയിൽ കോർപ്പറേറ്റുകൾ ചെയ്യുന്ന ചൂഷണം തുടങ്ങിയവ വെളിപ്പെടുത്തുന്ന കഥാതന്തു, ഇവ രണ്ടും വ്യത്യസ്തത പുലർത്തി. ശാസ്ത്രലോകത്ത് സമർപ്പിത ജീവിതം നയിക്കുന്ന നായക കഥാപാത്രത്തിന്റെ ഭാര്യയാകേണ്ടി വന്ന ഹൃദയ നൈർമല്യം കാത്തുസൂക്ഷിക്കുന്ന സ്നേഹമയ്യയായ നായിക, ശാസ്ത്രജ്ഞരുടെ ജീവിത സംഘർഷങ്ങൾ, മത്സരങ്ങൾ, ജീവിതത്തിലെ നല്ല സമയങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ, ഹൈറേഞ്ച് മേഖലയെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള നാടകം ഗംഭീരമാക്കി. മാധവ്, നളിനി എന്നിവർ ശബ്ദം കൊണ്ട് തകർത്ത് അഭിനയിച്ചു. രചനയും സംവിധാനവും നിർവഹിച്ച സി കൃഷ്ണകുമാറിന് അഭിനന്ദനങ്ങൾ. പ്രമോദ് ഗോപുവാണ് തിരൂരിൽ നിന്ന് ഈ കത്തയച്ചത്.
0: ഇനി സോണിയ കോഴിക്കോടിന്റെ ഒരു ശബ്ദ സന്ദേശത്തിലേക്ക്.
2: നാടകം നന്നായിണ്ടായിരുന്നു കേട്ടോ, നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. നല്ല ആ കഥാപാത്രങ്ങളെ കൂടെ നമ്മൾ അങ്ങനെ സഞ്ചരിച്ചു, നല്ല രസമായിട്ട്, നല്ല ഒരു സിനിമ കണ്ട പോലൊക്കെ തോന്നാം, ഇത്ര രസമായിട്ട്. നല്ല രസമുണ്ടായിരുന്നു, നമ്മളാ പഴയ കാലത്തേക്ക് ഒന്നും കൂടെ തിരിഞ്ഞു നോക്കുമ്പോഴേ അങ്ങടൊക്കെ പോയ പോലെ തോന്നി. കുട്ടിക്കാലത്ത് നാടകോത്സവം റേഡിയോയില് വരുമ്പോഴത്തേക്ക് മുടങ്ങാതെ കേൾക്കുകയായിരുന്നല്ലോ, അപ്പൊ ഒരുപാട് സന്തോഷം.
1: മടക്കത്തെ കുറിച്ച് മറ്റൊരു ശബ്ദ സന്ദേശം കൂടി.
3: ഞാൻ തമ്പാൻ, കാസർഗോഡ് ജില്ലയിലെ ചെറുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു റിട്ടയേർഡ് അധ്യാപകനാണ്. കോഴിക്കോട് നിലയത്തിൻ്റെ ഈ വർഷത്തെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ മടക്കം എന്ന നാടകം കേട്ടിട്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. ശ്രീ

0: കൃഷ്ണകുമാർ സാറ് എഴുതി സംവിധാനം നിർവഹിച്ച് ഏറെ വ്യത്യസ്തവും രചനാവൈഭവത്തിൽ മികച്ചു നിൽക്കുന്നതും ആയിരുന്നു. അവതരണം കൊണ്ടും ഏറ്റവും മികവാർന്ന നാടകം അബ്ദുള്ള മെന്മണ്ട അവതരിപ്പിച്ച മാധവ് എന്ന കഥാപാത്രം മനസ്സിൽ നിന്ന് മായുന്നില്ല, മറയുന്നില്ല.
1: അഖില കേരള റേഡിയോ നാടകോത്സവത്തോടനുബന്ധിച്ച് രാത്രി 9:30 നാടകങ്ങൾ കേൾക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി നാടകങ്ങൾ ഉച്ചയ്ക്ക് 1 മണിക്ക് പുനഃപ്രക്ഷേപണം ചെയ്യുന്നതിന് നന്ദി. കഥയച്ചിരിക്കുന്നത് രാജൻ എസ് കെ തൂവക്കോടാണ്.
2: 76 വർഷം പൂർത്തിയാക്കി 77-ാം പിറന്നാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട കോഴിക്കോട് ആകാശവാണിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഒരുപാട് പിറന്നാളുകൾ ആഘോഷിക്കാൻ കോഴിക്കോട് ആകാശവാണിക്ക് കഴിയട്ടെ. അനീഷ് കൊല്ലമ്പടിയാണ് ആശംസകൾ നേർന്നത്. ഈ പിറന്നാൾ ദിനത്തിൽ കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നുണ്ടോ? ആകാശവാണിയുടെ അങ്കണത്തിൽ 12, 13, 14 തീയതികളിലായി മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന പേരിൽ ഒരു സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 75 വർഷങ്ങളിൽ കോഴിക്കോട് ആകാശവാണി സംഗീതത്തിനും ചലച്ചിത്രത്തിനും നോവൽ കഥാ മേഖലയ്ക്കും കവിതയ്ക്കും നൽകിയ സംഭാവനകൾ സമഗ്രമായി വിലയിരുത്തിക്കൊണ്ടുള്ള 4 സെഷനുകളായാണ് പരിപാടി നടന്നത്. ഇതിൻ്റെ ശബ്ദലേഖനം പരമ്പരയായി പ്രിയ ശ്രോതാക്കളെ കേൾപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് പിറന്നാളിനോടനുബന്ധിച്ച് ചെയ്യുന്ന പുതിയ പരിപാടി.
1: യു ബാലഗോപാലൻ പേരാമ്പ്രയുടെ കത്താണ്. പ്രിയപ്പെട്ട ആകാശവാണിക്ക്, സിനിമയിലായാലും നാടകത്തിലായാലും ആധുനികമായ ടെക്നോളജികൾ നമ്മുടെ കണ്ണുകളിൽ അവിശ്വസനീയമായ മായക്കാഴ്ചകളാണ് സൃഷ്ടിക്കുന്നത്. പണ്ട് ലിസ എന്ന ഹൊറർ ചിത്രം കണ്ട് പേടിച്ചു പോയർ ഒരുപാടുണ്ട്. പക്ഷേ ഇന്നൊരു ഹൊറർ മൂവി കണ്ടാൽ പേടിക്കുന്ന കാലം കഴിഞ്ഞു. അവിടെയാണ് ഒരു 60-70 കാലഘട്ടങ്ങളിൽ കേരളക്കരയിലാകെ ഭയമെന്ന രണ്ടക്ഷരത്തെ സിരകളിൽ കുത്തിവെച്ച കലാനിലയം നാടകങ്ങൾ അരങ്ങേറിയത്. ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും കലാനിലയം നാടകങ്ങൾ അരങ്ങ് കീഴടക്കുന്നു, പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്നു. അതിനു പിന്നിലെ കഴിവും ആത്മാർത്ഥതയും നടനവൈഭവവും പ്രശംസനീയവുമാണ്. കലാനിലയം കൃഷ്ണൻനായരുടെ മകൻ അനന്തപത്മനാഭൻ ആർട്ട് കഫേയിൽ പങ്കുവച്ച കലാനിലയത്തെപ്പറ്റിയുള്ള വിവരണങ്ങൾ ഹൃദ്യം ശ്രദ്ധേയം.
2: KPE മുഹമ്മദ് ഷെരീഫ് കാപ്പിന്റെ കത്താണ്. സമാന്തര സിനിമാ വക്താക്കളിൽ ശ്രദ്ധേയനായ പ്രതാപ് ജോസഫുമായുള്ള വർത്തമാനം ആർട്ട് കഫയിലൂടെ ആസ്വദിച്ചു. 18 മുമ്പേ മഞ്ചേരിയിലെ മൊണ്ടാഷ് ഫിലിം സൊസൈറ്റി വഴിയുള്ള പ്രദർശനങ്ങളിൽ അദ്ദേഹത്തിന്റെ സിനിമകളുടെ കാഴ്ചക്കാരനാകാൻ സാധിച്ചിട്ടുണ്ട്. AT അബുവിന്റെ ആദ്യ ചിത്രമായ രാഗംതാനം പല്ലവിയിലെ പാർവതി സ്വയംവരം 10 സുവർണമലരുകളിൽ കേൾപ്പിച്ചിരുന്നുവെങ്കിലും രചയിതാവായ AP ഗോപാലന്റെയോ സംഗീത സംവിധായകന്റെയോ പേരുകൾ അവതാരക പറയാതെ പോയി. പിഴവുകൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പിഴവുകൾ തന്നെയാണ്. അവ പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇത്തരം പോരായ്മകൾ ഉണ്ടെങ്കിൽ നിശ്ചയമായും അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ സന്തോഷം മാത്രം.
1: അനൗൺസ്മെന്റിൽ വന്ന പിഴവിനെക്കുറിച്ച് മിനിസി ചന്ദ്രൻ പാലക്കോട്ട് വയൽ സന്ദേശം അയച്ചിട്ടുണ്ട്. 15-ാം തീയതിയിലെ പ്രഭാതവന്ദനത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനത്തിന് അവതാരക പറഞ്ഞത് VT മുരളി എന്നാണ്. ആ ഒരു തെറ്റാണ് മിനി ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ മെയിൽ ബോക്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
2: തുടർന്നും വിലയേറിയ പ്രതികരണങ്ങൾ അയക്കുമല്ലോ. കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് പിൻകോഡ് 673-03-2.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
2: മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.

0: കൃഷിദീപം.
1: ഇന്ത്യയിലുടനീളം തരിശു നിലങ്ങളിലും പുറമ്പോക്കുകളിലും മഴക്കാലങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന തഴുതാമയ്ക്ക് തവിഴാമയെന്നും പേരുണ്ട്. പുനർനവ എന്ന് സംസ്കൃതം. വീണ്ടും വീണ്ടും പുതുജീവൻ നൽകുന്നത് എന്നാണ് ഈ വാക്കിന് അർത്ഥം. ആയുർവേദത്തിലെ പ്രധാന രസായന ഔഷധമാണ് തഴുതാമ. ഹൃദയം സംബന്ധിയായ രോഗങ്ങൾക്കും ഫലപ്രാപ്തി നൽകുന്ന ഔഷധമാണ് തഴുതാമ. തഴുതാമ ഏകദേശം 2 മീറ്റർ വരെ ചുറ്റളവിൽ പടർന്ന് ശാഖകളും ഉപശാഖകളുമായി വളരുന്നു. 2 മുതൽ 4 സെന്റിമീറ്റർ വരെ നീളമുള്ള ഇലകൾക്ക് മുകൾ ഭാഗത്തിന് മിനുസമാർന്ന പച്ചനിറവും അടിഭാഗത്തിന് വെളുപ്പുകലർന്ന പച്ചനിറവുമാണുള്ളത്. പൂക്കൾക്ക് പിങ്ക് നിറം. ധാരാളം

0: പൊട്ടാസ്യം അടങ്ങിയതുകൊണ്ട് മൂത്രവിസർജനം ത്വരിതപ്പെടുത്തും. വിഷജന്യ രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, ദേഹത്ത് ഭാഗികമായും മുഴുവനുമായും വരുന്ന നീര്, ചുമ, മഞ്ഞപ്പിത്തം, മൂത്രക്കല്ല്, ഉദരവേദന, പ്രമേഹം, മലബന്ധം, ശ്വാസകോശ രോഗങ്ങൾ, നേത്രരോഗങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ആശ്വാസം നൽകാൻ തഴുതാമയ്ക്ക് കഴിയും. പല ആയുർവേദ മരുന്നുകളിലും തഴുതാമ പ്രധാന ചേരുവയാണ്. ഇതിന്റെ വേര്, ഇല എന്നിവ തനിച്ചോ സമൂലമായോ ആണ് ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. തഴുതാമയില തോരൻ വച്ചു കഴിക്കുന്നത് ദേഹത്തെ നീര് കുറയ്ക്കുന്നതിനും ആമവാദം ശമിപ്പിക്കുന്നതിനും നല്ലതാണ്.
1: രണ്ടു കിലോ പച്ചച്ചാണകം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി 1 ലിറ്റർ ഗോമൂത്രവും 1/2 കിലോ ശർക്കരയും ചേർത്ത് നന്നായി ഇളക്കി 2 ദിവസം വയ്ക്കണം. ഇങ്ങനെ തയ്യാറാക്കുന്നതിനെ അമൃതപാനി എന്നാണ് പറയുന്നത്. ഈ അമൃതപാനി 1 ലിറ്റർ എടുത്ത് അതിലേക്ക് 10 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് ഇലകളിൽ തളിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് പച്ചക്കറികളിലെ മുരടിപ്പ് മാറാനായി സഹായിക്കും.
0: മൃഗങ്ങൾക്കാവശ്യമായ ഊർജ്ജം കിട്ടുന്നത് മുഖ്യമായും കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. പ്രായപൂർത്തിയാവാൻ കാലതാമസം, വന്ധ്യത, കന്നുകുട്ടി മരണം എന്നിവ ഇതിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്. അരി, തവിട്, ഗോതമ്പ്, മധുരക്കിഴങ്ങ്, പഴങ്ങൾ, പാൽ, കരിമ്പ്, വിത്തുകൾ എന്നിവയിൽ കാർബോഹൈഡ്രേറ്റ് വേണ്ടുവോളമുണ്ട്. അതുകൊണ്ട് കന്നുകാലികൾക്ക് ഭക്ഷണം ക്രമീകരിക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.

0: ഇന്നത്തെ കഥാനേരത്തിൽ കേൾക്കാം മാധവിക്കുട്ടി എഴുതിയ കഥ ചുവന്ന മാളിക. അവതരണം അനശ്വര.
1: ചുവന്ന മാളികയിലേക്ക് വഴിചോദിച്ചുകൊണ്ട് രണ്ടു പരിഷ്കാരികൾ ഒരു സന്ധ്യയ്ക്ക് ആ ഗ്രാമത്തിലെത്തി. വേലുനായർ എവിടെ നിന്നെങ്കിലും രണ്ടു തേങ്ങ പിരിച്ചെടുക്കണമെന്ന് കരുതി ഒരു കറുത്ത തോർത്തു മാത്രം ഒടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. ആ ഗ്രാമത്തിലേക്കും കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഒരു പോലീസുകാരനെ അയക്കാൻ ഉറച്ചിട്ടുണ്ടെന്ന് അയാൾ തലേന്ന് കേട്ടിരുന്നു. യജമാനന്റെ മകനാണ് പറഞ്ഞത്. അതിനുശേഷം വേലുനായർക്ക് മനസുഖമുണ്ടായിരുന്നില്ല. അടിയോ രണ്ടോ മൂന്നോ ചവിട്ടോ കിട്ടിയാൽ തളരുന്ന ശരീരമായിരുന്നില്ല വേലുനായരുടേത്. ശകാരം കേട്ടാൽ ധൈര്യം വിടുന്ന ഹൃദയവുമായിരുന്നില്ല. പക്ഷേ പോലീസുകാരുടെ കയ്യിൽപ്പെട്ടാൽ തന്റെ കാര്യം കുഴങ്ങുമെന്ന് അയാൾക്ക് തോന്നി. അമ്പലത്തിലെ വെള്ളിപ്പാത്രം കട്ടെടുത്ത കുട്ടപ്പൻ കണ്ണൂരിൽ നിന്ന് പുറത്തു വന്നപ്പോഴേക്കും തനി ക്ഷയരോഗിയായി കഴിഞ്ഞിരുന്നു. ചുവന്ന മാളിക എന്ന വീടെവിടെയാണ്? ചുമലിനോളം വെച്ച് തലമുടി മുറിച്ച ചെറുപ്പക്കാരി വേലുനായരോട് ചോദിച്ചു. നേരിയ ഒരുതരം പട്ടുകൊണ്ടു മാത്രം തന്റെ പൂർണ്ണ വളർച്ചയെത്തിയ ദേഹം മൂടി നിൽക്കുന്ന ആ സ്ത്രീയെ കണ്ടപ്പോൾ വേലുനായർക്ക് ഒരു യക്ഷിയെയാണ് ഓർമ്മ വന്നത്. പുരുഷന്മാരെ വശീകരിക്കാൻ മൂന്നും കൂടുന്ന വഴിക്ക് വെച്ച് തന്റെ സൗന്ദര്യം വെളിപ്പെടുത്തി നിൽക്കുന്ന നരമാംസഭോജികൾ. ഈ സ്ത്രീയുടെ വായും ചുവന്നുകൊണ്ടിരുന്നു. വേലുനായർ തിരിഞ്ഞു നോക്കാതെ നടന്നു തുടങ്ങി. തന്റെ പിന്നിൽ നിന്ന് ആ സ്ത്രീയുടെയും അവരുടെ കൂടെയുണ്ടായിരുന്ന ഗന്ധർവന്റെയും പൊട്ടിച്ചിരി ഉയരുന്നുണ്ടെന്ന് വേലുനായർക്ക് മനസ്സിലായി. പക്ഷേ അയാൾ പാടം കടന്ന് തന്റെ വീടിന്റെ കോലായിൽ എത്തിയപ്പോഴേ ഒന്ന് വിശ്രമിച്ചുള്ളൂ. കുഞ്ചുനായർ പൈക്കിളെ

കഴുത്തിൽ കൊണ്ടുപോയി കെട്ടി കുളിക്കുവാനായി അമ്പലച്ചിറയിലേക്ക് പുറപ്പെട്ടപ്പോൾ മൂന്നും കൂടിയ വഴിയിൽ നിൽക്കുന്നവരെ കണ്ടു. ഒരൊത്ത മൂവാണ്ടൻമാവിന്റെ അത്ര ഉയരമുണ്ട് ആ പുരുഷനെ എന്ന് കുഞ്ചുനായർക്ക് തോന്നി. കൂടെ നിൽക്കുന്ന സുന്ദരിയുടെ അവയവ ഭംഗി കണ്ട് അയാൾക്ക് ലജ്ജ തോന്നി. വിളക്ക് കൊളുത്താറായ ഈ നേരത്ത് റോഡും ബസ്സും ഒന്നുമില്ലാത്ത ഈ നാട്ടിലേക്ക് ഇവർ എങ്ങനെ വന്നു? ആരെ കാണുവാൻ വന്നു? ചുവന്ന മാളിക എന്ന വീടറിയുമോ? അവരുടെ ചോദ്യം കേട്ടപ്പോൾ തന്നെ കുഞ്ചുനായർക്ക് കാര്യം മനസ്സിലായി. അവർ മനുഷ്യരല്ല, തീർച്ചു തന്നെ. ചുവന്ന മാളിക തീ കത്തി നശിച്ച വർത്തമാനം അറിയാത്തവർ ജീവിച്ചിരിപ്പുണ്ടോ? എന്തൊരു തീയായിരുന്നു! 3 ദിവസത്തോളം കെടാതെ നിന്നു കത്തി. വർത്തമാന കടലാസിലും അതിനെപ്പറ്റി എഴുതിയിരുന്നു. എന്നിട്ടും ഈ കൂട്ടർ? ചുവന്ന മാളിക എവിടെയാണെന്നൊന്ന് പറയൂ. കിണറ്റിൻ വക്കത്തൊരു വലിയ കരിമ്പന, മുറ്റത്ത് ഒരു എലഞ്ഞിമരം, ആ സ്ത്രീ ചോദിച്ചു. കരിമ്പന എന്ന് കേട്ടപ്പോൾ കുഞ്ചുനായരുടെ സർവ്വനാഡികളും തളർന്നു. 100 കൊല്ലത്തോളം നിന്ന് ആ യക്ഷിപ്പനെയാണ് അവൾ അന്വേഷിക്കുന്നത്. അയാൾ ധൃതിയിൽ നടന്നു. പട്ടേരിയെ കണ്ട് ഒരു തകിട എഴുതിച്ച് കയ്യിൽ കെട്ടണമെന്ന് അയാൾ ഉറച്ചു. കേതുദശയുടെ പോക്കിൽ തനിക്ക് എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്. ഏട്ട, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അമ്മമ്മയെ കാണാതെ വന്ന വഴിയെ മടങ്ങുകയോ? ആ യുവതി ചോദിച്ചു. ആ വീടും അന്വേഷിച്ച് നമ്മൾ എങ്ങോട്ടാണ് പോവുക? അവളുടെ ജ്യേഷ്ഠൻ തന്റെ വിയർക്കുന്ന മുഖം ഒരു തൂവാല കൊണ്ട് തുടച്ചു. ഈ യാത്ര അനാവശ്യമാണെന്ന് അയാൾക്ക് പണ്ടേ തോന്നിയിരുന്നു. പണ്ടെങ്ങോ തന്റെ അമ്മ ഒരു കുഗ്രാമത്തിൽ ജീവിച്ചു എന്നതുകൊണ്ട് മാത്രം താൻ എന്തിനാണ് ആ ഗ്രാമവും അതിലെ പഴയ വീടും തെരഞ്ഞു പോകുന്നത്? അമ്മയുടെ മരണത്തിന് കുറച്ചു മുൻപ് മാത്രമാണ് താനും അനുജതിയും ആ വീടിനെ പറ്റി കേട്ടത്. വൃദ്ധയായി കഴിഞ്ഞ ഒരമ്മമ്മ അവിടെ ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് അവർക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അമ്മാവന് ഇഷ്ടപ്പെടാത്ത ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയതിനു ശേഷം അമ്മ ആ ഗ്രാമമായിട്ട് യാതൊരു ബന്ധവും പുലർത്തിയില്ല. ഒരൊറ്റ കത്തെങ്കിലും അയച്ചില്ല. എന്നിട്ടിപ്പോൾ എന്തിനു വേണ്ടിയാണ് താനും തന്റെ അനുജതിയും അനേക നാഴികകൾ കടന്ന് പണം ചിലവഴിച്ച് ഈ ഗ്രാമത്തിലെത്തിയിരിക്കുന്നത്? ഇതൊക്കെ നിന്റെ പണിയാണ്, അയാൾ നീരസത്തോടെ പറഞ്ഞു. ഈ നശിച്ച കുഗ്രാമത്തിലേക്ക് വന്നെത്താൻ തന്നെ പണം എത്ര ചെലവായിന്ന് നിനക്കറിയുമോ? 320 റുപ്പിക. ഏട്ടൻ, എന്തിനാണ് ഇങ്ങനെ ശുണ്ടിയെടുക്കുന്നത്? നമ്മൾ പണമില്ലാത്തവരല്ലോ. നമുക്കിപ്പോ അമ്മയില്ല, അച്ഛനില്ല, വേറെ ആരുമില്ല. അമ്മമ്മ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരൊന്ന് കാണാൻ ഏട്ടന് തീരെ മോഹല്ലേ? അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, നമുക്ക് കുറച്ചു നടന്നു നോക്കാം. ആ കാണുന്ന പാടത്തിന്റെ മറ്റേക്കരയിൽ ചില വീടുകളൊക്കെ കാണുന്നുണ്ട്. തന്റെ വീടിന്റെ വടക്കേക്കോലായിൽ കാലും നീട്ടിയിരുന്നു കൊണ്ട് ചിരുതയമ്മ പണ്ട് മാളിക വീട് നിന്നിരുന്ന ഇടത്തേക്ക് നോക്കി. പണ്ടൊക്കെ അവിടെ വിളക്ക് കൊളുത്തിയിട്ടേ മറ്റൊരു വീട്ടിൽ തിരികൾ കത്തിയിരുന്നുള്ളൂ. ഇപ്പോ പുല്ലും കൂടി മുളയ്ക്കാത്ത പൂഴി മാത്രം അവിടെ. ജാനുവിന്റെ ഇറങ്ങിപ്പോക്ക് മുതൽക്കാണ് ആ വീടിന്റെ സ്ത്രീ ക്ഷയിച്ചത്. പിന്നീട് കാരണവന്മാരും മരിച്ചു. ഒടുവിൽ മാധവിയമ്മ മാത്രം ബാക്കിയായി. വൈകുന്നേരം ചീരക്കണ്ടത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് മാധവിയമ്മ പറയും, ഇപ്പൊ ജാനുവിന് 4-5 കുട്ടികളുണ്ടാവും. സംശയില്ല, ഓളുന്നേക്ക് 18 കൊല്ലായി. ഇന്നലെ കഴിഞ്ഞ പോലെയാ തോന്നണ്. അല്ലേ ചിരുതയമ്മേ? ചിരുതയമ്മ എന്തു പറയാനാണ്? എന്തു പറഞ്ഞാലും ഒടുവിൽ മാധവിയമ്മ കരഞ്ഞു തുടങ്ങും. എനിക്ക് ഓളെ ഒന്ന് കാണാൻ യോഗമില്ലാന്ന് വരുമോ? 7 പെറ്റിട്ട് 1 ദൈവം എനിക്ക് തന്ന്. അതിനെയും കൂടി മാധവിയമ്മ എത്ര കരഞ്ഞു. ജാനുവിനെ അല്ലെങ്കിൽ അവളുടെ കുട്ടികളെയെങ്കിലും കാണാൻ കഴിയുമെന്ന് അവർ മോഹിച്ചിരുന്നു. വരാണ്ടിരിക്കില്ല എന്റെ ചിരുതയമ്മേ. അവർ വരാണ്ടിരിക്കില്ല. അമ്മാമനെ പേടിച്ചിട്ടാ വരാത്തത്. അമ്മാമ്മ മരിച്ച വിവരം എങ്ങനെയെങ്കിലും കിട്ടിയാ ഓള് കുട്ടികളെയും കൊണ്ട് എന്നെ കാണാൻ വരും. പക്ഷേ മാധവിയമ്മയും മരിച്ചു. അടുപ്പിൻ കല്ലിനു മുകളിൽ കെട്ടിത്തൂക്കിയിരുന്ന വിറകുകെട്ടിന് തീപിടിച്ചപ്പോൾ ആ വീട് ആകെ നശിച്ചു. ചിരുതയമ്മയ്ക്ക് ആ ചിത്രം ഓർമ്മ വന്നപ്പോൾ അവർ തന്റെ മകനെ വിളിച്ചു. ശങ്കരാ, ഞാൻ ഓർക്കാർന്ന് ചുവന്ന മാളിക കത്തിയതേ. ശിവശിവ, ആ കരച്ചിലും പൊട്ടലും ഒന്ന് ഈ ജന്മം മറക്കാൻ വയ്യാട്ടോ. അങ്ങനെയൊരു മരണം നിക്കുണ്ടാവരുതെന്നുള്ളൂ ഒരു മോഹം. ശങ്കരൻ ഒരു മുഷിഞ്ഞ മുഖഭാവത്തോടെ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അകത്ത് തന്റെ ചെറുപ്പക്കാരിയായ ഭാര്യ കുളിച്ചുവന്ന് ഈറൻ മാറ്റുന്നുണ്ടായിരുന്നു. അയാൾ വളരെ നേരം അവളെ നോക്കിക്കൊണ്ട് ഒരു തൂണു മറഞ്ഞു നിന്നു. പടിക്കലെത്തിയപ്പോഴേക്കും അവരുടെ സംശയങ്ങളെല്ലാം തീർന്നു. അതുതന്നെയായിരുന്നു ചുവന്ന മാളിക. കുമ്മായമിടാത്ത ചുമരുകൾ, മുറ്റത്തു നിൽക്കുന്ന എലഞ്ഞിമരം, വടക്കേപ്പറമ്പിൽ കിണറിനടുത്തുള്ള വലിയ കരിമ്പന, ഇത് തന്നെയാണ് വീട്, ജ്യേഷ്ഠൻ പറഞ്ഞു. അനുജത്തി ഒരു സ്വപ്നാടനക്കാരിയുടെ മുഖഭാവത്തോടെ സാവധാനത്തിൽ വീട്ടിനകത്തേക്കു കയറി. തളത്തിൽ തൂണും ചാരി ഒരു ഓലത്തടുക്കിൽ ഒരു വൃദ്ധ ഇരുന്നിരുന്നു. അവരെഴുന്നേറ്റ് അവരെ ആലിംഗനം ചെയ്തു. അമ്മമ്മേ, ഞങ്ങൾ എനിക്ക് കണ്ടപ്പോ മനസ്സിലായി, ജാനുവിന്റെ മക്കളെ എനിക്ക് മനസ്സിലാവാണ്ടിരിക്കോ? എത്ര കാലായി നിങ്ങളെയൊക്കെ കാണാൻ മോഹിച്ച് ഇവിടെ വാതിലും തുറന്ന് കാത്തിരിക്കുന്നു. അർദ്ധരാത്രി കഴിയാറായപ്പോഴേ അവർ കണ്ണടച്ചുള്ളൂ. രാവിലെ പുലരാറാവുന്നതിനു മുൻപ്

0: മുൻപ് അവർക്ക് തോണിക്കടവിലേക്ക് പോവാനുണ്ടായിരുന്നു. രണ്ടു ദിവസം അവിടെ താമസിക്കണമെന്ന് അമ്മമ്മ അവരോട് പറഞ്ഞതുമില്ല. ആ ക്ഷണമുണ്ടായിരുന്നില്ലെങ്കിലും അവർക്ക് അമ്മമ്മയെ ഇഷ്ടപ്പെട്ടു. ഇനി പട്ടണത്തിലേക്ക് മടങ്ങിയതിനു ശേഷം 4-5 മാസത്തിനുള്ളിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് അതിലേക്ക് താമസിക്കുവാനായി അമ്മമ്മയെ വിളിച്ചു കൊണ്ടുപോകണമെന്ന് അവർ നിശ്ചയിച്ചു. ഞങ്ങളിപ്പോ ഓരോ ഹോട്ടലുകളിലാണ് താമസിക്കുന്ന അമ്മമ്മേ. അമ്മമ്മ ഞങ്ങളുടെ കൂടെ വന്നാ നമുക്കൊരു വീടെടുത്ത് താമസിക്കാം. പക്ഷേ അമ്മമ്മ അതിനൊന്നും ശരിയായ ഒരു ഉത്തരവും പറഞ്ഞില്ല. താൻ ജനിച്ചു വളർന്ന ആ നാടുവിട്ട് ഒരു പരിഷ്കൃത നഗരത്തിലേക്ക് വരാനുള്ള വൈമനസ്യമാവും എന്ന് വിചാരിച്ച് അവർ പിന്നീട് ആ കാര്യത്തെപ്പറ്റി സംസാരിച്ചതുമില്ല. രാവിലെയാവുന്നതിനു മുൻപ് തന്നെ അമ്മമ്മ അവരെ വിളിച്ചുണർത്തി. പുതപ്പുകൾ നീക്കി എഴുന്നേറ്റയുടനെ അമ്മമ്മ പറഞ്ഞു, തോണി കിട്ടണമെങ്കിൽ ഉടനെ പുറപ്പെടണം കുട്ടിയോളെ. ഞാൻ പാല് കറന്ന് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് കഴിച്ചു പുറപ്പെടൂ. ഉമ്മറപ്പടി ഇറങ്ങിയപ്പോൾ അമ്മമ്മയും അവരുടെ കൂടെ ഇറങ്ങി. എന്നിട്ട് നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇനിയും കാണണം എനിക്ക് നിങ്ങളെ രണ്ടാളെയും, പക്ഷേ ഇപ്പൊ പോയി വരൂ കുട്ടിയോളെ. അമ്മമ്മ ഒരു ചിമ്മിനി വിളക്കും തൂക്കി പിടിച്ചുകൊണ്ട് പടിക്കൽ നിന്നു. പാടം കഴിഞ്ഞ് കുറേ ദൂരം ചെന്ന് ഒരു റോഡ് തുടങ്ങുന്നിടത്ത് എത്തിയിട്ടും അവർക്ക് ആ ചിമ്മിനി വിളക്കിന്റെ നാളം കാണാൻ കഴിഞ്ഞിരുന്നു. തോണിക്കാരൻ പായിൽ നിന്നെഴുന്നേറ്റ് കിണറ്റിൻകരയിൽ പോയി കുറച്ച് വെള്ളം കോരി മുഖത്തൊഴിച്ചു. തോണി ആവശ്യപ്പെട്ടു നിൽക്കുന്നവർ ആ രാജ്യക്കാരല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. ആ രാജ്യത്ത് ഇത്ര പൊക്കവും സൗന്ദര്യവുമുള്ള മനുഷ്യരെ അയാൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അയാൾ അവരെ തോണിയിൽ ഇരുത്തി അതിന്റെ മൂലയിൽ കയറി നിന്നു. തോണി ഇളകി തുടങ്ങിയപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരാ? സുന്ദരിയായ ആ ചെറുപ്പക്കാരി കറുത്ത മഷി പോലെ തിളങ്ങിയിരുന്ന വെള്ളത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നിശ്ചലയായിരുന്നു. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞങ്ങൾ ചുവന്ന മാളിക വീട്ടിലെ ജാനകിയമ്മയുടെ മക്കളാണ്, അമ്മമ്മയെ കാണാൻ വന്നതാണ്.
1: ചുവന്ന മാളികയോ?
0: തോണിക്കാരൻ ചോദിച്ചു.
1: ആ തീന്റെ കഥ കേട്ടില്ലേ?
0: പാവം, എത്ര നല്ലൊരു തള്ളിയായിരുന്നു, ആകെവെന്ത് വെണ്ണീറായി. അയാളുടെ ഉച്ചാരണത്തിന്റെ തെളിവില്ലായ്മ കാരണം അവർക്ക് ആ വാക്കുകൾ മനസ്സിലായില്ല. തീയിൽപ്പെട്ട് മരിച്ചുപോയ ഒരു തള്ളയെയും അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഗ്രാമീണനുമായി സംസാരിച്ചു സമയം പാഴാക്കുന്നതിലും നല്ലത് കുറച്ചു ഉറങ്ങുകയാവുമെന്ന് കരുതി അവർ രണ്ടുപേരും തോണിയിലുണ്ടായിരുന്ന കീറപ്പായയിൽ കിടന്നുറങ്ങി. രാവിലെയാവുന്നതിനു മുൻപ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയ ചിരുതേയി അമ്മ കോലായിലേക്ക് മടങ്ങി വന്ന് ഉറക്കെ പറഞ്ഞു,
1: ശങ്കരാ, ഇന്ന് ആ തെക്ക് ഭാഗത്ത് ഞാനൊരു വിളക്ക് കണ്ടു.
2: ആരാപ്പോ ആ നേരത്തെ അവിടെ പോയി വിളക്കും കൊണ്ട് നിൽക്കുക? ഒറ്റ നോട്ടത്തില് മാധ്യമെ പോലെ തോന്നി.
1: അതെ അതെ, മാധ്യമപ്പോ അവിടെ വന്ന് നിൽക്കുക.
0: ശങ്കരൻ തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് പിറുപിറത്തു.
2: അമ്മയ്ക്ക് എപ്പോഴും പ്രേതവും ഭൂതവും യക്ഷിയും ഒക്കെ പ്രത്യക്ഷ. വേഗം അകത്ത് കിടന്ന വാതിൽ അങ്ങോട്ട് അടച്ചോളീൻ.
1: അർദ്ധരാത്രി എന്തിനാ പുറത്തു പോണ്?
2: അകത്ത് ഓവറയില്ലേ?
0: ചിരുതേയി അമ്മ അകത്തു കടന്ന് വിളക്കു കെടാതിരിക്കാൻ വേണ്ടി ഒരു തൂണിന്റെ അകത്തേക്ക് നീക്കിവെച്ച് തന്റെ പായിൽ കിടന്നു. അകത്തെ മുറിയിൽ നിന്ന് ശങ്കരൻ ചുമച്ചു തുടങ്ങി.
1: നല്ല മഞ്ഞുണ്ട്, നീ ആ കിളിവാതിൽ അടച്ചോ.
0: ശങ്കരൻ ഉറങ്ങിക്കിടക്കുന്ന തന്റെ ഭാര്യയോട് കുറച്ചുകൂടി ചേർന്ന് കിടന്നു.
3: കഥാനേരത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് മാധവിക്കുട്ടി എഴുതിയ കഥ ചുവന്ന മാളിക, അവതരണം അനശ്വര.
4: കഥാനേരം.

0: സുവർണ മലരുകൾ.
1: പഴയ മലയാള ചലച്ചിത്രഗാനങ്ങൾ ഉൾപ്പെടുത്തിയ സുവർണമലരികളിൽ ആദ്യം സുശീല പാടിയ ഗാനം, ചിത്രം അരനാഴിക നേരം. രചന വയലാർ, സംഗീതം ദേവരാജൻ.

മുന്നേറ്റം എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോനും വാണി ജയറാമും സംഘവും പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ശ്രീകുമാരൻ നമ്പി, സംഗീതം ശ്യാം.

0: മുന്നേറ്റം എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണി മേനോൻ, വാണി ജയറാം എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ചിത്രം കേൾക്കാത്ത ശബ്ദം. ജയചന്ദ്രൻ, വാണി ജയറാം എന്നിവർ പാടിയ ഗാനം. രചന ദേവദാസ്, സംഗീതം ജോൺസൺ.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്.

0: മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറായ ഡോക്ടർ ആർ എൽ സരിത തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്ന് കയ്യോപ്പിൽ. ആരോഗ്യമേഖലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് വളരെ നിർണായകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഡയറക്ടറായിരുന്നു ഡോക്ടർ ആർ എൽ സരിത. ആരോഗ്യരംഗത്ത് കേരളം അഭിമുഖീകരിച്ച പല സന്നിഗ്ധ ഘട്ടത്തിലും തന്റെ ആത്മാർത്ഥ പ്രവർത്തനങ്ങൾ കൊണ്ടും ഉറച്ച തീരുമാനങ്ങൾ കൊണ്ടും വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ ഡോക്ടർ ആർ എൽ സരിത ഒരു അസിസ്റ്റന്റ് സർജനായാണ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. കേൾക്കാം ഡോക്ടർ ആർ എൽ സരിതയുടെ വാക്കുകൾ. ജില്ലാ മെഡിക്കൽ ഓഫീസർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് എന്നീ നിലകളിലെല്ലാം വിജയകരമായ പ്രവർത്തനങ്ങൾ നടത്തുകയും പ്രത്യേകിച്ച് കേരളം അഭിമുഖീകരിച്ച ദുരന്തങ്ങളായ ഓഖി, നിപ്പ, കോവിഡ് ഈ സമയത്തൊക്കെ ആരോഗ്യവകുപ്പ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയും ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ, അല്ലെ? പോസിറ്റീവായി നെഗറ്റീവായിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങളും ദുരനുഭവങ്ങളും വെല്ലുവിളികളും എല്ലാം നമുക്ക് ശ്രോതാക്കളുമായി ഇപ്പോൾ പങ്കുവയ്ക്കാം.
1: തീർച്ചയായും.
0: അപ്പം ആദ്യം തന്നെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ രംഗത്തേക്ക്, അതായത് ആരോഗ്യ രംഗത്തേക്ക് ഒരു ഡോക്ടർ എന്ന നിലയിലേക്ക് വരാനുണ്ടായ കാരണം എന്തായിരുന്നു? പഠനമൊക്കെ എവിടെയായിരുന്നു?
1: സത്യം പറഞ്ഞാൽ ഞാനൊരു ഡോക്ടർ ആവണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച ആളല്ല, ആഗ്രഹിച്ച ആളും ആയിരുന്നില്ല. എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു പി സ്കൂളിൽ, ഞാൻ കോഴിക്കോട് തന്നെയാണ് മൊത്തം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. അപ്പം യു പി സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നത് വീടിനടുത്ത് തന്നെയുള്ള കുതിരവട്ടം ഗണപതി യു പി സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂളിൽ ബി എം ഗേൾസ് ഹൈസ്കൂൾ കോഴിക്കോട്. അപ്പം അവിടെ നിന്ന് പത്താം ക്ലാസ് എസ് എസ് എൽ സി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ കിട്ടിയപ്പോൾ വീട്ടിൽ നിന്നുള്ള ഒരു നിർദ്ദേശം എന്ന് വേണമെങ്കിൽ പറയാം, സെക്കൻഡ് ഗ്രൂപ്പാണ് നല്ലത്. കാരണം സെക്കൻഡ് ഗ്രൂപ്പ് എടുത്താൽ നിങ്ങൾക്ക് ഏത് രീതിയിലും മാറാം, ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സയൻസ് മേഖലയ്ക്ക് വരാൻ കഴിയില്ല എന്നുള്ള ഒരു അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തുകൊണ്ട് പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പിന്നെ അപ്പോഴും തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോകണം എന്നുള്ള ഒരു അമിതമായ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ സംഭവിച്ചു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് അന്ന് ഞങ്ങളുടെ എൻട്രൻസിന് മുൻപുള്ള ഫസ്റ്റ് ബാച്ച്, ലാസ്റ്റ് ബാച്ചായിരുന്നു ഞങ്ങൾ. അപ്പം നേരിട്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. എന്നിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ അത്രയ്ക്കൊരു കംഫർട്ടബിൾ ആയിരുന്നില്ല എന്ന് എനിക്കിപ്പോഴും തോന്നും. മെഡിക്കൽ കോളേജ് പോകണോ പോകണ്ടേ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പൊതു ജനഹിതം അനുസരിച്ച് ഞാൻ അങ്ങനെ മെഡിക്കൽ കോളേജിൽ എത്തിയെന്ന് വേണം പറയാൻ.
0: അവിടുന്നാണ് എം ബി ബി എസ് കഴിഞ്ഞത്?
1: അതെ, എം ബി ബി എസ് അവിടെ നിന്നാണ് കഴിഞ്ഞത്. ഞാൻ അത്ര നല്ലൊരു അറിയപ്പെടുന്നൊരു വിദ്യാർത്ഥിനിയൊന്നും ആയിരുന്നില്ല. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിൽക്കാലത്ത് എൻ്റെ അധ്യാപകർ പലരും എന്നെ തേടി എന്നെ ഫോൺ ചെയ്ത് ഞാൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഡി എച്ച് എസ് ഒക്കെ ആയ സമയത്ത് പല ഘട്ടങ്ങളിലും അന്ന് പഠിപ്പിച്ച അധ്യാപകർ വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ ആർക്കും അറിയില്ലായിരുന്നു എന്നുള്ളത്. അതൊരു സത്യമാണ്.
0: അപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞ്

0: കഴിഞ്ഞിട്ട് സർക്കാർ സർവീസിലേക്ക് കയറിയതാണോ അല്ലെ പി ജി എടുത്തോ പിന്നെ?
1: അല്ലല്ല, എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബാച്ചിന് ഒരു വലിയൊരു ഗുണമുണ്ടായി. ഞങ്ങൾ 87 ഹൗസ് സർജൻസി പൂർത്തീകരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ കേരള പി എസ് സി വിളിച്ചു. ഞങ്ങളുടെ തസ്തികേൻ്റെ പേര് അസിസ്റ്റന്റ് സർജൻ എന്നാണ് ആരോഗ്യവകുപ്പിൽ. അപ്പോൾ സത്യത്തിൽ എൻ്റെ ഭർത്താവ് എന്നെക്കാളും 3 സീനിയറാണ്. അവർ ഞങ്ങളുടെ കൂടെയാണ് ആ പി എസ് സി എഴുതിയത്. കാരണം 4 5 കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൊരു പി എസ് സി പരീക്ഷ, നമുക്ക് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എഴുതാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അങ്ങനെ എഴുതി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെയാണ് പരീക്ഷ എഴുതിയത്. രണ്ടുപേരും അസിസ്റ്റന്റ് സർജനായിട്ട് ആരോഗ്യവകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു. അപ്പോൾ അതിൻ്റെ ഇടക്കാലത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ മലപ്പുറത്ത് ആയിരുന്നു, മലപ്പുറത്തുള്ള ഒരു മിഷൻ ഹോസ്പിറ്റൽ. അത് ധാരാളം അനുഭവങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോയിരുന്ന ഒരു ആശുപത്രിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരുപാട് കേസുകൾ കാണാനും കൈകാര്യം ചെയ്യാനും നമുക്ക് നമ്മുടെ ഒരു ആത്മവിശ്വാസം കൂട്ടാൻ അന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് 1991 ഞാൻ സർവീസിൽ, മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള താനൂർ പി എച്ച് സിയിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പല ആശുപത്രികളിലായിട്ട് മാറി അസിസ്റ്റന്റ് സർജൻ തസ്തികയിൽ തന്നെ ജോലി ചെയ്തിട്ടുണ്ട്. പി ജി ഞാൻ വളരെ വൈകിട്ടാണ് എടുത്തത്. ഞാൻ സർവീസിൽ നിന്നുള്ള, നമുക്ക് സർവീസിൽ കോട്ടയുണ്ട്, അതിൽ നിന്ന് അത് ഉപയോഗിച്ചുകൊണ്ട് ശിശുരോഗ ചികിത്സയിൽ പീഡിയാട്രിക്സിലാണ്, അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ആ പി ജി കിട്ടിയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ താനൂർ പി എച്ച് സിയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ആ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഞാൻ അവിടെ ജോലിയിൽ കയറുന്നത്. അപ്പം ആദ്യമായിട്ട് തന്നെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രേരിതമായ പല പ്രശ്നങ്ങളും സംഘടനകളും ഒക്കെ നടക്കുന്ന ആ കടപ്പുറം ഏരിയയിൽ പി എസ് സിയിൽ ജോലി ചെയ്യുമ്പം അത് ഒട്ടും തന്നെ എനിക്ക് ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. ഉടനെ തന്നെ അവിടെ നിന്ന് ഒഴിവുള്ള മറ്റൊരു പി എച്ച് സി, അതൊരു ബ്ലോക്ക് പി എസ് സി എന്ന് ഞങ്ങൾ പറയും, മലപ്പുറം ജില്ലയിൽ തന്നെ പൂക്കോട്ടൂർ, അവിടേക്ക് മാറി. പിന്നെ 4 ഞാൻ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഞാൻ അവിടെ അസിസ്റ്റന്റ് സർജനായിട്ട് ജോലി ചെയ്തു. പിന്നീടാണ് കോഴിക്കോട്ടേക്ക് മാറുന്നത്. കോഴിക്കോട് ഞാൻ ആദ്യം ജോലി ചെയ്തത് മെഡിക്കൽ കോളേജ് ഹെൽത്ത് യൂണിറ്റ് ഉണ്ട് ചെറുപ്പ മാവൂര് പഞ്ചായത്തിൽ. അത് ഒരു വ്യത്യസ്തമായ ആശുപത്രിയാണ്. കാരണം ഞങ്ങൾക്കൊക്കെ ഹൗസ് സർജൻസി കാലത്ത് ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്ന ഒരു ആശുപത്രിയായിരുന്നു അന്ന്. അവിടെ ആ സമയത്ത് 87 അവിടെ ഹൗസ് സർജനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതേ ആശുപത്രിയിൽ വീണ്ടും അസിസ്റ്റന്റ് സർജനായിട്ട് ജോലി ചെയ്യുകയാണ്. അങ്ങനെ 4 ചെറുപ്പയിലും ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് വെള്ളിമാടുകുന്ന് അവിടെ എൻ ജി ഒ ക്വാർട്ടേഴ്സിനകത്തൊരു ഡിസ്പെൻസറി ഉണ്ട്, അത് ജി ആർ ഡി എൻ ജി ഒ ക്വാർട്ടേഴ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അത് അർബൻ ഹെൽത്ത് സെൻ്ററായി മാറി. അപ്പോൾ അവിടെയും ഒരുപാട് കാലം ജോലി ചെയ്യാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ട്രാൻസ്ഫറിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ മടവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു പി എസ് സി ഉണ്ട്, അപ്പോൾ അവിടേക്ക് മാറി. ആ സമയത്താണ് എൻ്റെ പ്രൊമോഷൻ വരുന്നത്. അപ്പോൾ പ്രൊമോഷൻ, അടുത്ത പോസ്റ്റ് ഞങ്ങളുടേത് സിവിൽ സർജൻ എന്നുള്ള പോസ്റ്റാണ്, അസിസ്റ്റന്റ് സർജൻ കഴിഞ്ഞിട്ട്. അന്ന് എനിക്ക് എന്തുകൊണ്ടോ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു ഒഴിവുണ്ടായിരുന്നു, അത് ജില്ലാ ടി ബി സെൻ്ററിലായിരുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ ജില്ലാ ടി ബി പ്രോഗ്രാമിൻ്റെ നേതൃത്വപരമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. അവിടെയും 4 തന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്താണ് പിന്നെ പി ജിക്ക് പോകുന്നത്.
0: ടി ബി കൺട്രോൾ പ്രോഗ്രാമായ ഡോട്ടിൻ്റെ നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടല്ലേ ആ സമയത്ത്?
1: സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തോടുകൂടി നടപ്പാക്കിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു റിവൈസ്ഡ് നാഷണൽ ടി ബി കൺട്രോൾ പ്രോഗ്രാം. അപ്പോൾ അതിൽ രോഗികൾക്ക് നേരിട്ട് മരുന്ന് ഒരു ആരോഗ്യ പ്രവർത്തകൻ്റെ സാന്നിധ്യത്തിൽ കഴിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം ശരിയായ രീതിയിൽ, ശരിയായ ഡോസിൽ, ശരിയായ ഇൻ്റർവെല്ലിലല്ലാതെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മരുന്നുകൾക്ക് റെസിസ്റ്റൻസ് വരും. അപ്പോൾ നമുക്ക് ടി ബി, റെസിസ്റ്റൻ്റ് ടി ബി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ക്ഷയരോഗം നിയന്ത്രണം വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകും. അങ്ങനെയാണ് ഈ പ്രോഗ്രാം വന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ജോലിയായിരുന്നു. കാരണം നമ്മൾ ജില്ല മുഴുവൻ സഞ്ചരിച്ച് അവിടെയുള്ള ക്ഷയരോഗികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, അവരെ നേരിട്ട് കാണുക, അവരതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ കൂടെ ഇഴുകിച്ചേർന്നുകൊണ്ട് വർക്ക് ചെയ്യുക. നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെയാണ് ഈ പ്രോഗ്രാമിൽ മുന്നിൽ നിന്നിരുന്നത്. അപ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പുതിയ പുതിയ ഇനോവേഷൻസ് അവരുടെ ഭാഗത്തുനിന്ന് വരും. അപ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവർത്തനം വളരെ എളുപ്പമാണെന്ന് മനസ്സിലാക്കിയൊരു സന്ദർഭം കൂടിയായിരുന്നു അത്.
0: പിന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ടായിട്ടും സർവീസ് ഉണ്ടായിരുന്നു അല്ലേ?
1: മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യത്യസ്തമായ മറ്റൊരു അനുഭവമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ടി ബി സെൻ്ററും പി ജിയും കഴിഞ്ഞിട്ട് സർവീസിൽ തിരിച്ച് ജോയിൻ ചെയ്യുന്ന, പി ജി ഡെപ്യൂട്ടേഷനിലാണ് പോണത്, തിരിച്ച് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കേഡർ സിസ്റ്റം വന്നു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത്. കേഡർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് മുൻപ് ഞങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അസിസ്റ്റന്റ് സർജൻ, സിവിൽ സർജൻ അങ്ങനെ പോയിരുന്നിടത്തു നിന്ന് നമുക്ക് ഓപ്റ്റ് ചെയ്യാം നമ്മൾ ഏത് കേഡറിൽ പോകണമെന്ന്. അപ്പോൾ അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് കേഡറുണ്ട്, സ്പെഷ്യാലിറ്റി കേഡറുണ്ട്, അതുപോലെ തന്നെ ജനറൽ കേഡറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ടി ബി സെൻറ്ററിലെ പ്രവർത്തന സമയത്ത് അഡ്മിനിസ്ട്രേഷനോട് താല്പര്യം വന്നതുകൊണ്ട് ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ

0: ഓപ്റ്റ് ചെയ്തിട്ടാണ് പി ജിക്ക് പോയത്. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് കേഡർ സിസ്റ്റം നടപ്പാക്കുകയും അതിൻ്റെ സീനിയോറിറ്റി അനുസരിച്ച് പിന്നെ നേരിട്ട് എനിക്ക് അഡീഷണൽ ഡയറക്ടറായിട്ടാണ് പോസ്റ്റിംഗ് വരുന്നത് തിരുവനന്തപുരത്ത്. അപ്പോൾ ആ പോസ്റ്റിംഗ് അഡീഷണൽ ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് എന്നാണ് ആ തസ്തികേൻ്റെ പേര്. അതായത് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിലെ പരിശീലന പരിപാടികളൊക്കെ ഏകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തനം. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് സെൻ്ററുകളുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നമുക്ക് മലാപ്പറമ്പിലൊരു ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് തൈക്കാട് നമുക്ക് നല്ലൊരു ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. പിന്നെ നമ്മുടെ നേഴ്സിംഗ് സ്കൂൾസ്, അത് ആരോഗ്യവകുപ്പിൻ്റെ കീഴിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ജെ പി എച്ച് എൻ ട്രെയിനിങ് സെൻ്ററുകൾ, അങ്ങനെ ഒരുപാട് പരിശീലന സ്ഥാപനങ്ങളുടെ ഏകോപനം. അപ്പോൾ അത് ശരിക്കും നല്ല വ്യത്യസ്തമായൊരു വർക്കായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ക്ലിനിക്കൽ വർക്കിൽ നിന്ന് പിന്നീട് പെട്ടെന്ന് മാറിയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം അവിടെ ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് മറ്റൊരു തസ്തികയിലേക്ക് എന്നെ മാറ്റേണ്ടായി. അത് അഡീഷണൽ ഡയറക്ടർ വിജിലൻസ് എന്ന് പറയുന്ന തസ്തികയാണ്. എന്നുവെച്ചാൽ ആരോഗ്യവകുപ്പിലെ
1: അനാസ്ഥകൾക്ക്,
0: അനാസ്ഥ എന്ന് പറയാൻ പറ്റില്ല, പരാതികൾ. അനാസ്ഥ എന്ന് ഞാൻ പറയില്ല ഒരിക്കലും, കാരണം ആരും മനഃപൂർവ്വം അനാസ്ഥ ഉണ്ടാക്കുന്ന ഒന്നല്ല ഞങ്ങളുടെ വകുപ്പ്. പക്ഷേ നമ്മുടെ ജീവനക്കാരെ കുറിച്ചുള്ള പരാതികളൊക്കെ വരുമ്പോൾ അതിനെ നമുക്ക് അതിൽ തെറ്റോ ശരിയോ എന്ന് കണ്ടുപിടിച്ചിട്ട് അവർക്കെതിരെയുള്ള അന്വേഷണം ചെയ്യുക, അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പം ഞാൻ ഈ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ്ങിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് തസ്തിക ഏറ്റെടുക്കാൻ ആരുമില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ടായി. അപ്പം ഞാൻ ശരിക്കും ആ പോസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ പോസ്റ്റായിരുന്നു അന്ന്, അഡീഷണൽ ഡയറക്ടർ പോസ്റ്റല്ല. അപ്പോൾ അന്നത്തെ അന്നാണെങ്കിൽ എനിക്ക് എൻ്റെ വീട് കോഴിക്കോടാണ്, ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുകയാണ്. എൻ്റെ സാന്നിധ്യം വീട്ടിൽ വേണ്ട ഒരു അവസരം കൂടി ഉണ്ടായിരുന്നു, സന്ദർഭം വീട്ടിലുണ്ടായി. അപ്പോൾ അന്നത്തെ നമ്മുടെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറിയാണ് രാജീവ് സദാനന്ദൻ സാറ്. സാർ എന്നോട് ചോദിച്ചു, ഇങ്ങനെ കുതിരവട്ടത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാം, കാരണം അത് അഡീഷണൽ ഡയറക്ടർ പോസ്റ്റ് അല്ലല്ലോ, ഈ പോസ്റ്റോടുകൂടി അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് തന്നാൽ പോവോ, ധൈര്യമുണ്ടോ, ധൈര്യമുണ്ടോ എന്നാണ് ചോദിച്ച വാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ധൈര്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാടാണ്, പിന്നെ ഞാൻ ജനിച്ചു വളർന്നത് കുതിരവട്ടം എന്നുള്ള പ്രദേശത്താണ്. അപ്പോൾ എനിക്ക് അവിടെ എല്ലാം പരിചിതമാണ്, ആ പ്രദേശം അതെ, അവിടുത്തെ പ്രദേശവാസികൾ അതെ, അവിടുത്തെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അന്ന് ഞാനിപ്പോഴും പറയും, ജനലിൻ്റെ ഉള്ളിൽ കൂടി നോക്കി കണ്ടിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു അത്.
1: അടുത്താണല്ലോ,
0: അടുത്താണ്. മാത്രമല്ല ടി ബി സെൻ്ററും അതിനടുത്താണ്. അപ്പോൾ ഞാൻ അവിടെ 4 വർഷം വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ആ പ്രദേശം മൊത്തം എൻ്റെ ഒരു കംഫർട്ട് സോണാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞു. 365 ദിവസത്തിന് ഓർഡർ ഇട്ടു ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം, എന്നെ അവിടെ സൂപ്രണ്ടായിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുവരെയും സൈക്യാട്രിസ്റ്റായിട്ടുള്ള ഒരാൾ മാത്രമാണ് ആ സ്ഥാപനത്തിൽ സൂപ്രണ്ടായിട്ടുള്ളത്. കാരണം കേഡർ വരുന്നതിന് മുമ്പ് അത് അവരുടെ തസ്തികയായിരുന്നു. പിന്നീട് കേഡർ വന്നതിൻ്റെ ശേഷം ആദ്യമായിട്ട് സൈക്യാട്രിസ്റ്റ് അല്ലാത്ത ഒരാൾ സ്ഥാപനത്തിൽ ചാർജ് എടുക്കുന്നത് ഞാനാണ് സൂപ്രണ്ടായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ട് അവിടെ, കാരണം നമ്മൾക്ക് പരിചിതമല്ലാത്തൊരു മേഖലയാണ്. പഠിക്കുന്ന കാലത്തും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിലൊന്നും നമ്മളെ ആരും സൈക്യാട്രി പഠിപ്പിച്ചിട്ടില്ല. പിന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഭയങ്കരമായിട്ട് വളരെ വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മെൻ്റൽ ഹെൽത്ത് ആക്ട് ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. 365 ദിവസത്തിൽ ഞാൻ ആലോചിക്കുകയാണ്, ഓരോ ദിവസവും ഞാൻ ഓരോ പുതിയ പാഠങ്ങൾ പഠിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോന്നിട്ടുള്ളത്. അവിടുത്തെ രോഗികളെക്കുറിച്ച്, അവിടുത്തെ സഹപ്രവർത്തകരെക്കുറിച്ച്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെക്കുറിച്ച്, അങ്ങനെ. പക്ഷേ എനിക്ക് തോന്നുന്നത് അന്ന് എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെല്ലാം തന്നെ വളരെയധികം സപ്പോർട്ടീവായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്യാൻ പറ്റി. നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഏറ്റവും വിദഗ്ധരായിട്ടുള്ള സൈക്യാട്രിസ്റ്റുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം, അതുപോലെ തന്നെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, അവരൊക്കെ എം ഫിൽ പി എച്ച് ഡി ഉള്ളവരാണ്. അങ്ങനെയുള്ളവരുണ്ട്, സൈക്യാട്രിക് സോഷ്യൽ വർക്കറുണ്ട്. പിന്നെ രോഗികളാണെങ്കിൽ 500-ഓളം രോഗികൾ അവിടെ ഒരേ സമയം അഡ്മിറ്റഡാണ്. അപ്പം ഇവരെയെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും, അവരെല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ആശയങ്ങൾ വന്നിട്ട് അത് നടപ്പാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയ സമയത്ത് മനസ്സിലാക്കിയ ഒന്ന്, ഇവരാരാണെന്ന് പല രോഗികൾക്കും അവരാരാന്നറിയില്ല. അത് വല്ലാത്തൊരവസ്ഥയാണ്. അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന് അവരുടെ കയ്യിലൊരു തെളിവും ഇല്ല. ഒരു ഐഡൻറ്റിറ്റി കാർഡില്ല, ബാങ്ക് അങ്ങനത്തെ യാതൊന്നുമില്ല, പേര് പോലും അവർക്കില്ല. നമ്മൾ തന്നെ അവരെ പേര് നമ്പറുകൾ വിളിക്കുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നമ്മളെല്ലാവരും കൂടി കൂടി ആലോചിച്ച്, ഇവർക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ ആധാറിൻ്റെ എൻറോൾമെൻറ്റ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ആധാറിന് വേണ്ടതൊരു ഫോൺ നമ്പറാണ്.
1: ഈ 500 പേരൊക്കെ അവിടെ അഡ്മിറ്റഡ്, അവിടെ സ്ഥിരം ഉള്ളവരാണ്?
0: അവിടെ അഡ്മിറ്റഡ് ആണ്. കുറച്ച് പേര് ഫ്ലോട്ടിംഗ് ആയിട്ടുണ്ടാവും, ഫാമിലി വാർഡിലൊക്കെ ഉള്ളവർ. പക്ഷെ ഒരുപാട് പേര് അവിടെ വർഷങ്ങളായിട്ടുള്ളവരും, അതിലും വലിയ സങ്കടം

0: രോഗം മാറിയിട്ട് അവരെ തിരിച്ച് കൊണ്ടുപോകാൻ ആളില്ലാത്ത അവസ്ഥ. അങ്ങനെ ആധാർ കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ, അന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ സഹോദരൻ ഇവിടെ സബ് ജഡ്ജായിരുന്നു, അദ്ദേഹം ഇവിടുത്തെ ഡി എൽ എസ് എ സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോൾ ഡി എൽ എസ് എൻ്റെ പ്രവർത്തനങ്ങളിലൊന്നാണ് നമ്മുടെ മാനസികാരോഗ്യ കേന്ദ്രം. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. കാരണം ആധാറിൻ്റെ ഫോട്ടോ എടുപ്പ് വളരെ ബുദ്ധിമുട്ടാണ്,
1: സമ്മതിക്കില്ല,
0: മുഖം കാണില്ല, കണ്ണ് കാണില്ല. അപ്പോൾ അതൊക്കെ തന്നെ അന്ന് ഡി എസ് എൽ എസ് എയിലെ ജീവനക്കാരും ഞങ്ങളുടെ ജീവനക്കാരും കൂടി ഓരോ രോഗിയെയും പിടിച്ചിരുത്തി അവരുടെ ഒരു ലാപ്ടോപ്പിനകത്ത് ഈ ഫോട്ടോ കയറ്റി, അങ്ങനെയൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മൊബൈൽ നമ്പറാണ് അന്ന്

0: ബുദ്ധിമുട്ടാണ്.
1: സമ്മതിക്കില്ല,
0: സമ്മതിക്കില്ല, മുഖം കാണില്ല, കണ്ണ് കാണില്ല. അപ്പോൾ അതൊക്കെ തന്നെ അന്ന് ഡി എസ് എസ് എയിലെ ജീവനക്കാരും ഞങ്ങളുടെ ജീവനക്കാരും കൂടി ഓരോ രോഗിയെയും പിടിച്ചിരുത്തി അവരുടെ ഒരു ലാപ്ടോപ്പിനകത്ത് ഈ ഫോട്ടോ കയറ്റി അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് നടത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മൊബൈൽ നമ്പറാണ് അന്ന് മൊബൈൽ ആധാർ എൻറോൾമെൻറ്റിന് വേണ്ടി കൊടുത്തത്. എനിക്കിപ്പോഴും കോള് വരുന്നുണ്ട്, കാരണം ആധാറിന് സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എൻ്റെ നമ്പറാണ്, ആരാണിത്, എന്താണെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഈ രോഗികളിൽ കുറേ പേർക്ക് നമുക്ക് ആധാർ കാർഡ് ഉണ്ടാക്കാൻ സാധിച്ചു. എന്ന് വെച്ചാൽ അവർക്കൊരു എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ,
1: മനുഷ്യനാണ് എന്നുള്ളൊരു,
0: അതെ, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് വിളിച്ചു പറയാനുള്ള ഒരു അവകാശം കൊടുക്കാൻ പറ്റി. അതിന് അവിടുത്തെ ജീവനക്കാർ ഭയങ്കരമായിട്ട്, ഞാൻ പറയുന്നത് അവർ എത്ര നമുക്ക് പ്രശംസിച്ചാലും മതിയാവില്ല, അത്രയ്ക്കധികം അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളോടൊപ്പം തന്നെ ഡി എൽ എസ് എ സ്റ്റാഫും പിന്നെ വോളണ്ടിയേഴ്സും. പിന്നെ മറ്റൊന്ന് നമ്മൾ അന്ന് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള ആളുകൾ വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടാത്തവർ, കുഞ്ഞുനാളിലെ അവിടെ എത്തിപ്പെട്ടവർ, അല്ലെങ്കിൽ മുംബൈ സ്കൂൾ ഡ്രോപ്പ് ഔട്ടായിട്ട് അവിടെ എത്തിപ്പെട്ടവർ. അപ്പം ജില്ലാ സാക്ഷരതാ മിഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സാക്ഷരതാ ക്ലാസ്സുകൾ അവിടെ തുടങ്ങി. അത് വളരെ രോഗികൾക്ക് വേണ്ടിയിട്ട്. അവർ മലയാളം അറിയുന്നവരൊന്നും അല്ല എല്ലാവരും, പല നാടുകളിൽ നിന്ന് വന്നവരാണ്. പക്ഷേ ഇവരുടേതായ രീതിയിൽ സാക്ഷരതാ ക്ലാസ് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. പക്ഷെ അതിന് നമുക്ക് ഏറ്റവും സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ കോളേജ് സ്റ്റുഡൻസിൻ്റെ അടുത്തു നിന്നായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ പ്രോവിഡൻസ് വിമൻസ് കോളേജ് അതുപോലെയുള്ള എല്ലാ കോളേജുകളിലെയും കുട്ടികൾ അവർ വോളണ്ടറി വർക്കിന് വേണ്ടി അവർ വരും. അപ്പോൾ ഈ സാക്ഷരതാ ക്ലാസ്സിലൊക്കെ അവരൊരുപാട് ആക്റ്റീവായിട്ട് സാക്ഷരതാ മിഷൻ പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച്, അതൊരു വലിയ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒന്നും അറിയാത്തവരെ എന്തെങ്കിലും കാമാന്ന് എഴുതാൻ പഠിക്കുക, പഠിപ്പിക്കാനുള്ളൊരു അവസരം കൊടുത്തു എന്നുള്ളത്. പിന്നെ ഞങ്ങൾ അവരുടെ കലാപരിപാടികളൊക്കെ ഈ കുട്ടികൾ വഴി അവരെ ഡാൻസും പാട്ടുമൊക്കെ പഠിപ്പിച്ചിട്ട് അവർക്കൊരു ലിറ്റററി ക്ലബ്ബ് പോലെ എപ്പോഴെങ്കിലും എനിക്കൊന്ന് അന്ന് നല്ല രീതിയിൽ ഉദ്ഘാടനമൊക്കെ നടത്തി അതിൻ്റെ. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വന്ന് അവർ പ്രവർത്തനങ്ങൾ അവരുടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സമയം ഉണ്ടായി. പിന്നെ ഞങ്ങളൊരു കയ്യെഴുത്തു മാസിക അതാണ് പറയാം, അതിനുള്ളിൽ എനിക്ക് തോന്നുന്നത് ഇത്രയധികം കഴിവുള്ളവർ, നമ്മൾ അത്ഭുതപ്പെടും അവിടെ ചെല്ലുന്ന സമയത്ത് അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ, അതുപോലെ തന്നെ അവർ നൈമിഷികമായിട്ട് പറയുന്ന കവിതകളൊക്കെ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു കയ്യെഴുത്തു മാസിക, ജീവനക്കാരാണ് അത് എഴുതിയതെങ്കിലും പലതും അവരുടെ സൃഷ്ടികളായിരുന്നു. അതിപ്പോഴും അവിടെ ഉണ്ട്, അത് ഉണ്ടാവണം, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ട്, പിന്നെ അതുപോലെ തന്നെ ജില്ലാ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് തൊഴിൽ പരിശീലനം കൊടുത്തു. തൊഴിൽ പരിശീലനം എന്ന് പറഞ്ഞാൽ മെഴുകുതിരി ഉണ്ടാക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിലും എനിക്ക് ഏറ്റവും താല്പര്യമായിട്ട് തോന്നിയത്, ഞാൻ അവിടുത്തെ അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് സാധാരണ ഒരു ആശുപത്രിയിലുള്ള തസ്തികകളല്ല അവിടെ ഉണ്ടാവുക, വ്യത്യസ്തമായ തസ്തികകൾ. അപ്പോൾ അതിനകത്ത് ടെയ്ലർ എന്ന് പറഞ്ഞൊരു തസ്തിക കണ്ടു, ചെന്ന് ജോയിൻ ചെയ്ത ഉടനെയാണ്. അപ്പോൾ ഞാൻ ഈ ടെയ്ലർ ഇവിടെ എന്തിനാണ് എന്ന് വെച്ചാൽ അവരെ വിളിപ്പിച്ചു. അപ്പോൾ അവർ വന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത് ടെയ്ലറിങ്, എന്തെങ്കിലും കീറിയതൊക്കെ ഉണ്ടെങ്കിൽ തുന്നും, വസ്ത്രങ്ങൾ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നമുക്കിത് രോഗികൾക്ക് ഉപകാരപ്രദമായ ടെയ്ലറിങ്ങിലേക്ക് പോയിക്കൂടാ? ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എച്ച് ഡി സിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് കുറേ തുണിയൊക്കെ വാങ്ങി അവരെ കൊണ്ടും ഇവർ സഹായിച്ചിട്ട് ബെഡ്ഷീറ്റുകൾ അതൊക്കെ പിന്നീട് വിൽപ്പനയ്ക്കൊക്കെ പോയിട്ടുണ്ട് അവിടെ തന്നെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള റിസോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ എല്ലാവർക്കും കൂടി സാധിച്ചു, അതിനെ പുറത്ത് കൊണ്ടുവരാനും സാധിച്ചു എന്നുള്ളത് ഒരു വലിയ, എനിക്ക് ഏറ്റവും കൃതാർത്ഥതയുള്ളൊരു ജോലി സമയമായിരുന്നു അത്. അങ്ങനെ 365 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് റിലീവ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോണു. പിന്നീട് അടുത്ത സൂപ്രണ്ടുമാരെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ആ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം.
2: ആരോഗ്യവകുപ്പിലെ പരാതികൾക്കെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥയായി പ്രവർത്തിച്ചിരുന്നല്ലോ മാഡം, അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു?
0: അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പം 3-4 തസ്തികകളിലാണ് ഞാൻ ആ പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞമാതിരി ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വിജിലൻസ് ആയ സമയത്ത് അന്ന് ആരോഗ്യവകുപ്പിലെ ജീവനക്കാരെ കുറിച്ചുള്ള പരാതികളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സർക്കാർ പ്രത്യേകമായിട്ട് നമ്മളോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും. ജീവനക്കാർക്കെതിരായ പരാതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ചെറിയ പ്രശ്നങ്ങൾ വരെ, അതായത് നമ്മളൊരു ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പം അവിടെ നിന്ന് വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല എന്നും മുതൽ രോഗി മരണപ്പെട്ടവരെയുള്ള പരാതികളൊക്കെ അവിടെ എത്തും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ടീമുണ്ട് വിജിലൻസ്, എല്ലാവരും കൂടി അത് അന്വേഷണങ്ങൾ നടത്തി രണ്ടു കൂട്ടരെയും വിളിപ്പിക്കും, കേൾക്കും, തെറ്റോ ശരിയോ എന്ന് വിശകലനം ചെയ്ത് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഡയറക്ടർക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ശിക്ഷണാധികാരി ആരാണോ അവരാണ് തീരുമാനമെടുക്കുന്നത്. അതുമാത്രമല്ല, വിജിലൻസിന് മറ്റൊരു പ്രവർത്തനം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആശുപത്രികളിൽ പെട്ടെന്നുള്ള സന്ദർശനം നടത്തിയിട്ട് സമയത്തിന് അവർ വരുന്നുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുക, അതുപോലെ തന്നെ അവരുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സുകളൊക്കെ പരിശോധിക്കുക, അതിലെന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ

0: തികച്ചും ഒഫീഷ്യലായിട്ടുള്ളൊരു ജോലിയാണ്. അതിന് ഡി എച്ച് എസ് തന്നെ നല്ലൊരു വിങ് ഉണ്ട്, വിജിലൻസ് വിങ്. അവരെല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ കൂടെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ എന്നെ അവരാണ് കൂടുതൽ പഠിപ്പിച്ചതെന്ന് വേണേൽ പറയാം. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന് പറയുകയാണെങ്കിൽ, ഡയറക്ടറാവുന്ന സമയത്ത് നമുക്ക് കുറേ ചുമതലകളും മറ്റ് ചുമതലകളുണ്ട്. അതിൽ ഒന്ന്, നമ്മുടെ ജില്ലയിൽ, ഏത് ജില്ലയിലും കേരളത്തിലെവിടെയും നടന്നിട്ടുള്ള രോഗികളുടെ പരാതികൾ, അത് മരണമാകാം അല്ലെങ്കിൽ ചികിത്സാ പിഴവ് എന്ന ആരോപണങ്ങളാവാം. പിഴവെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ആരും മനഃപൂർവ്വം പിഴവ് വരുത്തില്ല, അത് ആരോപണങ്ങളാണ് എപ്പോഴും. അപ്പോൾ ഇതെല്ലാം പരിശോധിക്കാനുള്ള ഒരു കമ്മിറ്റിയുണ്ട്. അത് ജില്ലാ തലത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിലാണ് ഒരു കമ്മിറ്റി ഉള്ളത്. അത് ഞാൻ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായ സമയത്ത് ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മറ്റത് ഡയറക്ടറാവുന്ന സമയത്ത് 14 ജില്ലകളിൽ നടക്കുന്ന ജില്ലാ കമ്മിറ്റികളുടെ തീരുമാനങ്ങൾ, എടുക്കാൻ പറ്റാത്ത തീരുമാനങ്ങളുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് കമ്മിറ്റി, സ്റ്റേറ്റ് എപെക്സ് കമ്മിറ്റി എന്നാണ് പറയുക. എപെക്സ് കമ്മിറ്റിയുടെ അംഗങ്ങളായിട്ട് വരുന്നത് ഒന്ന് ഡി എച്ച് എസ് ആണ്, പിന്നെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡി എം ഇ, പിന്നെ അഡീഷണൽ ഡയറക്ടർ വിജിലൻസ് അതിൻ്റെ ഒരു അംഗമാണ്. അതുകൂടാതെ നമുക്കൊരു ലീഗൽ മെമ്പർ ഉണ്ടാവും. അന്ന് നമ്മുടെ കാലത്ത് മഞ്ചേരിയിലെ പ്രശസ്തനായ അഡ്വക്കേറ്റ് ശ്രീധരൻ നായരായിരുന്നു. അപ്പോൾ അത് വളരെയധികം സഹായമായിരുന്നു, കാരണം ലീഗൽ പോയിൻറ്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ട് വരുന്നതുകൊണ്ട് ഈ കമ്മിറ്റിയിൽ വരുന്ന പരാതികളൊക്കെ എടുത്ത് പരിശോധിച്ച് വിദഗ്ധാഭിപ്രായങ്ങൾ, അതായത് വിദഗ്ധ സമിതികളുടെ അടുത്തുനിന്ന്, ഇപ്പം ഒരു പ്രസവ സംബന്ധമായ പ്രശ്നമാണെങ്കിൽ നമ്മൾ ആ സംസ്ഥാനത്തെ അതിന് ഏതെങ്കിലും എക്സ്പെർട്ടിൻ്റെ അടുത്തു നിന്ന് ഒപ്പീനിയൻ എടുക്കും. അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് ചിലപ്പോൾ അതിൽ വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് സർക്കാരിന് സമർപ്പിക്കും. ആരാണോ ശിക്ഷിക്കേണ്ടത് അവർക്ക് കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ മെഡിക്കൽ കൗൺസിൽ, അന്ന് നമ്മളതിന് പറയായിരുന്ന ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലായിരുന്നു, ഇപ്പോൾ അത് കേരള മെഡിക്കൽ കൗൺസിലാണ്. അപ്പോൾ ഈ മെഡിക്കൽ കൗൺസിലിൽ ആണല്ലോ എല്ലാ ഡോക്ടർമാരുടെയും ഡിഗ്രി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനും എതിരായിട്ടുള്ള പരാതികൾ കൈകാര്യം ചെയ്യുന്ന ആ കമ്മിറ്റിയുടെ, എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ തന്നെ സഹപ്രവർത്തകർക്കെതിരായിട്ടുള്ള പരാതികളാണ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് അതിലൊരു സത്യം. പല പരാതികളും കഴമ്പില്ലാത്തതാണെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വാസ്തവവും. പക്ഷേ ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ, അത് നമ്മൾ കണ്ടെത്തുകയും അതിന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
1: മാഡം, ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരിക്കുമ്പോഴാണല്ലോ കേരളത്തിൽ മഹാമാരികൾ, പ്രളയം, നിപ്പ, കോവിഡ് തുടങ്ങിയ ദുരന്തങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെട്ടത്. ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന ഒരു സമയമായിരുന്നല്ലോ അത്. അതേക്കുറിച്ച് പറയാമോ?
0: അതായത് ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന, ഒരാൾ പുറത്തുനിന്ന് കാണുന്നതല്ല യഥാർത്ഥത്തിൽ. കാരണം പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ആരോഗ്യവകുപ്പിനകത്ത് കുറച്ച് ആശുപത്രികളാണ് കാണാൻ പറ്റുക. അത് പി എച്ച് സികളാവാം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ജനറൽ ആശുപത്രി, താലൂക്ക് ആശുപത്രി, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ആശുപത്രി പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ പ്രധാനമായിട്ടും പ്രിവെൻറ്റീവ് ഹെൽത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കും,
2: പ്രതിരോധത്തിന്.
0: ആശുപത്രികളിൽ ക്യൂറേറ്റീവ് ഹെൽത്താണ്, അതായത്
2: വന്ന
0: അസുഖത്തെ ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പം പ്രിവെൻറ്റീവ് ഹെൽത്തിൽ ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ തീ പിടിച്ചാൽ തീ കെടുത്താനായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു ദ്രുതഗതിയിലുള്ള പ്രവർത്തനമാണ് പലപ്പോഴും ആരോഗ്യവകുപ്പ് ചെയ്യാറ്. അതിന് ഇപ്പം കോവിഡോ നിപ്പയൊന്നും നിങ്ങൾ ഉദാഹരണമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു പി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ഫുഡ് പോയ്സണിങ് ഔട്ട് ബ്രേക്ക്, സാധാരണ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വയറിളക്കത്തിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക്, അല്ലെങ്കിൽ ഒരു ഡെങ്കു ഔട്ട് ബ്രേക്ക്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സർവ്വസന്നാഹങ്ങളോടുകൂടി ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ ഒരു ശൈലി.
2: ഒരു
0: അപ്പോൾ ഉണരും
2: വരുമ്പോൾ ശക്തമാകുന്ന
0: ആ സമയത്ത് നമ്മൾ കൂടുതലൊരു ശക്തി ആർജിച്ചുകൊണ്ട്, അത് ആരും പറയേണ്ട ആവശ്യമില്ല, തന്നെ ആ സിസ്റ്റം അങ്ങോട്ട് അലേർട്ടാവും. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്ന് തന്നെ പഠിച്ച് വന്നൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ എനിക്ക് ഡി എച്ച് എസ് ആയ സമയത്തും വലിയ ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടില്ല. കാരണം നമുക്കറിയാം നമ്മൾ അവിടെ നിന്ന് കൊടുത്താൽ മതി സിസ്റ്റം അവിടെ ഓടുന്നുള്ളത്. ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കാണുന്ന സമതലങ്ങളിൽ മാത്രമല്ല ഇതുള്ളത്, ഇത് പുഴയിനകത്തുണ്ട്. അതായത് ഇപ്പോൾ ആലപ്പുഴയിലൊക്കെ നമ്മുടെ പലതും കടവിലും ഒക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ മലമുകളിലെല്ലാം ഉണ്ട്. ആർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ദുർഘടമായ വനവാസ മേഖലകളിലും നമ്മുടെ സ്ഥാപനങ്ങളും പ്രവർത്തകരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ഈ നെറ്റ്വർക്കിനെ ഒന്ന്
2: ഏകോപിപ്പിക്കുക,
0: അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാരണം എല്ലാവരും ട്രെയിൻഡാണ്. ആരോഗ്യവകുപ്പിൻ്റെ പ്രത്യേകത തന്നെ, ആരോഗ്യവകുപ്പിലെ ജീവനക്കാരിൽ നല്ലൊരു വിഭാഗവും സ്പെഷ്യലായിട്ട് ട്രെയിനിങ് കിട്ടിയവരാണ് എന്ന് ഞാൻ പറയുമ്പം. ഇപ്പോൾ നേഴ്സുമാർ, അവരവരുടെ പഠനം

0: വർഷവും അതിൽ കൂടുതലോ പഠിച്ചവരാണ്. സ്ഥാപനങ്ങളിൽ പഠിച്ചതിന് ശേഷം ജോലിക്ക് വരുന്ന ഒരു കാറ്റഗറിയാണ് നേഴ്സുമാർ, നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ. അവർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് പോസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല. അവരുടെ ആ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട്. അതുപോലെ തന്നെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്, അവരും അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ് വരുന്നത്. പിന്നെ ലാബ് ടെക്നീഷ്യന്മാർ, അവർ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ടാണ് അവർ ജോലിയിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ എല്ലാ വിഭാഗം ടെക്നീഷ്യന്മാരും, എക്സ്റേ ടെക്നീഷ്യന്മാരുണ്ട്, ഞാൻ എല്ലായിടത്തും പറയുന്നില്ല. ഡോക്ടർമാരുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. അവരേത് മേഖലയിലാണോ സ്പെഷ്യാലിറ്റി, അതിൽ അവർ വിദഗ്ധരായി കഴിഞ്ഞതിന് ശേഷമാണ് ജോലിയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കൂടുതലൊരു പരിശീലനമൊന്നും ആവശ്യമില്ല. എവിടെയെങ്കിലും ചെറിയ അപാകതകളുണ്ടെങ്കിൽ തിരുത്തേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയധികം കാറ്റഗറി എക്സ്പേർട്സ് ഉള്ള ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ്. അത് ഞാൻ പൊതുവായിട്ട് പറയുന്ന എൻ്റെ ഒരു അനുഭവം അതാണ്.
1: മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറായ ഡോക്ടർ ആർ എൽ സരിത തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇന്ന് കയ്യൊപ്പിൽ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച കയ്യൊപ്പിൽ കേൾക്കാം. നിർവഹണ സഹായം സിതാര.

0: കയ്യൊപ്പ്.
1: ആകാശവാണി കോഴിക്കോട്.
2: ഓർമ്മകളുടെ സംഗീതം.
3: ഇന്ന് ഈ പരമ്പരയിൽ യശശരീരനായ ഗായകൻ എ കെ സുകുമാരന്റെ സംഗീത ജീവിതം.

കടുത്ത മത്സരവും വിഭാഗീയതയും ഒക്കെ നിലനിൽക്കുന്ന ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് പ്രതീക്ഷയുണർത്തി കടന്നുവരികയും നാലോ അഞ്ചോ പാട്ടുകളിൽ ഒതുങ്ങി കരിയർ അവസാനിപ്പിക്കുകയും ചെയ്ത ഗായകരിൽ ഒരാളായിരുന്നു എ കെ സുകുമാരൻ. എന്നാൽ ചലച്ചിത്ര ഗാനരംഗത്ത് ഭാഗ്യപരീക്ഷണത്തിനെത്തും മുൻപേ തന്നെ ജനപ്രിയ സംഗീതത്തിൻ്റെ വിവിധ കൈവഴികളിൽ നിലയുറപ്പിച്ച ഗായകനായിരുന്നു അദ്ദേഹം എന്ന് എത്ര പേർക്കറിയാം.

0: വളരെ ചെറിയ പ്രായം മുതലേ എനിക്ക് സംഗീതത്തോട് ഭയങ്കര, അന്ന് ഈ ഗ്രാംഫോണിന്റെ കാലമാണ്,
1: എ കെ സുകുമാരൻ.
0: അപ്പോൾ അടുത്ത വീട്ടിലൊക്കെ ഗ്രാംഫോൺ റെക്കോർഡ് വെക്കുമ്പോഴേ ഞാനതിങ്ങനെ ശ്രദ്ധിക്കും, അത് കേട്ടിട്ട് അതുപോലെ ഏറ്റുപാടാൻ പഠിച്ച്. അങ്ങനെ ചെറുപ്പം മുതലേ നല്ല ഇതിൽ ഇതായിരുന്നു. അപ്പോൾ ഈ വാസന കണ്ടിട്ട് അപ്പോൾ എനിക്ക് സംഗീതം പഠിക്കണം എന്നുള്ള ഭയങ്കര, ആ കാലത്തൊന്നും ഇന്നത്തെ മാരുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും ഇല്ല. അപ്പോൾ ഭാഗവതന്മാർ വീട്ടിൽ വന്നിട്ട് അത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള നല്ല കഴിവുള്ള ആൾക്കാരെ മക്കളെയൊക്കെ പഠിപ്പിക്കുക എന്നല്ലാതെ അത്ര ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ ഈ സംഗീത ഇതൊക്കെ കണ്ടിട്ട് വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഒരു ഭാഗവതരുണ്ട്, സഹദേവൻ ഭാഗവതരൻ. പുള്ളിയാണ് എന്നെ ആദ്യമായിട്ട് സംഗീതം പഠിപ്പിച്ചത്. അദ്ദേഹം ഒന്ന് പിന്നെ കോഴിക്കോട് ട്രെയിനിങ് സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നോട് പറയും, നീ നിർത്തരുത്, നീ പഠിക്കണം, പിന്നെ ആഴ്ചയിൽ ഞാൻ ലീവിൽ വരുന്ന സമയത്ത് ഞാൻ നിന്നെ വന്നിട്ട് ക്ലാസ് എടുക്കാം. അതല്ലാതെ നിങ്ങൾ ഇവിടെ ഒരു അവിടെ തന്നെ അനന്തൻ ഭാഗം എന്ന് പറഞ്ഞിട്ടൊരു സംഗീത ഇതുണ്ട്, ഒരു അതായത് ഒരു മഠം, ഒരു ഭജനമഠം അവിടെ.

0: പുള്ളി തന്നെ കൊണ്ടുപോയിട്ട് തന്നെ അവിടെ ഏൽപ്പിച്ച് അങ്ങനെ അവിടുന്ന് തുടർന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു.
1: കോഴിക്കോട് ഒരു ആകാശവാണി നിലയം വന്നത് എ.കെ. സുകുമാരൻ്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായി.
0: അപ്പോൾ ആ സമയത്താണ് അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ആകാശവാണി കോഴിക്കോട് തുടങ്ങിയത്. അപ്പോൾ അതൊരു വലിയൊരു സംഭവമായിരുന്നു വാസ്തവത്തിൽ. കാരണം അന്ന് ഈ റേഡിയോ സ്റ്റേഷനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം റേഡിയോയിൽ നിന്ന് പാടണം എന്നുള്ള സ്വാഭാവികമായിട്ടും നമ്മളാ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ ഇരുന്ന് ഞാനപ്പോൾ ചെറിയ പ്രായമാണല്ലോ. അപ്പോൾ അപ്പോഴത്തേക്കും രണ്ട് മൂന്ന് വർഷം ഒക്കെ ഞാൻ സംഗീതം പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകാശവാണിയിൽ എനിക്ക് അപ്പോൾ എങ്ങനെയാണെന്ന് എൻ്റെ ഇതൊക്കെ എൻ്റെ അപ്പോൾ രണ്ട് മൂന്ന് വർഷം ആയിട്ടുണ്ടാകണം. 54 ഞാനിങ്ങനെ ഒരു ആപ്ലിക്കേഷൻ എനിക്കിങ്ങനെ ഞാനൊരു പാടണം എന്നിട്ട് അവർ അയച്ചു കൊടുക്കും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഓഡീഷൻ വിളിക്കുമല്ലോ. അങ്ങനെ എന്നെ വിളിച്ചു. വിളിച്ച് ഞാൻ ആരും പുറത്താരോടും പറഞ്ഞില്ല. കാരണം കിട്ടിയില്ലെങ്കിലും നാണക്കേട് വേണ്ടെന്നുള്ളതൊക്കെ അമ്മയോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ വന്ന് എന്തോ ഭാഗ്യത്തിന് ഓഡീഷൻ അന്ന് ഞാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓഡീഷന്. ഇന്നത്തെ മാതിരി ഒരു ഓഡീഷൻ എന്ന് പറഞ്ഞാൽ 100 ആളൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ കൊണ്ട് രണ്ട് മൂന്ന് പാട്ട് പാടിപ്പിച്ചു. പാടിപ്പിച്ച് എന്നോട് പറഞ്ഞു കുട്ടി പോയിക്കോളൂ, ഞങ്ങൾ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ലെറ്റർ വന്നു. അവിടെ നിന്ന് അടുത്ത് ഒരു രണ്ടാഴ്ച ആയിട്ടില്ല അപ്പോഴത്തേക്കാണ് എനിക്കൊരു പ്രോഗ്രാം വായിച്ചു തന്നു. അന്ന് പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് ഇന്നത്തെ മാതിരി റെക്കോർഡിംഗ് ഒന്നുമില്ല, ലൈവാണ്. അപ്പോൾ പാട്ടുകൾ നമ്മൾ ഈ പ്രോഗ്രാം കോൺട്രാക്റ്റ് വന്നാൽ 3 പാട്ട് കാമണിക്കുറാണ് പ്രോഗ്രാം. ഈ 3 പാട്ട് ഞാൻ അയച്ചു കൊടുക്കണം. അത് ഇവർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ട്യൂൺ ചെയ്ത് നമ്മൾ തന്നെ ട്യൂൺ ചെയ്ത് വന്ന് പാടുക എന്നുള്ളൊരു സമ്പ്രദായമായിരുന്നു അന്നിവിടെ. കാരണം അന്ന് ഇവിടെ ലൈറ്റ് മ്യൂസിക് പ്രൊഡ്യൂസറൊന്നും ഇല്ല. അങ്ങനെ ഞാൻ ട്യൂൺ ചെയ്ത് വന്ന അങ്ങനെ ഫസ്റ്റ് പ്രോഗ്രാം തന്നെ നല്ല അഭിപ്രായമായിരുന്നു, വളരെ നല്ല അഭിപ്രായം. അങ്ങനെ ആണ് ആകാശവാണിയിൽ ആദ്യമായിട്ട് ഞാൻ പാടാൻ തുടങ്ങിയത്.

അന്ന് ഓർക്കസ്ട്ര എന്നത് പിന്നെ ആകാശവാണിൽ എങ്ങനെയാ വെച്ചാൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇടുകയൊന്നുമില്ല. നമ്മൾ വന്ന് ഈ പാട്ടൊന്ന് നോക്കും, ഒരു വയലിനും ക്ലാറിനറ്റും അവിടുത്തെ അവിടെയുള്ള ഓർക്കസ്ട്ര വീണൊക്കെ ഉണ്ടാവും. ആ ഒരു നമ്മൾ ലൈൻ പാടി നിർത്തിയാൽ ആ ലൈനെ ഒന്നിങ്ങനെ വായിക്കും. അങ്ങനെ ആ സിസ്റ്റമായിരുന്നു ആദ്യമൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 55-56 ആയപ്പോൾ 55-ലാണ് തോന്നുന്നത് ഫസ്റ്റ് പ്രോഗ്രാം, ഒരു പ്രോഗ്രാം ചിദംബരനാഥൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 2-3 പിന്നെ ഡ്യുവറ്റൊക്കെ വെച്ചിട്ട് ആ വിത്ത് ഓർക്കസ്ട്ര. അത് ശരിക്കും ഒരു റെക്കോർഡ് ടൈപ്പിൽ അത് മുതലാണ്. അപ്പോൾ അത് പ്രോഗ്രാം തന്നെ ഒരു ഒരു വ്യത്യസ്തമായ പ്രോഗ്രാമായിരുന്നു. പിന്നീട് ആകാശവാണി പിന്നെ എല്ലാം പിന്നീട് പാട്ടൊന്നും നമ്മൾ കൊണ്ടുവരണ്ട. അപ്പോൾ പിന്നെ രാഘവ മാസ്റ്റർ അവിടെ പ്രൊഡ്യൂസറായിട്ട് വന്നു. പിന്നെ ഞങ്ങളുടെ കോൺട്രാക്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വന്നാൽ മതി, പാട്ടൊക്കെ ഇവിടുന്ന് പഠിപ്പിച്ച് തരും വിത്ത് ഓർക്കസ്ട്ര. പിന്നെ നല്ല നിലയിലായിരുന്നു പിന്നീടുള്ള രാഘവ മാസ്റ്റർ വന്നതിന് ശേഷം. അതുവരെ ഈ പറഞ്ഞ പോലെ നമ്മൾ ട്യൂണി നമ്മൾ തന്നെ കൊണ്ടുവരും, ഓരോ പാടുന്ന ആൾക്കാർ കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ പാടും അതിന്. പിന്നെ ഓർക്കസ്ട്ര രാഘവ മാസ്റ്റർ വന്നതിന് ശേഷം പിന്നെ നല്ലൊരു അതിനൊക്കെ ഒരു നല്ല ചിട്ടയും, കാരണം നമ്മൾ മാസ്റ്ററിനെ ട്യൂൺ ചെയ്തിട്ട് നമ്മൾ ട്യൂൺ പഠിപ്പിക്കും, നമ്മൾ പാടിയാൽ മതി. അത് വളരെ നല്ലൊരു ആകാശവാണി. വാസ്തവത്തിൽ രാഘവ മാസ്റ്റർ വന്നതിന് ശേഷമാണ് ആകാശവാണിയിൽ ഈ ലളിത സംഗീതത്തിന് നല്ലൊരു ഒരു ഒരു ഉന്മേഷവും, അത് ശരിയായത് പാടുന്ന ആൾക്കാർക്കും തന്നെ മാത്രമല്ല നല്ലൊരു ഇതുണ്ടായത് രാഘവ മാസ്റ്ററുള്ള കാലത്ത് തന്നെയായിരുന്നു. ഒരുപാട് പ്രോഗ്രാം രാഘവ മാസ്റ്റർ പിന്നെ സമയത്തിൽ പല കവിതകളായിട്ടും ലളിത സംഗീതമായിട്ടും പല വല്ലതും പാടിയിട്ടുണ്ട്.

0: കണ്ണൂരിലും കോഴിക്കോടുമായിരുന്നു സുകുമാരന്റെ പ്രവർത്തന കേന്ദ്രങ്ങൾ. കണ്ണൂരിൽ നിന്നും പിന്നീട് മലയാള സിനിമയിലേക്ക് വളർന്ന രണ്ട് സംഗീത സംവിധായകർ സുകുമാരന്റെ ഉറ്റ തോഴന്മാരായിരുന്നു, എ ടി ഉമ്മറും കണ്ണൂർ രാജനും.
1: എ ടി ഉമ്മറായിട്ട് ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സായിരുന്നു. വളരെ, അതായത് ഞങ്ങൾക്ക് അവിടെ ഒരു ഫ്രണ്ട്സ് മ്യൂസിക് ക്ലബ്ബ് എന്ന് പറഞ്ഞ് ഞങ്ങൾ നടത്തിയൊരു ക്ലബ്ബുണ്ടായിരുന്നു കണ്ണൂർ. ചിലപ്പോൾ ഞാൻ അത് ഉമ്മറും ഞാനും കുറച്ച് ആൾക്കാർ കണ്ണൂരിലെ കുറച്ച് ചെറുപ്പക്കാരെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ക്ലബ്ബായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ആ കാലം മുതലേ നല്ല ഫ്രണ്ട്സാണ്. പിന്നെ ഒരുമിച്ച് പരിപാടിക്കൊക്കെ പാടുകയും ചെയ്യും. പിന്നെ എൻ്റെ ചില പ്രോഗ്രാമിന് ഉമ്മറോ ഒന്ന് പെട്ടി വായിക്കുകയും ചെയ്യും, ഉമ്മറോ ഹിന്ദി പാട്ടുകളൊക്കെ അന്ന് പാടുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. കാരണം ആ കാലത്ത് കണ്ണൂരിൽ എല്ലാം കൊണ്ടും, അതായത് ആദ്യമായിട്ട് റേഡിയോയിൽ പാടിയത് ലളിത ഗാനങ്ങൾ, പിന്നെ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തത്, ആദ്യമായിട്ട് സിനിമയിൽ പാടിയത്, സിനിമയായിട്ട് ബന്ധപ്പെട്ടത്, ഞാൻ ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇത്ര കഴിഞ്ഞിട്ടാണ് കണ്ണൂർ രാജനും എ ടി ഉമ്മറൊക്കെ സിനിമയിലേക്ക് വരുന്നത്. കണ്ണൂർ രാജനും എൻ്റെ നല്ല സുഹൃത്തായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിലൊക്കെ പാടാറുണ്ട്, രാജനും പാടുമായിരുന്നു കേട്ടോ.
0: കോഴിക്കോട്ടെ ആകാശവാണി കാലത്തെ ഓർക്കുമ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന കുറേ വ്യക്തികളുണ്ട്.
1: ആകാശവാണി പാടുകയും തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ലൊരു പബ്ലിസിറ്റി ആയി. കാരണം അന്ന് റേഡിയോ പാടുന്ന വെച്ചാൽ റേഡിയോ സ്റ്റാർ ആവാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് നാട്ടിലും ഇതിലൊക്കെ. അപ്പോൾ പലരും വന്ന് പല പരിപാടികളൊക്കെ വന്ന് വിളിക്കും, പിന്നെ പല വാർഷികങ്ങൾക്ക് മറ്റേ അതങ്ങനെ പല ഇതിനും. അങ്ങനെ ഈ 54 മുതലാണ് എനിക്ക് കോഴിക്കോടുമായിട്ടുള്ള ബന്ധമുണ്ടായത്. കോഴിക്കോടുമായിട്ടുള്ള ബന്ധം എനിക്കൊരു നല്ല ബന്ധമായിരുന്നു. പിന്നെ ആകാശവാണി പ്രത്യേകിച്ച് എനിക്ക് ഇതായിട്ട് പറയാം, ആകാശവാണി എനിക്ക് നല്ല പ്രോത്സാഹനമായിരുന്നു തന്നിരുന്നത്. അതോടുകൂടി ഇവിടെ കോഴിക്കോട് അബ്ദുൽ ഖാദർ, ബാബുക്ക, പിന്നെ സി എ ബോക്കർ, ഇവിടെയുള്ള മറ്റേ എസ് എം കോ, അങ്ങനെയുള്ള പാടുന്ന കെ ആർ ബാലകൃഷ്ണൻ, ഇന്ന് കോഴിക്കോട് ഒക്കെ അന്നുള്ള ആൾക്കാരാണ് ഇവരൊക്കെ പാട്ടുകാരാണ്. ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമായി. പിന്നെ ഇവിടെ എന്തെങ്കിലും പരിപാടി, സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഇവിടെ ടൗൺ ഹാളിൽ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. അങ്ങനെ ഞാനിവിടെ കോഴിക്കോടും എല്ലാം അറിയപ്പെട്ട് അങ്ങനെ പാടാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം കാതർക്ക, ഞാൻ കോഴിക്കോട് അബ്ദുൽക്കാറിനെ കാതർക്കാരനെ ഞാൻ വിളിക്കാറ്. പുള്ളിക്കാരനായിട്ട് ബാബുക്കായിട്ട് ബാബുരാജ് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. സ്റ്റേജിൽ അവരുടെ കൂടെ എന്നെ പാടിക്കാറുണ്ട്, ഞാനും പോവും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹബന്ധമായിരുന്നു.
0: ആകാശവാണിയുടെ ലളിതഗാനങ്ങളിൽ നിന്ന് ഗ്രാമഫോൺ ലളിതഗാനങ്ങളിലേക്കായി പിന്നീട് സുകുമാരൻ്റെ സംഗീതയാത്ര.
1: ഇങ്ങനെ 56 എച്ച് എം വി. അപ്പോൾ അന്ന് എച്ച് എം വി എങ്ങനെയാന്ന് വെച്ചാൽ, പിന്നെ നല്ല പാട്ടുകാരുള്ള സ്ഥലം, അത് ഇന്നത്തെ മാതിരി സിനിമ പാട്ടുകളൊന്നും അന്നില്ല. വളരെ മലയാളത്തിലൊക്കെ വളരെ ചുരുക്കം പാട്ടുകളേ ഉള്ളൂ. ഇന്നിപ്പം ആയിരക്കണക്കിന് തന്നെ ലക്ഷക്കണക്കിന് എന്ന് പറയാം. അന്ന് അതൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. അപ്പോൾ ഗ്രാമഫോൺ റെക്കോർഡിലാണ് മാപ്പിള പാട്ടുകൾ ഇതൊക്കെ ഉള്ളത് ആദ്യം. പിന്നെ വരുന്നത് കെ പി എസ് സി ആണ്, പിന്നെ നാടകഗാനങ്ങൾ ആദ്യമായിട്ട്. പിന്നെ ചില നാടകങ്ങൾ, പ്രധാനപ്പെട്ട അന്നത്തെ നാടകങ്ങളിൽ ചില പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ വരുന്നല്ലാതെ ഒരുപാട് ഇതൊന്നുമില്ല. അപ്പോൾ ഈ ലൈറ്റ് മ്യൂസിക് നന്നായിട്ട് പാടുന്ന ആൾക്കാരെ എച്ച് എം വി വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് വിളിച്ചു കൊണ്ടുവന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ എച്ച് എം വിയിലേക്ക്, അപ്പോൾ ഈ എസ് എം കോ എന്ന് പറഞ്ഞ ആൾ മാപ്പിളപ്പാട്ട് പാടുന്ന ആളാണ് കൊളംബിയ റെക്കോർഡിംഗ് കമ്പനിയിൽ. അപ്പോൾ പുള്ളിയാണ് എന്നെ എച്ച് എം വിക്കാർക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 56 നാല് പാട്ട് എച്ച് എം വി ഇംഗ്ലീഷ് മാപ്പ് റെക്കോർഡ് ചെയ്തു. ഈ നാല് പാട്ടും ഇറങ്ങിയ, രണ്ട് പാട്ട് ആദ്യം ഇറക്കും ഒരു റെക്കോർഡ്, ആ രണ്ട് പാട്ട് നല്ല ഹിറ്റായി. അതായത് കേരളം മുഴുക്കൻ എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറായിരുന്നു. ആദ്യം ഇറങ്ങിയ പാട്ടാണെന്ന് കാനന മോഹന കന്യകളെ നാം കാണുക കാട്ടൻ സൗന്ദര്യം എന്ന് പറയുന്നത്. കാനന മോഹന കന്യകളെ നാം കാണുക കാട്ടിൻ സൗന്ദര്യം തത്വം ധഗിത്വം.

ഇതൊന്ന്. പിന്നെ അടുത്ത് അതിൻ്റെ മറുവശം പുതുമുല്ല വിരിഞ്ഞല്ലോ പുതുമണം ചൊരിഞ്ഞല്ലോ, ഈ രണ്ട് പാട്ടാണ് ആദ്യം ഇറങ്ങിയത്. ഇങ്ങനെ ഈ രണ്ട് പാട്ടുകളൊന്ന് കേരളത്തിൽ വളരെ നല്ല ഹിറ്റായിരുന്നു. ഇതിൻ്റെ പിന്നെ പുതുമുല്ല വിരിഞ്ഞല്ലോ എന്നുള്ളത് ഞാൻ തന്നെ ട്യൂൺ ചെയ്തതാണ്.

ഈ നാല് പാട്ടും 56 വളരെ കേരളത്തിലെ നല്ല ഹിറ്റായി. അപ്പോൾ അതിനെ തുറന്നിട്ട് പിന്നെ എല്ലാ വർഷവും എച്ച് എം വിക്കാരനെ റെക്കോർഡിങ്ങിന് വിളിക്കുന്നത്, എല്ലാ വർഷവും നന്നാൽ നാല് പാട്ട് വീതം അങ്ങനെ കുറച്ച് കാലം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മലയാളത്തിൽ സിനിമാ പാട്ടുകൾ ധാരാളം വരാൻ തുടങ്ങിയപ്പോൾ ഈ ലളിതഗാനം റെക്കോർഡിങ്ങിൻ്റെ പരിപാടി സ്വാഭാവികമായിട്ട്, കാരണം അന്ന് ഇഷ്ടംപോലെ പാട്ടുകളുണ്ടല്ലോ സിനിമാ പാട്ടുകൾ. അതുവരെയും ഞാൻ, അതായത് എൻ്റെ ലാസ്റ്റ് എച്ച് എം വി റെക്കോർഡ് ഞാൻ ചെയ്തത് 66.

ശ്രീകുമാരൻ തമ്പിയുടെ ഗാനരചനയ്ക്ക് സ്വന്തം ഈണത്തിൽ എ കെ സുകുമാരൻ പാടിയ ഈ ഗ്രാമഫോൺ ഗാനം അക്കാലങ്ങളിൽ ജനപ്രീതി പിടിച്ചുപറ്റിയ ഒന്നാണ്.

0: അതിനിടെയാണ് ആകാശവാണിയിലൂടെയും ഗ്രാമഫോൺ ഡിസ്കുകളിലൂടെയും ശ്രദ്ധേയ ഗായകനായി മാറിയ എ കെ സുകുമാരനെ തേടി അതിപ്രശസ്തനായ ഒരു സംഗീത സംവിധായകൻ്റെ വിളി വരുന്നത്. മറ്റാരുമായിരുന്നില്ല അത്, ജി ദേവരാജൻ എന്ന പ്രശസ്ത സംഗീത സംവിധായകൻ്റെ നാടകഗാനങ്ങൾ ആലപിക്കാനുള്ള ക്ഷണമായിരുന്നു അത്.
1: പിന്നെ അതായത് 56 എൻ്റെ എച്ച് എംബി റെക്കോർഡ് ഇറങ്ങിയതിന് ശേഷം 58 തോപ്പിൽ ബാസിൻ്റെ മൂലധനം എന്ന നാടകത്തിൽ പാടാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 58 അതായത് അന്ന് പിന്നെ എന്നെ വിളിച്ചത് ദേവരാജൻ മാസ്റ്ററാണ്. ദേവരാജൻ മാസ്റ്റർ അന്ന് സിനിമയിലൊന്നും വന്നിട്ടില്ല, പക്ഷേ നാടകലോകത്ത് നല്ല പ്രശസ്തിയും നല്ല വളരെ ഫേമസ് ആയിരുന്നു ദേവരാജൻ മാസ്റ്റർ. എൻ്റെ റെക്കോർഡ് കേട്ടിട്ടാണ് എന്നെ വിളിക്കാൻ കാരണം എന്നുള്ളതാണ് സത്യം. അങ്ങനെ മൂലധനം നാടകത്തിൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ ONV ആയിരുന്നു പാട്ടുകൾ എഴുതിയത്, ദേവരാജൻ മാസ്റ്ററായിരുന്നു സംഗീതം ചെയ്തിട്ടുള്ളത്. മല

0: ഗ്രാമഫോൺ പാട്ടുകളുടെ റെക്കോർഡിംഗിനായി മദ്രാസിലെത്തിയപ്പോഴാണ് ചിരകാല സുഹൃത്ത് ബാബുരാജിനെ കാണുന്നത്. ആ കൂടിക്കാഴ്ച ആദ്യ ചലച്ചിത്ര ഗാനത്തിനുള്ള വഴി തുറന്നു.
1: ബാബുരാജായിട്ടുള്ള ബന്ധം ഞാൻ ഈ പറഞ്ഞില്ലേ, ആകാശവാണിയിൽ പാടാൻ കോഴിക്കോട് തുടങ്ങിയ ശേഷമാണ്. അബ്ദുൽ ഖാദർ, കോഴിക്കോട് അബ്ദുൽ ഖാദറായിട്ടും ബാബുരായിട്ട് ഞാൻ പിന്നെ ഇവിടുന്ന് കോഴിക്കോടുനിന്ന് ബന്ധപ്പെടാം. കാരണം ടൗൺ ഹാളിലൊക്കെ പരിപാടിക്കൊക്കെ എന്നെ, ചില പരിപാടിക്കൊക്കെ എന്നെ പാടാൻ വിളിക്കും. അങ്ങനെ ഇവരൊക്കെ നല്ല പരിചയമായി. പരിചയമായതിനു ശേഷം ആണ് ബാബു ഒക്കെ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ധാരാളം സ്റ്റേജുകളിൽ ഇപ്പോൾ ബാബുക്കൻ ഏതെങ്കിലും പ്രോഗ്രാം കിട്ടിയാൽ ഞങ്ങളെയൊക്കെ വിളിക്കും, പോയി പാടും. അതേപോലെ തന്നെ പിന്നെ കല്യാണ വീടുകൾ, അന്ന് ഈ കോഴിക്കോടൊക്കെ കല്യാണ വീടുകളിൽ വലിയ പ്രധാനമായിരുന്നു ആ പാട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ എന്നെ വിളിക്കും, ഞങ്ങളങ്ങനെ വന്ന് പാടും. ഞങ്ങൾ നമ്മൾ നല്ല ഫ്രണ്ട്സായി. അപ്പോൾ സിനിമയിലൊക്കെ പുള്ളി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നോട് ഇപ്പോഴും പറയായിരുന്നു, ഇവിടെ തന്നെ ഞാൻ പാടിക്കും. പക്ഷേ പാടിക്കൽ ഉള്ള കാരണം ഒന്നും ഇപ്പോൾ പറയാം. അപ്പോൾ മദ്രാസിൽ ആണല്ലോ അന്ന് റെക്കോർഡിങ്, നമ്മളിതിനു വേണ്ടി അവിടെ പോയി നിൽക്കുമൊന്നുമില്ല. പുള്ളി പോയി ചെയ്ത് എന്തെങ്കിലും വരും, കാണും പറയാം അടുത്ത പാടാട്ടെ ഞാൻ തന്നെ ഇതാക്കാന്നൊക്കെ പിന്നെ പറയും. അന്ന് എച്ച് എം വി എന്നെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ എച്ച് എം വിയിൽ ഞാൻ നാല് പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ബാബുക്ക അന്ന് മദ്രാസിലുണ്ട്. ബാബുക്കൻ്റെ കൂടെ തബലിസ്റ്റ് ഉസ്മാൻ എൻ്റെ നല്ല സുഹൃത്താണ്. ഉസ്മാൻ കൂടെ ഇവിടെ ഇത് നല്ല ഇതാണ്. ഇപ്പം ബാബുക്കൊക്കെ പടമുണ്ട്, അതുകൊണ്ട് താൻ പോയത് ഇവിടെ തന്നെ നിൽക്കണം. അപ്പോൾ ഞാൻ നമുക്ക് പറഞ്ഞ് അപ്പം ബാബുക്കൻ പറഞ്ഞാട്ടോ ഞാൻ അതായത് നീ ഇവിടെ നിൽക്കും പോകേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ എച്ച് എം വി റെക്കോർഡിങ് കഴിഞ്ഞ് ഞാൻ ബാബുക്കൻ്റെ കൂടെ തന്നെ അവിടെ നിന്ന്. അങ്ങനെയാണ് ഈ പിന്നെ കടത്തുകാരെന്നുള്ള പടം ഇതിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ ബാബുക്കൻ്റെ കൂടെ പോകും. പോയി അപ്പോൾ ഒരു പാട്ട്, അതിലൊരു കോമഡി സോങ് ഉണ്ടായിരുന്നു, കൊക്കരക്കോ കൊക്കരക്കോ എന്നൊരു പാട്ട്. അപ്പോൾ അത് മെഹബൂബിനായിരുന്നു പാടാൻ വേണ്ടി വെച്ചിരുന്നത്. മെഹബൂബിനെ വിവരമറിയിക്കൊക്കെ ചെയ്തിരുന്നു. വരാൻ വേണ്ടി മെഹബൂബിന് ടെലിഗ്രാമും കൊടുത്തു. റെക്കോർഡിംഗ് ഉണ്ടെന്ന് മെഹബൂബില്ല, ആളെത്തിയില്ല. അപ്പോൾ ബാബുക്ക പറഞ്ഞു ഇപ്പോൾ എന്താ ചെയ്യാൻ പറഞ്ഞു. ഞാൻ തന്നെ പാടട്ടെ നോക്കിയിട്ട് പുള്ളി വന്ന് വായിക്കണ വന്നിട്ട് ബാബുക്ക പാടാൻ നോക്കിയപ്പോൾ പുള്ളിക്ക് സൗണ്ട് ശരിയാവുന്നില്ല, എന്തോ കോൾഡൊക്കെ പിടിച്ച് എന്തോ ശരിയില്ല. പെട്ടെന്ന് അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, എന്നോട് സുഖം ഇങ്ങോട്ട് വാങ്ങുന്ന എന്നെ സുഖം എന്നാ വിളിക്കുക, സുഖം ഇങ്ങോട്ട് വാങ്ങുന്നത്. അവിടെ എന്താ നോക്കുക, അവിടെ ഈ പാട്ട് താൻ പാടുമോ ചോദിച്ചു. ഞാൻ അപ്പോൾ ഈ ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു ശരി, പുള്ളി എൻ്റെ വരി പറഞ്ഞു തന്ന് ഞാൻ നോട്ട് ചെയ്ത് ട്യൂണും അവിടെ നിന്ന് തന്നെ പറഞ്ഞു. ഞാൻ എന്നോട് പാടാൻ പറഞ്ഞു, രണ്ടുപേര് മൈക്കിലെ കൂടി പാടുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടർ ഒരു ഡി ബി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. പുള്ളി പറഞ്ഞു, ബാബു സാർ എന്നാ ഇത്, ഇതിപ്പോൾ കോൾ ഷീറ്റ് മുടിയെടുത്തേക്ക് ഇനി ഹാഫ് ആൻ അവർ തന്നെ ഇരിക്കും. ഇന്ന് ഹാഫ് ആൻ അവറിൽ ഇവർക്ക് പാട്ട് ചൊല്ലിക്കൊടുത്ത് ഇപ്പോൾ റെക്കോർഡ് പണ മുടിയുമോ? നിങ്ങൾ ഒരു വേല ചെയ്യുങ്കോ, റൂമിൽ പോയി അവർക്ക് നല്ലാ ചൊല്ലി കൊടുങ്കോ, അടുത്ത ഷെഡ്യൂളിൽ എടുക്കലാം. അപ്പം ആ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ അത് നിർത്തി. തിരിച്ച് റൂമിൽ പോകുമ്പോൾ കാണുന്ന ഞാൻ പറഞ്ഞ് എല്ലാ ബാബുക്ക നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ച്, ആദ്യമായിട്ട് എന്നൊരു ചേർ സിനിമ ഒരു കോമഡി സോങ് എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല കേട്ടോ. പിന്നെ ആൾക്കാരെ മുന്നേ ഞാനത് നിങ്ങൾ ഇതാക്കണം വെച്ചാൽ ഞാൻ ഇതാക്കാൻ എനിക്ക് പാടാനേ പറ്റില്ല, നിങ്ങൾ നല്ലൊരു പാട്ട് തരാൻ പറ്റും മാത്രം. അപ്പം നീ വിഷമിക്കേണ്ടോ, ഞാൻ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഇതിൽ ഒരു അങ്ങനെയാണ് ഈ മണിമുകുല എന്നുള്ള ഡുവറ്റ്, അങ്ങനെ ആണ് മണിമുകുല എന്നുള്ള പാട്ട് എനിക്ക് കിട്ടിയതും. അപ്പോൾ കൃഷ്ണനായിരുന്നു എൻ്റെ സംവിധായകൻ, പ്രൊഡ്യൂസർ ഒരു ബാലസുബ്രഹ്മണ്യം പറഞ്ഞ തമിഴ് പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഫുൾ സമ്മതമായിരുന്നു. കൃഷ്ണനായർ പറഞ്ഞു സുമാരൻ പാടിക്കോട്ടെ, എനിക്ക് യാതൊരു ബാബുക്ക ചോദിച്ചു ഇങ്ങനെ സുമാരനെ കൊണ്ട് പാടിക്കണം എന്ന് ഉദ്ദേശിച്ചു. അതിനെന്താ അവിടെ തൻ്റെ പാട്ടല്ലേ, നന്നായിട്ട് പാടുന്ന ആളെല്ലാണ്ട് താൻ ഇതാക്കില്ല, അതുകൊണ്ട് പാടിക്കോട്ടെ എന്ന് പറഞ്ഞു. പാട്ടൊന്നും എന്നെ കൊണ്ട് പാടി കേൾപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരുന്നു അവിടെ പ്രൊഡക്ഷനിൽ. അവർ പറഞ്ഞു പാടുമൊന്നും വേണ്ട, നമുക്ക് റെക്കോർഡിങ്ങിന് കേട്ടാൽ മതി. അങ്ങനെയാണ് എല്ലാവരും സമ്മതിച്ചതുകൊണ്ട് എനിക്ക് ആ പാട്ട് പാടാൻ പറ്റിയത്.

0: കടത്തുകാരൻ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകിയോടൊപ്പം പാടിയ ഈ യുഗ്മഗാനം അന്ന് തന്നെ നല്ല പ്രതികരണങ്ങളാണ്
1: ഉളവാക്കിയത്. പിന്നെ என்ன பாபு சார், நீங்க சொன்ன இவர் புது ஆர்டிஸ்ட்னு, புது ஆர்டிஸ்ட் மாதிரியே இல்லையே, அவர் எவ்வளவு ஈஸியா வளர கூட பாடியிருக்காங்க. அப்போ பாபுராஜ் பற்றி என்னம்மா, அது சினிமாவில் புதுசு, அவர் நிறைய செமி ரெக்கார்ட் பண்ணியிருக்கு, ஆகாஷ்வாணியில் நிறைய ப்ரோக்ராம் செய்த ஆள், புது சினிமையில் மட்டும் புதுசுன்னு தான் நான் சொன்னேன் பாபுக்கு பிறகு. எனக்கு நல்ல இதாயிருந்தோம், எல்லாருக்கும் நல்ல இருந்தார், நல்ல எல்லாருக்கும் இஷ்டப்பட்டு வந்து. ரெக்கார்டிங் கழிஞ்சப்போ தான் ഈ പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത പത്മനാഥനായിരുണ്ട്, പത്മനാഥനായർ. ഇപ്പോൾ ആകാശവാണിയിലുള്ള സമയത്തെ പുള്ളിക്കാരൻ എന്നോട് വലിയ താല്പര്യം, എന്നോട് വളരെ സ്നേഹമുള്ളൊരു മനുഷ്യൻ, നല്ല പ്രോത്സാഹനം തന്നിട്ടുള്ള ആളാണ് പുള്ളി. ആ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് കിടന്ന് പിന്നെ റെക്കോർഡിങ് സമയത്ത് ഇപ്പോൾ ലീല എല്ലാവരും കേട്ടു, ലീലക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സുമാറിൻ്റെ നല്ല ശബ്ദമാണ്, നല്ല കേൾക്കാൻ നല്ലതാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പത്മനാഥനായരും പറഞ്ഞ് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ശബ്ദമായിരിക്കും സുകുമാരൻ, അതൊന്ന് വളർത്തിയെടുക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പുതിയ ശബ്ദമാണ്. നല്ല നിലക്കത് പിന്നെ ഇത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ സുകുമാരൻ ഒരു നല്ല ഇതുണ്ടെന്നൊക്കെ പത്മനാഥനവരെല്ലാവരും മുന്നിൽ വെച്ചൊന്ന് പറയുന്നുണ്ടായി. പക്ഷേ അതൊന്നും പിന്നെ പ്രാവർത്തികമാക്കാൻ പറ്റില്ല, കുറേയധികം എൻ്റെ കുഴപ്പങ്ങളുമുണ്ട്. കാരണം ഞാനിതിനു വേണ്ടിയിട്ട് അധികം ഇതാകാൻ നിന്നിട്ടില്ല, കാരണം അവിടുത്തെ അന്തരീക്ഷമൊന്നും നമുക്ക് പറ്റാത്തതായതുകൊണ്ടേ ഞാൻ അധികാലം മദ്രാസിൽ നിൽക്കാതെ തിരിച്ചിങ്ങ് പോരുകയാണ്.

0: ആയിട്ട് ബന്ധപ്പെടാനും പല എനിക്ക് ധാരാളം പ്രോഗ്രാം ഈ സംഗീതം കാരണം എനിക്ക് പല നല്ല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പോയ സ്ഥലത്തൊക്കെ നല്ല സ്വീകരണവും കിട്ടാറുണ്ട്. എല്ലാവർക്കും എല്ലാവരായിട്ടും വളരെ നല്ല, എന്നെ സംബന്ധിച്ചിട്ട് സംഗീതം എനിക്ക് വളരെ, ഇവിടെ ചെന്നിരിക്കുമ്പോൾ സംഗീതം എന്നെ വളരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്.
1: പാതി നിലച്ചുപോയ ഒരു ഭാവമധുര ഗാനം പോലെ എ കെ സുകുമാരൻ

എ കെ സുകുമാരന്റെ സംഗീത ജീവിതത്തെ കുറിച്ചുള്ള ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. വിവരണം വിനീത സുമം, സഹകരണം എം ഉമ്മർ, എൻ അജിത്, നിർവഹണം

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം നഗരം ഒരുങ്ങി. നാളെ രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പോലീസും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാരും അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കാ ഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. അതേസമയം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഉച്ചയോടെ തീരുമാനമുണ്ടായേക്കും. ഘടകകക്ഷി മന്ത്രിമാരുടെ അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിന് ചർച്ചകൾ തുടരുകയാണ്. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ ഗവർണർക്ക് കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 21 മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും ഉണ്ടായേക്കും. കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചേക്കും. RSPക്ക് ഒരു മന്ത്രിസ്ഥാനവും നൽകും. ഏകാംഗ കക്ഷികളിൽ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വീതം മന്ത്രിപദം നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവരായിരിക്കും മന്ത്രിമാർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് മുസ്ലിം ലീഗിന്റെ സാധ്യതാ പട്ടികയിൽ ഇടം നേടിയത്. അല്പസമയത്തിനകം ചേരുന്ന മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLAമാരുടെയും MPമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ 4 മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തുമെന്നാണ് റിപ്പോർട്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു എന്നിവരാണവർ. സെക്രട്ടേറിയറ്റിന് സമീപം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 12,000 പേർക്ക്

ഇരിക്കാവുന്ന പന്തലാണ് ഒരുങ്ങുന്നത്. ഇതിനു പുറമെ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയും ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമുണ്ടാകും. 500,000-ൽ പേർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷികളാകുമെന്നാണ് കരുതുന്നത്. ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യം കാണാൻ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂറ്റൻ സ്ക്രീനുകളും സ്ഥാപിക്കുന്നുണ്ട്. നാളെ രാവിലെ 8 മുതലാണ് ആളുകൾക്ക് വേദിയിലേക്ക് പ്രവേശനം. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം പുതിയ മന്ത്രിസഭയുടെ ആദ്യ യോഗം സെക്രട്ടേറിയറ്റിൽ ചേരും. കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്തമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗ തീരുമാനം അറിയിച്ച രമേശ്

രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നിനൊപ്പം യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറം, യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്യും. 2026 സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 33 നിന്ന് 37 ഉയർത്തുന്നത്. 1956 സുപ്രീംകോടതി നിയമത്തിലാണ് ഭേദഗതി വരുത്തിയത്. ഇതോടെ ചീഫ് ജസ്റ്റിസ് അടക്കം സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 38. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ വെള്ളി ഇറക്കുമതി ചെയ്യാൻ ഗവൺമെൻറ് ലൈസൻസ് ആവശ്യമാകും. സിൽവർ പ്ലേറ്റ് ചെയ്ത സ്വർണം, പ്ലാറ്റിനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വിഷയത്തിലെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ഇന്നലെ ബംഗളൂരുവിൽ രാഷ്ട്രീയ പാർട്ടികളുമായി, നിയമവിദഗ്ധരുമായും പൗരസമൂഹവുമായും കൂടിയാലോചന നടത്തി. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലി, BJP അടക്കം പാർട്ടികളുടെ നേതാക്കൾ തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിലെ ചർച്ചകൾ വഴി നിരവധി നിർദ്ദേശങ്ങളും വിയോജിപ്പുകളും ശുപാർശകളും കമ്മിറ്റി സമാഹരിച്ചതായി ചെയർമാൻ PP ചൗധരി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഏകീകരിക്കുമ്പോൾ ഏതാനും സംസ്ഥാന നിയമസഭകളെ കാലാവധി എത്തും മുമ്പ് പിരിച്ചുവിടേണ്ടി വരുമെന്ന വിഷയം പല കോണുകളിൽ നിന്നും ഉയർന്നതായി അദ്ദേഹം പറഞ്ഞു. അടിക്കിടെ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തിൻ്റെ വികസനത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും ബാധിക്കുമെന്നും ഇക്കാര്യത്തിൽ നിരവധി കക്ഷികൾ അനുകൂല അഭിപ്രായം അറിയിച്ചിട്ടുണ്ടെന്നും ചൗധരി വെളിപ്പെടുത്തി. സിന്ധു നദീജല കരാർ സംബന്ധിച്ച് നിയമവിരുദ്ധമായി രൂപീകരിച്ച കോർട്ട് ഓഫ് ആർബിട്രേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ ഉത്തരവ് അംഗീകരിക്കുന്നില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. അവരുടെ ഉത്തരവിന് ഒരു പ്രസക്തിയുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഡൽഹിയിൽ വ്യക്തമാക്കി. കോർട്ട് ഓഫ് ആർബിട്രേഷന്റെ നിയമാധികാരത്തെ ഇന്ത്യ മാനിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ നദീജലം പങ്കുവെക്കുന്ന കരാർ 1960 സെപ്റ്റംബറിലാണ് ഒപ്പുവെച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ കരാർ റദ്ദാക്കിയിരുന്നു. ഇന്ത്യ നെതർലാൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്ത തലത്തിലേക്ക് ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റനും ഹേഗിൽ നടത്തിയ ചർച്ചകളിൽ തീരുമാനമായി. വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഊർജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവ ഇരു നേതാക്കളും ചർച്ചയ്ക്കിടെ അവലോകനം ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് PIB വസ്തുതാ അന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ്പ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്ന് PIB അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന PV കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരിയെയും ഡൽഹിയിലെ പ്രത്യേക CBI കോടതി 10 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് CBI അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന വിപുലമാണെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും CBI കോടതിയിൽ വാദിച്ചു. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസ് ട്രെയിനിന് രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപം തീപിടിച്ചു. പുലർച്ചെയായിരുന്നു അപകടം. 2 കോച്ചുകൾക്കാണ് തീപിടിച്ചത്. ആളപായമില്ല. ഇന്ന് കുടുംബശ്രീ ദിനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് 1998 മെയ് 17 സംസ്ഥാനത്ത് കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2023 മുതൽ മെയ് 17 ഔദ്യോഗികമായി കുടുംബശ്രീ ദിനമായി ആചരിച്ചു തുടങ്ങി. അയൽക്കൂട്ടങ്ങൾ, ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾ, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾ എന്നിങ്ങനെ 3 തട്ടുകളായാണ് കുടുംബശ്രീയുടെ പ്രവർത്തനം. ഇന്ന് ലോക ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനം. വിവര സാങ്കേതിക വിദ്യ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് അവബോധം വളർത്താനും ഡിജിറ്റൽ വിടവ് കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും മെയ് 17 ടെലി കമ്മ്യൂണിക്കേഷൻ ദിനം ആചരിക്കുന്നത്. സ്കൂൾ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ച 100 മീറ്റർ പരിധി 500 മീറ്ററായി ഉയർത്തണമെന്ന നിർദ്ദേശത്തിൽ ഗവൺമെന്റിന്റെ നയപരമായ നിലപാട് വ്യക്തമാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. 1 മാസത്തിനകം റിപ്പോർട്ട്

നൽകണം. ജൂണിൽ കോഴിക്കോട്ടെ സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചു വിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട്ടുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൗണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്തെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. ദേശീയപാതയിലെ കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്റ്റ് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ആറുവരിപ്പാത തകർന്ന് ഒരു വർഷം തികയാനിരിക്കെയാണ് വയഡക്റ്റ് തുറന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ രണ്ടു റീച്ചിലും ആറുവരിപ്പാത നിർമ്മാണം പൂർത്തിയായതായി ദേശീയപാത ലൈസൺ ഓഫീസർ PPM അഷ്റഫ് പറഞ്ഞു. 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്റ്റ് പാലം നിർമ്മിച്ചത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സംശയകരമായി കണ്ടെത്തിയ രണ്ട് പെൺകുട്ടികളെ റെയിൽവേ പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറി. ബീഹാർ സ്വദേശികളായ 16ഉം 17ഉം വയസ്സായ സഹോദരിമാരെയാണ് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. ഡൽഹി കാണാൻ ഇറങ്ങിയതാണെന്നും ട്രെയിൻ മാറിക്കയറി പാലക്കാട് എത്തിപ്പെടുകയായിരുന്നുവെന്നും പെൺകുട്ടികൾ പോലീസിന് മൊഴി നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 25:18 438.6 മീറ്ററിലെ ഇന്നത്തെ ഒന്നാമത്തെ പ്രക്ഷേപണം ഇതോടെ സമാപിക്കുന്നു. മധ്യാഹ്ന പരിപാടി 12 മണിക്ക് തുടങ്ങും. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: വയനാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോ ആശുപത്രി ഡിസ്പെൻസറി പ്രോജക്ടുകളിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC NCP അല്ലെങ്കിൽ CCP യോഗ്യതയുമുള്ള 45 വയസ്സിൽ താഴെയുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയും അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി 22 രാവിലെ 10:30 കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ എ ബ്ലോക്കിലെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ എത്തിച്ചേരണം. ഫോൺ 0493620594949.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: The Real FM 103.6.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം നഗരം ഒരുങ്ങി. മന്ത്രിമാരുടെ പട്ടിക ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ്. 2026 സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അംഗീകാരം. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾ

0: ൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. താമരശ്ശേരി ചുരത്തിനെ വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടും. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വാർത്തകൾ വിശദമായി. വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം നഗരം ഒരുങ്ങി. നാളെ രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പോലീസും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരും അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി സ്മിതി എം പള്ളുരുത്തി.
1: 12,000 പേർക്ക് ഇരിപ്പിട സൗകര്യമുള്ള പന്തൽ തയ്യാറാക്കാനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തിരക്ക് പരിഗണിച്ച് മറ്റൊരു പന്തൽ കൂടി നിർമ്മിക്കാൻ ഇന്നലെ രാത്രി തീരുമാനമായിട്ടുണ്ട്. ഇതിനു പുറമെ മഴ കണക്കിലെടുത്ത് ഗാലറിയിൽ താൽക്കാലിക മേൽക്കൂരയും നിർമ്മിക്കും. സ്റ്റേഡിയത്തിന്റെ 3 ഗേറ്റുകൾ വഴിയാകും പാസ് ഉള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. ഒരു ഗേറ്റ് VIP കളുടെ പ്രവേശനത്തിനായി മാറ്റിവെക്കും. മറ്റൊരു ഗേറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കായി ഒഴിച്ചിടും. രാവിലെ 8 മുതൽക്കായിരിക്കും പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുക. 10 സത്യപ്രതിജ്ഞ ചടങ്ങ്. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ചടങ്ങിന് എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി പ്രത്യേക സ്ഥലങ്ങളും ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും യാത്ര ചെയ്യുന്നവർ തങ്ങളുടെ യാത്രകൾ അതനുസരിച്ച് ക്രമീകരിക്കണം എന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
0: മന്ത്രിമാരുടെ പട്ടിക ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. പ്രഖ്യാപനത്തിന് ശേഷം മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് നിയുക്ത മുഖ്യമന്ത്രി കൈമാറുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. 5 മന്ത്രിക്കായി മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു. മന്ത്രിമാരെ നിയോഗിക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും പരിഗണിക്കും. പ്രാദേശിക തുല്യതയും യോഗ്യതയും പരിഗണിച്ചായിരിക്കും തീരുമാനമെന്നും തങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് ക്ലീമീസുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷപ്പ് ഹൌസിലെത്തിയാണ് സതീശൻ സഭാധ്യക്ഷനെ കണ്ടത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനത്തെയല്ല കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. മുസ്ലിം ലീഗിനെ ആവർത്തിച്ച് ആക്രമിക്കുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സംഘർഷമുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. UDFൽ എല്ലാ ഘടക കക്ഷികളും പരസ്പര ബഹുമാനത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. ഒരു പാർട്ടിയും മറ്റൊരു പാർട്ടിക്ക് മേൽ മേധാവിത്വം നേടാൻ ശ്രമിക്കാറില്ല. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ വേണമെന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യമായിരുന്നെന്നും അതിന് ചെന്നിത്തല തയ്യാറാവുകയായിരുന്നുവെന്നും വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്തമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗം തീരുമാനം അറിയിച്ച രമേശ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ MGRഉം ആന്ധ്രയിൽ NTRഉം നേടിയ വിജയത്തിലും വലുതാണ് വിജയിൻ്റെതെന്ന് പ്രശസ്ത നടൻ രജനീകാന്ത് അഭിപ്രായപ്പെട്ടു. 2 ദ്രാവിഡ പാർട്ടികളെയും BJPയെയും പരാജയപ്പെടുത്തിയാണ് വിജയിൻ്റെ പാർട്ടി ഭരണത്തിലെത്തിയതെന്ന് അദ്ദേഹം ചെന്നൈയിൽ പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആഭിമുഖ്യമില്ലെന്നും DMK AIADMK സഖ്യത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും രജനീകാന്ത് വ്യക്തമാക്കി. സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങളെ തുടർന്നാണ് രജനീകാന്ത് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. 2026 സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 33 നിന്ന് 37 ഉയർത്തുന്നത്. 1956 സുപ്രീംകോടതി നിയമത്തിലാണ് ഭേദഗതി വരുത്തിയത്. ഇതോടെ ചീഫ് ജസ്റ്റിസ് അടക്കം സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 38. ഇന്ത്യ നെതർലാൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്ത തലത്തിലേക്ക് ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റനും ഹേഗിൽ നടത്തിയ ചർച്ചകളിൽ തീരുമാനമായി. വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവ ഇരു നേതാക്കളും ചർച്ചയ്ക്കിടെ അവലോകനം ചെയ്തു. 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടികയും വീടുകളുടെ സ്ഥിതിവിവര കണക്കുകളും ശേഖരിക്കുന്ന പ്രവർത്തനങ്ങൾ 5 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തുടങ്ങി. രാജസ്ഥാൻ, മേഘാലയ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഡൽഹി, NCTയിലെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ

0: എന്നിവിടങ്ങളിലാണ് ഫീൽഡ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കപ്പലുകളെ ആക്രമിക്കുന്നത് സമുദ്രയാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു. ആഗോള ഊർജ്ജ വിതരണ രംഗത്തെ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിലിൻ്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിൻ്റെ 134-ാം പതിപ്പ് ഈ മാസം 31-ന്. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ് MyGOV.in വെബ്സൈറ്റ് വഴി ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടിയാക്സിൽ ലോറികളും വഴിതിരിച്ച് വിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൗണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്ത് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസ് ട്രെയിനിന് മധ്യപ്രദേശിലെ രത്ലം ജില്ലയിൽ തീപിടിച്ചു. പുലർച്ചെയായിരുന്നു അപകടം. B1 കൊച്ചിനാണ് തീപിടിച്ചത്. കോട്ട റെയിൽവേ സ്റ്റേഷന് കീഴിലെ ലൂനി റിച്ച വിക്രംഗഡ് സ്റ്റേഷനുകൾക്കിടെയായിരുന്നു അപകടം. ആളപായം ഇല്ല. വയനാടൻ കാപ്പി കൃഷിക്ക് പുതുജീവനേകി. 25 കോടി രൂപയുടെ കേരള കാലാവസ്ഥാ പ്രതിരോധ കാർഷിക നവീകരണ പദ്ധതി കേരയ്ക്ക് വയനാട്ടിൽ തുടക്കമാകുന്നു. കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 110,000 രൂപയുടെ ധനസഹായമാണ് പദ്ധതിയിൽ നൽകുന്നത്. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
1: കൃഷി വകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ ജില്ലയിലെ കാപ്പി കൃഷി മേഖലയിലെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി 25 കോടി രൂപയുടെ സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയത്. ഉൽപാദനക്ഷമത കുറഞ്ഞ തോട്ടങ്ങളിൽ പുതിയ തൈകൾ വെച്ചുപിടിപ്പിക്കാനും പുനർനടീലിന് ധനസഹായമായി ഹെക്ടറിന് 110,000 രൂപ ധനസഹായം നൽകും. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ കാപ്പി കൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഒരാൾക്ക് പരമാവധി 2 ഹെക്ടർ വരെയാണ് ധനസഹായത്തിന് അർഹത. ഈ തുക ആദ്യ വർഷം 77,000 രൂപയും രണ്ടാം വർഷം 33,000 രൂപയുമായിട്ടാണ് വിതരണം ചെയ്യുക. ഇതുകൂടാതെ കാപ്പി കൃഷിക്ക് ശാസ്ത്രീയ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ഹെക്ടറിന് 50,000 രൂപയും ധനസഹായം നൽകും.
0: ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്രം നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയലും രാജീവ് രഞ്ജൻ സിംഗും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ലക്ഷദ്വീപിന്റെ മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകാൻ തീരുമാനിച്ചതെന്ന് ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് വ്യക്തമാക്കി. ആകാശവാണിയുടെ 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം രാവിലെ സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ ഡോക്ടർ AG ബൈജു, പ്രോഗ്രാം മേധാവി PA ബിജു, വാർത്താവിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി, സെയിൽസ് സെന്റർ മേധാവി ജെറോം ജയം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതികൂല കാലാവസ്ഥയിലും മാനവീയം വീഥി പാളയം ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100-ഓളം പേർ പങ്കെടുത്തു. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5-ന് ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30-ക്കാണ് മത്സരം. രണ്ടാം മത്സരത്തിൽ ഡൽഹിയിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ വൈകിട്ട് നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. VD സതീശൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം നഗരം ഒരുങ്ങി. മന്ത്രിമാരുടെ പട്ടിക ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. 2026-ലെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അംഗീകാരം. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടിയാക്സിൽ ലോറികളും വഴിതിരിച്ചുവിടും. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്. 103.6 Real FM.

0: അതിമധുരം ആത്മദാഹര നിശലഭം.
1: ഇനി 12:30 വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ

0: ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന സ്വീഡൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റിയേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ, വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ എന്നിവ സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലൈനൊപ്പം ഇരു നേതാക്കളും യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 2025 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 7.75 ബില്യൺ US ഡോളർ എന്ന റെക്കോർഡ് നേട്ടത്തിലെത്തിയിരുന്നു. 2 ദിവസത്തെ നെതർലൻഡ്സ് സന്ദർശന ശേഷമാണ് ശ്രീ മോദി സ്വീഡനിലെത്തിയത്. ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ചോള കാലഘട്ടത്തിലെ ചെമ്പ് ഫലകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് നെതർലൻഡ്സ് പ്രധാനമന്ത്രിയോടൊപ്പം സാക്ഷ്യം വഹിച്ചു. കൂടാതെ വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഊർജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയിലെ സഹകരണത്തിനും ധാരണയായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 വർദ്ധിപ്പിക്കുന്നതിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. സുപ്രീംകോടതി നമ്പർ ഓഫ് ജഡ്ജസ് ഭേദഗതി ഓർഡിനൻസ് 2026 പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ നടപടി. ഈ ഭേദഗതിയോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ പരമോന്നത കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 38 ഉയരും. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1-1-700 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്കിളത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ സൈക്കിളത്തോണിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ പ്രദേശങ്ങളിൽ ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
3: നൂതന പദ്ധതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈ

0: ഫീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി.
1: ഇന്ന് ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ ലക്ഷ്യമിട്ടുള്ള രക്താതിമർദ്ദ അവബോധ മാസത്തിന്റെ ഭാഗമാണ് ഈ ദിനം. രക്താതിമർദ്ദത്തെ ഒരുമിച്ച് നിയന്ത്രിക്കാം. നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക. ഈ നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോളതലത്തിൽ ഏകദേശം 140 കോടി പേർ രക്താതിമർദ്ദത്തോടെ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോക ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനം. 1865 പാരീസിൽ വെച്ച് ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി 2027 സെൻസസിന്റെ 1ാം ഘട്ടത്തിന് കീഴിലുള്ള ഭവന സെൻസസ്, ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്ന ഫീൽഡ് പ്രവർത്തനങ്ങൾ 5 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
2: രാജസ്ഥാൻ, മേഘാലയ, മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് കൂടാതെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതേസമയം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ബീഹാർ, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു, ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ എന്യൂമറേറ്റർമാരുടെ വീട് വീടാന്തരമുള്ള ഭവന പട്ടികപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ആദ്യമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സെൻസസ് 2027 നടത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫീൽഡ് സന്ദർശന വേളയിൽ വിജ്ഞാപനം ചെയ്ത 33 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യാവലിയിലൂടെ പാർപ്പിട അവസ്ഥകൾ, കുടുംബ വിവരങ്ങൾ, ലഭ്യമായ സൗകര്യങ്ങൾ, കുടുംബങ്ങളുടെ ആസ്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. 25 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 1,44,00,000 കുടുംബങ്ങൾ ഔദ്യോഗിക പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ നീക്കം സെൻസസ് നടപടികളുടെ ഡിജിറ്റൽ വൽക്കരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധരംശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസ് ജയം നേടി. ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സിവിലിയൻ ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് പറഞ്ഞു. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രീ ഹരീഷിന്റെ പരാമർശം. കോംഗോയിലെ ഇറ്റൂരിയിൽ പ്രവിശ്യയിൽ എബോള വൈറസിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു. ഉയർന്ന മരണനിരക്കുള്ള ഈ വകഭേദം പടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കോംഗോ ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പുതിയ വകഭേദത്തിന് നിലവിൽ വാക്സിനുകളോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. 300-ലധികം സംശയാസ്പദമായ കേസുകളും 88 മരണങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസിസ് ആണ് തീരുമാനം പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: അഖില കേരള റേഡിയോ നാടകോത്സവം ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.

0: ആഗസ്റ്റ് മാസം പിറന്നിട്ടും മഴയുടെ ശക്തി കുറഞ്ഞില്ല. ആകാശത്തിൻ്റെ കനം വിട്ടിട്ടില്ല. സന്ധ്യയുടെ കറുപ്പും കരിമേഘത്തിൻ്റെ മുഴുപ്പും കൂടിയായപ്പോൾ ഒരു ദുർദിനത്തിൻ്റെ ലക്ഷണം പൂർത്തിയാക്കി. രണ്ടു വയസ്സായ എൻ്റെ മകൾ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ രോഗശല്യയിൽ. ആയുർവേദക്കാരും അലോപ്പതിക്കാരും മാറി മാറി നോക്കിയിട്ടും രോഗം പെട്ടുമാറുന്നില്ല. കോഴിക്കോട് നിന്ന് വിദഗ്ധനായ ഡോക്ടർ വന്ന് ചികിത്സ നിർദ്ദേശിച്ചു. പണി പിന്മാറുന്നില്ല. രാവും മഴക്കാരും കൂടി പകലിന് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പതുക്കെ ഒരു കാറ്റടിച്ച്. അപ്പോൾ രോഗശല്യയിൽ നിന്ന് ക്ഷീണിച്ച സ്വരം,
1: കുഞ്ഞേട്ടാ.
0: എന്തേ?
1: രാത്രിയായോ?
0: ആ ആവുന്നു.
1: എന്തൊരു ഇരുട്ട്! ജാലകം ഒന്ന് തുറക്കണം.
0: വേണ്ട, വിളക്ക് കത്തിച്ചിട്ടുണ്ടല്ലോ, അത് പോരെ.
1: പോരാ പോരാ, ഒന്നും കാണുന്നില്ല. വല്ലാത്ത ഇരുട്ട്.
0: അവര് ഒളിവിൽ അത് പറഞ്ഞു നിർത്തുമ്പോൾ കിതപ്പുണ്ടായിരുന്നു. അത് വർദ്ധിച്ചു. ക്രമേണ നേർത്ത് നേർത്ത് വരുന്ന കിരുത്ത്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മകൻ ഒന്നും അറിയാതെ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ കിടക്കയിൽ ദീർഘനിദ്ര കൊള്ളുന്നു. മതി, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ.
2: എൻ്റെ അച്ഛൻ പി കുഞ്ഞാനന്ദൻ നായർ എന്ന തിക്കോടിയൻ്റെ ആത്മകഥയുടെ അവസാന ഭാഗമാണ് നിങ്ങൾ ഈ കേട്ടത്. ഞാൻ തിക്കോടിയൻ്റെ മകൾ. എൻ്റെ പേര് പുഷ്പ, പുഷ്പകുമാരി. അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മഴക്കാല സന്ധ്യയിൽ അച്ഛൻ്റെ തോളിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ ആ രണ്ടു വയസ്സുകാരി ഞാനായിരുന്നു. രോഗശയ്യയിൽ ആ ഇരുട്ടിൽ നേർത്ത് നേർത്തില്ലാതായ കിതപ്പുകൾ എൻ്റെ അമ്മയുടേതായിരുന്നു. പിന്നീടിങ്ങോട്ട് അച്ഛനായിരുന്നു എൻ്റെ അമ്മയും കളിക്കൂട്ടുകാരനും എല്ലാം. എല്ലാം എല്ലാം അച്ഛനായിരുന്നു.
0: പുഷ്പേ, പുഷ്പേ,
3: അച്ഛാ ഒന്ന് വേഗം വരുന്നുണ്ടാ, വേഗം വരാൻ.
0: നീ എന്നെ ഇങ്ങനെ ഓടിക്കാതെ മോളെ, നീ ഒന്ന് നിന്നേ.
3: ഇല്ല, എനിക്ക് ഇനിയും കളിക്കണം.
0: ഓ, അങ്ങനെ പറയല്ല മോളെ, അച്ഛന് വയ്യണ്ടായി. കുറച്ചു നേരം നമുക്ക് ദേ ഈ പൂഴി മണലില് ഇങ്ങനെ ഇരിക്കാം.
3: അച്ഛനല്ലേ പറഞ്ഞത് ദേ അതുവരെ നടക്കാന്ന്?
0: അയ്യോ, ഇനി നടന്നാല് ആ കുഞ്ഞിക്കാലും വെച്ച് മോൾക്ക് തിരിച്ചു നടക്കേണ്ടി വരില്ലേ?
3: അതിന് തിരിച്ചു വരുമ്പോ എനിക്ക് നടക്കണ്ടല്ലോ.
0: പിന്നെ
3: അച്ഛനെന്നെ എടുക്കുമല്ലോ.
0: ഹരിച്ചാക്കിന്റെ കനമുള്ള നിന്നെയും എടുത്ത് തിരിച്ചു നടക്കാനോ? കാണാൻ ഇത്രയേ ഉള്ളൂങ്കിലും നല്ല കനമാണ്.
3: അച്ഛനല്ലേ എപ്പോ പറയലേ ഞാൻ ഒരു കൊച്ചുകുട്ടിയാന്ന്.
0: വാ മോളെ, ഇവിടെ വന്നിരിക്കും. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊള്ളാം, ക്ഷീണവും മാറ്റാ.
3: എനിക്ക് ആ പാലത്തിനടുത്ത് പോയി കടല് കാണണം.
0: കടല് പിന്നെ ഇവിടെ ഇരുന്നാലും കാണാലോ. ശരിക്കും കടലിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് മോൾക്ക് അറിയോ?
3: എങ്ങനെയാ
0: എന്നാ കേട്ടോ. ആദ്യം മോള് വന്ന് ഇവിടെ
3: ഇരിക്കുന്നു.
0: ഇനി കുറച്ചു നേരം നിന്റെ ഈ ഉണ്ട കണ്ണുകൾ തുറന്ന് വിളിച്ച് കടലിനെ തന്നെ നോക്കിയിരുന്നേ.
3: ശരി,
0: നോക്കല്ലോ. ഇനി കണ്ണുകൾ രണ്ടും അടച്ചേ. സൂത്രക്കാരി, അച്ഛന് പറ്റിക്കാൻ നോക്കണ്ട. നീ കണ്ണുകൾ രണ്ടും അടച്ചാലേ അച്ഛൻ കാര്യം പറയൂ.
3: ഇപ്പൊ നോക്കിയേ, ശരിക്കും അടച്ചു.
0: ശരി, അച്ഛൻ തുറക്കാൻ പറയുമ്പോ മാത്രേ തുറക്കാവൂ ട്ടോ.
3: ശരി,
0: കണ്ണുകൾ അടച്ചല്ലോ അല്ലേ.
3: അടച്ചു.
0: ഇനി മോള് മോളുടെ കാതുകള്.

0: രണ്ടും ഒന്ന് തുറന്ന് പിടിച്ചേ, അതായത് ശ്രദ്ധിച്ചൊന്ന് കേട്ടേ.
1: ശരി,
0: തന്നെ തുറക്കരുതിട്ടോ.
1: ഇല്ല, തുറക്കില്ല.
0: ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
1: ഉണ്ട്.
0: ഇനി പറ, മോൾ എന്താ കേൾക്കുന്നത്?
1: അത് കടലിന്റെ ശബ്ദം.
0: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
1: തിരയുടെ ശബ്ദം.
0: പിന്നെ?
1: കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ.
0: പിന്നെ?
1: കടൽ കാക്കയുടെ.
0: പിന്നെയോ?
1: നുരയുടെ, പതയുടെ.
0: എന്ന കണ്ണ് തുറക്കാതെ മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
1: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
0: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
1: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
2: കാണുക കടലിനെ കൺതുറക്കാതെ. രചന സംവിധാനം കെ വി ശരത് ചന്ദ്രൻ.

0: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിന് അഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
1: ആകാശവാണി കോഴിക്കോട്, സമയം 5:58:20.
0: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ. അവിടുന്ന് രണ്ടാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
1: ഇന്ന് ശകവർഷം 1940.
0: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ. മരം കൊണ്ട് പണിത കോണിപ്പടിയിലൂടെ കയറി വേണം അച്ഛന്റെ ഓഫീസ് മുറിയിലെത്താൻ. ആ മുറിയിൽ അച്ഛന്റെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തായിരുന്നു പി സി മാമൻ. പി സി മാമൻ എന്നാൽ എഴുത്തുകാരൻ ഉറൂബ്. അതിനപ്പുറം ലക്ഷ്മിദേവി ചേച്ചി, മായാനാരായണൻ എന്ന മായ ചേച്ചി. എപ്പ നോക്കിയാലും ചിരിയും കളിയും തമാശയും ബഹളവും തന്നെ.
2: അപ്പൊ പി സി അക്കാരെ അറിഞ്ഞില്ലേ? ഇന്നലെ സ്റ്റേഷൻ ഡയറക്ടർ കൊടുത്ത ഒരു ഇൻഡാസിനുള്ള മറുപടി എഴുത്താണ്. ഐ മെമ്മോനുള്ള മറുപടിയേ.
3: ഡോ തിക്കു, എന്താ പ്രശ്നം? എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
4: എന്താ പറയുക, കഴിഞ്ഞ ദിവസം ആകാശത്തിലേക്ക് വിക്ഷേപിച്ചൊരു നാടകം എഴുതി വന്നപ്പോ സമയത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് എന്തായി, ക്ലൈമാക്സ് ഒക്കെ ചെരുപ്പിനൊത്ത് കാല് മുറിച്ച പോലായി.
3: എന്താ അങ്ങനെ വരാൻ?
4: ദാ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഒപ്പിട്ട അതേ വിദ്വാൻ തന്നെയാണ് പറ്റിച്ചത്.
3: മനസ്സിലായില്ല.
4: അദ്ദേഹം ഡയറക്ടർ ആദ്യം ഒരു കഥ പറഞ്ഞു, ഒരു കുഴഞ്ഞു മറിഞ്ഞ കഥ. ആ അലമ്പ് കഥയിൽ 110,000 കഥാപാത്രങ്ങളെ അങ്ങേര് നിർദ്ദേശിച്ച്, എന്നിട്ട് അത് 2 ദിവസത്തിനുള്ളിൽ എഴുതി പൂർത്തിയാക്കാനും പറഞ്ഞു.
2: ഫീസ് കേട്ടിരുന്നോ നാടകം? ഞാനായിരുന്നല്ലോ ആ നാടകത്തിലെ ഹതഭാഗ്യയായ നായിക. ദുരന്തായിരുന്നു കേട്ടോ നാടകം.
4: ഞാൻ വേണമെങ്കിൽ 10 നാടകം 2 ദിവസം കൊണ്ട് എഴുതി കൊടുക്ക, പക്ഷെ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്?
2: ഇന്നും പുഷ്പമോള് തന്നെ ഫസ്റ്റ്.
3: അത് ശരി, മോളെയും കുട്ടി നീ എവിടെയാ കറങ്ങിയത് മായേ?
5: ഞാനേ കാന്റീൻ വരെ ഒന്ന് പോയി.
3: ഓഹോ, അങ്ങനെ വരട്ടെ. അല്ല മോളെ, പി സി അമ്മാവന് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ കാന്റീനില്?
6: ഇല്ല, ഞാൻ എല്ലാം തീർത്തു.
2: അയ്യോ, അപ്പൊ ഇനി ലക്ഷ്മി ചേച്ചി എന്താ കഴിക്ക? അല്ല, മായയുടെ ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ, പോവണ്ടേ?
5: അയ്യോ, പോകണം ചേച്ചി, മാഷ് എഴുത്ത് തലയിൽ പിടിച്ചിരിക്കല്ലേ. മോളെ ഞാൻ ആരെ ഏൽപ്പിക്കും?
2: ഒരു കാര്യം ചെയ്യാം, ഞാനേ ലൈവ് സ്റ്റുഡിയോയിലേക്ക് പോവാ. മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കോളാം. വാ മോള്, വാ പോവാ.
3: എടോ, ആ ഇണ്ടാസും കൈ പിടിച്ച് താൻ ഇത് എത്ര നേരായടോ ഇരിക്കണോ? എന്തേലും എഴുതി കൊടുക്ക.
7: മാഷ കണ്ടോ,

0: മഹാഷോ, ഹോ, എനിക്ക് എത്ര മാഷന്മാരെ വേണം ചങ്കര. പേരും പെരുമയുള്ളൊരു മാഷൻ ഉണ്ടായിരുന്നതിനെ പിരിച്ചു വിട്ടില്ലേ പി ഭാസ്കര മാഷിനെ? ഹാ, പിന്നൊരു മാഷുള്ളത് സ്റ്റുഡിയോ പരിസരങ്ങളിൽ കാണാനിടയുണ്ട്, രാഘവ മാഷ്. ബാക്കിയുള്ള ഒന്ന് രണ്ട് മാഷന്മാര് ഇന്ന് അവധിയിലാ.
1: അല്ല, നമ്മുടെ തിക്കോടി മാഷയാ വേണ്ടത്.
2: എന്താടോ ശങ്കര, എന്താ ഞാൻ വേണ്ടത്?
1: അല്ല മാഷേ, താഴത്തെ ഒരാളെ മാഷെ കാണണമെന്ന് പറഞ്ഞ് കുറെ നേരമായി.
2: ആരാത്? എന്തേലും പറഞ്ഞോ.
1: ഒരു ബാലൻ എന്നാ പറഞ്ഞത്, കൊടുവള്ളി.
2: ഓ, ആ കൊടും ഭീകരൻ വന്നോ? ആ ദിശയം തന്നെ, ഞാനിതാ വരുന്നു പറ.
0: അത് ശരി, താനല്ലേടോ നേരത്തെ വലിയ വായിൽ പറഞ്ഞത്. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര് വന്നാലും അത് തീർക്കാതെ താഴെ ഇറങ്ങില്ല എന്നൊക്കെ.
2: മുത്തുപ്പട്ടര് എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ കരം വാങ്ങിയിട്ടില്ല. എന്നാൽ കൊടുവള്ളി ബാലൻ എന്ന ഈ ചങ്ങായി 6 മാസമായി കടം വാങ്ങിയ കാശ് തിരിച്ചു തരാതെ എന്നെ ചുറ്റിക്കുന്നു. എന്റെ ഈ ദാരിദ്ര്യകാലത്ത് അവനത് തിരിച്ചു തരാൻ തോന്നിയല്ലോ. കയ്യിലാണേൽ എണ്ണിച്ചുട്ട അപ്പങ്ങൾ പോലെയുള്ളു കാശ്. ഞാനതും വാങ്ങി പെട്ടെന്ന് വരാം.
0: അല്ലയോ കുമാരി മായ നാരായണൻ, ഭവനിയല്ലേ തെല്ലു മുമ്പേ പോകാൻ ധൃതി കൂട്ടിയത്? എന്താ ഫോണില്ലേ?
3: ഒന്നും പറയണ്ട, നാളത്തേക്കുള്ള അനൗൺസ്മെന്റ് എഴുതാൻ വിട്ടുപോയി. ആകെ മൊത്തം തിരക്കായി പോയി.
0: ഇവിടെ ഇപ്പോ തിരക്കും ബേജാറും ഇല്ലാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രാന്ന് തോന്നുന്നു. എല്ലാവർക്കും തിരക്ക്. നമ്മുടെ തിക്കുന്റെ കാര്യമാണ് കഷ്ടം. നിന്ന് തിരിയാൻ സമയമില്ല. എന്നാ വഴിയെ വരുന്ന എല്ലാ വയ്യാവേലികളും എടുത്ത് തലയിലിടും. നാടകമാവട്ടെ, നാട്ടുമ്പുറാവട്ടെ, ബാലരോഗാവട്ടെ, ഫീച്ചർ ആവട്ടെ, അതിനിടയിൽ സാമൂഹിക സേവനം, കമ്പനി കൂടല്ലേ.
3: ആ മാഷെ സമ്മതിക്ക എന്നെ വേണം കേട്ടോ. വീട്ടിലെ കാര്യവും തന്നത്തെ നോക്കണ്ടേ? അതിനു പുറമെ മോളുടെ സകല കാര്യവും നോക്കണം. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ അതും ഒരു പെൺകുട്ടി. മാഷ് അതൊന്നും അറിയിക്കാണ്ടല്ലേ ആ മോളെ വളർത്തുന്നത്. പി സിക്കൊക്കെ ഒന്ന് പ്രേരിപ്പിച്ചൂടെ ഒരു രണ്ടാം കല്യാണത്തിന്.
0: ആരേ ചിക്കുനിയോ? ഭാഷ്ട, ഇങ്ങനെ ഒരാവശ്യം കൊണ്ട് ആ സവിധത്തിലേക്ക് ഒരു 100 തവണയെങ്കിലും പോയ എന്നോടാണോ മായെ നീ ഇത് പറയണേ? എടോ, അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ പാർവതി ടീച്ചർ മരിച്ചിട്ടില്ല. അവർക്ക് പകരം വയ്ക്കാൻ വേറൊരാളില്ല അയാൾക്ക്.
3: നമുക്ക് നോക്കാം, മോള് കുറച്ചുകൂടി ഒന്ന് വളരട്ടെ, മനസ്സ് മാറ്റേണ്ടി വരും മാഷിന്.
0: മായക്ക് എന്തറിയാ അയാളെ കുറിച്ച്? 2.5 വയസ്സില് അമ്മയെ നഷ്ടപ്പെട്ട ഒരാളായാണ്. അച്ഛൻ മരിച്ചതാകട്ടെ അയാളുടെ 6-ാം വയസ്സിലും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചറുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാനാവില്ല അയാൾക്ക്.
3: പാവം മോള്, ചെറിയ കൊച്ചല്ലേ, അമ്മയില്ലാത്തതിന്റെ സങ്കടം എപ്പോഴും ഉണ്ടവക്ക്. ഇന്നാളൊരു ദിവസം അവളെന്നോട് ചോദിക്കുക, മായച്ചി അച്ഛനാണോ എന്റെ അമ്മ എന്ന്. ഞാൻ വല്ലാണ്ടായിപ്പോയി. മാഷ് വരുന്നു.
2: അല്ല, മായക്ക് പോകാതായില്ലേ നീ?
3: ദേ ഞാനിറങ്ങാ, ഈ അനൗൺസ്മെന്റ് ഒന്ന് എഴുതി തീർക്കേ വേണ്ടു.
0: എന്തായടോ കാശ് തിരിച്ചിരുട്ടിട്ടും തന്റെ മുഖത്തൊരു തെളിച്ചക്കുറവ്?
2: അല്ല, ഞാൻ ആലോചിക്കുക, മനുഷ്യന്മാരുടെ ഒരവസ്ഥകളെ.
0: എന്തേ?
2: അല്ല, ഞാനാ കൊടുവള്ളി ബാലന്റെ കാര്യം പറഞ്ഞതാ.
0: എന്താ ഇപ്പോ ബാലന് പറ്റിയത്?
2: ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് പറഞ്ഞ പോലെ അയാളുടെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചു അമ്മ ആശുപത്രിയിൽ. മോനൊരുത്തന് വാഹനാപകടം, ആകെ മൊത്തം കാശിന് ഞെരുക്കം വന്ന്.
0: ഓഹോഹോ,
2: അയാളിപ്പോ ഒരു ആത്മഹത്യയുടെ വക്കീലാണത്രേ.
0: ഉവ്വോ, എന്നാലും ഈ ഞെരുക്കത്തിനിടയിലും അയാള് തിക്കൂടെ കടം തീർത്ത് തന്നുല്ലോ.
2: അത് തീർത്തിട്ടൊന്നും ഇല്ല.
0: പിന്നെ
2: അയാളിപ്പോ വന്നത് തന്നെ കുറച്ച് ധനസഹായം കിട്ടുമെന്ന് അറിയാനാ.
0: അതായത് ടിക്കുവിനോട് മുമ്പ് വാങ്ങിയ കട അവിടെ തന്നെ നിൽക്കുന്നു.
2: അതെ.
0: എന്നിട്ട് അത് തീർക്കാതെ വീണ്ടും ടിക്കുവിന്റെ അടുത്തുനിന്ന് തന്നെ കടം ചോദിച്ചു വന്നു. എന്നിട്ട് താൻ കൊടുത്തോ?
2: ഞാൻ പറഞ്ഞില്ലേ, കയ്യിൽ പൊട്ടുപൊടിയുമായി കുറച്ച് പൈസ ഉള്ളത് എടുത്ത് ഞാൻ അങ്ങ് കൊടുത്തു. അടുത്ത മാസം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അയാള് പിന്നെ കാശിന് ചരിക്കും ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് എടുത്തു കൊടുത്തു.
0: ഹോ, താരിത്ര ശുദ്ധനും മാന്തനുമായി പോയല്ലോ. ഇവിടുന്ന് പേരെയുന്തി കിട്ടണമെന്ന് അക്കാപ്പിച്ച പൈസ കൊണ്ട് ഇയാള് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വരുന്ന പാട് നമുക്കല്ലേ അറിയൂ.
2: അപ്പറഞ്ഞത് ശരിയാണേൽ പി സി ഒരു ഉപകാരം ചെയ്യണം. കയ്യിലുള്ളത് മുഴുവൻ ബാലം കൊണ്ടുപോയ സ്ഥിതിക്ക് ഈ മാസം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പതിവ് പോലെ ഒരു കൈ സഹായം.
0: ഒലക്ക, 10 പൈസ ഞാൻ തരില്ല. ഇയാൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ലടോ.
1: മാഷ അവിടെ
2: എന്താണോടോ?
1: ഇപ്പൊ ഒരു ഹംസ മാഷ.

0: കാണണമെന്ന് പറഞ്ഞ് താഴെ നിൽപ്പുണ്ട്.
1: കടഞ്ചോദിപ്പുകാരൻ്റെ ആണെങ്കിൽ ഇമ്മാസം ഇനി നിവർത്തിയില്ല എന്ന് പറഞ്ഞേക്കേ. ഒരു കൊടുവള്ളി വാഴം വന്ന് കയ്യിൽ നിന്നത് മുഴുവൻ അടിച്ചെടുത്തോണ്ട് പോയി എന്നങ്ങോട്ട് പറയൂ.
2: പേരെന്തെന്നാ പറഞ്ഞ?
0: ഹംസ. തലശ്ശേരി ഭാഗത്തു നിന്നോ മറ്റോ ആ പറഞ്ഞത്.
2: മനസ്സിലായി മനസ്സിലായി, പാട്ടുകാരൻ ഹംസ.
1: ആരാടോ അത്? എന്താ പ്രശ്നം?
2: ഇതൊരു ശുപാർശ.
1: ആരോടാ ശുപാർശ പറയണ്ടേ?
2: രാഘവൻ മാഷിന്റെ ഒരു പാട്ട് പാടുന്നെന്ന് ഹംസക്ക്. ഇവിടെ ആകാശവാണിയില്
1: നടക്കട കാര്യം വല്ലതും ആണോടോ? തിക്കു
2: പറഞ്ഞു നോക്ക, കഴിവുണ്ടേലും മാഷ് പരിഗണിക്കാതിരിക്കൂല.
1: അത് താൻ പറഞ്ഞത് ശരിയാ.
2: എടോ ശങ്കര,
0: ഓ
2: ഹംസയോട് രാഘവൻ മാഷിന്റെ മുറിയിലേക്ക് മാഷ് അവിടെ ഇല്ലെങ്കിൽ സ്റ്റുഡിയോ പരിസരത്തേക്ക് വരാൻ പറയും.
0: ഓ
2: ആ പിന്നെ പി സി, ഞാനൊന്ന് മാഷെ കണ്ടുവരാം.

0: എടാ തോമസേ, മഹാശ തിരക്കിലാണോ?
1: നിങ്ങൾ കാണുന്നില്ലേ, റിഹേഴ്സലാണ്.
0: മഹാശ ഒന്ന് കിട്ടണമല്ലോ. എന്താ വഴി?
1: ഒരു വഴിയില്ല, ഇത് തീരണം.
0: നേരെ അങ്ങോട്ട് കയറി ചെന്നാലോ? വേണ്ടല്ലേ, ഹാർമോണിയം പെട്ടിക്ക് മുന്നിലിരിക്കുമ്പോ ആള് സിംഹപ്രകൃതിയാണ്. കാത്തു നിൽക്ക, അതാ നല്ലത്.

0: ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. ദേ മാഷിങ്ങളെ കണ്ട്, ഇതാ വിളിക്കുന്നു.
1: എന്നെയോ?
0: ഹേ, മാഷല്ലേ നിങ്ങളെ അത്തെ കൈമാടി വിളിക്കുന്നത്?
1: ഓ ഭാഗ്യം, പോയി കണ്ടെത്തി വരാം.
2: എന്താടോ തിക്കു, എന്താ കാര്യം? എന്തേലും കാര്യമില്ലാതെ ഈ ഭാഗത്ത് തന്നെ കാണാറില്ലല്ലോ.
1: ഒരു കാര്യമുണ്ട് എന്ന് തന്നെ വെച്ചോ. ഞാൻ മുമ്പൊരിക്കൽ മാഷോട് സൂചിപ്പിച്ചിരുന്നു, തലശ്ശേരി എന്നുള്ള ഒരു പാട്ടുകാരനെ കുറിച്ച്.
2: ഞാൻ ഓർക്കുന്നില്ല, എന്താ അയാളുടെ പേര്?
1: ആള് വലിയ പുള്ളിയ, നാലഞ്ച് രാഗങ്ങളൊക്കെ സ്വന്തം പേരിലുള്ള ആളാണ്.
2: തിക്കു, സമയം കളയാണ്ട് വേഗം പറ. ഓർക്കസ്ട്ര കാത്തു നിൽക്കുന്നു.
1: ഹംസ എന്നാണ് പേര്.
2: താനെന്തോ രാഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ.
1: അത് പിന്നെ മാഷ്ക്കറിയില്ലേ അയാളുടെ സ്വന്തം പേരിലുള്ള രാഗങ്ങളെ കുറിച്ച്? ഹംസധ്വനി, ഹംസാനന്ദി, ഹംസനാദം.
2: തന്റെ ഒരു കാര്യം, അത് പോട്ടെ. അയാൾ എവിടെ?
1: അയാള് പുറത്ത് മാഷ കാത്തിരിക്കുന്നുണ്ട്.
2: ഏതായാലും ഈ പാട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങു, വെയിറ്റ് ചെയ്യാൻ പറ.
1: ശരി മാഷെ.
2: ആ എടോ തിക്കു, പിന്നെ ഒരു കാര്യം, സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചൊരു മ്യൂസിക്കൽ ഫീച്ചറിന്റെ സ്ക്രിപ്റ്റ് എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായി.
1: ഓ, അങ്ങനെയൊന്നുണ്ടല്ലേ. അല്ല മാഷെ, അടുത്ത ആഴ്ച ഒരു നാടകമുണ്ട്, അതിന്റെ പണി കഴിഞ്ഞാൽ ലോടാനെ എഴുതി തുടങ്ങാം.
2: എടോ സത്യം പറഞ്ഞ എനിക്കൊരു പ്രതീക്ഷയുമില്ല ആഗസ്റ്റ് 15 മുൻപ് താൻ അത് എഴുതിത്തരുമെന്ന കാര്യത്തിൽ.
1: എന്നാ നമുക്കത് റിപ്പബ്ലിക് ദിനത്തിലേക്ക് മാറ്റിയാലോ?
2: ഹോ, തന്നെ പോലൊരു ഭൂലോക മടിയരയാണല്ലോ എനിക്കിത് ഏൽപ്പിക്കാൻ തോന്നിയത്. എഴുതുന്ന കാര്യത്തിൽ മാത്രം തനിക്ക് എന്താടോ ഇത്ര മടി? ഏ, ആ ഞാൻ ആ പാട്ടിനെ ഒന്ന് മെരുക്കിയെടുക്കട്ടെ. താൻ ചെല്ലെ. എടോ ചിദംബരം, റെഡിയല്ലേ? ശ്രീകൃഷ്ണൻ, 1, 2, 3, 4.

0: ഇതാര്? അല്ല മാഷേ, നമ്മളെ കൊച്ചുകൂറിയെ കൂട്ടിയില്ലെന്ന്.
1: ഇല്ല ധ്രുവ്.
0: ആ അതെ, ചൂടോടെ പിടിച്ചോളി.
1: ശരിക്കും വെന്തില്ലല്ലോ അന്ത്രോ.
0: അത് തണുക്കുമ്പോ ശരിയാവുന്ന്.
2: അല്ല മാഷിന് നല്ലോണം വൈകിയല്ലോ.
1: ഒന്നും പറയണ്ട എന്റെ അന്ത്രോ, തീരണ്ടടോ പണി.
0: ഇങ്ങക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഒരിക്കലും തീരാത്ത ഹലോക്കിന്റെ പണി.
1: പണിയെടുക്കാൻ മടിയില്ലാത്തവർക്ക് എന്നും പണിയോട് പണിയല്ലടോ.
0: അത് മാഷ് പറഞ്ഞത് നേരും. എനിക്കവിടെ നിന്നാ എല്ലാം കാണാലോ. നട്ടുച്ചയ്ക്ക് വന്ന് വൈകുന്നേരം കഴിച്ചു.

0: ാകുന്ന ആഫീസർമാരെ എനിക്കറിയാം. അതുപോലെ ഓരോ നേരത്തെ വന്ന് പാതിരാക്ക് വീട്ടിലേക്ക് വന്ന് നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്.
1: അന്ത്രു, ബീഡി ഉണ്ടാവോ എടുക്കാൻ? ഒരു രണ്ടു മൂന്ന് കെട്ട് വേണം.
0: ഉണ്ടാവും ഉണ്ടാവും. അപ്പോ ഇന്ന് രാത്രി കാര്യമായ എന്തോ എഴുത്ത് പരിപാടി ഉണ്ടല്ലോ.
1: അതെ, ഒരു നാടകം നാളെ രാത്രി റേഡിയോയിൽ പോകാനുള്ളതാ. എഴുതി തുടങ്ങണത്രേ.
0: ഇന്ന് രാത്രി എഴുതി തുടങ്ങിയിട്ട് ഉറക്കമുളച്ച് പുലരും വരെ ഇരുന്ന് എഴുതി തീർത്താൽ പോലും നാളെ രാത്രി തന്നെ നാട്ടുകാരെ അത് കേൾപ്പിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ്.
1: അതിനല്ലേ തന്നോട് രണ്ടു മൂന്ന് കെട്ട് ബീഡി

0: പോകാനുള്ളതാ. എഴുതി തുടങ്ങണത്രേ.
1: ഇന്ന് രാത്രി എഴുതി തുടങ്ങിയിട്ട് ഉറക്കം കുളച്ച് പുലരും വരെ ഇരുന്ന് എഴുതി തീർത്താൽ പോലും നാളെ രാത്രി തന്നെ നാട്ടുകാരെ അത് കേൾപ്പിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ്.
0: അതിനല്ലേ തന്നോട് രണ്ടു മൂന്ന് കെട്ടി ഭീഷണി എടുക്കാൻ പറഞ്ഞത്.
2: തെക്കോടിയൻ ഭാഷല്ലേ?
0: അതെ. ആരാ?
2: എൻ്റെ പേര് മുരളി, ഒരു പത്രപ്രവർത്തകനാണ്.
0: ഓ, എന്താ ഞാൻ വേണ്ടത്?
2: ഒരു ഇന്റർവ്യൂ ഉദ്ദേശിച്ച് വന്നതാണ്. മാഷിന്റെ എഴുത്ത് ജീവിതം?
0: ഒരു ഇന്റർവ്യൂ നടത്താനുള്ള മഹിമയൊന്നും എന്റെ എഴുത്ത് ജീവിതത്തിനില്ല. അതും ഇതും എഴുതി പിടിപ്പിച്ച് ഇനി അത് ഉണ്ടാക്കുകയും വേണ്ട.
2: അല്ല മാഷേ, അതല്ല.
0: ദാ ആ കാണുന്ന ആകാശവാണിക്ക് വേണ്ടി തൊഴിലിന്റെ ഭാഗമായിട്ട് എഴുതി ആകാശത്തിൽ അരിഞ്ഞു പോയ ചില നാടകങ്ങൾ, അതിനു മുമ്പ് എഴുതിയ ചില പൊട്ട കവിതകൾ, ഇതൊക്കെ അല്ലാതെ ഞാൻ എന്തെഴുതി?
2: ഞാൻ ആ വിഷയം സംസാരിക്കാനല്ല വന്നത്.
0: പിന്നെ
2: ദേശീയ സ്വാതന്ത്ര്യ സമരത്തില് മാഷ് വഹിച്ച പങ്ക്?
0: അതൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. കാലം വിളിച്ചു, രാജ്യം വിളിച്ചു, ജനലക്ഷങ്ങൾ ആ വിളി കേട്ട് സമരഭൂമിയിലിറങ്ങി. ഞാൻ അവരിൽ ഒരാൾ മാത്രം, അതൊക്കെ അത്രയേ ഉള്ളൂ.
2: ഞാൻ ആ കാലത്ത് മാഷെക്കുറിച്ച് ശരിക്കും ഗവേഷണം നടത്തിയിട്ടാണ് വരുന്നത്.
0: അങ്ങനെയാണേൽ എന്തിനാടോ ഇങ്ങനെ ഒരു അഭിമുഖം?
2: രേഖപ്പെടുത്തിയ ചരിത്രം ചിലയിടങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ചു കാണുന്നു. അതിനൊക്കെ വ്യക്തത വരുത്തണമെങ്കിൽ അങ്ങേപ്പോലുള്ള ചരിത്ര പുരുഷന്മാരിൽ നിന്നും അനുഭവങ്ങൾ ശേഖരിക്കേണ്ടി വരില്ലേ മാഷെ?
0: ചരിത്ര പുരുഷനോ ഈ ഞാനോ? ചരിത്രത്തിൽ അനിയനുള്ള അജ്ഞതയാണ് തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിക്കുന്നത്.
2: പറയാൻ അനുവദിക്കുകയാണെങ്കിൽ മാഷെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിലും മാഷ് തിരുത്തി തന്നാ മതി.
0: ഓ,
2: തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ ഒരു അസൽ പോരാളി, സ്വാതന്ത്ര്യ സമരഭടനായ മാറോളിച്ചക്കണ്ടി ഗോവിന്ദൻ നായർ ഇല്ലേ?
0: ഹാ, ഗോവിന്ദട്ടെ, മുത്തച്ഛന്റെ മരുമകൻ.
2: പിന്നെ തിക്കോടി എന്ന ഗ്രാമം കേളപ്പജിയുടെയും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരുടെയും ഉത്സാഹത്തിലുണ്ടായ ശക്തിപ്രസ്ഥാനം, മാഷതിൽ സജീവമായി പ്രവർത്തിച്ചതല്ലേ?
0: ഇല്ലാന്ന് പറയുന്നില്ല.
2: പിന്നെ മൊയ്യാരത്തെ ശങ്കരന്റെ കൂടെ നിയമലംഘന പ്രസ്ഥാനം, 37 അധ്യാപക സമരം, വി ആർ നായനാരുടെ നേതൃത്വത്തിൽ ഹരിജനോദ്ധാരണം.
0: നിർത്ത് നിർത്ത് നിർത്ത്. താനിപ്പോഴേ കുറെ പേരുകൾ പറഞ്ഞില്ലേ? കേളപ്പജി, മുയ്യാരത്ത് ശങ്കരൻ, വി ആർ നായനാരൻ, ഇങ്ങനെ ഇവരൊക്കെയാണ് താൻ നേരത്തെ പറഞ്ഞ ചരിത്ര പുരുഷന്മാർ. അല്ലാതെ അവരെ പ്രസംഗം കേട്ടു, അവർ നയിച്ച ജാഥകളിൽ അണിനിരന്നും അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത എന്നെപ്പോലുള്ള അനുഭാവികളല്ലടോ.
2: മാഷയുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അർഹിച്ചതൊന്നും അവകാശപ്പെടാതെ പിന്നോട്ട് മാറി നിൽക്കുന്ന മാഷയുടെ ഈ സ്വഭാവം.
0: ഓഹോ, പിന്നെ എന്തൊക്കെ കേട്ടിട്ടുണ്ട് താൻ എന്നെ കുറിച്ച്?
2: മാഷെക്കുറിച്ച് നല്ല കാര്യങ്ങളേ ഞാൻ കേട്ടിട്ടുള്ളൂ, പക്ഷേ മാഷയുടെ ഒരു സാക്ഷിമൊഴി, ഒരു മാപ്പ് സാക്ഷിമൊഴിയെക്കുറിച്ച് ചിലരൊക്കെ മോശമായി പറയുന്നത് കേട്ടിട്ടുണ്ട്.
0: മനസ്സിലായില്ല.
2: കീഴരിയൂർ ബോംബ് കേസിൽ മാഷ് മാപ്പ് സാക്ഷിയായിരുന്നല്ലോ.
0: ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരധ്യായമാണത്.
2: അപ്പോൾ ഞാൻ കേട്ടത് സത്യമാണെന്ന് വരൂ.
0: താൻ എന്താ കേട്ടത്?
2: അത് ആ ബോംബ് സ്ഫോടന പരമ്പരയുടെ പിന്നണിക്കാർ പലരും മാഷയുടെ മൊഴിപ്രകാരമാണത്രേ പോലീസ് പിടിയിലായതും വർഷങ്ങളോളം ജയിലുകളിൽ കഴിയേണ്ടി വന്നതും.
0: ഞാൻ മൊഴി കൊടുത്തു എന്നത് സത്യമാണ്, പക്ഷേ ഒരാളുടെ പേര് പോലും ഞാനായിട്ട് പറഞ്ഞിട്ടില്ല.
2: എല്ലാരും പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും?
0: ഇക്കാര്യങ്ങളെക്കുറിച്ച് അനിയൻ ഗവേഷണം നടത്തി വരികയാണെന്നല്ലേ പറഞ്ഞത്. അത് തുടരട്ടെ, എന്താണ് സത്യമെന്ന് തിരിച്ചറിയാൻ അത് സഹായിച്ചേക്കും. പിന്നെ അന്ന് ഞാൻ മാപ്പുസാക്ഷിയാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് അനിയൻ അറിയില്ലല്ലോ.
2: അതെന്താണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
0: എന്നെക്കുറിച്ച് ഏറെ ഗവേഷണം ചെയ്തു എന്നല്ലേ താൻ പറഞ്ഞത്?
2: അതെ.
0: എന്നെപ്പോലൊരാൾക്ക് അങ്ങനെ ഒരൊറ്റുകാരനാവാൻ പറ്റുമോ? അനിയനെന്താ തോന്നുന്നത്? വലിയൊരു കഥയാണത്.
3: ഇന്നിവിടെ എത്തിച്ചേർന്ന ദേശസ്നേഹികളെ, നിലവിലെ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തി സംസാരിക്കാനും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിക്കുന്നതിനുമായി ബഹുമാന്യനായ ഡോക്ടർ KB മേനോൻ അവർ സാദരം ക്ഷണിക്കുകയാണ്.
4: ദേശഭക്തന്മാരെ, നിങ്ങൾക്കെന്റെ

അഭിവാദ്യങ്ങൾ. നാം വലിയൊരു സമരമുഖത്താണുള്ളത്. ഈയിടെ ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ആദരണീയരായ ദേശീയ നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളവും പോലീസും ചേർന്ന് തുറുങ്കിലടച്ചതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. രാജ്യമെങ്ങും പ്രക്ഷോഭത്തിൻ്റെ തീജ്വാലകൾ ഉയർന്നു കഴിഞ്ഞു. നാളിതുവരെ ഹിംസയുടെയും അക്രമത്തിൻ്റെയും പാത സ്വീകരിക്കാത്ത ഈ പോരാട്ടം ഇനി അങ്ങോട്ട് ഗതി മാറ്റേണ്ട സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്.

0: പിന്നിലുള്ളവരിൽ ഇരുട്ട് തപ്പി തടഞ്ഞാ വരുന്നത്.
1: ഓ ശരി ശരി ശരി. അല്ല കേൾക്കുട്ടിയെ, ചൂട്ട് വേറെയും കരുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ?
0: ഉണ്ട്,
1: നീ ഉണ്ട് കുറെ ദൂരം കടവിലെത്താനേ. പിന്നെ കേൾക്കുട്ടി, കടവിൽ തോണി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ
0: അല്ലേ? ഓ,
1: മേനോൻജിക്ക് ഇന്ന് തന്നെ കോഴിക്കോട്ടെത്താനുള്ളതാ. പിന്നെ മേനോൻജി, ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് മേനോൻജി ഒന്നും പറഞ്ഞില്ല.
2: എല്ലാവരും നല്ല ആവേശത്തിലാണ്. പക്ഷേ ഈ ആവേശം കൊണ്ട് മാത്രമായില്ല.
0: അതെന്താ മേനോൻജി അങ്ങനെ പറഞ്ഞത്?
2: ബുദ്ധിയും തന്ത്രവും കൊണ്ട് വേണം ഇനി അങ്ങോട്ട് വെള്ളക്കാരെ നേരിടാൻ. കലാപങ്ങൾ അഴിച്ചുവിട്ട് വേണം നാം അന്തിമ പോരാട്ടങ്ങളിൽ ആഞ്ഞടിക്കാൻ. അവിടെയാണ് ഈ ആവേശം ഗുണം ചെയ്യുക.
1: മേനോൻജി, കലാപത്തിന് ആഹ്വാനം ചെയ്യുക, അതൊക്കെ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിനെതിരല്ലേ?
2: ഈ കണ്ട നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചപ്പോൾ രാജ്യത്താകെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ?
0: അല്ല മേനോൻജി, ഇത്രയും കാലം ഈ സമരം സമാധാനപരമായല്ലേ മുന്നോട്ട് പോയത്?
2: രാജ്യം കലാപങ്ങളാൽ ഇളകിമറിയുമ്പോൾ, ബോംബ് സ്ഫോടനങ്ങളാൽ പ്രകമ്പനം കൊള്ളുമ്പോൾ, സമാധാനവും ഉപവാസവും അഹിംസാ മന്ത്രവും കൊണ്ട് നാം ഇവിടെ ഇരുന്നാൽ മതിയെന്നാണോ? സ്വാതന്ത്ര്യം പൊരുതി നേടേണ്ട ഒന്നാണ്. ഉദാരപൂർവ്വം ആരെങ്കിലും തരേണ്ട ഭിക്ഷയാവരുതത്.
0: ഒന്നുമറിയാത്ത പാവം മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കില്ലേ?
2: ആളപായം ഉണ്ടാകരുതെന്ന കർശന നിബന്ധന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്ഫോടനങ്ങൾ ഭരണകൂട സ്ഥാപനങ്ങളെ

0: വിശ്വസിക്കാം വിശ്വസിക്കാം. ഓ,
1: എന്നാ പിന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു നമുക്ക് സംസാരിക്കാം.
0: അതാ എല്ലാവരും വരിക, എല്ലാവരും വരിക. മേനോൻജിക്ക് ചിലത് പറയാനുണ്ട്. വരിക വരിക.
1: ഈ വരുന്ന നവംബർ മാസം 9 വിധ്വംസക ദിനമായി നാം ആചരിക്കും. അന്ന് ഈ മലബാറിൽ ഏതാനും ഭരണകൂട സ്ഥാപനങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകണം.
2: ഭരണകൂട സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ
1: അംശ കച്ചേരികൾ, രജിസ്റ്റർ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പോലീസിന്റെയും പട്ടാളത്തിന്റെയും വരവ് പോക്കും കമ്മ്യൂണിക്കേഷനും തടയിടാൻ ചിലപ്പോൾ പാലങ്ങൾ തകർക്കേണ്ടി വരും, ടെലിഗ്രാഫ് കേബിൾ ലൈനുകൾ മുറിച്ചു മാറ്റേണ്ടി വരും. ബോംബ് സ്ഫോടന പരമ്പരയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ നെടുങ്കോട്ടകൾ ഞെട്ടിവിറക്കണം.
2: അല്ല മേനോൻജി, ഈ ബോംബുകൾ ആരെങ്ങനെ ഉണ്ടാക്കാനാ?
1: എനിക്കറിയാം കുറെ കാര്യങ്ങൾ. വിദേശത്തെ വിപ്ലവ സംഘടനയായ ഗദ്ദർ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു ഞാൻ.
2: അല്ല, ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ?
1: നടക്കാതെ പിന്നെ? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിനി നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. കീഴരിയൂർ ഗ്രാമമാണ് നാം കണ്ടുവച്ചിരിക്കുന്നത്. അതെ, അവിടെയാണ് അനുയോജ്യമായ സ്ഥലം. നെല്ലിയാടിപ്പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ ആർക്കും അത്ര പെട്ടെന്ന് എത്തിപ്പെടാനാവില്ല.
2: ശരിയാ ശരിയാ, അത് ശരിയാ.
1: പിന്നെ മാവട്ടുമല കീഴരിയൂരിനടുത്താണല്ലോ. അതിനകത്ത് ഉൾക്കാട്ടിൽ വെച്ചായിരിക്കും നമ്മുടെ പരീക്ഷണ സ്ഫോടനങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ച ചാലപ്പുറത്തെ വേർക്കോട്ട് രാഘവൻ നായരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യയോഗത്തിൽ വെച്ച് അറിയിക്കാം. ഒരു കാര്യം,
2: എന്തേ?
1: രഹസ്യയോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഒരിക്കലും സംഘമായി വരരുത്. വ്യത്യസ്ത സമയങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വേണം വരാൻ. പിന്നെ എല്ലാവരോടുമായി ഒരു കാര്യം കൂടി പറയാം. നല്ല ചങ്കുറപ്പുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി ഈ ഓപ്പറേഷനിൽ. ഇനി അങ്ങോട്ടുള്ള ജീവിതം യാതനാപൂർണമായിരിക്കുന്നത് തീർച്ചയാണ്. കൊടിയ പീഡനങ്ങൾ, നീണ്ട കേസ് വിസ്താരങ്ങൾ, ഇരുണ്ട കൽത്തുറുങ്കുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് അധികം അകലെയല്ലാത്ത പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ

0: പൊൻവെളിച്ചവും നിങ്ങളെ, ഈ രാജ്യത്തെ, ഈ ജനതയെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, അങ്ങകലെയല്ല സ്വാതന്ത്ര്യം.
1: ഞാനും ഉണ്ടായിരുന്നു ആ രാത്രിയിലെ അന്നവിടെ. ഡോക്ടർ കെ ബി മേനോൻ സൂചിപ്പിച്ച ആ നല്ല ചങ്കുറപ്പ് എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ചിലപ്പോഴൊക്കെ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. രഹസ്യയോഗങ്ങളിൽ പങ്കെടുത്തും സന്ദേശങ്ങൾ കൈമാറിയും സ്വതന്ത്ര ഭാരതമെന്ന പത്രം വിതരണം ചെയ്തുമൊക്കെ. എന്നിട്ട് ഗോവിന്ദേട്ടനും കേളപ്പജിയുടെ മകൻ കുഞ്ഞുരാമ കിടാവുമായിരുന്നു എൻ്റെ മാർഗദീപങ്ങൾ. സാഹസിക കൃത്യങ്ങളിലൊന്നും ഞാൻ പങ്കാളിയായില്ല. എങ്കിലും ബോംബ് നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ അവിടെ ഇവിടെയും തൊടാതെ എല്ലാറ്റിനും സാക്ഷിയായി ഞാനുണ്ടായിരുന്നു.
2: എന്നിട്ട് പിന്നീടെന്തുണ്ടായി?
1: വടക്ക് കണ്ണൂരി മുതൽ തെക്ക് പാലക്കാട് വരെ പല ദിവസങ്ങളിലായി പലയിടത്തു ബോംബുകൾ പൊട്ടി. ചേമഞ്ചേരി രജിസ്റ്റർ ഓഫീസോ റെയിൽവേ സ്റ്റേഷനോ പിന്നെ കോക്കല്ലൂർ ഉണ്ണികുളം മേലൂർ അംശക്കച്ചേരികളോ അഗ്നിക്കിരയായി. ഉള്ളേരി പാലവും ഫറൂഖ് പാലവും ഭാഗികമായി തകർത്ത് ടെലഫോൺ ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചു മാറ്റി.
2: വെള്ളക്കാർ ശരിക്കും നടുങ്ങിക്കാണുമല്ലോ. അടങ്ങിയിരുന്നിട്ടുണ്ടാവും അവര്?
1: എവിടെ അടങ്ങിയിരിക്കേ. കീഴരിയൂരും പരിസര പ്രദേശങ്ങളും പിന്നെ കണ്ടത് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെയും കങ്കാണി പോലീസിൻ്റെയും അഴിഞ്ഞാട്ടമായിരുന്നു. ശരിക്കും ഒരു നരനായാട്ട്.

0: ഗോവിന്ദേട്ടനി എന്നെയും തെരഞ്ഞ് അവർ തടവാട്ടിലും എത്തി.
1: ആരാ ആരാ ഇതിങ്ങനെ നട്ടപ്പാതിരിക്കും ഒന്ന് വാളുടെ ഇതിൽ വിളിക്കുന്നത്?
2: പോലീസാണ്.
1: എന്താ ഈ അസമയത്ത്?
2: അകത്തൊളിച്ചിരിക്കുന്ന അവന്മാരോട് പുറത്തിറങ്ങി വരാൻ പറ.
1: അതിനടുത്ത് ആരെങ്കിലും ഉണ്ടായിട്ടുവല്ലേ?
2: തള്ളേ, തല നരച്ചു എന്നൊന്നും നോക്കില്ല ഞാൻ. എവിടെയാ നിങ്ങളെ ഗോവിന്ദൻ? ആ കേളപ്പന്റെ സന്തതി കുഞ്ഞിരാമക്കിടാവും കാണുമല്ലോ അവന്റെ കൂടെ.
1: നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആണുങ്ങളായിട്ട് ഒരാളും ഇല്ല ഇതിനകത്ത്.
2: ഗോവിന്ദന്റെ മരുമകൻ ചെക്കൻ ഒരുത്തുണ്ടല്ലോ, കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ഒരുത്തൻ, ഓൻ ഇവിടെയല്ലേ താമസം?
1: ആ ഇവിടെ ഉണ്ടായിരുന്ന ഇന്നലെ വരെ, ഇന്ന് പുലർച്ചെ എങ്ങോട്ടോ പോയി.
2: എടോ, താൻ അകത്ത് പോയി ഒന്ന് പരിശോധിച്ച് എല്ലാ മൂലയും തപ്പണം.
1: അതൊന്നും ഇവിടെ പറ്റൂല.
2: വായ് മൂടുതല്ലേ, താൻ പോയി നോക്കടോ. ദേ കിളവി, തടയാൻ നിന്ന വിവരം അറിയും. ഇത് കേസ് വേറെയാ. പാലത്തിനും വണ്ടിയാപ്പീസിനൊക്കെ ബോംബ് വെച്ച കേസാണ്.
1: ഇതേതാ പറവാടെന്ന് അറിയോ തനിക്ക്?
2: തലതിരിഞ്ഞ കുറെ സന്തതികൾ പറഞ്ഞ തറവാടാണെന്ന് മനസ്സിലായി.
1: ഈ നാട്ടിലെ അധികാരി ആരാണെന്ന് അറിയോ?
2: അധികാരിയൊക്കെ പണ്ട്, കാലം മാറിയൊന്നും തള്ള അറിഞ്ഞില്ലേ. ഇപ്പോഴേ നാട് ഭരിക്കുന്നത് വെള്ളക്കാരാ. ലോകം മുഴുവൻ ഭരിക്കുന്ന അവരോടാണ് ഈ തറവാട്ടിലെ സന്തതികൾ ബോംബറിഞ്ഞ് കളിക്കുന്നത്.
3: ഇല്ല സർ, ആരുമില്ല.
2: അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ആരുമില്ലേ. താൻ ശരിക്കും സെർച്ച് ചെയ്തിരുന്നു?
3: ആണുങ്ങളായിട്ട് അകത്താരുമില്ല. പിന്നെ ഈ വെല്ലുമ്മയ്ക്ക് കൂട്ടായി ഒരു പെണ്ണുണ്ട് അകത്ത്.
2: ഓഹോ, താൻ അവരെ ഇങ്ങോട്ട് വിളിച്ചേ? പറഞ്ഞൂടാ, പെൺവേഷം കെട്ടി നിന്നൂടാന്നില്ലല്ലോ.
3: ദേ ഏമാൻ വിളിക്കുന്നു.
2: ഇങ്ങോട്ട് മാറി നിന്നേ, ഒന്ന് വിശദമായി കാണട്ടെ.
3: മുന്നോട്ട് നിൽക്കാനല്ലേ ഏമാൻ പറഞ്ഞത്?
2: കൊള്ളാലോ മുതല്, മുഖമൊന്ന് ശരിക്ക് കാണട്ടെ. ആ മൊഞ്ചത്തിയാണല്ലോ. ഇതേതാ തള്ളേ ഈ കൊച്ച്?
1: ഓ, അത് കുഞ്ഞനന്ദന്റെ പെണ്ണ.
2: ഓഹോ, ഇങ്ങനൊരു സുന്ദരിക്കോതയും തനിച്ചാക്കിയിട്ടാണോ കുഞ്ഞനന്ദന്റെ ഒളിവ് ജീവിതം? ഡോ, താൻ എല്ലാ മുറികളും കയറി ശരിക്കും പരിശോധിച്ചിരുന്നോ?
3: ശരിക്കും നോക്കിയിരുന്നു സർ, അവിടെ ആരുമില്ല.
1: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരുമില്ലാന്ന്.
2: മിണ്ടിപ്പോകരുത്, നാളെ വൈകിട്ട് 5 മണിവരെ സമയം തരാം. അതിനകം അവൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ സുന്ദരിക്കോതയെ ചോദ്യം ചെയ്യാൻ അങ്ങ് കൊണ്ടുപോകും. എന്റെ ഒരു സ്വഭാവം വെച്ച് ചോദ്യം ചെയ്യൽ അങ്ങനെ അങ്ങ് പാതിരാത്രി വരെ നീണ്ടുപോകും. അല്ലേടോ?
3: അങ്ങനെ അങ്ങനെ
2: അതെങ്ങനെ നീണ്ടുപോയാ ഈ കൊച്ചു പിന്നെ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. അതുകൊണ്ട് കുഞ്ഞനന്ദൻ എവിടാന്ന് വെച്ചാ ആളയച്ച് വിവരം അറിയിച്ചോ. സമയം ഓർമ്മയുണ്ടല്ലോ, നാളെ വൈകിട്ട് 5 മണി. താൻ വാടോ.

0: പിറ്റേ നൊച്ചയായി ഞാൻ ഈ വിവരങ്ങൾ അറിയേ. പാറക്കല വല്യമ്മ എന്നെ ആളയച്ച് വിളിപ്പിച്ചു. പോലീസ് വന്നുപോയതിൽ പിന്നെ പേടിച്ച് വറച്ച് രാത്രി മുഴുക്കെ ഒരു പോളക്കണ്ണറയ്ക്കാതെ എൻ്റെ പാർവതി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ നേരിടാനുള്ള കെട്പ് എനിക്കുണ്ടായിരുന്നില്ല പി സി.
1: എന്നിട്ട് താനെന്താ ചെയ്തത്?
0: അന്നേരമോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കീഴടങ്ങിയാൽ പോലീസ് ഭേദ്യം ചെയ്ത് എന്നിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കൂ, ഇല്ലെങ്കിൽ പാർവതി സ്റ്റേഷനിൽ അപമാനിതയാകൂ. കീഴടങ്ങാൻ പറഞ്ഞത് വല്യമ്മയാണ്. അതിനു മുമ്പേ അധികാരിയുടെ കയ്യിൽ നിന്നൊരു കത്ത് വാങ്ങി അത് കൊടുത്തു വേണം കീഴടങ്ങാൻ എന്ന് പറഞ്ഞതും വല്യമ്മ തന്നെ. സ്റ്റേഷനിൽ എനിക്ക് ദേഹോപദ്രവവും ഒന്നും ഉണ്ടായില്ല. പക്ഷേ
1: എന്താ ഒരു പക്ഷേ?
0: എൻ്റെ മൊഴി മാപ്പുസാക്ഷി മൊഴിയായി അവർ രേഖപ്പെടുത്തി.
1: താനെന്താ മൊഴി കൊടുത്തത്?
0: സത്യം പറഞ്ഞാൽ പി സി, കഥയും ബോധവുമില്ലാത്ത ആ ബേജാറിൻ്റെ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് മൊഴിയായി പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയം പോരാ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ പ്രസ്ഥാനത്തിനെതിരെയോ കൂട്ടാളികൾക്കെതിരെയോ ഞാനൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചിലരെങ്കിലും മറിച്ച് വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് നടക്കുന്നുമുണ്ട്. വലിയ സങ്കടമാണത് പി സി.
1: എടോ തിക്കു, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ തന്നെ വിഷമം.
0: അന്നേരം മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്ന പാർവതിയുടെ മാനപ്പിനായിരുന്നു എന്നത് സത്യം. എന്തൊക്കെ പറഞ്ഞാലോ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പി സി?
1: അതെ, തന്നെ പോലെ ഒരാൾക്ക് അന്നേരം അങ്ങനെ ചെയ്യാനേ കഴിയൂ.
0: പക്ഷേ നോക്ക് പി സി, ചരിത്രത്തിൽ ഞാൻ വഞ്ചകനായി വിധിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ?
1: മനസ്സിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് തനിക്ക് ബോധ്യണ്ടായാ മതി. താനിങ്ങനെ എടുത്താ പൊന്താത്ത കുറ്റബോധവും പേറി നടക്കേണ്ട കാര്യമൊന്നുമില്ല.
0: എന്നാലും
1: തൻ്റെ പ്രശ്നം എന്താന്ന് ഞാൻ പറയട്ടെ. എല്ലാറ്റിനോടും തനിക്ക് നീതി പുലർത്തണം. എന്നാൽ പരിപൂർണമായി ഒന്നിനോടും അതൊട്ട് കഴിയുന്നില്ല താനും. അതല്ലേ ശരി?
0: ശരിയായിരിക്ക. എനിക്കിനി എൻ്റെ മോളോടെങ്കിലും പി സി പറഞ്ഞ ആ നീതി പുലർത്തണം.
1: അപ്പോ ആകാശവാണിയിലെ അടിമപ്പണിയോട് തനിക്ക് നീതി പുലർത്തണ്ടേ?
0: അത് പിന്നെ നമ്മുടെ ചോറല്ലേ.
1: ശരി, സമ്മതിച്ചു. അപ്പോ ആകാശവാണിക്ക് അകത്തും പുറത്തുമായി നിന്റെ കൂട്ട് കൊതിച്ചിരിക്കുന്ന സുഹൃത്തുക്കളോട് നീതി പുലർത്തണ്ടേ?
0: അതെന്ത് ചോദ്യമാണ് പി സി? അവരില്ലാതെ എനിക്കെന്ത് ജീവിതം?
1: എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. കാലുവെന്ത നായയെ പോലെ എന്നും അശാന്തിയുമായി ഇങ്ങനെ നടക്കാനാണ് തൻ്റെ യോഗം. താനായി തന്നെ അതങ്ങോട്ട് അനുഭവിക്കുക. അത്ര തന്നെ, ഞാൻ പോവുകയാണ്. എന്താ തൻ്റെ പരിപാടി?
0: ഞാൻ ഏതായാലും കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ചു. അടുത്ത ആഴ്ച ഒരു നാടകേറ്റെടുത്തിട്ടുണ്ടേ, മനസ്സിൽ ഒന്നും അങ്ങോട്ട് വരുന്നില്ല. ഇവിടെ ഇങ്ങനെ തനിയെ ഇരുന്നാലേ ചിലപ്പോ എന്തേലും കഥയോ പ്ലോട്ടോ കൊണ്ടുതരാതിരിക്കില്ല ഈ തിരമാലകള്, ഈ കടല്.

0: എനിക്കിപ്പോഴറിയാം അച്ഛൻ ആ കടപ്പുറത്ത് അന്ന് അങ്ങനെ തനിയെ ഇരുന്നത് നാടകം ഭാവന ചെയ്തെടുക്കാനൊന്നും ആയിരുന്നില്ല, ഉള്ളു തണുപ്പിക്കാനായിരുന്നു. അച്ഛൻ്റെ ഉള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള ആധികളായിരുന്നു. വർഷങ്ങൾ കടന്നു പോയതും ഞാൻ വളർന്ന് വലുതായതും ഒന്നും അച്ഛൻ അറിയുന്നില്ല എന്ന് തോന്നി. ഞാൻ മുതിർന്നു എന്ന് ഒരു പക്ഷേ അച്ഛന് ബോധ്യപ്പെട്ടത് എൻ്റെ ജീവിതത്തെ മുൻനിർത്തി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കണം. പാവം എൻ്റെ അച്ഛൻ, അച്ഛനെ ഞാൻ വല്ലാതെ നിരാശപ്പെടുത്തിയോ എന്തോ.
1: നീ എന്നിട്ട് എന്ത് തീരുമാനിച്ചു?
2: ഞാൻ അത് തന്നെ തീരുമാനിച്ചു.
1: മോളെ, നിനക്ക് ശരിക്കും അറിയില്ല അവിടുത്തെ സാഹചര്യമോ?
2: അവിടുത്തെ സാഹചര്യം നന്നായി അറിയുന്നത് കൊണ്ടാ ഇത് തന്നെ മതിയെന്ന് ഞാൻ പറയുന്നത്.
1: ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ജീവിതം താറുമാറായി പോവൂടോ?
2: എന്നിട്ടെന്താ, അച്ഛന്റെ ജീവിതം താറുമാറായി പോയോ?
1: അതൊക്കെ ശരി തന്നെ, പക്ഷേ
2: അച്ഛനൊന്നും പറയണ്ട. എനിക്കിതൊരു വീട് പോലെയാണ്. ചുറ്റും പരിചയമുള്ളവർ, സ്നേഹമുള്ളവർ,

0: അറിവുകൊണ്ട് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ജോയിൻ ചെയ്യാനുള്ള ഈ ഉത്തരവ് ഞാൻ സ്വീകരിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.
1: മോളെ, അച്ഛൻ പറയുന്നത് കേൾക്ക്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് യാതൊരു മേൽഗതിയില്ലാത്തൊരു ജോലിയാണിത്. നീ അച്ഛന്റെ കാര്യം തന്നെ നോക്ക്. ഒരു വർഷം കൂടി കഴിഞ്ഞാല് ഇവിടുന്ന് അച്ഛൻ അടുത്തൂൺ പറ്റി പടിയിറങ്ങുന്നത് വെറും കയ്യോടിയായിരിക്കും. അതറിയോ നിനക്ക്?
0: പെൻഷൻ ഇല്ല എന്നതാണോ അച്ഛന്റെ പ്രശ്നം?
1: അതൊരു പ്രശ്നമല്ലേ. ഉയര് തന്നെയാ ഞാൻ കൊടുത്തത് ഈ സ്ഥാപനത്തിന്. 25 വർഷം നീണ്ടു നിന്ന ഫലശൂന്യമായ കരാറ് ജീവിതം.
0: ഈ അവസ്ഥയൊക്കെ മാറും അച്ഛാ. എനിക്ക് ഈ ജോലി കിട്ടിയാൽ കാശിന്റെ ഞെരുക്കൊക്കെ തീരില്ലേ? അതുകൊണ്ട് അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയല്ലേ വേണ്ടത്?
1: സന്തോഷമൊക്കെ ഉണ്ട് മോളെ, പക്ഷേ
0: ഈ അച്ഛനെ കൊണ്ട് തോറ്റു. എന്താ അച്ഛന്റെ മനസ്സിൽ? അച്ഛൻ തുറന്നു പറ.
1: അത് അതുണ്ടല്ലോ മോളെ, അല്ലെങ്കിൽ വേണ്ട, പറയുന്നില്ല.
0: അച്ഛൻ പറയുന്നുണ്ടോ?
1: അല്ല മോളെ, അത് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച്.
0: എന്ത് സ്വപ്നം?
1: അത് അല്ലേ വേണ്ട, മോൾക്കത് വിഷമാകും.
0: അതൊന്നും സാരമില്ല, അച്ഛൻ പറയേ.
1: മോള് മോളുടെ അമ്മയെ പോലെ ഒരു ടീച്ചറായി കാണണമെന്ന് വെറുതെ വെറുതെ ഒരു മോഹണ്ടായിരുന്നു. വേറെ ഒരു സ്വപ്നോ, പാർവതി ടീച്ചറുടെ മകള്, പുഷ്പ ടീച്ചർ, വെറുതെ അങ്ങനെ ഒരു സ്വപ്നോ.
2: 1975 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ഞാൻ ജോയിൻ ചെയ്യുന്നത്. 1.5 വർഷക്കാലം അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യാനായി. എന്ത് കാര്യം, ഓഫീസിൽ എന്നെ കണ്ടതായി പോലും അച്ഛൻ ഭാവിക്കില്ല. 1976 അച്ഛൻ വിരമിച്ചു. സ്വതന്ത്രനായ അച്ഛനെ കോഴിക്കോട് പട്ടണവും സാംസ്കാരിക കേരളവും സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങി.
3: വലിയ കുലയാനയും ഘോരസർപ്പങ്ങളും ബലികളവരെങ്കിലും മനുഷ്യന്മാരുടെ വചനമത് കേൾക്കയും
2: സൗഹൃദ കൂട്ടായ്മകളിലും പ്രസംഗവേദികളിലും ചിരിയും ചിന്തയും പ്രസരിപ്പിച്ച് അച്ഛൻ അങ്ങനെ നിറഞ്ഞു നിന്നു.
3: വലിയ ആനേന ഇത്ര പോരുന്നൊരുത്തൻ ആപ്പ് കള്ളും കുടിച്ചിട്ട് രണ്ട് അടിയടിക്കുന്നത് കാണുമ്പോ നമുക്ക് അത്ഭുതം തോന്നില്ലേ? ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, ഈ നരൻ എന്നു പേരുള്ള മനുഷ്യന്റെ നയിക്കാനുള്ള വിവേകം കൊണ്ട്, മനുഷ്യതര പ്രാണികളെ നയിക്കാനുള്ള അവന്റെ കരുത്ത് കൊണ്ട് ഉണ്ടാക്കി തീർത്ത.
2: ടൗൺ ഹാളിലായിരുന്നു അന്ന് അച്ഛന്റെ ആ പ്രസംഗം. പ്രസംഗം കേൾക്കാൻ ഞാനങ്ങനെ പോകാറൊന്നുമില്ല. എന്നാൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ കണ്ട് ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു.
1: ഇതെന്താ പതിവില്ലാതെ നീ ഇവിടെ?
0: എനിക്കെന്താ, അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ വന്നൂടെ?
1: അച്ഛനെ വീട്ടിൽ സഹിക്കുന്നത് പോരെ നിനക്ക്?
0: റിട്ടയർ ചെയ്തതിന് ശേഷം പ്രസംഗത്തിന് ഉശിരി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ.
1: അതില്ലേ മോളെ, രാജ്യം സ്വതന്ത്രമായിട്ട് കൊല്ലങ്ങൾ കുറെ ആയിട്ടുണ്ടെങ്കിലും നിന്റെ അച്ഛന് ഇപ്പോഴല്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്.
0: പിന്നെ അച്ഛാ, നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? പഴയതുപോലെ കാറ്റുകൊള്ളാൻ, സൊറ പറയാൻ.
1: സൊറ പറയാനാണെങ്കിൽ അച്ഛന്റെ കൊറേ ചങ്ങാഴിമാര് അച്ഛനെയും കാത്ത് അലഗാപുരിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാൻ നിന്നതാ.
0: സൊറ പറയല് മാത്രല്ല അവിടെ നിന്ന് എനിക്ക് അറിയാം. അച്ഛൻ വാ, ബീച്ചിൽ പോവാ.
1: ബീച്ചിൽ നാളെ പോകാം മോളെ.
0: അത് പറ്റില്ല, ഇന്ന് തന്നെ പോണം.
1: അപ്പോ അവിടെ എന്നെ കാത്തിരിക്കുന്ന ചങ്ങായിമാരോട് ഞാൻ എന്തു പറയൂ?
0: അച്ഛൻ ആരാ പ്രധാനം പറയ്, ഈ ഞാനോ അതോ ചങ്ങാതിമാരോ?
1: അങ്ങനെ ചോദിച്ച നീ വാ, ബീച്ചെങ്കില് ബീച്ച്.
4: ഇതാരാ വരുന്നത്? നിങ്ങളെ ഒന്ന് കാണാനില്ലല്ലോ, എന്തോ പറഞ്ഞോനെ.
0: അത് അന്ത്രുക്ക പറഞ്ഞത് നുണ. ഇന്നാളല്ലേ ഞാൻ വന്ന് 4-5 പൊതി കടലയും വാങ്ങിപ്പോയത്.
4: അതല്ലപ്പ ഞമ്മള് പറഞ്ഞത്, നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാറില്ലല്ലോ. മാഷേ, ഞമ്മള് തലാൻ വെച്ചിക്കണേ.
1: ഓ നമസ്കാരം.
4: അല്ല മാഷേ, ഞമ്മൾ ആലോചിക്കുകയാണ് കാലത്തിന്റെ ഒരു ഹിക്മത്തെ. മാഷ വെല്ലുത്തൂങ്ങി കടപ്പുറത്തൂടെ ഓടിച്ചാടി നടന്ന ആ കുഞ്ഞുമോളാണോ ഈ നിൽക്കുന്ന ബാല്യക്കാരത്തി? പിന്നെ എന്തൊക്കെയുണ്ട് മാഷേ വിശേഷങ്ങൾ?
1: ഓ അങ്ങനെ പോകുന്നുണ്ട് അന്ത്രുവു.
4: സത്യം പറയാലോ മാഷേ, മാഷ ഇവിടുന്ന് പടിയിറങ്ങി പോയേ പിന്നെ എന്താ പറയുക? ഇവിടെ ഒന്നും ആളനക്കവുമില്ല, ഒരു ബഹളവും ഇല്ല. അന്ന് നിങ്ങളെയൊക്കെ കാണാൻ വന്ന ചങ്ങായിമാരെ

0: ഇവിടെ ഒന്നിട്ട് കാണാനുമില്ല. ആകാശവാണിയുടെ മുഴുവൻ വർക്കത്തു നിങ്ങളോടൊപ്പം തന്നെ പടിയിറങ്ങി അങ്ങോട്ട് പോയി. ഒരു ഉഷാറുമില്ല.
1: എടോ അന്ത്രു, നീ എന്നെ ഇങ്ങനെ സുഖിപ്പിക്കുന്നതിന് പകരം ഇവിടെ ബാക്കിയുള്ള കടല ബർത്ത് ബർത്ത് കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാക്കാൻ നോക്കി. ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്ന് കൊച്ച് കാറ്റ് കൊള്ളട്ടെ.
0: എന്നാൽ അങ്ങനെ ആകട്ടെ മാഷെ. ആ പിന്നെ മാഷെ, ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാനായിക്കണേ കേട്ടോ.
2: അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ
0: ഞമ്മളെയും വിളിക്കണേ മോളെ.
1: കാറ്റിനെന്താ ഒരു അമാന്തോ വീശാൻ?
3: അച്ഛാ, ഇന്ന് ആകാശവാണിയില് ഒരു സംഭവം ഉണ്ടായി.
1: എന്താ അത്? നിനക്ക് വല്ല മെമ്മോ കിട്ടിയോ?
3: അതൊന്നുമല്ല, ഇന്ന് പുതിയ ഡ്യൂട്ടി അലോക്കേഷൻ വന്നു. എനിക്ക് ഏതാ സെക്ഷൻ അടിച്ചു വന്നതെന്ന് അച്ഛൻ ഊഹിക്കാമോ?
1: ഞാൻ എങ്ങനെ അറിയാനാണോടോ?
3: എന്നാ കേട്ടോ, ഡ്രാമ സെക്ഷനിൽ മള്ളൂർ സാറിന്റെ കീഴിൽ പ്രോഗ്രാം അസിസ്റ്റന്റ് ആയി. ഇനി മുതൽ ഈ പുഷ്പകുമാരി ഒരു വിലസു വിലസു.
1: അത് കൊള്ളാലോ, മള്ളൂർ മിടുക്കനാണോട്ടോ.
3: അച്ഛൻ ഉണ്ടാക്കിയ സൽപ്പേര് മോളായി കളയുമോന്ന് ഒരു പേടിയുണ്ട്.
1: അതൊന്നും ഉണ്ടാവില്ല.
3: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
1: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്ത് ഇരുന്നിട്ട് അച്ഛൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
3: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനതെങ്ങനെ ആലോചിച്ചെടുക്കാനാ?
1: കാണുക കടലിനെ കൺതുറക്കാതെ.
3: മനസ്സിലായില്ല.
1: അതായത് കണ്ണറച്ച് പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരൻ്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ മോക്ക്?
3: മനസ്സിലായി. കാണുക കടലിനെ കൺ തുറക്കാതെ.
1: പിന്നെ മോളെ, നീ തന്നെ പതിവില്ലാതെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോ ഞാൻ വിചാരിച്ചത് മറ്റൊരു കാര്യമാണ്.
3: വേറെന്ത് കാര്യം?
1: ഞാനെല്ലാം പറഞ്ഞു, നീ ഇനി അത് നിഷേധിക്കാനൊന്നും നിൽക്കണ്ട.
3: വലിച്ചു നീട്ടാണ്ട് അച്ഛൻ കാര്യം പറ.
1: നീ നിനക്കായി കണ്ടെത്തിയ നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പറയാനായിരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാ ഞാൻ കരുതിയത്.
3: അച്ഛനതെങ്ങനെ അറിഞ്ഞു?
1: അതൊക്കെ അറിഞ്ഞു, കക്ഷി ആരാണെന്നും അറിഞ്ഞു. അയാളെ കുറിച്ച് അന്വേഷിച്ച് അറിയുകയും ചെയ്തു.
3: ജാതി വേറൊന്നാണ് അച്ഛാ.
1: ജാതിയോടും മതത്തിനോടൊക്കെ പോയിട്ട് പണി നോക്കാൻ മറി. എനിക്കൊരൊറ്റ നിർബന്ധമേ ഉള്ളൂ, ഭാവിയിൽ എന്റെ മോള് കഷ്ടപ്പെടരുത്, അത്രമാത്രം.
3: ഇല്ല അച്ഛാ, അതുണ്ടാവില്ല, അതുറപ്പാണ്. അച്ഛന് വിഷമായോ?
1: ഉണ്ട്, വിഷമുണ്ട്. ഒറ്റ കാര്യത്തില് കൈക്കുഞ്ഞായി കയ്യിൽ കിട്ടിയ കാലം മുതൽ നിന്റെ ഓരോ കാര്യങ്ങളും നേരിട്ടറിഞ്ഞിരുന്ന എനിക്ക് മോളുടെ ഇഷ്ടക്കാരനെ കുറിച്ച് മൂന്നാമതൊരാൾ പറഞ്ഞറിയേണ്ടി വന്നല്ലോ എന്ന വിഷമം. സാരല്ല,
3: പേടിയായിട്ടാച്ചാ. അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ.
1: ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും മോളച്ഛനെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വിഷമം കൂടിയായി ഇപ്പോൾ.
4: ഇങ്ങനെ കൊച്ചു കൊച്ചു വിഷമങ്ങളും സങ്കടങ്ങളും കുറ്റബോധങ്ങളും കൂടെ കൊണ്ടു നടന്ന അച്ഛൻ പക്ഷേ കൂട്ടുകാർക്കിടയിൽ ചിരിയുടെ തമ്പുരാനായിട്ടാണ് അറിയപ്പെട്ടത്. അവർക്കിടയിൽ അച്ഛൻ തീർത്തും സന്തോഷവാനായിരുന്നു. എഴുത്തുകാർ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറയിലുള്ളവരും അച്ഛൻ്റെ സമീപത്തിൽ സന്തോഷിച്ചു. എന്നാൽ അച്ഛൻ ഏറ്റവും അധികം സന്തോഷിച്ചു കണ്ടത് എൻ്റെ മകൾ അപർണ ജനിച്ച ദിവസമാണ്. ആശുപത്രിയിൽ മോളെ കയ്യിലെടുത്ത് ലാളിക്കാൻ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള അച്ഛൻ്റെ വെപ്രാളവും വേവലാതിയും കാണേണ്ടത് തന്നെയായിരുന്നു. അന്ന് അച്ഛൻ്റെ കണ്ണിൽ ഊറി വന്ന കണ്ണീര് തീർച്ചയായും അതിയായ ആഹ്ലാദത്തിൻ്റെതായിരുന്നു. 1976 സെപ്റ്റംബർ 1 അച്ഛൻ ഡയറിയിൽ എഴുതിയത് ഇങ്ങനെ:
1: ഒരു കുരുന്ന് വൈതൽ ഇന്ന് എൻ്റെ കയ്യിലേക്കും മാറിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നു. പാർവതി പുഷ്പയിലൂടെ ഈ കുരുന്നിലൂടെ അങ്ങനെ തുടരുകയാണ് അതിയായ ആഹ്ലാദത്തിന്റെ ദിവസം.
4: ഡയറി എഴുത്ത് ശീലമായിരുന്നില്ല അച്ഛന്. ഡയറികളിലെ

0: മിക്ക പേജുകളും ശൂന്യമായി കിടന്നു. എന്നാൽ വളരെ പഴയ ഒരു ഡയറിയിലാണ് വർഷം ഓർക്കുന്നില്ല അതിയായ സന്തോഷത്തിൻ്റെ ദിവസം എന്ന ശീർഷകത്തിൽ ഒരു ചെറിയ ഡയറി കുറിപ്പ് കണ്ടത്. കവിത പോലെ സുന്ദരമായ ഒരു കുറിപ്പായിരുന്നു അത്. എനിക്കത് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തിനെക്കുറിച്ചാണ് അതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതിങ്ങനെയാണ്.
1: ഒടുവിൽ അവൻ വന്നു. അസത്യങ്ങളുടെ കടലിലേക്ക് അന്വേഷണത്തിന്റെ ചെറു നൗകയുമായി തുഴഞ്ഞു തുഴഞ്ഞു പോയവൻ ഒടുവിൽ സത്യത്തിന്റെ സ്വർണമീനുമായി തിരിച്ചെത്തി.
2: മാഷ് നേരത്തെ എത്തിയല്ലേ?
1: ആ താനോ, അധികം നേരായിട്ടില്ല. തനിക്കൊരു ചായ പറയട്ടെ?
2: വേണമെന്നില്ല.
1: ആ മുരളി, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. തനിക്കെന്തോ കാര്യമായി പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ ഫോണിൽ.
2: ഞാൻ അന്ന് പറഞ്ഞ വിഷയത്തിന്റെ പിറകിലായിരുന്നു മാഷേ.
1: ഏത് വിഷയത്തിൽ?
2: മാഷ് മറന്നോ കീഴരിയൂർ ബോംബ് കേസിന്റെ കാര്യം?
1: ഓഹോ, നാളെ കുറെ ആയില്ലേ? എന്തായി തന്റെ ഗവേഷണം?
2: അതിന്റെ ഭാഗമായി ഞാൻ MGS നാരായണൻ സാറിനെ കണ്ടിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചനുസരിച്ച് പരപ്പനങ്ങാടിയിൽ ഒരു ശങ്കരൻകുട്ടി നായരുടെ തറവാട്ടിൽ പോയിട്ട് കാര്യങ്ങൾ തിരക്കി. തറവാടെന്ന് പറഞ്ഞ വലിയൊരു ജന്മിത്തറവാട്.
1: താൻ പറഞ്ഞപ്പോ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഒരു SN വള്ളിയലിന്റെ തറവാടല്ലേ അത്? ബോംബുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആലോചനാ യോഗങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ.
2: അത് തന്നെ, അവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോഴാ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വന്നത്.
1: എന്ത് കാര്യങ്ങൾ?
2: അന്നത്തെ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം അവിടെ നടന്ന ഒരു പോലീസ് റെയ്ഡില് അവരൊരു ഡയറി പിടിച്ചെടുക്കേണ്ടായി. കീഴരിയൂർ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്രേ. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തവരുടെ എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. മാഷയുടെ പേരും അതിലുണ്ട്. അത് വെച്ചാണ് മാഷടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത്.
1: അത് അവരെങ്ങനെ തനിക്കറിയാം?
2: ഞാൻ മറ്റൊരു സോഴ്സിലൂടെ, അതായത് എന്റെ ഒരു പോലീസ് സുഹൃത്തുമായി പഴയ പോലീസ് രേഖകൾ പരിശോധിച്ചായിരുന്നേ.
1: എന്നിട്ട്?
2: ഞാൻ പറഞ്ഞില്ലേ ആ ഡയറിയെ കുറിച്ച്? ആ ഡയറി വെച്ചാണ് കേസിലുൾപ്പെട്ട സകലരുടെയും പേര് വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. അല്ലാതെ ചിലര് പറഞ്ഞു നടക്കുന്നത് പോലെ മാഷയുടെ മൊഴിയനുസരിച്ചല്ല ആ സ്വാതന്ത്ര്യ സമരഭടന്മാർ പിടിയിലായത്.
1: താൻ പറഞ്ഞ കാര്യങ്ങള് ശരിക്കും തനിക്ക് ബോധ്യമായ കാര്യങ്ങൾ തന്നെയാണോ?
2: അതെ മാഷെ, എല്ലാ വിശദാംശങ്ങളും എന്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചൊരു ലേഖനം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനല്ലേ മാഷ് ഇത്രയും കാലം പഴികേട്ടത് എന്ന് ആലോചിക്കുമ്പോ ലോകമറിയട്ടെ സത്യങ്ങൾ.
1: അതിലൊന്നും വലിയ കാര്യമില്ല.
2: കാര്യമില്ലാതെ പിന്നെ?
1: അനിയ, ചരിത്രം അങ്ങനെയൊക്കെയാണ്. മാംസദാഹിയായ ഒരു കാട്ടുമൃഗം പോലെയാണ് ചിലപ്പോഴൊക്കെ അത് പെരുമാറുക. അതിൻ്റെ പെരുത്ത വിശപ്പടങ്ങണമെങ്കിൽ ചില ബലിമൃഗങ്ങളൊക്കെ ഉണ്ടായേ പറ്റൂ.
2: എന്റെ ലേഖനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വസ്തുത ഊന്നിപ്പറയുന്ന ഒന്നായിരിക്കും. മാഷെ കുറ്റവിമുക്തനാക്കുന്ന ഒന്നായിരിക്കും.
1: താൻ ആ ലേഖനം എഴുതിയാലും ഇല്ലെങ്കിലും ഞാനിപ്പോഴേ എല്ലാറ്റിൽ നിന്നും വിമുക്തനായി കഴിഞ്ഞു. എനിക്ക് മറ്റാരെങ്കിലും അല്ല, എന്നെ തന്നെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്.
2: ഏതായാലും മാഷിന് സന്തോഷമായില്ലേ?
1: സന്തോഷം എന്ന് പറയണോ, സമാധാനം എന്ന് പറയണോ, ഇനി അതുമല്ലാത്ത വേറെ എന്തോ എന്ന് പറയണോ, എനിക്ക് നിശ്ചയമില്ലടോ. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ആശ്വാസമുണ്ടല്ലോ, അത് ഇത്രയും കാലം എത്ര കനത്ത ഭാരമാണ് ഞാൻ മനസ്സിലേറ്റി നടന്നിരുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നന്ദി ചെറുപ്പക്കാരാ, തന്നോട് എനിക്കുള്ളത് തീർത്താൽ തീരാത്ത കടപ്പാടാടോ.
2: ചരിത്രം ഒടുവിൽ മാഷോട് ദയയും നീതിയും കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഈ ദിവസം എൻ്റെ ജീവിതത്തിലെ സുപ്രധാന ദിവസങ്ങളിലൊന്നാണ്. എല്ലാവരോടും എല്ലാറ്റിനോടും കഴിയാവുന്നത്ര നീതി പുലർത്തണം എന്ന എൻ്റെ വിശ്വാസത്തിന് കാലം കയ്യൊപ്പ് പതിച്ച ദിവസമാണിത്.
0: എന്നാൽ അച്ഛൻ ഒരാളോട് മാത്രം നീതി പുലർത്തിയില്ല. അച്ഛൻ ആദർശങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ചു, ജോലി ചെയ്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിച്ചു, എല്ലാറ്റിലും ഉപരി മകളായ എനിക്ക് വേണ്ടി ജീവിച്ചു. എല്ലാവർക്കും വേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവെച്ച അച്ഛൻ

വേണ്ടി മാത്രം ജീവിച്ചില്ല. അച്ഛൻ അച്ഛനോട് മാത്രം നീതി പുലർത്തിയില്ല. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി കൺവെട്ടത്തില്ല അച്ഛൻ. പക്ഷേ അച്ഛനുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ കേൾക്കാവുന്ന കടലിരുമ്പം പോലെ, തലയിൽ തലോടി കടന്നു പോകുന്ന കടൽക്കാറ്റ് പോലെ അച്ഛനുണ്ട്. കണ്ണടച്ചാലും കാണാവുന്ന മഹാസാഗരം പോലെ, ഒരേ സമയം പ്രക്ഷുബ്ധവും അതേസമയം ശാന്തവുമായ കടൽ പോലെ അച്ഛനുണ്ട് ചുറ്റിലും. അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, അച്ഛൻ എവിടെയാണ്? അച്ഛൻ എവിടെയാണ്?

കാണുക കടലിനെ കൺതുറക്കാതെ. നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദഭാവങ്ങൾ പകർന്നത് തിക്കോടിയന്റെ മകൾ പുഷ്പയായി. തിക്കോടിയന്റെ മകൾ പുഷ്പ തന്നെയാണ് ശബ്ദം നൽകിയിട്ടുള്ളത്. സ്വാതന്ത്ര്യസമര നായകൻ ഡോക്ടർ കെ ബി മേനോനായി വിജയൻ കാരന്തോർ ശബ്ദം പകർന്നു. കൂടാതെ കേളുക്കുട്ടിയായി ഗംഗാധരൻ ആയാടത്തിൽ, കേശവൻ നായരായി ചന്ദ്രൻ കണ്ടോത്ത്, കടല വിൽപ്പനക്കാരൻ അന്ത്രുവായി രാഘവൻ പുറക്കാട്, വല്യമ്മയായി എൽ സി മാത്യു, അനൗൺസർ മായാ നാരായണനായി റെനി ശ്രീകുമാർ, അനൗൺസർ ലക്ഷ്മി ദേവിയായി റാണി കെ, പത്രപ്രവർത്തകൻ മുരളിയായി ദാമോദർ രാധാകൃഷ്ണൻ, പോലീസ് ഇൻസ്പെക്ടറായി ജോബി മാത്യു, യുവതിയായ പുഷ്പയായി കബനി സൈറ, ബാലികയായ പുഷ്പയായി കുമാരി തേജസ്വി സനൽ, പാർവതിയായി മീര ആർയു, തോമസായി വിനോദ് കീഴടത്ത്, പ്യൂൺ ശങ്കരനായി ഷാജി സി കെ എന്നിവരും ശബ്ദം പകർന്നു. മൺമറഞ്ഞ സർഗപ്രതിഭകൾ തിക്കോടിയൻ, ഉറൂബ്, കെ രാഘവൻ മാസ്റ്റർ എന്നിവർക്കായി ശബ്ദം പകർന്നത് ബോബി സി മാത്യു. AI സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടെ ഈ കലാകാരന്മാരുടെ ശബ്ദഭാവങ്ങൾ അതേപടി പുനഃസൃഷ്ടിച്ചത് ആഷിഖ്, ബിജു യൂണിറ്റി എന്നിവർ. സഹകരണം നിഷ പി, മഞ്ജു രമേഷ്, ഷാജി യോഹന്നാൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം. നാടകരചന സംവിധാനം KV ശരത്ചന്ദ്രൻ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസമായ ഇന്ന് രാത്രി 9:30 കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലാപാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസം ഇന്ന് രാത്രി 9:30. ഇനി 2 മണിക്ക് മിഡ് ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഇസ് ആകാശവാണി ആൻഡ് ഐ എം ശഗുൻ ചോപ്ര വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi to reach Gothenburg this afternoon on a 2-day visit to Sweden. Will hold talks with Swedish Prime Minister Ulf Kristersson to review cooperation in trade, green transition, AI and defense. India and Netherlands elevate bilateral relationship to strategic partnership. 17 agreements signed to strengthen collaboration in key areas. India condemns attacks on commercial shipping in Strait of Hormuz as unacceptable, says disrupting freedom of navigation cannot be justified. World Health Organization declares Ebola outbreak in Congo and Uganda a public health emergency of international concern. IMD issues heavy to very heavy rainfall alert at isolated places over Andaman and Nicobar Islands, sub-Himalayan West Bengal and Sikkim today.

0: ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: ആർ ബി ഐ പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
3: ഉണ്ണിമേനോനും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം 1000 കണ്ണുകൾ. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഈണം പകർന്നത് രഘുകുമാർ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ബിച്ചു തിരുമല്ലയുടെ വരികൾക്ക് ജെറി അമൽദേവ് ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം എന്നും മാറോടണയ്ക്കാൻ.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ കേൾക്കാം. ആശാ ഭോസ്ലെ പാടിയത്.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:08. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. തൂവാനം തുമ്പികൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

വിഷ്ണു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ഈണം പകർന്നത് രവീന്ദ്രൻ.

0: ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
3: സബ്കെ ലിയെ സമാജിക് സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജി കാ സങ്കൽപ്പ്
4: യോജന ഉൻ നൌജവാനോ കെ ലിയെ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
3: അബ് തക് ഇസ് യോജന സേ 8,85,00,000 സേ അധിക ലാഭാർത്ഥി ജുഡ് ചുക്കെ ഹൈ. അഗർ ആപ് ഭി 18 സേ 40 സാൽ കി ഉമ്ര കെ ഹൈ തോ മാസിക് അടൽ പെൻഷൻ സഹിത് 3 ഗ്യാരണ്ടീഡ് ഫായ്ദോ കെ ലിയെ അപ്നി ബാങ്ക് ശാഖാ സേ സമ്പർക് കരേ.
5: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: ആകാശവാണി കോഴിക്കോട്, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം പാടിയത് അർജിത് സിംഗ്, ചിത്രം ചപ്പാക്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേളികൊട്ട്, അവതരിപ്പിച്ചത് ബി പി സുരേഷ് ബാബുവും സംഘവും.
1: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും

0: ഈ ഗാനത്തോടുകൂടി ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിവിടെ സമാപിക്കുന്നു.
1: ആകാശവാണി കോഴിക്കോട്. ഹിന്ദി പാഠം. आज का हिंदी पाठ प्रस्तुत कर रही है डॉक्टर अन्ना साली एम.
2: प्यारे बच्चों नमस्ते. आज हम व्याकरण का प्रमुख भाग काल पर चर्चा करेंगे. कालते कुर्चाण चर्चा ചെയ്യുന്നത്. काल क्या है? कालम എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? क्रिया के जिस रूप से उसके होने या करने का समय पाया जाता है उसे काल कहते हैं. क्रिया के जिस रूप से उसके होने या करने का समय पाया जाता है उसे काल कहते हैं. മനസ്സിലായോ? ഒരു പ്രവൃത്തി നടക്കുന്ന സമയം സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപത്തെയാണ് കാലം എന്ന് പറയുന്നത്. ഹിന്ദി മേ കാൽ തീൻ പ്രകാർ കെ ഹോത്തെ ഹേ. വേ ക്യാ ക്യാ ഹേ? കൊയി ബതാ സക്തേ ഹേ ക്യാ? വർത്തമാൻ കാൽ, ഭൂതകാൽ ഓർ ഭവിഷ്യത് കാൽ. എന്തൊക്കെയാണുള്ളത്? വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം. ജിൻ ക്രിയാവോ കാ വ്യാപാർ അബ്ബി ചൽ രഹാ ഹേ വേ വർത്തമാൻ കാൽ ഹേ. എന്താണ് വർത്തമാനകാലം എന്നാണ് പറഞ്ഞത്. ജിൻ ക്രിയാവോ കാ വ്യാപാർ അബ്സെ പെഹലേ സമാപ്ത ഹുവ വേ ഭൂതകാൽ ഹേ. ജിൻ ക്രിയാവോ കാ വ്യാപാർ അഭി ശുരു ഹോനാ ഹേ വേ ഭവിഷ്യത് കാൽ ഹേ. മനസ്സിലായോ? ഒരു പ്രവൃത്തി ഇപ്പോഴും നടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് വർത്തമാനകാലം. ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നത് ഭൂതകാലം. ഒരു പ്രവൃത്തി ഉടനെ ആരംഭിക്കും എന്ന് സൂചിപ്പിക്കുന്നത് ഭാവികാലം. ഇങ്ങനെ മൂന്ന് കാലങ്ങളാണ് ഉള്ളത്. ഉദാഹരണം നോക്കാം. അരുൺ സോത്താഹേ, അരുൺ ഉറങ്ങുന്നു എന്നത് വർത്തമാനകാലം. അരുൺ സോയാ, അരുൺ ഉറങ്ങി, അത് ഭൂതകാലം. അരുൺ സോയേഗ, അരുൺ ഉറങ്ങും എന്നത് ഭാവികാലം. ആഗേഹം വർത്തമാൻ കാൽക്കെ ബാരേമേ പഠേങ്കെ. വർത്തമാനകാലത്തെക്കുറിച്ച് ഇനി നമുക്ക് പഠിക്കാം. വർത്തമാൻ കാൽ ക്യാ ഹേ? ക്രിയാ കെ ജിസ് രൂപ് സേ യെ മാലും ഹോത്താ ഹേ കി ക്രിയാ ദ്വാരാ കിയാ ഗയാ കാര്യ അബ് ഭീ ഹോ രഹാ ഹേ ഉസേ വർത്തമാൻ കാൽ കഹത്തെ ഹേ. എന്താണ് വർത്തമാനകാലം? വർത്തമാന സമയത്ത്, അതായത് ഇപ്പോൾ, ക്രിയ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുവെങ്കിൽ അതിനെയാണ് വർത്തമാനകാലം എന്ന് പറയുന്നത്. മുൻപ് പറഞ്ഞ ഉദാഹരണം ഓർത്തു നോക്കൂ. അരുൺ സോത്താഹേ, അരുൺ ഉറങ്ങുന്നു. അതുപോലെ മറ്റുദാഹരണങ്ങൾ പറയാമോ? യെസ്. സോത്താഹേ എന്നതുപോലെ ലിഖ്താഹേ, പഠിത്താഹേ, ചൽത്താഹേ. ഹിന്ദി ഭാഷാമേ വർത്തമാൻകാൽ തീൻ പ്രകാർക്കെ ഹേ. സാമാന്യ വർത്തമാൻകാൽ, താത്കാലിക് വർത്തമാൻകാൽ, സന്ദിഗ്ധ വർത്തമാൻകാൽ. ഹിന്ദിയിൽ വർത്തമാനകാലം മൂന്ന് തരത്തിലുണ്ട്. സാമാന്യ വർത്തമാനകാലം, താത്കാലിക വർത്തമാനകാലം, സന്ദിഗ്ധ വർത്തമാനകാലം. ഇനി നമുക്ക് ഓരോ വർത്തമാനകാലവും പ്രത്യേകം പ്രത്യേകം പഠിക്കാം. ആദ്യം സാമാന്യ വർത്തമാൻകാൽ. ഇംഗ്ലീഷിൽ ഇതിനെ സിംപിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നു. സാമാന്യ വർത്തമാൻകാൽ ക്രിയാക്ക വ രൂപ ഹേ ജിസ്സേ സാമാന്യ രൂപ സേ ക്രിയാക്ക

वर्तमान समय में होना पाया जाता है। सामान्य वर्तमान काल का रूप मिलने के लिए क्रिया धातु के साथ लिंग वजन के अनुसार ता हे के विविध रूप ജോടാ ജാത്തേ എന്താണ് മനസ്സിലായത്? വർത്തമാനകാല സമയത്ത് ക്രിയ സാമാന്യ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപത്തെയാണ് സാമാന്യ വർത്തമാനകാലം എന്ന് പറയുന്നത്. മലയാളത്തിൽ കർത്താവ് അഥവാ സബ്ജക്റ്റ് ഏത് ലിംഗവചനത്തിലാണെങ്കിലും ക്രിയാരൂപത്തിന് മാറ്റം വരുന്നില്ല. ഉദാഹരണം: അരുൺ ഉറങ്ങുന്നു, രമ ഉറങ്ങുന്നു, അവർ ഉറങ്ങുന്നു, കുട്ടികൾ ഉറങ്ങുന്നു. എന്നാൽ ഹിന്ദിയിൽ കർത്താവിൻ്റെ ലിംഗവചനത്തിനനുസരിച്ച് ക്രിയാരൂപങ്ങൾ മാറുന്നു. ഉദാഹരണം നോക്കാം: അരുൺ സോത്താ ഹേ, രമ സോത്തി ഹേ, വേ സോത്തേ ഹേ, ലഡ്ക്കേ സോത്തേ ഹേ, ലഡ്ക്കിയ സോത്തി ഹേ. അതായത് നേരത്തെ പറഞ്ഞത് ഓർക്കുക, ഹിന്ദിയിൽ സാമാന്യ വർത്തമാനകാല രൂപം ഉണ്ടാക്കുന്നതിന് ക്രിയയോടൊപ്പം താഹേ എന്നതിൻ്റെ വിവിധ രൂപങ്ങൾ, അതായത് താഹേ, തേഹേ, തീഹേ, തീഹേ, താഹും തേഹോ ചേർക്കുന്നു. ലഡ്ക്ക പഠിത്താഹേ, ലഡ്ക്കേ പഠിത്തേഹേ, ലഡ്ക്കി പഠിത്തീഹേ, ലഡ്ക്കിയ പഠിത്തീഹേ. മനസ്സിലായോ? ഇവിടെ കർത്താവിനനുസരിച്ച് ക്രിയയിൽ മാറ്റം വരുന്നത് കാണാം. പഠിത്താഹേ, പഠിത്തേഹേ, പഠിത്തീഹേ, പഠിത്തീഹേ. കർത്താവിനു മാറ്റം വരുമ്പോൾ ക്രിയയിലും മാറ്റം വരേണ്ടതാണ്. ഇതുകൂടാതെ മേ കർത്താവായി വരുമ്പോൾ ഹേ എന്നത് മാറി ഹും എന്നായി മാറണം. തും കർത്താവായി വരുമ്പോൾ ഹേ എന്നത് മാറി ഹോ എന്നാകുന്നു. ഉദാഹരണത്തിൽ നിന്ന് ഇത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. മേ പഠിത്താഹും, മേ പഠിത്തീഹും, തും പഠിത്തേഹോ, തും പഠിത്തീഹോ. അതായത് മേ വർത്തമാനകാലത്തിൽ വരുമ്പോൾ പുല്ലിംഗം ഏകവചനമാണെങ്കിൽ പഠിത്താ ഹും എന്ന് വരുന്നു. മേ സ്ത്രീലിംഗം ഏകവചനമാണെങ്കിൽ പഠിത്തീ ഹും എന്ന് വരുന്നു. തും പുല്ലിംഗം ഏകവചനമാണെങ്കിൽ പഠിത്തേ ഹോ എന്നായി മാറണം. തും സ്ത്രീലിംഗം ഏകവചനമാണെങ്കിൽ പഠിത്തീ ഹോ എന്നാകുന്നു. ഇനി വർത്തമാനകാലത്തിൻ്റെ രണ്ടാമത്തെ ഡിവിഷനായ താത്കാലിക വർത്തമാനകാലത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇംഗ്ലീഷിൽ ഇതിനെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നു. താത്കാലിക് വർത്തമാൻകാൽ അഥവാ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ക്രിയാക്കെ ജിസ് രൂപ് സേ യെ മാലും ഹോക്കി ക്രിയാക്ക വ്യാപാർ അബ് ഭി ജാരി ഹേ ഉസെ താത്കാലിക് വർത്തമാൻകാൽ കഹത്തെ ഹേ. ക്രിയാക്കെ ജിസ് രൂപ് സേ യെ മാലും ഹോക്കി ക്രിയാക്ക വ്യാപാർ അബ് ഭി ജാരി ഹേ ഉസെ താത്കാലിക് വർത്തമാൻകാൽ കഹത്തെ ഹേ. താത്കാലിക് വർത്തമാൻകാൽ കാ രൂപ് മിൽനെ കെ ലിയെ ക്രിയാ ധാതു കെ സാത് ലിംഗ് വചൻ കെ അനുസാർ രഹാ ഹേ കെ വിവിധ രൂപ് ജോടാ ജാത്താ ഹേ. അതായത് താത്കാലിക വർത്തമാനകാലത്തിലേക്ക് വരുമ്പോൾ രഹാ ഹേ എന്നതിൻ്റെ വിവിധ ഭാഗങ്ങളാണ്, വിവിധ രൂപങ്ങളാണ് ചേർക്കുന്നത്. ക്രിയ വർത്തമാനകാലത്തിൽ, അതായത് ഇപ്പോഴും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് താത്കാലിക വർത്തമാനകാലം. ക്രിയാധാതുവിനോടുകൂടെ കർത്താവിൻ്റെ ലിംഗവചനത്തിനനുസരിച്ച് രഹാഹേ എന്നതിൻ്റെ വിവിധ രൂപങ്ങൾ ഇതിൽ ചേർക്കുന്നു. അതായത് രഹാഹേ, രഹേഹേ, രഹീഹേ, രഹീഹേ, രഹാഹു, രഹേഹോ എന്നിങ്ങനെ. ഉദാഹരണം ശ്രദ്ധിച്ചാൽ നന്നായി നമുക്ക് മനസ്സിലാവും. ലഡ്ക്ക പഠ് രഹാ ഹേ, ലഡ്ക്കേ പഠ് രഹേ ഹേ, ലഡ്ക്കി പഠ് രഹി ഹേ, ലഡ്ക്കിയ പഠ് രഹി ഹേ, മേ പഠ് രഹാ ഹും യാ പഠ് രഹി ഹും, തും പഠ് രഹേ ഹോ യാ പഠ് രഹി ഹോ. ഈ ഉദാഹരണങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലായത്? കർത്താവിൻ്റെ ലിംഗവചനങ്ങൾക്കനുസരിച്ച് ക്രിയയിൽ മാറ്റം വരുന്നു അല്ലേ. സാമാന്യ വർത്തമാനകാലത്തിൽ പഠിത്താഹേ, പഠിത്തേഹേ എന്ന് മാറിയതുപോലെ ഇവിടെ അതിനു പകരം പഠ് രഹാ ഹേ, പഠ് രഹി ഹേ, പഠ് രഹേ ഹേ എന്ന് വരുന്നു. അതുപോലെ മേ കർത്താവാകുമ്പോൾ വരുന്ന മാറ്റവും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മേ കർത്താവാകുമ്പോൾ രഹ എന്നതിനോടൊപ്പം ഹേ എന്നല്ല ചേർക്കുന്നത്, ഹും എന്ന് ചേർക്കുന്നു. മേ പഠ് രഹാ ഹും.

0: സ്ത്രീലിംഗം ആയി മാറുമ്പോൾ മേ പഡ് രഹി ഹും. തും കർത്താവായി വരുമ്പോൾ ഹോ എന്ന് വരേണ്ടതാണ്. തും പഡ് രഹേ ഹോ. സ്ത്രീലിംഗമായി വരുമ്പോൾ തും പഡ് രഹി ഹോ. ഇക്കാര്യങ്ങൾ വളരെ നല്ലവണ്ണം ഓർമ്മയിൽ വയ്ക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തെ ഡിവിഷൻ സന്ദിഗ്ധ വർത്തമാനകാലത്തെക്കുറിച്ച് പഠിക്കാം. സന്ദിഗ്ധ വർത്തമാൻ. സന്ദിഗ്ധ വർത്തമാൻ കാലത്തിനെ ഇംഗ്ലീഷിൽ ഡൗട്ട്ഫുൾ പ്രസന്റ് ടെൻസ് എന്നാണ് പറയുന്നത്. ക്രിയാക്കേ ജിസ് രൂപ് സേ വർത്തമാൻ കാൽമേം ക്രിയാക്കേ ഹോനേമേം സന്ദേഹ് പായാ ജാത്താ ഹേ തോ ഉസേ സന്ദിഗ്ധ വർത്തമാൻ കാൽ കഹത്തേ ഹേ. സന്ദേഹ് കാ അർത്ഥ് ഹേ ശങ്ക യാ സംശയ്. തോ വഹാ എക് പ്രകാർ കാ സന്ദേഹ് ഹോത്താ ഹേ ഇസിലിയേ വോ സന്ദിഗ്ധ വർത്തമാൻ കാൽ ഹേ. സന്ദിഗ്ധ വർത്തമാൻ കാൽ കാ രൂപ് മിൽനേ കേ ലിയേ ക്രിയാധാതു കെ സാത്ത് കർത്താ കെ ലിംഗ വചൻ കെ അനുസാർ താ ഹോഗാ കെ വിവിധ രൂപ് ജോഡാ ജാത്താ ഹേ. സബ്സെ പഹലേ സാമാന്യ വർത്തമാന കാൽമേം താ ഹേ ജോഡാ ജാത്താ ഹേ. താത്കാലിക വർത്തമാൻ കാൽമേം രഹാ ഹേ ജോഡാ ജാത്താ ഹേ. തോ യഹാ സന്ദിഗ്ധ വർത്തമാൻ കാൽമേ താ ഹോഗാ കെ വിവിധ രൂപ് ജോഡാ ജാത്താ ഹേ. ക്രിയ വർത്തമാനകാലത്തിൽ നടക്കുന്നുണ്ടോ എന്നതിൽ സംശയം അഥവാ സന്ദേഹം സൂചിപ്പിക്കുമ്പോഴാണ് സന്ദിഗ്ധ വർത്തമാനകാലം ഉണ്ടാകുന്നത്. ക്രിയാധാതുവിനോടുകൂടെ കർത്താവിൻ്റെ ലിംഗവചനത്തിനനുസരിച്ച് താ ഹോഗ എന്നതിൻ്റെ വിവിധ രൂപങ്ങൾ ചേർത്താൽ സന്ദിഗ്ധ വർത്തമാനകാലം കിട്ടുന്നു. ഉദാഹരണം നോക്കാം. ലഡ്ക പഠിത്താ ഹോഗ, ലഡ്ക്കി പഠിത്തി ഹോഗി, ലഡ്ക്കെ പഠിത്തേ ഹോങ്കെ, ലഡ്ക്കിയ പഠിത്തി ഹോങ്കി. എന്താണ് മനസ്സിലായത്? കർത്താവ് പുല്ലിംഗം ഏകവചനമാകുമ്പോൾ ക്രിയാധാതുവിനോട് താ ഹോഗ എന്ന് ചേർത്തപ്പോൾ സന്ദിഗ്ധ വർത്തമാനകാലം കിട്ടുന്നു. ഇതുപോലെ ഓരോ കർത്താവിനനുസരിച്ചും മാറ്റം വരുത്തേണ്ടതാണ്. മേ കർത്താവായി വരുമ്പോൾ താ ഹോഗ എന്നത് താ ഹൂങ്ക എന്നു മാറ്റേണമെന്നും വളരെ ഓർത്തു വയ്ക്കേണ്ടതാണ്. ഉദാഹരണം മേ പഠിത്താ ഹൂങ്ക, മേ പഠിത്തി ഹൂങ്കി. അതുപോലെ തും കർത്താവായി വരുമ്പോൾ തും പഠിത്തേ ഹോങ്കെ, തും പഠിത്തി ഹോഗി എന്ന് മാറുന്നു. കൂട്ടുകാരെ, ഇത്രയുമാണ് വർത്തമാനകാലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഭൂതകാലത്തെക്കുറിച്ച് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം.
1: ആജ് കാ ഹിന്ദി പാഠ് പ്രസ്തുത് കി ഹേ ഡോക്ടർ അന്ന സാലി ഇഎം. ഹിന്ദി പാഠം സമാപിക്കുന്നു.
2: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പാടിയത് മണികണ്ഠൻ, ചിത്രം ധീരം.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ വ്യവസായത്തിന്റെ സുഗമമായ നടത്തിപ്പിനും വളർച്ചയ്ക്കുമായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയത്തിനു കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. ഇതൊരു വായ്പാധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ, കയർ ബോർഡിൻ്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്റ്റ് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. കയറിൻ്റെയും അനുബന്ധ വസ്തുക്കളുടെയും ഉത്പാദന സംസ്കരണ ഘട്ടങ്ങൾ ആധുനികവൽക്കരിക്കുന്നത് വഴി ഈ മേഖലയാകെ ആധുനികവൽക്കരിക്കുക, ചകിരിച്ചോറിൻ്റെ ഉപയോഗത്തിലൂടെ വരുമാനമുണ്ടാക്കുക, ചകിരിനാർ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക, പാഴ്വസ്തുക്കളിൽ നിന്ന് ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ ഉരുത്തിരിച്ചെടുക്കുക എന്നിവയാണ് ഈ പദ്ധതിയിൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതുവഴി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ സ്കീമുകളുടെ ചെലവ് പരമാവധി 10 ലക്ഷം രൂപ വരെ കോമ്പസിറ്റ് വായ്പയായി ആണ് ധനകാര്യ സ്ഥാപനങ്ങൾ നൽകേണ്ടത്. ഗുണഭോക്താവിൻ്റെ വിഹിതം 5%, 55% ബാങ്ക് വായ്പ, 40% സർക്കാർ സബ്സിഡി എന്നിങ്ങനെയാണ് നൽകുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമായ വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, കയർ സഹകരണ യൂണിറ്റുകൾ, സംഘടിത ബാധ്യതയുള്ള ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം ഈ പദ്ധതിയിൽ ചേരാം. വ്യക്തികളുടെ വരുമാനം ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമല്ല. ചകിരിനാര്, ചകിരി നൂൽ എന്നിവ പോലെയുള്ള കയർ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം: യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെന്റ്, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക് ഷെഡിന്റെ പ്ലാനും എസ്റ്റിമേറ്റും, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്.

0: was attacked off the coast of Oman. In the United Arab Emirates, a drone strike triggered a fire outside the Baraka nuclear power plant in Abu Dhabi today. According to the Abu Dhabi Media Office, the blaze broke out in an external electrical generator located outside the plant's perimeter. Authorities said there were no injuries and no impact on radiological safety levels. The UAE's nuclear regulator confirmed that the fire did not affect the plant's operations or safety systems, adding that all reactor units continue to function normally. In IPL cricket, Royal Challengers Bengaluru have set a target of 223 runs for Punjab Kings in Dharamshala. Chasing the target, Punjab Kings were 62 for 4 in 7.3 overs when reports last came in. Earlier put into bat, Royal Challengers Bengaluru posted 222 runs for the loss of 4 wickets in their allotted 20 overs. In badminton, India Shreyansi Bali Shetty clinched the silver medal in women's singles at the Baoji China Masters in China today. She went down to local favourite An Chi Yuan in straight sets 14-21, 6-21 in the summit clash of the Super 100 event at Baoji City Gymnasium. And that is the end of this news bulletin.
1: Akashavani, Kozhikode. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
2: ജില്ലയിൽ പരക്കെ ലഭിക്കുന്ന വേനൽമഴ കനത്ത ചൂടിന് വലിയ ആശ്വാസമായി. ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെയാണ് പലയിടങ്ങളിലും മഴ പെയ്യുന്നത്. മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസം ആലിപ്പഴ വർഷവുമുണ്ടായി. ശക്തമായ കാറ്റിൽ മലയോരത്ത് ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് കേടുപറ്റി. തലശ്ശേരിയിൽ കനത്ത മഴയിൽ റോഡിൽ വെള്ളം ഉയർന്നത് കടകമ്പോളങ്ങളെ ദുരിതത്തിലാക്കി. ദേശീയപാത 66 നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലും മഴക്കെടുതിയുണ്ട്. ദുരന്ത നിവാരണത്തിനായി 2015 ജില്ലാതലത്തിൽ രൂപം നൽകിയ പദ്ധതി പുതുക്കാൻ തീരുമാനം. കണ്ണൂർ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാതല ദുരന്ത നിവാരണ സമിതി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിവിധ വകുപ്പുകളുടെയും വിദഗ്ധരുടെയും സന്നദ്ധ സംവിധാനങ്ങളുടെയും സഹകരണത്തോടെയാകും പദ്ധതി പുതുക്കുക. കാലവർഷത്തിന് മുന്നോടിയായി ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും അധ്യക്ഷന്മാർക്ക് ദുരന്ത നിവാരണ പരിശീലന ക്ലാസുകൾ നൽകും. മൺസൂൺ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനും വിവിധ അംഗീകൃത സന്നദ്ധ സംഘടനകളെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകി ഉൾപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിൽ വേനൽക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. ദുരന്ത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ടുകൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. ജില്ലാ ശുചിത്വ മിഷൻ ഗ്രീൻ ബട്ടൺ ഹരിത നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ക്ലിക്ക് കണിക്കൊന്ന മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിച്ചു. ബക്കളം സ്വദേശി എം കെ ശ്രീഹരിക്കാണ് ഒന്നാം സ്ഥാനം. ചേപ്പറമ്പ് സ്വദേശി എം സിന്ധു രണ്ടാം സ്ഥാനവും കോട്ടയംപൊയിൽ സ്വദേശി ബിബിൻ ചന്ദ് മൂന്നാം സ്ഥാനവും നേടി. കണ്ണൂർ ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമായി 50 എൻട്രികളാണ് ലഭിച്ചത്. വിജയികൾക്ക് യഥാക്രമം 3000, 2000, 1000 രൂപ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും ലഭിക്കും. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് 14 പൂർത്തിയായ പെൺകുട്ടികൾക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ ഈ മാസം 30 വരെ നടക്കും. ജില്ലയിലെ 23,512 കുട്ടികളിൽ 8,400 പേർ നേരിട്ട് ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി വാക്സിൻ സ്വീകരിച്ചു. മെയ് 31 വാക്സിൻ നൽകാനുള്ള സജ്ജീകരണങ്ങൾ ജില്ലയിലെ 112 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 14 മുതൽ 15 3 മാസവുമായ പെൺകുട്ടികൾക്ക് വാക്സിൻ എടുക്കാം. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് മുൻകൂട്ടി മനസ്സിലാക്കി മെയ് 31 തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയായി. ഫ്ലൈയദീൽ എയർലൈൻസ് ആണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഇതോടെ ഹജ്ജ് ക്യാമ്പും സമാപിച്ചു. ഈ മാസം 6 മുതൽ 4,519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര പോയത്. ജിദ്ദയിലേക്ക് 13 സർവീസുകൾ ഫ്ലൈയദീൽ എയർലൈൻസ് നടത്തി. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ 35 വാർഷികം സമുചിതമായി ആഘോഷിച്ചു. ആകാശവാണി കോമ്പൗണ്ടിൽ നടന്ന പരിപാടി കണ്ണൂർ വി കെ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വുമൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ ടി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ നിലയം മേധാവി എം ചന്ദ്രബാബു അധ്യക്ഷനായി. കണ്ണൂർ നിലയത്തിൽ നിലവിൽ സേവനമനുഷ്ഠിക്കുന്നതും നേരത്തെ സേവനമനുഷ്ഠിച്ചവരുമായ വിരമിക്കുന്ന കെ വി ശരത്ചന്ദ്രൻ, ഇ ബാലകൃഷ്ണൻ, മനോജ് വായോത്ത്, കെ ശശി,

0: പി വി ബാബുരാജ്, വി വി പ്രേമരാജൻ, ഗീതാജയ നായർ, പി ആനന്ദൻ, പി പി സതീശൻ, സി രാഘവൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് പ്രിൻസിപ്പൽ ആദരിച്ചു. തുടർന്ന് ആകാശവാണി ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാകാരന്മാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കണ്ണൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സർവ്വമഴ സംഘടിപ്പിച്ചു. കണ്ണൂരിൽ നടക്കുന്ന ജേർണലിസ്റ്റ് വോളിബോളിന്റെ മുന്നോടിയായാണ് സർവ്വമഴ സംഘടിപ്പിച്ചത്. ടാസ്ക് മക്രേരി ഗ്രൗണ്ടിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിജു ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷനായി. കണ്ണൂർ സർവകലാശാലയുടെ 2024-25 വർഷത്തെ നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഡോക്ടർ കെ വി വിനീഷ് കുമാർ, കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വിമൻസ് കോളേജിലെ ഡോക്ടർ കെ പി നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ ടി വി സുരേഖ, പനമരം ഡബ്ല്യു എം ഒ ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എം എ ഷെറീന, മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലെ എം ജസീക സുധീർ എന്നിവർ അർഹരായി.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ആദ്യം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6:40 എട്ട് മണിക്കും 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 കാലാവസ്ഥ. 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 9:15 കുട്ടികൾക്കു വേണ്ടിയുള്ള നാടോടി കഥകൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിനം. കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 11:00 ലളിതഗാനങ്ങൾ. ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. നാളെ രാവിലെ 6:00 വചനാമൃതം, അവതരിപ്പിക്കുന്നത് കാനേഷ് പൂനൂർ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ജി കുമാരപിള്ളയുടെ സ്വന്തം എന്ന കവിതയിൽ നിന്ന് ആലാപനം മുരളി പുറനാട്ടുകര. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, ഞാൻ എൻ്റെ വായന. തുടർന്ന് ആരോഗ്യം അമൂല്യത്തിൽ ഡോക്ടർ ഗായത്രി ടി സംസാരിക്കുന്നു. തുടർന്ന് കരിയർ കിസ് റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം. 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 കൃഷിദീപം. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 സുവർണമലരുകൾ. 9:30 നാടകഗാനങ്ങൾ. 9:45 വാർത്താ തരംഗിണി. 10:00 എൻ എച്ച് എം റേഡിയോ ഹെൽത്ത്. 12:00 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിനം. കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. 2:15 തുടർ നാടകം. 2:30 ഗസൽ.

4:45 ചലച്ചിത്ര ഗാനങ്ങൾ, 5 മണിക്ക് കുട്ടിച്ചാത്തൻ തോറ്റം, അവതരിപ്പിക്കുന്നത് സി കെ കുഞ്ഞിരാമനും സംഘവും. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തത്തിൽ കൊല്ലം ജില്ല. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും.

7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥ. 7:35 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. 8:00 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം, മനുഷ്യനിലെ ദഹന വ്യവസ്ഥ, സംസാരിക്കുന്നത് വത്സമ്മ വി. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. 11:00 ലളിതഗാനങ്ങൾ. 11:00 ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹി റിലേ.

സാമ്പ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡൻ ദേശസ്യ ദ്വിദിവസീയ യാത്രയാം ഗോഥെൻബർഗ് നഗരം സംപ്രാപ്തവാൻ. സഹ സ്വീഡൻ ദേശസ്യ പ്രധാനമന്ത്രിണ ഉൽഫ് ക്രിസ്റ്റർസൻ ഇത്യനേന സഹ വ്യാപാര ഹരിത പരിവർത്തന AI തഥാ രക്ഷാക്ഷേത്രേഷു സഹകാരസ്യ സമീക്ഷയൈ വാർത്താലാപം കരിഷ്യതി. ഭാരത നെതർലാൻഡ്സ് ദേശൌ ദ്വൈപാക്ഷിക സംബന്ധാൻ സാമരിക സഹഭാഗിത്വേന വർദ്ധിതവന്തൌ. പ്രമുഖേഷു ക്ഷേത്രേഷു സഹയോഗം സുദൃഢം കർത്തും സപ്തദശ സന്ധിപത്രേഷു ഹസ്താക്ഷരിതവന്തൌ. ഹോർമുജ് ജലസന്ധൌ വാണിജ്യിക നൌകായാനസ്യോപരി ആക്രമണാനി അസ്വീകാര്യാനി ഇതി ഭാരതേന നിന്ദിതം. കാംഗോ യുഗാണ്ട ദേശയോഃ ഇബോളാ പ്രകോപഃ അന്താരാഷ്ട്രീയ ചിന്തയാഃ സാർവജനിക സ്വാസ്ഥ്യാപത്കാലേതി വിശ്വസ്വാസ്ഥ്യ സംഘടനേന ഘോഷിതം. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതസ്യ ശ്രേയാംസി വാല്യുസേട്ടി ഇത്യേഷാ ബാവോജി ചൈന മാസ്റ്റേഴ്സ് സ്പർധായാം മഹിളാ ഏകല ക്രീഡായാം രജത പദകം വിജിതവതി. അഥ വാർത്താഃ വിസ്തരേണ. ഭാരതസ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോഥെൻബർഗ് നഗരം സംപ്രാപ്തവാൻ. നെതർലാൻഡ്സ് ദേശസ്യ സ്വീയാം യാത്രാം സമാപ്യ അസൌ അദ്യ സായങ്കാലേ സ്വസ്യ പഞ്ചദേശാനാം യാത്രായാഃ തൃതീയ ചരണേ സ്വീഡൻ ദേശം സംപ്രാപ്തവാൻ. സ്വീഡൻ ദേശസ്യ സ്വീയായാം ദ്വിദിവസീയ യാത്രായാം ശ്രീമോദി അദ്യ സ്വീഡിഷ് പ്രധാനമന്ത്രിണ ഉൽഫ് ക്രിസ്റ്റർസനേന സഹ ദ്വിപക്ഷീയ വാർത്താം കരിഷ്യതി. തഥാ ദ്വിപക്ഷീയ സംബന്ധാനാം സർവേഷാം പക്ഷാണാം സമീക്ഷാപി വിധാശ്യതി. ഉഭയോഃ പക്ഷയോഃ വ്യാപാരഃ ഹരിത പരിവർത്തനം കൃത്രിമ ബുദ്ധിമത്ത സ്റ്റാർട്ടപ്സ് സുദൃഢ ആപൂർത്തി ശൃംഖലാഃ രക്ഷാ അന്തരിക്ഷം ജലവായു പരിവർത്തനം ജനസംബന്ധാശ്ച ഇത്യാദിഷു സഹയോഗസ്യ നൂതനാന് മാർഗാന് അന്വേഷ്ടും അപേക്ഷാസ്തി. ഉഭൌ പ്രധാനമന്ത്രിണോ ഉർസുലാ ഫോൺ ഡെർ ലെയൻ ഇത്യനയാ യൂറോപീയ ആയോഗസ്യ അധ്യക്ഷയാ സഹ മിലിത്വാ യൂറോപീയ ഉദ്യോഗ ഗോൽമേജ സമ്മേളനം അപി സംബോധയിഷ്യതഃ യത് പ്രമുഖം അഖില യൂറോപീയ വ്യാപാരമഞ്ചമസ്തി. സ്വസ്യ ദ്വിദിവസീയായാഃ നെതർലാൻഡ്സ് ദേശസ്യ യാത്രായാം പ്രധാനമന്ത്രി ശ്രീമോദി സ്വസ്യ ഡച്ച് സമകക്ഷിയേണ സഹ ദ്വിപക്ഷീയ വാർത്താം കൃതവാൻ. ഉഭൌ ദേശൌ രക്ഷാ മഹത്വപൂർണ ഖനിജ തഥാ അന്യേഷു പ്രമുഖ ക്ഷേത്രേഷു സഹയോഗം സുദൃഢീകർത്തും സപ്തദശ സന്ധിപത്രാണി ഹസ്താക്ഷരിതവന്തൌ. ഉഭൌ നേതാരൌ പശ്ചിമ ഏഷ്യാദേശസ്യ സ്ഥിതേഃ തഥാ വൈശ്വിക ഊർജാ ആപൂർത്തി വ്യാപാരസ്യ ഉപരി തസ്യ പ്രഭാവസ്യ വിഷയേ ഗഭീരാം ചിന്താം പ്രകടിതവന്തൌ. സാമാജികാന്തർജാലീയേ പടലെ ലിഖിതേ സന്ദേശേ ശ്രീമോദീ ഉക്തവാൻ യത് നെതർലാൻഡ്സ് ദേശസ്യ തസ്യ യാത്ര ദ്വിപക്ഷീയ സംബന്ധാന് നൂതനേ സ്തരേ നേഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് മാസസ്യ ഏകത്രിംശത് ദിനാങ്കേ ആകാശവാണ്യാഃ മൻ കി ബാത് ഇതി കാര്യക്രമേ ദേശ വിദേശസ്ഥ ജന

0: रजत पदकं विजितवती। अद्य नेपालदेशीय पर्वतारोही कामी रीता शेर्पा इत्येषा द्वात्रिंशद्वारं माउंट एवरेस्ट शिखरम आरुह्य ऐतिहासं विरचितवती। 58 वर्षीया एषा पर्वतारोही विश्वस्य उच्चतम शिखरं सर्वाधिकवारं आरोहणस्य स्वकीयमेव कीर्तिमानं पुनः आरेखितवती। इति वार्ताः।
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹരിമണ്ടേ കുട്ട
2: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
5: RBI പറയുന്നു
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
8: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
7: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
9: ടെൻഷൻ എന്തിനാ, എന്റെ തെറ്റൊന്നുമില്ല. എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കും. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
10: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ശ്രീ VD സതീശൻ മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, KA തുളസി, T സിദ്ദിഖ്, OJ ജനീഷ്, AP അനിൽകുമാർ, M ലിജു, റോജി എം ജോൺ, PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, VE അബ്ദുൾ ഗഫൂർ, KM ഷാജി, CP ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
11: നാളെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി VD സതീശനും ഒപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം അവസാനഘട്ടത്തിലാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 ഗേറ്റുകൾ വഴിയായിരിക്കും പ്രവേശനം. പ്രധാന ഗേറ്റിലൂടെ VIP കൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുക. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണുന്നതിനായി LED വാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്.

0: പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സ്റ്റാച്യു വഴി പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതക്കാട്, തൈക്കാട് വഴി പോകണം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLA മാരുടെയും MP മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സ്വീഡനിലെ ഗോഥൻബർഗിൽ എത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. രാജ്യത്തെ 7 വിമാനത്താവളങ്ങൾ വഴിയാണ് ഈ സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം നേടി കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: സ്കൂളിലെ 119 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടുന്ന പൊതുവിദ്യാലയ വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 5-ാം സ്ഥാനവും ഈ വിദ്യാലയത്തിനാണ്. പരീക്ഷ എഴുതിയ 395 വിദ്യാർത്ഥികളിൽ മുഴുവൻ പേരും വിജയിച്ചു. ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും സ്കൂൾ മുൻപന്തിയിലാണ്. എയർ കണ്ടീഷൻ ചെയ്ത ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഈ സർക്കാർ വിദ്യാലയത്തിനുള്ളത്.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയത്തിൽ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ ഇന്ന് CBSE 12-ാം ക്ലാസ് ഫലങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകളെക്കുറിച്ച് സംസാരിക്കവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കണം. അതേസമയം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴ ശക്തമാവുകയാണ്. കനത്ത മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: കനത്ത മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിൽ 10 വീടുകൾ തകർന്നു. കൈനകരി, പുളിങ്കുന്ന്, അരൂർ, എഴുമുന്ന എന്നീ പഞ്ചായത്തുകളിൽ ചുഴലിക്കാറ്റ് വലിയ നാശമാണ് ഉണ്ടാക്കിയത്. കാറ്റിൽ മരമീണാണ് വീടുകൾ തകർന്നത്. എഴുമുന്നയിൽ മരമീണ ഒരു കാറും തകർന്നു. കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്കും കനത്ത മഴ ഭീഷണിയായിട്ടുണ്ട്. കർഷകർ ആശങ്കയിലുമാണ്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കി. അവധിക്കാലത്ത് സജീവമായ കായലോര ടൂറിസം മേഖലയ്ക്കും മഴ വില്ലനായി മാറി.
0: കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ മേലില, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളിലാണ്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്താതിമർദ്ദത്തിന്റെ കാരണങ്ങളും പ്രതിരോധവും സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS ആകാശവാണി വാർത്തകളോട്.
4: അമിത രക്തസമ്മർദ്ദം ഒരു നിശബ്ദ കൊലയാളിയാകുന്നത് അത് മിക്കവാറും പേരിൽ യാതൊരു ലക്ഷണവും ഇല്ലാതെ ഉയർന്നിരിക്കാം. ഒരുപക്ഷെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ സങ്കീർണതകൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും തിരിച്ചു

0: തിരിച്ചറിയുകയും നേരത്തെ തന്നെ ചികിത്സിക്കുകയും ചെയ്യാം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കൂടിയ ഭക്ഷണങ്ങളുടെ അളവ് വളരെ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.
1: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ബനാറസ് എന്ന ചിത്രത്തിനുവേണ്ടി വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം M. ജയചന്ദ്രൻ.

0: ആകാശവാണി.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
3: ലക്ഷ്യം തെറ്റിപ്പോയ അമ്പ് പോലെയാണ് കോപത്തിൽ നാം പ്രയോഗിക്കുന്ന വാക്കുകൾ. അതാർക്ക് എങ്ങനെ വേദനിക്കുമെന്ന് പറയാനാവില്ല. വികാരമല്ല വിചാരമാണ് നമ്മെ നയിക്കേണ്ടത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. വനാമി ചെമ്മീൻ കൃഷി, അറിയേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ അഭിമുഖമാണ് ഈ പ്രധാന പരിപാടി. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. വളരെ എളുപ്പം കൃഷി ചെയ്യാവുന്ന, വേഗത്തിൽ വളരുന്ന, ധാരാളം കയറ്റുമതി സാധ്യതകളുള്ള ഒന്നാണ് വനാമി ചെമ്മീൻ. കൂടാതെ രുചികരവും പ്രോട്ടീൻ സമൃദ്ധവുമാണ് ഇത്. കേരളത്തിൽ വലിയ തോതിൽ വനാമി ചെമ്മീൻ കൃഷി ചെയ്തു വരുന്നു. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ വർഷങ്ങളായി വനാമി ചെമ്മീൻ കൃഷി ചെയ്തു വരുന്ന ഒരു കർഷകനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. കൊല്ലം മയ്യനാട് പുലിച്ചിറ സ്വദേശിയായ ശ്രീ അൻസറുദ്ദീൻ എ. ചെയ്യുന്ന കൃഷിയെക്കുറിച്ചുള്ള സൂക്ഷ്മവും കൃത്യവുമായ അറിവ് കൃഷി ലാഭകരമാക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഇദ്ദേഹം. വനാമി കൃഷിയെക്കുറിച്ചുള്ള ധാരാളം അറിവുകൾ ഇദ്ദേഹം ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ട്. ശ്രീ അൻസറുദ്ദീനുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
4: അൻസറുദ്ദീൻ ജി, പരിപാടിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം.
4: ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വനാമി ചെമ്മീൻ കൃഷിയെക്കുറിച്ചാണ്.
5: അതെ.
4: ഒരു പുതിയ കർഷകൻ ചെമ്മീൻ കൃഷി തുടങ്ങാൻ ഇഷ്ടമുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പം, എവിടാണ് ഇത് ചെയ്യേണ്ടത്? കുളത്തിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുളം ഒരുക്കണമല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
5: വനാമി ചെമ്മീൻ കൃഷി കുളങ്ങളിലും ചെയ്യാം, ബയോഫ്ലോക്ക് ചെയ്യാം, പിന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നിലവിലുണ്ട്. എന്നാലും ഞങ്ങളൊക്കെ ചെയ്യുന്നത് കുളങ്ങളിലാണ്. അത് നമ്മൾ കായലോരങ്ങളിൽ മേലിയേറ്റവും മേലിയിറക്കമുള്ള സ്ഥലങ്ങളിലാണ് കുളങ്ങളുള്ളത്. ഒരു 100 സെന്റിൻ്റെ കണക്ക് വെച്ച് പറയാം. 100 സെന്റ് ഉള്ള ഒരു കുളം, ഉപ്പ് വെള്ളം കിട്ടുന്ന ജലാശയം. അപ്പോൾ ആ കുളത്തിൽ 1 മീറ്റർ വെള്ളം, അതല്ലെങ്കിൽ 1.5 മീറ്റർ വെള്ളം, അല്ലെങ്കിൽ 2 മീറ്റർ വെള്ളം, കുളത്തിൻ്റെ ആഴം കൂടുകയും കുറയുകയും ചെയ്യാം. 1 മീറ്റർ വെള്ളമാണെങ്കിൽ ഇലക്ട്രിക് പമ്പ് വെച്ച് വെള്ളം പറ്റിച്ച് പുറത്തേക്ക് കളയുക. ആ കുളത്തിൽ 1 അടി വെള്ളം ആവുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക. ശരിക്ക് കളമത്സ്യങ്ങളുണ്ടാവും. ഈ കളമത്സ്യങ്ങളെ കൊല്ലാൻ നമ്മൾ TCD പൗഡർ എന്ന് പറഞ്ഞ ഒരു പൗഡർ വിപണിയിൽ കിട്ടും. അത് നമ്മൾ തലേന്ന് രാത്രി ഒന്ന് കുതിർത്ത് വയ്ക്കും. അത് നമ്മൾ ഈ പുട്ട് പരുവത്തിനും മാവ് പരുവത്തിനും ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് രാവിലെ 6 മണിക്ക് കുളത്തിലേക്ക് വിതറി കൊടുക്കും. 2-3 മണിക്കൂറിനുള്ളിൽ കളമത്സ്യങ്ങളെല്ലാം നഷ്ടപ്പെടും. അത് കഴിഞ്ഞ് ഈ കുളത്തിനകത്ത് അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു മീനുണ്ട്, അതുപോലെ നീളമുള്ളതാണ്. അതിൻ്റെ പേര് തൊണ്ടി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. കൊല്ലം ജില്ലയിൽ ബ്ലാങ്ക് എന്ന് പറയുന്നത് വടക്കോട്ട് പോയ കൈപ്പാമ്പ്, ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ ഈ മരുന്ന് കൊല്ലും. അത് കഴിഞ്ഞ് 1-24 മണിക്കൂർ അവിടെ വെള്ളം അങ്ങനെ ഇട്ടേക്കും. പിറ്റേ ദിവസം 200 കിലോ കുമ്മായം, പുതിയ കുളമാകുമ്പോൾ 200 കിലോ കുമ്മായം ഒരു പെട്ടിയിലോ ചരുവത്തിലോ കുറേ ചേട്ട് കലക്കി കുളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൊടുക്കുക. എന്തിനാ?

0: അരിയിൽ സോയിൽ പി എച്ച് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ വീണ്ടും വെള്ളം പമ്പ് ചെയ്ത് കുളത്തിലേക്ക് കയറ്റും.
1: അപ്പൊ ഈ ചത്ത കളമീനുകളെയൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ട,
0: അതൊക്കെ എടുത്ത് മാറ്റും. നെറ്റില്ലാത്ത കുളങ്ങളാണെങ്കിൽ അത് പരുന്തും കാക്കയെല്ലാം പറിക്കൊണ്ട് പൊക്കോളും. വലിയ മത്സ്യങ്ങളാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് യോഗ്യമാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമ്മൾ വെള്ളം ഫുട്ബോളിന്റെ തുമ്പത്ത് ഒന്നാം നമ്പർ നെറ്റ് വെച്ച് കെട്ടി തിരിച്ച് കുളത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യും. കുമ്മായടിച്ചതിന് ശേഷമാണ് പിറ്റേ ദിവസം. അത് കഴിഞ്ഞ് ആ പഴയ ലെവലിലേക്ക് വെള്ളം എത്തുമ്പോൾ ഒരു 50 കിലോ ബ്ലീച്ചിങ് പൗഡർ, ബാക്ടീരിയ ലോഡുകളൊക്കെ പിന്നെ തിരിച്ച് വരാൻ സാധ്യതയുണ്ടല്ലോ, അതിനെ നശിപ്പിക്കാൻ വേണ്ടി 50 75 കിലോ ബ്ലീച്ചിങ് പൗഡർ ഇതേ കുമ്മായം ഇത്രയും അതേ രീതിയിൽ കലക്കി കഴിക്കുക. അപ്പോൾ ഏകദേശം നമ്മളെ കള മത്സ്യങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞു. അതിന് പിറ്റേ ദിവസം നമ്മൾ 100 കിലോ ഡോളം വെറ്റ് 5 കിലോ സോഡാപ്പൊടി, ഇത് രണ്ടും മിശ്രിതമാക്കി അടിച്ചു കൊടുക്കും. സോഡാപ്പൊടി ഉപയോഗിക്കുന്ന എന്തിനാണ്, പി എച്ച് നിലനിർത്താനും അൾക്കനേറ്റി നിലനിർത്താനും. ഈ അൾക്കനേറ്റി നിലനിർന്നില്ല ചെമ്മീൻ കുഞ്ഞുങ്ങൾ തീറ്റയെടുക്കത്തില്ല. അത് കഴിഞ്ഞ് മിനറൽസ് കൊടുക്കും. മിനറൽസ് വിപണിയിൽ വാങ്ങാൻ കിട്ടും. അത് കിട്ടാതെ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 10 കിലോ പൊട്ടാഷ്, 10 കിലോ മഗ്നീഷ്യം, രണ്ടുകൂടെ മിശ്രിതം കൊടുത്തു കഴിഞ്ഞാൽ മിനറൽസ് ആവും. അതിൻ്റെ പിറ്റേന്ന് ഒരു പ്രോബയോട്ടിക്, നമുക്ക് വെള്ളത്തിന് ചെറിയ ബ്ലൂമിങ് വേണം, അമ്പളം പച്ച കളറാക്കാൻ. അതിന് 1-5 കിലോ അരിത്തവട്, 2.5 കിലോ ശർക്കര, 250 ഈസ്റ്റ് ഇട്ട് 24 മണിക്കൂറോ 48 മണിക്കൂറോ പുളിപ്പിച്ച് വെച്ചതിന് ശേഷം ആ ജ്യൂസ് എടുത്ത് കുളത്തിൽ കൊടുക്കുക. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കളറൊക്കെ കിട്ടും,
1: വെള്ളത്തിൽ പച്ചക്കളറായിട്ട് പ്ലാങ്ക്ടിൻസ് എല്ലാം വരും,
0: എല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞ് കുളത്തിലെ വെള്ളം നമ്മൾ വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദന കേന്ദ്രത്തിൽ കൊണ്ട് പരിശോധിക്കാൻ കൊടുക്കും. കുളത്തിൽ എത്ര ഉപ്പുണ്ട് ഇത് പരിശോധിച്ച് അവിടെ ഹാറ്ററിയിൽ കിടക്കുന്ന വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങളെ നമ്മളെ കുളത്തിലെ വെള്ളത്തിൻ്റെ ഘടനയിലാക്കി എടുക്കും. അപ്പോൾ അവിടെ പി എച്ചും പരിശോധിക്കപ്പെടും. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ അവർ വിളിച്ച് പറയും ഒന്ന് സ്റ്റോക്ക് ചെയ്യാന്ന് പറയും. അപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും. അത് സ്റ്റോക്ക് ചെയ്ത് നമ്മൾ ഹാറ്ററിയിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ കുളത്തിലിട്ടേക്കും ഈ കവറോട് കൂടി.
1: ടെമ്പറേച്ചറും
0: കവറിലെ ടെമ്പറേച്ചറും ഒന്ന് സെയിം ആവാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ കൂട് തുറന്ന് കുളത്തിലേക്ക് ഇറക്കി വിടും.
1: താങ്കൾ എക്സാമ്പിൾ പറയുന്ന ഒരു 100 സെന്റ്, അപ്പൊ ഈ 100 സെന്റിന് വേണ്ടി എത്ര കുഞ്ഞുങ്ങളെ ആയിരിക്കും ഒരു ശരാശരി വിടേണ്ടത്?
0: കുളത്തിന്റെ ആഴം ഞാൻ ആദ്യം പറഞ്ഞു, 1 മീറ്റർ ആഴമാണെങ്കിൽ 1 ലക്ഷം ഇടുന്നതാണ് അനുയോജ്യം. 1.5 മീറ്റർ ആഴമാണെങ്കിൽ 1.5 ലക്ഷം ഇടാം. 2 മീറ്റർ ആഴമാണെങ്കിൽ 2 ലക്ഷം ഇടാം. 2-2.5 ലക്ഷം ഇടാം. പരിപാലന മുറയാണ് ഇതിന്റെ മെയിൻ ഘടകം.
1: അപ്പൊ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ആദ്യം താങ്കൾ പറഞ്ഞ മാതിരി തന്നെ കുളം റെഡിയാക്കി മിനറൽ മിക്സ്ചറും അതുമൊക്കെ ഇട്ടൊരു പച്ചപ്പൊക്കെ വന്ന്, അപ്പൊ ഈ കുഞ്ഞുങ്ങളെ വിടുമ്പം അതുങ്ങളുടെ ആഹാരമാണോ ഈ പച്ച വരുന്നത്?
0: പച്ചപ്പ് അതുങ്ങളുടെ ആഹാരമാണ്, അവർക്ക് അത് കണ്ടെത്താൻ കഴിയും. നമ്മൾ ഇറക്കി വിട്ട് രാവിലെ 6 മണി 7 മണി ടൈമാണ് ഇറക്കി വിടാൻ പറ്റിയ സമയം. അത് കഴിഞ്ഞ് 10 മണിയാകുമ്പോൾ 1 ലക്ഷം ചെമ്മീൻ കുഞ്ഞുങ്ങളാണ് ഇടുന്നതെങ്കിൽ നമ്മൾ 500 ഗ്രാം ഫീഡ് കൊടുക്കും. അത് കമ്പനി ഫീഡാണ് കൊടുക്കുന്നത്,
1: കുഞ്ഞുങ്ങൾക്കുള്ള ഫീഡാണ്.
0: 38 പ്രോട്ടീൻ കിട്ടുന്ന ഫീഡ്. അപ്പോൾ തുടക്കത്തിൽ ഫസ്റ്റ് നേരം 500 ഗ്രാം, അങ്ങനെ 3 നേരം, ഒരു നേരം രാവിലെ ഇറക്കി വിടുന്ന സമയമാണെങ്കിൽ കൊടുക്കുന്നില്ല. അപ്പോൾ 500 ഗ്രാം വെച്ച് 3 നേരം കൊടുക്കുക ആ ദിവസം. പിറ്റേ ദിവസം 600 ഗ്രാം വെച്ച് 4 നേരം ആക്കും. അങ്ങനെ 5 ദിവസം വരെ 100 ഗ്രാം 100 ഗ്രാം ഒരു നേരത്തിൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇറക്കി വിട്ട ദിവസവും 5-ാം ദിവസം എത്തുമ്പോഴത്തേക്ക് 2500 2600 എത്തും ഒരു ദിവസം തീറ്റ അളവ്. അപ്പോൾ 900 ഗ്രാം ഒരു നേരം ആവും. പിന്നെ 5 ദിവസം കഴിയുമ്പോൾ പിന്നെ 800 ഗ്രാം ആക്കും, അളവ് കൂട്ടും. ഒരു നേരത്തിൽ 200 ഗ്രാം വെച്ച് അധികം കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്ത് കൊടുത്ത് ഒരു 10 ദിവസം പോകും. 10 ദിവസം പോകുമ്പോൾ ഒരു 10-45 കിലോ തീറ്റ കുളത്തിൽ വീട് കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഒരു 20% വേസ്റ്റാണ് വരുന്നത്. അതിൽ നിന്ന് അമോണിയ ഉണ്ടാകും. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ വെള്ളം പരിശോധിക്കുമ്പോൾ അമോണിയ 25 0 25 അല്ലെ 50 75 1 കാണത്തില്ല, 75 50 കാണത്തുള്ളൂ. പക്ഷേ പിന്നീട് അങ്ങോട്ട് തീറ്റ വീഴും തോറും അമോണിയയുടെ അളവ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു 10 ദിവസമാകുമ്പോൾ ഒരു 1/2 കിലോഗ്രാം പ്രോബയോട്ടിക്കും. പിന്നെ ഒരു 20 ദിവസമാകുമ്പോൾ വീണ്ടും നമ്മൾ 1 കിലോ ആക്കും. 30 ദിവസം കൂടും തോറും അളവ് കൂട്ടി കൂട്ടി പോകും,
1: പ്രോബയോട്ടിക്സിന്റെ അളവ് കൂട്ടി പോകും. അപ്പൊ ഈ വെള്ളത്തിന്റെ പിന്നെ പോയി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വല്ല ഉണ്ടോ?
0: പിന്നെ നമുക്ക് 15-20 ദിവസം ആകുമ്പോൾ ചെക്ക് ട്രേകൾ കുളങ്ങളിൽ ഇടും, 3-4 ചെക്ക് ട്രേ ഇട്ടേക്കും. അതിനകത്ത് ഒരു 15-20 ഗ്രാം തീറ്റ സാമ്പിൾ ഇട്ട് വെച്ചേക്കും. അതിൽ ചെമ്മീൻ കുഞ്ഞുങ്ങൾ കയറിയിരിക്കും. അപ്പോഴത്തേക്കും നമ്മളെ ചെമ്മീൻ കുഞ്ഞുങ്ങളൊക്കെ 1.5-2 ഇഞ്ച് ആയി എത്തിക്കും 20 ദിവസം ആകുമ്പോൾ. 30 ദിവസം എത്തുമ്പോഴത്തേക്കും ചെമ്മീനുകളെ നമ്മൾ അവരാഹാരം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്ന ഈ ചെക്ക് ട്രേകളാണ് നമുക്ക് പിന്നെ മറുപടി നൽകുന്നത്. ഇപ്പോൾ ഒരു 30 കിലോ ഫീഡായി 30 ദിവസം ആകുമ്പോൾ, ഒരു ഫുൾ ഡേ 4-7 കിലോ 7.5 കിലോ ആയിരിക്കും ഒരു നേരം. അപ്പം നമ്മൾ തീറ്റ രാവിലെ 6 മണിക്ക് വിതറിക്കഴിഞ്ഞാൽ ഈ ചെക്ക് ട്രേകളിൽ ഒരു 50 കിലോ 50 കിലോ ഇട്ടേക്കും, എല്ലാ ട്രേകളിലും ഇട്ടേക്കും. രണ്ട്

0: മണിക്കൂർ മിനിമം സമയം നമുക്ക് കിട്ടുന്നത്. 2 മണിക്കൂർ കൊണ്ട് ഈ ചെക്കുട്രയിൽ തീറ്റയും തീരണം. കുളത്തിലെ അടിത്തട്ടിലെ തീറ്റകൾ തിന്ന് തീർന്ന് അവിടെ കിട്ടാതെ വരുമ്പോൾ അവർ ഈ ട്രേകളിൽ കയറും. കയറി നമ്മളൊരു ചെക്കുട്രയെ ഇങ്ങനെ പൊക്കി പതുക്കെ മേപ്പോട്ട് പൊക്കി നോക്കുമ്പോൾ ചെക്കുട്രയെ നേരെ കൊഞ്ചിരിപ്പോൾ ശകലം പീട് ബാക്കിയുണ്ട്. അപ്പം മനസ്സിലാകാം നമ്മൾ കൊടുത്ത അളവ് കറക്റ്റ് 2 മണിക്കൂർ. പിന്നെ കൂടുതൽ ദിവസങ്ങൾ നീളും തോറും പിന്നെ തീറ്റയെടുപ്പ് വളരെ കൂടുതലായിരിക്കും. 30 തൊട്ട് 75 ദിവസം വരെ 6% കഴിക്കും. എന്ന് വെച്ചാൽ 100 കിലോ ചെമ്മീന് 6 കിലോ തീറ്റയും നടത്തണം. അപ്പം നമുക്കൊരു 1000 കിലോ ചെമ്മീൻ കുളത്തിലുണ്ടെങ്കിൽ 60 കിലോ കൊടുക്കേണ്ടതാണ്. അതൊരു ഘട്ടം. ഇത് നമുക്കിതെല്ലാം പരിശോധിക്കാം. ഒരു 2-3 വർഷം ഒരു കർഷകൻ കൃഷി ചെയ്ത് കഴിഞ്ഞതെല്ലാം മനസ്സിലാക്കാം. ഇത് നമ്മളൊരു 40-50 ദിവസം ആകുമ്പോൾ ഒരു വീശ് വല വെച്ച് വീശി ഒരു ബോക്സിനകത്ത് കുറച്ച് വെള്ളം വെച്ച് ജീവനോടെ തന്നെ ഈ ബോക്സിലേക്ക് ചെമ്മീനുകളെ ഇടും. ആ വലയും തട്ടി എല്ലാം ജീവനോടെ കിടക്കുകയാണ്. ഒരു ത്രാസ് എടുത്ത് ഒരു ബക്കറ്റിനകത്ത് വെള്ളം എടുത്ത് ആ വെള്ളത്തിൻ്റെ ബാലൻസ് മാറ്റിക്കൊണ്ട് ചെമ്മീനുകൾ ഇട്ടിട്ട് 1 കിലോ കണക്ക് കൂട്ടിയിട്ട് തൂക്കി നോക്കി തിരിച്ചെണ്ണി വിടുമ്പോൾ അറിയാം നമ്മളെ കൗണ്ട് എത്ര ആയി, എത്ര ഗ്രാമായി. ആവറേജ് ബോഡി വെയിറ്റ് 50 ദിവസം ആകുമ്പോൾ 10 കിലോ കിട്ടണം.
1: അത്രയാണെങ്കിൽ നമ്മുടെ വളർച്ച നല്ലതാണെന്ന് നമുക്ക് വിശ്വസിക്കാം.
0: നമ്മൾ 1 കിലോ തീറ്റയാണ് കഴിക്കുന്നതെങ്കിൽ 700 ഗ്രാം 750 ഗ്രാം മാംസം വെച്ച് തരും. ഈ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ വൈറസുകളെ കുറിച്ച് കർഷകരൊക്കെ നല്ല ബോധവാന്മാരാണ്. അത് ഏറ്റവും ഡേഞ്ചർ വൈറസാണ്. വനാമി ചെമ്മീനായാലും കാരച്ചെമ്മീനായാലും ഏതിലായാലും വൈസ്പോട്ട് വൈറസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ കൊറോണ വൈറസ് വന്ന മോഡലാണ്. അത് പിടിപെട്ട് കഴിഞ്ഞാൽ കൂട്ടം വരണമാണ്. അത് വരാതെ സൂക്ഷിക്കേണ്ടത് കൃഷിക്കാരൻ്റെ ആവശ്യമാണ്.
1: താങ്കൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്?
0: ഞാൻ പ്രതിരോധിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് വൈറസിനെ പ്രതിരോധിക്കുന്ന വെച്ചാൽ ഡിസംബർ നവംബർ മാസങ്ങളിൽ സ്റ്റോക്കിങ് പാടില്ല. ബാക്കിയുള്ള 10 മാസം എപ്പോൾ വേണമെങ്കിലും സ്റ്റോക്ക് ചെയ്യാം. ഈ ഒരു 2 മാസം സ്റ്റോക്കിങ് ഒഴിച്ച് ബാക്കി ഏത് മാസം നമുക്ക് കൃഷി ചെയ്താലും അനുയോജ്യമായിരിക്കും. ഡിസംബറിലോ നവംബറിലോ സ്റ്റോക്ക് ചെയ്യുന്ന ചെമ്മീന് വൈറസ് സ്പോട്ട് വന്നിരിക്കും.
1: വൈറസ് സ്പോട്ട് വന്നാൽ എന്തുവാണ് ചെയ്യുന്നത്?
0: ഒന്നും ചെയ്യാനില്ല. ചെറിയ പ്രായത്തിൽ വന്നാലും വലിയ പ്രായത്തിൽ വന്നാൽ പെട്ടെന്ന് പിടിച്ച് തീർക്കുക. വെച്ചോണ്ടിരിക്കാൻ പാടില്ല. കാര്യം ഒരു ദിവസം പോകും തോറും ഡേഞ്ചറായിക്കൊണ്ടിരിക്കും, കൂടുതലും മരണം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാൽ ആ രോഗമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോഴേ ഹാർവെസ്റ്റ് ചെയ്യുക, ഉള്ള കാശിന് വിറ്റ് കാശാക്കുക. 1 മാസത്തിനാക്കി വന്നാൽ ഒന്നും ചെയ്യാക്കത്തില്ല, ആരും എടുക്കാനില്ല. പിന്നെ 2-ാമത്തെ രോഗത്തിൻ്റെ കാര്യം പറയാം. ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനമാണ്. ഇപ്പം 38 ഡിഗ്രി 39 ഡിഗ്രി ചൂടാ. കുറഞ്ഞ ജലാശയങ്ങളായാലും 1 മീറ്ററോ 1.5 മീറ്ററോ 2 മീറ്ററോ ഉള്ള കുളങ്ങളായാലും ശരി തന്നെ ചൂടിൽ നിന്നൊരു ബാക്ടീരിയയുടെ ആക്രമണം ശക്തമായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട്. എല്ലാ ജലാശയങ്ങളിലുള്ള ബിബിരിയ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയുണ്ട്. ചൂട് കൂടുമ്പോൾ ഇതിൻ്റെ തോത് 4 ഇരട്ടിയാവും. പ്രത്യേകിച്ച് വനാമി ചെമ്മീനുകൾക്ക് ഈ ബാക്ടീരിയ ഡേഞ്ചറാണ്. കാരണം ഈ ബാക്ടീരിയ ചെമ്മീനുകളെ ആക്രമിക്കുന്ന അതിൻ്റെ മലദ്വാരം അടച്ചു കളയും. അടച്ചു കഴിഞ്ഞാൽ ഭക്ഷണം എടുക്കത്തില്ല. അതുകൊണ്ട് 3-4 ദിവസം കൊണ്ട് അവിടെയും കൂട്ടമരണം സംഭവിക്കും. അത് വരാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ചൂട് കൂടുന്നതനുസരിച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് 1 ഏക്കർ കുളമാണെങ്കിൽ 500 കിലോ 4-5 ദിവസം കൂടുമ്പോൾ രാത്രി കലക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്ടീരിയ തടയാം. അതല്ലെങ്കിൽ ഈ ബാക്ടീരിയ തടയാനുള്ള മെഡിസിനൊക്കെ നമുക്ക് വിപണിയിൽ കിട്ടുന്നുണ്ട്. അത് വലിയ വിലയായിരിക്കും. അതിനെക്കാട്ടി എളുപ്പം ഇതാണ് പൊട്ടാസ്യം. ഞാനിപ്പോൾ തന്നെ ഈ ചൂടിനെ അതിജീവിച്ച് നിൽക്കുന്ന അങ്ങനെയാണ്.
1: ഈ ജലാശയത്തിൽ ഓക്സിജൻ്റെ കോണ്ടന്റ് നല്ലപോലെ ആയിരിക്കണം. അത് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും?
0: 1 ഏക്കർ കുളമാണെങ്കിൽ 6 ബീലിൻ്റെ 2 എയറേറ്റ് വെച്ചേക്കും. 2 ടൺ 2.5 ടൺ ഉൽപ്പാദിപ്പിക്കാം. ദേഹാമൃതമാണെങ്കിൽ പകലുമൊക്കെ എയറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കും. വെളുക്കുന്നവരെ ഈ എയറേറ്റർ കൊടുക്കണം. എണ്ണിക്കാണെങ്കിൽ 5 ഏക്കറിനകത്ത് 7 എയറേറ്റർ ഉണ്ട്. അത് പരിമിതമാണ്. എന്നാലും അത് വെച്ച് കണ്ട്രോൾ ചെയ്ത് പോലും ഞാൻ രാത്രി എപ്പോഴും ടോർച്ച് അടിച്ച് നോക്കും.
1: ചെമ്മീനൊക്കെ മേളിലോട്ട്
0: മേളിൽ വരാൻ പാടില്ല. രാത്രിയായാലും പകലായാലും ചെമ്മീൻ മേൽ തട്ടി കൂടെ പോകാൻ പാടില്ല. അത് കർശനമായിട്ട് നമ്മൾ നിരീക്ഷിക്കണം. അതിന് ഒരെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഓക്സിജൻ കുറഞ്ഞു. രാത്രിയാണെങ്കിൽ അപ്പോഴേ നമ്മൾ എന്താണ് ഓക്സിജൻ കിട്ടാൻ വേണ്ടി ഉളിയുണ്ട് അല്ലെങ്കിൽ അതേപോലെ ലിക്വിഡൊക്കെ ഉണ്ട്. അതിൻ്റെ അളവിന് അപ്പോഴേ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം താരും. അതിന് നിരീക്ഷിക്കുക. അപ്പോൾ ഈ എയറേഷൻ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ സമയം കൊടുക്കും തോറും എയറേഷൻ എത്രത്തോളം പകൽ കൂട്ടി നിർത്തിയാൽ രാത്രി കിട്ടും. 2 മണിക്കും 4 മണിക്കുമാണ് ഡേഞ്ചർ ആവുന്നത്.
1: പിന്നെ ഇതിൻ്റെ വിളവെടുക്കുന്നതിനെ കുറിച്ചൊന്ന് പറയാം.
0: 100 സെന്റിനകത്ത് ഇപ്പോൾ നമ്മൾ 2 മീറ്റർ വെള്ളം ഉള്ള കുളത്തിൽ 2 ലക്ഷം സോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു 85-86 ദിവസം ആകുമ്പോൾ 20 ഗ്രാം ആവണം ചെമ്മീൻ ആവറേജ് ബോഡി വെയിറ്റ്. അപ്പോൾ വിപണിയിൽ കൊടുത്താൽ നമുക്കൊരു 370 രൂപ 360 രൂപ ലഭിക്കും 1 കിലോയ്ക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ 4 ടണ്ണുണ്ട് 85 ദിവസമായപ്പോൾ. അത്രയ്ക്ക് വേണ്ടി ഏറേഷനും മെഡിസിനും എല്ലാം കൊടുത്താൽ പോകുന്നത്, സംരക്ഷിച്ചാൽ പോണത്. അപ്പോൾ 4 ടണ്ണുണ്ട്. അതിൽ നിന്ന് 2 ടൺ നമുക്ക് വിപണനം ചെയ്യാം. അപ്പോഴും ഇത് പകൽ തന്നെ വീശിയെടുക്കുന്ന ചെമ്മീനാണ്. ഇത് നമ്മളെ ചെറുകിട കച്ചവടക്കാർ ലോക്കൽ മാർക്കറ്റിൽ 50 കിലോ 100 കിലോ 500 കിലോ ഇങ്ങനെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ 2000 കിലോ അതിൽ നിന്ന് മാറ്റി ശേഷിക്കുന്ന 2000 കിലോ അതിന് വീണ്ടും 2 ടണ്ണുകൂടെ വളർത്തിക്കൊണ്ട് 100-105 ദിവസം വീണ്ടും അത് 4 ടണ്ണായി മാറും. അപ്പോൾ 6 ടണ്ണ് വരെ

0: ഉൽപ്പാദിപ്പിക്കാൻ കിട്ടും. 2 മീറ്ററാകും, 1 മീറ്ററാണെങ്കിൽ 3 ടണ്ണാക്കാം, 1.5 മീറ്ററാണെങ്കിൽ 4 ടണ്ണോളം കിട്ടും.
1: എത്ര ദിവസം വരെ ഇതിനെ വളർത്താൻ സാധിക്കും? 85 ദിവസം കൊണ്ട് നിങ്ങൾ വിൽക്കാൻ തുടങ്ങും?
0: അതെ അതെ, 85 വിൽക്കാം, 70 വിൽക്കാം. നമ്മൾ അത് നമ്മളുടെ സാമ്പത്തിക പ്രശ്നം പോലെ ഇരിക്കും അതൊക്കെ. ഞാനിപ്പോ 2024-25 6 മാസം വളർത്തിക്കളഞ്ഞു. 15 കൗണ്ട് 20 കൗണ്ടായിരുന്നു ചെമ്മീൻ, വനാമി. അതിന്റെ വീഡിയോ ഒക്കെ എന്റെ ഉണ്ടേ. സത്യസന്ധമായ അഭിപ്രായം പറയുന്നു, 25, 15, 20 ഇങ്ങനെ പോയി. 6 മാസം കൊണ്ട് 15 കൗണ്ടായി. അപ്പം നമുക്ക് കൊടുത്തപ്പോൾ 600 രൂപ കിട്ടി കിലോയ്ക്ക്. അങ്ങനെ നമുക്ക് എത്ര കാലം വളർത്തിക്കൊണ്ട് പോകാം. പിന്നെ ഉപ്പില്ലാത്ത ജലാശയത്തിൽ ഇതിനെങ്ങനെ വളർത്താൻ കഴിയും? നമുക്ക് ഉപ്പിൽ നിന്ന് ലഭിക്കുന്ന മൂലകങ്ങൾ അത് നമുക്ക് കൃത്രിമമായിട്ട് കുളങ്ങളിൽ ഉണ്ടാക്കി എടുക്കാം. കുമ്മായം, അതുപോലെ തന്നെ ഡോളമെറ്റ്, അതുപോലെ സോഡാപ്പൊടി, അതുപോലെ തന്നെ ഉപ്പിൽ നിന്ന് കിട്ടുന്ന മിനറൽസിൻ്റെ കണ്ടൻസാണ് കൂടുതൽ കിട്ടുന്നത്. അതിന് നമുക്ക് എന്താണ്, പൊട്ടാഷ്, മഗ്നീഷ്യം, പിന്നെ മിനറൽസിൻ്റെ പോട്ട് കിട്ടും. മായച്ച് കലക്കി ഒഴിച്ച് ഈ ഉപ്പിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു അതെല്ലാം കൊടുത്ത് ആ ഉപ്പില്ലാത്ത വെള്ളത്തിൽ ചെമ്മീനെ വളർത്തിയെടുക്കാം.
1: വെള്ളത്തിൻ്റെ കണ്ടീഷൻ അങ്ങനെ തന്നെ
0: നിൽക്കും.
1: അൻസൃദ്ധീൻ ജി, താങ്കൾ കുറേ വർഷം കൊണ്ട് ഈ കാര്യം ചെയ്യുന്നുണ്ടല്ലോ, ചെമ്മീൻ വളർത്തുന്നുണ്ട്. ഒരു പുതിയ കർഷകൻ വരുവാണ്, ഇതേമാതിരിയൊക്കെ ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഇതേമാതിരി നല്ലപോലെ ചെയ്താൽ ലാഭം കിട്ടുന്ന ഒരു വ്യവസായമാണിതല്ലേ?
0: തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ 10 ലക്ഷം രൂപ അടക്കി 8 ലക്ഷം രൂപ ലാഭം തന്നെ വരും. 10 ലക്ഷം രൂപ ആകുമ്പോൾ നമുക്കൊരു 7 ടൺ ഫീഡ്, മെഡിസിൻ, 2 ജോലിക്കാരെ, 1 ജോലിക്കാരെ ശമ്പളം. 1 ഏക്കറിൽ 100 സെന്റിലാണ് വളർത്തുന്നതെങ്കിൽ 5-6 ലക്ഷം രൂപ. 2000 കിലോ ചെമ്മീൻ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും 7.5 ലക്ഷം രൂപ കിട്ടും.
1: മാർക്കറ്റ് ഡിമാൻഡ് എപ്പോഴും ഉണ്ട്.
0: ഓ, എപ്പോഴും ഉണ്ട് മാർക്കറ്റ് ഡിമാൻഡ്, എപ്പോഴും ഉണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെയാണ് ഇതെല്ലാം വാങ്ങുന്നത് ഇപ്പോൾ ആളുകൾ.
1: അൻസൃദ്ധീൻ ജി, താങ്കൾ പരിപാടിയിലേക്ക് വന്നു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച്. വനാമി ചെമ്മീൻ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു സാർ, നമസ്കാരം.
2: വനാമി ചെമ്മീൻ കൃഷി അറിയേണ്ട കാര്യങ്ങൾ. കൊല്ലം മയ്യനാട് പുലിച്ചിറ സ്വദേശിയായ ശ്രീ അൻസറുദ്ദീൻ എയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ശ്രീ അൻസറുദ്ദീൻ്റെ ഫോൺ നമ്പർ 7592020479.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: മൂടകെട്ടൽ വിത്ത് സംരക്ഷണത്തിന്റെ വയനാടൻ തന്ത്രം. വയനാട് ജില്ലയിലെ ആദിവാസി കർഷകർ തലമുറകളായി നാടൻ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ ചെയ്തുവരുന്ന പരമ്പരാഗത സമ്പ്രദായമാണ് മൂടകെട്ടൽ. ഈ രീതിയിലൂടെ ഇവർ നിരവധി നാടൻ നെൽവിത്തുകളാണ് വംശനാശം സംഭവിക്കാതെ നിധി പോലെ സംരക്ഷിച്ചു പോരുന്നത്. ഗന്ധകശാല, ജീരകശാല, കയമ തുടങ്ങിയ സുഗന്ധ നെല്ലിനങ്ങൾ, ഹ്രസ്വകാല മൂപ്പുള്ള 90-ാം തൊണ്ടി, പാൽ തൊണ്ടി, ഔഷധ നെല്ലുകളായ ഞവര, ചെന്നെല്ല്, വരൾച്ച പ്രതിരോധ ശേഷിയുള്ള ചെന്താടി, ചെന്തൊണ്ടി തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ഏതാണ്ട് 2 മാസത്തോളം നീളുന്ന സംരക്ഷണ പ്രക്രിയയാണിത്. കൊയ്ത്ത് കഴിഞ്ഞ് 7 മുതൽ 15 ദിവസത്തിനകം ആണ് മൂടകെട്ടൽ ആരംഭിക്കുക. ഓരോ മൂട തയ്യാറാക്കാൻ വ്യത്യസ്ത ഇനം നെൽവിത്തുകൾ 15 ദിവസത്തോളം തുറസായ സ്ഥലത്ത് രാപ്പകൽ ഭേദമില്ലാതെ വെവ്വേറെ ഉണക്കുന്നു. തുടർന്ന് ഓരോ ഇനം നെൽവിത്തും ഉണങ്ങിയ വൈക്കോലിലോ വാഴപ്പോളയിലോ മുളഞ്ചീളുകളിലോ പ്രത്യേകം പൊതിയുന്നു. ഓരോ മൂടയിലും 10 മുതൽ 60 കിലോ വരെ നെൽവിത്ത് ഉണ്ടാകും. ഇങ്ങനെ മൂടകളിൽ ഭദ്രമായി പൊതിയുന്ന നെൽവിത്തുകൾ രോഗകീടബാധയോ ഈർപ്പനഷ്ടമോ തെല്ലും സംഭവിക്കാതെ ദീർഘനാൾ സൂക്ഷിക്കുവാൻ കഴിയും. പരമ്പരാഗത നെൽവിത്തുകൾ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നതോടൊപ്പം ഇവ തന്നെ കൃഷിയിൽ തൽപരരായ കർഷകർക്ക് വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യുകയും ഇവിടെ പതിവാണ്. വിത്ത് സംരക്ഷണത്തിന്റെയും വിത്ത് കൈമാറ്റത്തിന്റെയും ഉദാത്ത മാതൃകയാണ് മൂടകെട്ടൽ.
2: രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ

0: ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 gram 1 liter വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിൽ ഒഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കൊമ്പൻ ജില്ലയുടെ ആക്രമണത്തിന് മുൻകരുതൽ എന്ന നിലയിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള 2-3 ഓലക്കവിളുകളിൽ പാറ്റഗുളിക 10 gram, അതായത് 4 എണ്ണം വെച്ച് മണൽ കൊണ്ട് മൂടുക. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 gram തുല്യ അളവിൽ മണലുമായി ചേർത്ത് കൂമ്പുകളുടെ കവിളുകളിൽ ഇടുക. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപും അത് കഴിഞ്ഞും 2 തവണയാണ് ഇത് ചെയ്യേണ്ടത്. ബാക്കുലോ വൈറസ് ഒറിക്ടസ് എന്ന വൈറസ് കൊമ്പൻ ചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. ഇതിനായി വൈറസ് രോഗബാധയേറ്റ ചെല്ലികളെ 1 hectare 10-15 എന്ന കണക്കിൽ തുറന്നുവിടുക. ഈ സമയത്ത് വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്നുറപ്പാക്കണം. സ്യൂഡോമോണാസ് ബാക്ടീരിയ പൊടി 10-20 gram വരെ 1 liter വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ? ഉത്തരം: പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. 12 lakh താഴെ വിറ്റുവരവുള്ള സംരംഭങ്ങൾക്ക് രജിസ്ട്രേഷൻ മാത്രം മതി, ലൈസൻസ് ഇല്ല.
3: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
4: വയലും വീടും സമാപിക്കുന്നു.
5: സബ് കെ ലിയേ

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമുസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം അല്പസമയത്തിനകം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ നെതർലാൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി പ്രധാനമന്ത്രി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു. സ്വീഡൻ സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും അഭിസംബോധന ചെയ്യും. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. മന്ത്രിസ്ഥാനത്തെത്തുന്നവരുടെ പേരുകൾ ശ്രീ വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവർ ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. ചീഫ് വിപ്പിനെ കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നും ശ്രീ വി ഡി സതീശൻ അറിയിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകൾ നാളെ ഗവർണറെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമി സിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: आने वाले 25 साल में जो सेक्टर विश्व की अर्थनीति को, विश्व के अर्थतंत्र को दिशा देंगे, वो सभी क्षेत्र में आज भारत फाउंडर बनकर अपनी मजबूत उपस्थिति को दर्ज करा रहा है. AI और डीप टेक के जो भविष्य है, इसके लिए इसके जैसे टेक पार्क बहुत बड़ा काम भी करेंगे और इसको आगे भी बढ़ाएंगे.
0: രണ്ട് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ ഇന്നോവേഷൻ ആന്റ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിനഗർ ജില്ലാ സഹകരണ പാൽ ഉൽപാദക യൂണിയൻ ലിമിറ്റഡിന്റെ 5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ 33% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഒരു ദിവസം 256.4 GW എന്ന റെക്കോർഡ് വൈദ്യുതി ആവശ്യകത ഇന്ത്യ വിജയകരമായി കൈകാര്യം ചെയ്തതായി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വൈദ്യുതി അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ശക്തവും ഭാവിയിലേക്ക് സുസജ്ജവുമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ CBSE 12-ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. OSM ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ 98 ലക്ഷം ഉത്തര പേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ

0: കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 കോട്ട ഡിവിഷനിലെ നാഗ്ദയ്ക്ക് സമീപമാണ് ഒരു ഗാർഡ് കോച്ചിലും AC 3 ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള എണ്ണ ഊർജ്ജ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലൂടെ ശത്രു രാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. പാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനം പ്രയോജനപ്പെടുത്താൻ ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകളെ മാത്രമേ അനുവദിക്കൂ എന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ സമിതി തലവൻ ഇബ്രാഹിം അസീസി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം സുഗമമായി നടക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശന വേളയിൽ അമേരിക്കയും ചൈനയും ധാരണയായിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Targeting of commercial shipping, endangering civilian crew, impeding freedom of navigation in the Strait of Hormuz are unacceptable. International law in this regard must be fully respected. Open and predictable trade flows must be preserved and fragmentation avoided. Coordinated efforts are needed to stabilize energy markets and support countries facing external and fiscal pressures. Strengthening multilateral financial support mechanisms will also be critical in this regard.
0: IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ബാവോജി ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ശ്രിയാൻഷി വാലിഷെട്ടിക്ക് വെള്ളി മെഡൽ. ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ശ്രിയാൻഷി തോൽപ്പിച്ചത്. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. അബുദാബിയിലെ ബരാക ആണവ നിലയത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. പ്ലാന്റിന് പുറത്തുള്ള ജനറേറ്ററിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് 32 തവണയും വിജയകരമായി കീഴടക്കി നേപ്പാളി പർവ്വതാരോഹകൻ കാമി റീത്ത ഷെർപ്പ പുതിയ ചരിത്രം കുറിച്ചു. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ സ്വന്തം ലോക റെക്കോർഡാണ് ഈ 56-കാരൻ തിരുത്തിക്കുറിച്ചത്. ഇതോടൊപ്പം മൌണ്ടൻ ക്യൂയിൻ എന്നറിയപ്പെടുന്ന ലെക്പ ഷെർപ്പയും 11 തവണ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ നേപ്പാളി വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൊമിനിക്കയിലെ തദ്ദേശീയ ജനവിഭാഗമായ കലിനാഗോ സമൂഹത്തിന്റെ വികസനത്തിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ. UNDP പങ്കാളിത്തത്തിലൂടെ കലിനാഗോ ജനതയെ സഹായിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ അറിയിച്ചു. കലിനാഗോ പ്രദേശം സന്ദർശിച്ച ശേഷം സാമൂഹ്യ മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

അടുത്ത ഗാനം പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും. ചിത്രം ഉസ്താദ്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി അഭയ്, മെറിൻ ഗിഗറി എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: മന്ത്രാലയം ആരംഭിച്ച ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് പ്രധാൻമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. കുറഞ്ഞത് 18 വയസ്സ് മുതൽ പരമാവധി 40 വയസ്സുവരെ പ്രായമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായാണ് ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്തെ 42 വിഭാഗങ്ങളിലായുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും റിക്ഷാ വലിക്കുന്നവർ, ചുമട്ടു തൊഴിലാളികൾ, തെരുവു കച്ചവടക്കാർ, ഇഷ്ടിക ചൂളകളിൽ ജോലി ചെയ്യുന്നവർ, ചെരുപ്പ് തുന്നുന്നവർ, വീട്ടുജോലിക്കാർ, അലക്കുകാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ബീഡ് തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, തുകൽ തൊഴിലാളികൾ, ഓഡിയോ വിഷ്വൽ തൊഴിലാളികൾ അല്ലെങ്കിൽ സമാനമായ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും പദ്ധതിയിൽ അപേക്ഷിക്കാം. പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാവുക. ഈ പദ്ധതി പ്രകാരം 60 വയസ്സ് തികയുമ്പോൾ ഉപഭോക്താവിന് പ്രതിമാസം 3,000 രൂപ കുറഞ്ഞ പെൻഷൻ ലഭിക്കും. പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് തൊഴിലാളികൾ പ്രതിമാസം 55 രൂപ നൽകേണ്ടതുണ്ട്. അത് പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. കൂടാതെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് തുടർന്ന് ഈ യോജനയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും സാധ്യമാകും. ഗുണഭോക്താവിന് 10 വർഷത്തെ കാലയളവിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ തുക അടയ്ക്കാൻ കഴിയാതെ വന്നാൽ അടച്ച തുക സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നിരക്കിലോ അല്ലെങ്കിൽ ഫണ്ട് വരുമാനം നേടിയ നിരക്കിലോ പലിശ സഹിതം തിരികെ നൽകും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയിൽ അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. യോജനയിൽ ചേരാൻ താൽപര്യമുള്ള വ്യക്തികൾ അടുത്തുള്ള കോമൺ സർവീസസ് സെന്റർ CSC സന്ദർശിക്കണം. അതോടൊപ്പം താൽപര്യമുള്ള വ്യക്തികൾക്ക് എൻറോൾമെന്റിനായി ഇനി പറയുന്ന രേഖകളും ഉണ്ടായിരിക്കണം: ആധാർ കാർഡ്, ജൻധൻ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ജനന തീയതിയും പങ്കാളിയുടെ വിശദാംശങ്ങളും നൽകണം. നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താവിന്റെ പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട പ്രതിമാസ സംഭാവന കണക്കാക്കും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ഇതിലൂടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സ് തികഞ്ഞതിനു ശേഷം പെൻഷൻ നൽകിക്കൊണ്ട് അവരുടെ വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു.
1: പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 8:40 ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെ കുറിച്ച് കേൾക്കാം.
1: 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ ഉള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. മൊബൈൽ നമ്പർ 9495964321, 9495565321, 9495569321. ഓർക്കുക, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ.

0: സമയം 8 മണി കഴിഞ്ഞ് 34:50. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്ത ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 2 ദിവസത്തെ നെതർലാൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വീഡൻ സന്ദർശന വേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും.

0: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ശ്രീ വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, ടി സിദ്ദിഖ്, ഒ ജെ ജനീഷ്, എ പി അനിൽകുമാർ, എം ലിജു, റോജി എം ജോൺ, പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, വി ഇ അബ്ദുൾ ഗഫൂർ, കെ എം ഷാജി, സി പി ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മിന്നലേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചയാൾ മരിച്ചു. കുമ്പാറ സ്വദേശി ജെയ്സണാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് മലയോര മേഖലയിൽ ശക്തമായ ഇടിമിന്നലോടുകൂടി മഴ പെയ്തിരുന്നു. താമരശ്ശേരി ചുരം റോഡിൽ വൻ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. ചുരത്തിൽ വെച്ച് ഒരു കുഞ്ഞിന് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ഇരുചക്രവാഹനത്തിൽ താഴെയിറക്കി ആശുപത്രിയിലെത്തിച്ചു. പി എം വികാസ് പദ്ധതിക്ക് എൻ ഐ ടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പാർട്ടി രൂപീകരിച്ച് വെറും 2 വർഷം പിന്നിടുമ്പോഴേക്കും തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച ടി വി കെ കേരളത്തിലും ചുവടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ്. വയനാടിനും പാലക്കാടിനും തൊട്ടുപിന്നാലെ തൃശൂരിലും ടി വി കെ ജില്ലാ ഘടകം രൂപീകരിച്ച് ആദ്യ യോഗം ചേർന്നു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം പുരോഗമിക്കുന്നു. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമിസിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്ങിന്റെ ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സി ബി എസ് ഇ 12ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. സി ബി എസ് ഇ 12ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 ഒരു ഗാർഡ് കോച്ചിലും എ സി 3 ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
1: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
2: സ്പാർട്ടയിൽ മെനലാവൂസിന്റെ ഭാര്യയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരിസ് പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്. അവളെ വീണ്ടെടുക്കാനായി വലിയൊരു പടയുമായിട്ടാണ് മെനലാവൂസ് വന്നിരിക്കുന്നത്. പക്ഷേ അതിനിടയിലാണ് പാരിസ് ഒരു ഉടമ്പടി വെച്ചത്. മെനലാവൂസും പാരിസും തമ്മിലാകട്ടെ യുദ്ധം, ആരാണോ വിജയിക്കുന്നത് അവർക്ക് ഹെലനെ സ്വന്തമാക്കാം എന്നതായിരുന്നു കരാർ. അങ്ങനെ ഉടമ്പടി പ്രകാരം നടക്കുന്ന പാരിസും മെനലാവൂസും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥ കേൾക്കാം ഇന്ന്. യുദ്ധത്തിന് തയ്യാറായിട്ട് പാരിസ് തന്റെ ചേട്ടനായ ഹെക്ടറിന്റെ പടച്ചട്ടയും മകുടവും ഒക്കെ അണിഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. ആരാണ് ആദ്യം ആക്രമിക്കേണ്ടത് എന്ന് തീരുമാനിക്കണം. അത് തീരുമാനിക്കാനുള്ള അവകാശം പാരിസിന് കിട്ടി. പാരിസ് തന്റെ കുന്തം മെനലാവൂസിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. അത് ഭയങ്കര ശബ്ദത്തോടെ അയാളുടെ പരിചയിൽ തട്ടി തെറിച്ചുപോയി. മെനലാവൂസ് എറിഞ്ഞ കുന്തം പാരിസിന്റെ പരിചയുടെ പകുതി കീറിക്കൊണ്ടാണ് കടന്നുപോയത്. അയാൾ പാഞ്ഞു ചെന്ന് പാരിസിന്റെ മകുടത്തിൽ ആഞ്ഞു വെട്ടി. പക്ഷെ വാൾ 100 കഷണങ്ങളായി മുറിഞ്ഞു വീഴുകയാണ് ചെയ്തത്. തന്റെ ഭാര്യയെ തട്ടിയെടുത്ത് പാരിസിനോട് ക്ഷമിക്കാൻ മെനലാവൂസിന് കഴിയുന്നതേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെനലാവൂസ് പാരിസിന്റെ മകുടത്തിന്റെ ചരടിൽ പിടിച്ചുകൊണ്ട് വലിച്ചുലച്ച് അയാളെ ഗ്രീക്ക് സൈന്യത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. പാരിസ് എത്ര വിടുവിക്കാൻ നോക്കിയിട്ടും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അയാളുടെ മകുടം ആഞ്ഞു വലിച്ചെടുത്ത് ഗ്രീക്കുകാരുടെ മുന്നിലേക്ക് മെനലാവൂസ് എറിഞ്ഞു. വാളൂരി പാരിസിനെ വെട്ടാൻ ശ്രമിച്ചപ്പോൾ പാരിസ് അവിടെയില്ല. അവിടെ ഒരു പുകമറ മാത്രം. ആഫ്രോഡിറ്റി ദേവി പാരിസിനെ സഹായിച്ചതായിരുന്നു അത്. പാരിസിനെ മിന്നൽ വേഗത്തിൽ ദേവി അവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. മെനലാവൂസ് അലറിക്കൊണ്ട് ചുറ്റുപാടും തിരയാൻ തുടങ്ങി. എവിടെ പാരിസ് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വരൂ എന്ന് ആക്രോശിച്ചു. ട്രോജൻ സൈന്യവും ഇതെന്താണ് സംഭവിച്ചത് എന്നറിയാതെ വിസ്മയിച്ചു നിൽക്കുകയായിരുന്നു. പാരിസ് എവിടെയാണെന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ല. പാരിസിനെ ആശ്വസിപ്പിക്കാനായിട്ട് ഹെലന്റെ മുൻപിലാണ് ആഫ്രോഡിറ്റി ദേവി കൊണ്ടുപോയത്. ആ സമയത്ത് ആഗ്മനോൺ ട്രോജൻ സൈന്യത്തെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ പാരിസിനെ കാണുന്നില്ല, അവൻ പേടിച്ച് എവിടെയോ പോയി ഒളിച്ചു എന്നാണ് തോന്നുന്നത്. മെനലാവൂസ് വിജയിച്ചിരിക്കുന്നു. സ്പാർട്ടയിൽ നിന്ന് കൊള്ള ചെയ്യപ്പെട്ട വസ്തുക്കളെല്ലാം ഞങ്ങൾ കൊണ്ടുപോകുകയാണ്. ഒപ്പം മെനലാവൂസിന് ഹെലനെ നിങ്ങൾ നൽകണം. അങ്ങനെ വിജയഭേരി മുഴക്കിക്കൊണ്ട് ഗ്രീക്കുകാർ യുദ്ധക്കളത്തിൽ നിന്ന് പിൻവാങ്ങി. മെനലാവൂസുമായുള്ള യുദ്ധത്തിൽ പാരിസ് പരാജയപ്പെടുമെന്ന് അഫ്രോഡിറ്റി ദേവിക്ക് ഉറപ്പായിരുന്നു. അയാളുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ശ്രമം നടത്തിയത്. അഥീനി ദേവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അഥീനി ദേവിക്ക് പാരിസിനോടും അഫ്രോഡിറ്റി ദേവിയോടും വെറുപ്പായി. എങ്ങനെയും ട്രോജൻ സൈന്യത്തെ പരാജയപ്പെടുത്തണമെന്നായി അഥീനിയുടെ മനസ്സിൽ. അതിന് ഒരു സൂത്രം പ്രയോഗിച്ച് ട്രോജൻ സൈന്യത്തെ കുടുക്കിലാക്കണം എന്നായിരുന്നു ദേവിയുടെ പദ്ധതി. അങ്ങനെ ട്രോജൻ സൈന്യത്തിൽ ഒരാളുടെ രൂപം ധരിച്ച് ദേവി ട്രോജൻ സൈന്യ നിരയിലെത്തി. അവിടെയുള്ള ഒരു വില്ലാളിയോട് പറഞ്ഞു, നിങ്ങൾ അമ്പെയ്ത് ഗ്രീക്ക് സൈന്യത്തിലെ മെനലാവൂസിനെ കൊല്ലാമെങ്കിൽ താങ്കൾക്ക് എന്ത് പേരും പെരുമയും കിട്ടും. ഈ നാണം കേട്ട തോൽവി ഏറ്റുവാങ്ങിയിട്ടോ തിരിച്ചു പോകണ്ടല്ലോ. അതുമാത്രമല്ല, അങ്ങനെ ചെയ്താൽ പാരിസ് രാജകുമാരൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്മാനങ്ങളൊക്കെ തരികയും ചെയ്യും. അഥീനി ദേവിയുടെ ഈ ചതിപ്രയോഗം ആ സൈനികന് മനസ്സിലായില്ല. എന്തായാലും ഈ ഉപദേശം കൊടുത്ത പാടെ തന്നെ അയാൾ അത് വിശ്വസിച്ചു. അയാൾ മെനലാവൂസിന്റെ നേരെ അമ്പു തൊടുത്തുവിട്ടു. മെനലാവൂസിന്റെ തോളിലാണ് അമ്പ് തറച്ചത്. ആ മുറിവിൽ നിന്ന് രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. ആഗ്മനോൺ അത് കണ്ട് കലി കൊണ്ടലറി. ചതി, ട്രോജൻ സൈന്യം വഞ്ചന കാണിച്ചിരിക്കുന്നു. ഇതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ. ആഗ്മനോൺ ഗ്രീക്ക് രാജാക്കന്മാരെയും പടയാളികളെയും വിളിച്ചുകൂട്ടി. മെനലാവൂസിനെതിരെ ട്രോജൻ പടയാളി ചെയ്തത് ഒളിയമ്പാണ്. യുദ്ധമുറയ്ക്ക് എതിരായിരുന്നു അത്. അതുകൊണ്ട് ഇതറിഞ്ഞ യവനവീരന്മാരെല്ലാം കോപം കൊണ്ട് കത്തി ജ്വലിച്ചു. തിരമാലകൾ പോലെ യുദ്ധസന്നദ്ധരായ പടയാളികൾ ട്രോജൻ സങ്കേതങ്ങളിലേക്ക് ഇരമ്പിക്കയറി. എല്ലായിടത്തും നിലവിളികളും രക്തച്ചൊരിച്ചിലും മാത്രം. ഇരുഭാഗത്തും ശവശരീരങ്ങൾ കുന്നുകൂടുകയായിരുന്നു. ചോരപ്പുഴ ചുറ്റുമൊഴുകി. ഭൂമിയിലെ ഈ നാശനഷ്ടങ്ങളും ഭീകര യുദ്ധവും കണ്ട് ദേവന്മാർക്ക് പോലും മനസ്സുമടുത്തു. അവർ ഹെക്ടറിനെ ഉപദേശിച്ചു. ഹെക്ടർ ഇരുഭാഗത്തെയും നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു,

പ്രിയപ്പെട്ട ഗ്രീക്കുകാരെ, ട്രോജൻകാരെ, നമ്മൾ ഇങ്ങനെ യുദ്ധം ചെയ്താൽ നിരപരാധികളായിട്ടുള്ള ജനങ്ങൾ മിക്കവരും മരണമടയും. ഈ രക്തച്ചൊരിച്ചിലും മരണവും അവസാനിപ്പിക്കുന്നതിന് ഞാനൊരു മാർഗം പറയട്ടെ. എന്താണ് മാർഗം എന്ന് അവർ ചോദിച്ചു. ഗ്രീക്കുകാരിൽ ആരെങ്കിലും മുന്നോട്ട് വരട്ടെ, ഞാൻ അയാളുമായി ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറാണ്. ഞങ്ങളിൽ വിജയിക്കുന്നത് ആരാണെന്ന് കാണുക. ഒരു മഹായുദ്ധം ഒഴിവാക്കാമല്ലോ. ഹെക്ടറിന്റെ വാക്കുകൾ ഇവരൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. മുൻപ് പാരിസും മെനലാവൂസും തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടത്തി, പക്ഷെ പരാജയമടഞ്ഞപ്പോൾ അയാൾ എവിടെയും കാണാനില്ല. ഹെക്ടറും അങ്ങനെ വഞ്ചിച്ചാലോ? ചിലർക്കെല്ലാം ഈ ഒരു സംശയമുണ്ടായിരുന്നു. എന്നാൽ ഹെക്ടർ വളരെ ധീരനും ശക്തനുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ സത്യസന്ധനായിരിക്കും എന്നൊരു വിശ്വാസമുള്ളത് കൊണ്ട് എല്ലാവരും സമ്മതം മൂളി. ആരാണ് ഹെക്ടറുമായി യുദ്ധം ചെയ്യേണ്ടത് എന്നായി അടുത്ത ചോദ്യം. അങ്ങനെ ഗ്രീക്ക് സൈന്യം കൂടിയാലോചിച്ചു. മെനലാവൂസാണ് പാരിസുമായി മല്ലടിച്ച് വിജയത്തിന്റെ വക്കോളമെത്തി. ഒരു ട്രോജൻ പടയാളിയുടെ ഒളിയമ്പേറ്റ് കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അയാൾ. എങ്കിലും അദ്ദേഹം ഹെക്ടറുമായി പോരാടാൻ തയ്യാറായിരുന്നു. എന്നാൽ തന്റെ അനുജൻ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് ചാടി വീഴുന്നത് ആഗ്മെനോന് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അവസാനം യവനരിലെ അജാക്സ് ഹെക്ടറിനോട് എതിരിടാൻ തീരുമാനിച്ചു. ഒരു പർവ്വതത്തിന്റെ ആകാരമുള്ള ആളാണ് അജാക്സ് എന്നാണ് പറയുന്നത്. ട്രോജൻ സൈന്യത്തിലെ ഏറ്റവും കരുത്തൻ പോലും അജാക്സിന്റെ തോളോടൊപ്പം പോലും എത്തുകയില്ല. അത്രയ്ക്ക് ബലിഷ്ഠമായ ശരീരമായിരുന്നു അജാക്സിന്റേത്. അജാക്സിനെ കണ്ടതും ട്രോജൻ പട പേടിച്ചുപോയി. ഹെക്ടറിന്റെ മുഖം ആകെ വിളറി വെളുത്തു. താൻ വെല്ലുവിളിച്ചു പോയതുകൊണ്ട് പിന്മാറാൻ ഒരു വഴിയുമില്ല. ഇടിയൊച്ച പോലെ മുഴങ്ങുന്ന ശബ്ദത്തിൽ അജാക്സ് പറഞ്ഞു, ഹെക്ടർ, ഞങ്ങളുടെ സൈന്യത്തിൽ നിന്ന് അജയനായിട്ടുള്ള അക്കിലസ് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് എന്ന് കരുതി കരുത്തും തന്റേടവുമുള്ളവർ ഇനിയുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളു. മരണത്തിനായി ഒരുങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹെക്ടർ പറഞ്ഞു, വീരന്മാർ നാക്കുകൊണ്ടല്ല യുദ്ധം ചെയ്യാറ്, അതുകൊണ്ട് തടിമിടുക്കുകൊണ്ടുള്ള ഈ അഹങ്കാരം എന്റെ മുന്നിൽ കാണിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുന്തം അജാക്സിന് നേരെ എറിഞ്ഞു. അത് അജാക്സിന്റെ വാളിൽ തട്ടി ഗതിമാറി. അജാക്സ് തന്റെ കുന്തം ഹെക്ടറുടെ നേരെ വലിച്ചെറിഞ്ഞു. അത് അയാളുടെ പരിച തുളച്ചു കയറി. അങ്ങനെ രണ്ടുപേരും വാളും പരിചയും കുന്തവും ഒക്കെ മാറി മാറി ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. രണ്ടുപേർക്കും തുല്യശക്തിയാണ് എന്നതാണ് കാണികൾക്ക് തോന്നിയത്. രണ്ട് ചേരിയിലെയും സൈന്യങ്ങൾ അവരവരുടെ യോദ്ധാക്കളെ ആർപ്പുവിളിച്ച് പ്രോത്സാഹിപ്പിച്ചു. അവസാനം ഇരുവരും ആയുധം ഉപേക്ഷിച്ച് മുഷ്ടിയുദ്ധത്തിലേക്ക് കടന്നു. ഹെക്ടറെ വീഴ്ത്തുവാൻ അജാക്സിനോ അജാക്സിനെ വീഴ്ത്താൻ ഹെക്ടറിനോ കഴിയുന്നില്ല. രണ്ടുപേരും ഏതാണ്ട് യുദ്ധം ചെയ്ത് തളർന്ന മട്ടായി. പിറ്റേ ദിവസം ആഗ്മെനോൺ ഗ്രീക്ക് സൈന്യത്തെ നയിച്ചു. അനേകം ട്രോജൻകാരെ അദ്ദേഹം വധിച്ചു. കുതിച്ചു കയറുന്ന ഗ്രീക്ക് പടയെ നേരിടാൻ ട്രോജൻ പടയാളികൾ വളരെ കഷ്ടപ്പെട്ടു. സമയം ഉച്ചയായി. വിജയശ്രീ ലാളിതനായി മുന്നേറുന്ന ആഗ്മെനോന്റെ വലതു കൈയിൽ ഒരു കുന്തം പതിച്ചു. രക്തം ചീറ്റി ഒഴുകാൻ തുടങ്ങി. ഗ്രീക്ക് പടയിൽ ആകെ അങ്കലാപ്പായി. ട്രോജൻകാർ വിജയഭേരി മുഴക്കി. ആഗ്മെനോണെ ഗ്രീക്കുകാർ താവളത്തിലേക്ക് മാറ്റി. അയാൾക്ക് മുറിവേറ്റതോടെ ഹെക്ടർ മുന്നോട്ട് വന്ന് ട്രോജൻ പടയെ നയിച്ചു തുടങ്ങി. ഹെക്ടറെ ചെറുത്തു നിൽക്കാൻ ഗ്രീക്ക് സൈന്യത്തിന് സാധ്യമല്ലാത്തതുകൊണ്ട് ഒഡീസിയൂസും ഡിയോമേഡും മുന്നോട്ട് വന്നു. ഹെക്ടറുടെ തലപ്പാവ് ചേർത്ത് ഡിയോമേഡോസ് കനത്ത ഒരു അടി കൊടുത്തു. ഹെക്ടർ അപ്പോൾ തന്നെ ബോധം നശിച്ച് താഴെ വീണു. ഹെക്ടർ നിലത്ത് വീഴുന്നത് കണ്ട പാരിസ് തന്റെ ചേട്ടന്റെ ശത്രുക്കൾക്ക് നേരെ പാഞ്ഞു ചെന്നു. പാരിസ് അയച്ച ഒളിയമ്പ് ഡിയോമേഡസിന്റെ ഉപ്പൂറ്റിയിലാണ് പതിച്ചത്. ഡിയോമേഡസ് യുദ്ധഭൂമിയിൽ നിലതെറ്റി വീണു. ഒഡീസിയൂസ് മാത്രമാണ് വലിയ പരിക്കുകളൊന്നുമില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം തന്റെ പൊരിഞ്ഞ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. ട്രോജൻ പട നാലുപാടു നിന്ന് ഒരുമിച്ചുകൊണ്ട് ഒഡീസിയൂസിനെ എതിർത്തു. കുറച്ചു സമയത്തിനുള്ളിൽ ഒരു കുന്തമേറ്റ് ഒഡീസിയൂസും നിലത്ത് വീണു. ഒഡീസിയൂസിന്റെ ആർത്തനാദം യുദ്ധഭൂമിയിൽ മുഴങ്ങി. അജാക്സും മെനലാവൂസും അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കായി പാഞ്ഞെത്തി. അല്ലെങ്കിൽ ട്രോജൻകാർ ഒഡീസിയൂസിന്റെ കഥ കഴിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. ഗ്രീക്ക് നേതാക്കന്മാരെല്ലാം മുറിവേറ്റവരായിട്ടാണ് പാളയങ്ങളിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ ട്രോജൻ പക്ഷത്തു നിന്ന് വിജയഭേരി മുഴങ്ങിക്കൊണ്ടിരുന്നു. യുദ്ധത്തിലൊന്നും പങ്കെടുക്കാതെ പിണങ്ങി മാറിയിരിക്കുന്ന അക്കിലസ് തന്റെ കപ്പലിന്റെ മുകൾ തട്ടിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം തന്റെ സന്തത സഹചാരിയായ പെട്രോക്ലോസിനോട് പറഞ്ഞു, നോക്കൂ, നമ്മുടെ നേതാക്കന്മാരെല്ലാം തോറ്റു തുന്നം പാടുകയാണ്. അവർ എന്നെ ആക്ഷേപിച്ചതിന് മാപ്പ് പറയാൻ ഇനി വൈകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലൂ. ആരെയോ ഒരാളെ നെസ്തോർ താവളത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ചികിത്സകനായിട്ടുള്ള മാക്കിയോനെയാണെന്ന് തോന്നുന്നു. പെട്രോക്ലോസ് അത് കേട്ടയുടനെ ക്യാമ്പിലേക്ക് പോയി. അയാളെ കണ്ടതും നെസ്തോർ ദേഷ്യത്തോടെ പറഞ്ഞു, ഗ്രീക്ക് സൈന്യത്തിന് അപകടം പറ്റിയാൽ നിനക്ക് നിന്റെ കൂട്ടുകാരൻ അക്കിലസിന് ഒരു പ്രശ്നവുമില്ലല്ലോ. ദിയാമ

മെഡസിനും ഒഡീസിയൂസിനും മാഗ്മെനോണും മുറിവേറ്റ കാര്യം അക്കില്ലസിന് അറിയണ്ടല്ലോ. ഇതാ മാക്കിയോനെ ഇവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. പാരീസിന്റെ അസ്ത്രമേറ്റു ബോധം കെട്ട് വീണ ഇദ്ദേഹത്തെ ഞാനിപ്പോൾ കൊണ്ടുവന്നതേയുള്ളൂ. ഗ്രീക്ക് സൈന്യത്തിന്റെ അവസ്ഥ കണ്ടും നെസ്തോറിന്റെ പരിഭവം കേൾക്കുകയും ചെയ്തപ്പോൾ പെട്രോക്ലോസിന് ആകെ വിഷമമായി. നെസ്തോർ അയാളോട് തുടർന്ന് പറഞ്ഞു, പെട്രോക്ലോസ്, ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ തീർച്ചയായും എന്റെ നാടിനു വേണ്ടി ഞാൻ മഹത്തായത് എന്തെങ്കിലും ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിവില്ലേ? യുവാവല്ലേ നിങ്ങൾ? ഈ പ്രതിസന്ധിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നില്ലേ? എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പെട്രോക്ലോസ് വളരെ വിനയത്തോടെ നെസ്തോറിനോട് ചോദിച്ചു. നീ ഇനിയെങ്കിലും നിന്റെ സുഹൃത്തായ അക്കിലേസിനോട് വാശി വെടിഞ്ഞ് യുദ്ധം ചെയ്യാൻ പറയും. അതിന് സമ്മതമല്ലെങ്കിൽ അയാളുടെ പടച്ചട്ടയും ആയുധങ്ങളും തരാൻ പറയും. നീ അവ ധരിച്ചു യുദ്ധത്തിനിറങ്ങിയാൽ അക്കിലസ് ആണ് വന്നിട്ടുള്ളത് എന്ന് കരുതി ട്രോജനിലെ ആളുകൾ ഭയപ്പെടും. നീയും അക്കിലസും മിർമിടൻ ജനവും മാത്രമേ പരിക്കില്ലാത്തവരായിട്ടുള്ളൂ. നെസ്തോർ മാക്കിയോന്റെ ശരീരത്തിൽ നിന്ന് അമ്പു വലിച്ചൂരി മുറിവുകെട്ടി. പെട്രോക്ലോസ് അക്കിലസിന്റെ അടുത്തേക്ക് മടങ്ങി. അഗമെനോൺ തന്നെ അപമാനിച്ചതിൽ അക്കിലസിന് അപ്പോഴും പിണക്കമുണ്ടായിരുന്നു. പെട്രോക്ലോസ് എത്ര നിർബന്ധിച്ചിട്ടും അദ്ദേഹം യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. എങ്കിലും സ്വന്തം പടച്ചട്ടയും ആയുധങ്ങളും അക്കിലസ് അയാൾക്ക് കൊടുത്തു. മിർമിടങ്കാരെ പെട്രോക്ലോസിന് സഹായികളായി വിടുകയും ചെയ്തു. അക്കിലസിന്റെ പടച്ചട്ടയിട്ട് സൂര്യനെ പോലെ

0: അദ്ദേഹം യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. എങ്കിലും സ്വന്തം പടച്ചട്ടയും ആയുധങ്ങളും അക്കിലസ് അയാൾക്ക് കൊടുത്തു. മിർമിടങ്കാരെ പെട്രോക്ലോസിന് സഹായികളായി വിടുകയും ചെയ്തു. അക്കിലസിന്റെ പടച്ചട്ടയിട്ട് സൂര്യനെ പോലെ പെട്രോക്ലോസ് തിളങ്ങി. ഗ്രീക്ക് കപ്പലുകളും താവളങ്ങളും പിടിച്ചടക്കാൻ മുന്നോട്ട് വന്ന ട്രോജൻകാരെ പെട്രോക്ലോസും കൂട്ടരും തിരികെ പായിച്ചു. നെസ്തോർ പറഞ്ഞതുപോലെ അക്കിലസ് യുദ്ധത്തിനിറങ്ങി എന്ന് ട്രോജൻ ജനത കരുതി. അവരുടെ ആത്മവിശ്വാസം ആകെ ചോർന്നു പോകാൻ തുടങ്ങി. മെനലാവൂസും പെട്രോക്ലോസിന്റെ സഹായത്തിനെത്തി. നെസ്തോറിന്റെ മക്കളും പല്ലും നഖവും ഉപയോഗിച്ച് പൊരുതി. ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് പെട്രോക്ലോസും മിർമിഡൻ സൈന്യവും ട്രോജൻ കോട്ടയുടെ വക്കോളമെത്തി. അല്പസമയത്തിനുള്ളിൽ ട്രോയ് നഗരം ഗ്രീക്കുകാർ കീഴടക്കുമെന്ന് ഉറപ്പായി. ട്രോയി നിവാസികൾ ആർത്തനാദം മുഴക്കിക്കൊണ്ട് കോട്ടയ്ക്കുള്ളിൽ അഭയം തേടി. ട്രോയ് നഗരത്തിന്റെ പരിപാലകനായ സൂര്യദേവൻ അപ്പോളോ ക്രുദ്ധനായി പെട്രോക്ലോസിന് നേരെ പാഞ്ഞു വന്നു. പെട്രോക്ലോസെ, തിരിച്ചു പോവുക. ട്രോയ് നഗരം പിടിച്ചടക്കുവാൻ നിനക്ക് കഴിയുമെന്ന് കരുതണ്ട. നിനക്കെന്നല്ല, ശക്തനായ അക്കിലസ് വന്നാലും അത് നടപ്പുള്ള കാര്യമല്ല. പെട്ടെന്ന് മടങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോളോ ദേവനെ എതിർക്കുന്നത് ബുദ്ധിയല്ല എന്ന് പെട്രോക്ലോസിന് തോന്നി. അങ്ങനെ പെട്രോക്ലോസ് ഗ്രീക്ക് താവളത്തിലേക്ക് മടങ്ങി. ഹെക്ടർ തന്റെ രഥത്തിൽ ട്രോജൻ കോട്ടയുടെ മുൻപിൽ നിന്നു. അയാളുടെ മനസ്സിലൂടെ കുറേ ചിന്തകൾ അങ്ങനെ പാഞ്ഞുപോയി. ഒരിക്കൽ കൂടി യുദ്ധം ചെയ്യാൻ പോകണോ അതോ കോട്ടയ്ക്കുള്ളിൽ കഴിയണോ എന്നറിയാതെ അയാൾ കുഴങ്ങി. അപ്പോളോ ദേവൻ ഹെക്ടറുടെ സ്നേഹിതന്റെ രൂപം ധരിച്ച് അടുത്തെത്തി. എന്നിട്ട് അയാളെ ഉപദേശിച്ചു, ഹെക്ടർ, താങ്കൾ ധീരനായി ഇനിയും യുദ്ധം ചെയ്യുക. ഒരു പക്ഷേ അപ്പോളോ ദേവൻ താങ്കളെ സഹായിക്കും. അത് കേട്ടപ്പോൾ ഹെക്ടറിന് വല്ലാത്തൊരു ധൈര്യം തോന്നി. അദ്ദേഹം യവന താവളത്തിലേക്ക് കയ്യിൽ കുന്തവും പേറി നീങ്ങി. പെട്രോക്ലോസിനെ കണ്ടപ്പോൾ ഹെക്ടർ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി. ഹെക്ടറിനെ കണ്ട പെട്രോക്ലോസിന്റെ പ്രതികരണവും മറ്റൊന്നായിരുന്നില്ല. ഇരുവരും ചീറിയെടുത്തു. ആയുധങ്ങളുടെ ശബ്ദവും ആക്രോശങ്ങളും മുഴങ്ങിക്കേട്ടു. ഹെക്ടർ തോൽക്കും എന്ന നിലയിലായി. ഉടനെ അപ്പോളോദേവൻ പ്രത്യക്ഷനായി പെട്രോക്ലോസിനെ ആഞ്ഞു പ്രഹരിച്ചു. അടികൊണ്ട പെട്രോക്ലോസ് നിലം പതിച്ചു. ലോഹത്തലപ്പാവ് ധരിച്ച് പെട്രോക്ലോസ് പൊടിമണ്ണിൽ കിടന്നുരുണ്ടു. ഹെക്ടറുടെ കുന്തം പെട്രോക്ലോസിന്റെ നെഞ്ചിൽ ആഞ്ഞു തറഞ്ഞു. ഹെക്ടർ പറഞ്ഞു, പെട്രോക്ലോസെ, ഇത്രയും സമയം നിങ്ങൾ സ്വയം അഭിമാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ എന്താ ഒന്നും പറയാത്തത്? ട്രോയി നഗരം കീഴടക്കുമെന്നും കൊള്ളയടിക്കുമെന്നും ഒക്കെ ആയിരുന്നല്ലോ പുലമ്പിയിരുന്നത്. എന്നോട് മത്സരിക്കാൻ നിന്നെ അയച്ച അക്കിലസ് എത്ര മണ്ടനാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോക്ലോസ് അപ്പോൾ പറഞ്ഞു, ഹെക്ടർ, ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ എന്തും പറഞ്ഞുകൊള്ളുക. പക്ഷെ ഒന്നോർക്കുക, ദേവന്മാർ എനിക്കെതിരെ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് പരാജയം ഉണ്ടാകില്ലായിരുന്നു. നമ്മൾ നേരിട്ട് യുദ്ധം ചെയ്താൽ തീർച്ചയായും വീരവാദം നടത്താൻ നിങ്ങൾ ജീവിച്ചിരിക്കില്ലായിരുന്നു. അപ്പോളോ ദേവനാണ് എന്നെ വീഴ്ത്തിയത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതാ ഞാൻ ശപഥം ചെയ്യുന്നു, ട്രോയി നഗരത്തിന്റെ പടിവാതിലിൽ വെച്ച് അക്കിലസ് ഹെക്ടറിനെ കൊല്ലും. വീരനായ പെട്രോക്ലോസ് അതും പറഞ്ഞുകൊണ്ട് മരണമടഞ്ഞു. അക്കിലസിന്റെ കവചവും തലപ്പാവും ഹെക്ടർ അഴിച്ചെടുത്തു. അങ്ങനെ ട്രോജൻ നഗരത്തിൽ വീരനായിട്ടുള്ള അക്കിലസിന്റെ ആത്മാർത്ഥ സുഹൃത്തും പോരാളി വീരനുമായ പെട്രോക്ലോസ് മരണമടഞ്ഞു. യുദ്ധത്തിന്റെ ബാക്കി കഥ കേൾക്കാം അടുത്തയാഴ്ച.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഈ കഥ പറഞ്ഞു തന്നത് ഐശ്വര്യ.
2: പണ്ട്
3: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
4: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8-ാം ദിവസം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: അമ്മു, ആമിന,
1: ആന്റി എന്തിനാ വിളിക്കുന്നേ?
2: അത്താഴത്തിന് അല്ലാതെ എന്തിനാ?
3: ആമിന ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഓരോ സമയത്തും ആന്റി എന്തിനാ വിളിക്കുന്നതെന്ന് പഠിക്കാനേ ഒരു ദിവസം കഴിയും.
4: അതെ, എനിക്ക് ഒത്തിരി ചിട്ടകളും നിർബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു കർക്കശക്കാരിയാണ്. ഇപ്പോൾ ഇത് പറയുന്നത് ആമിനയോടാണ്. ആനിക്കും അമ്മൂനും എന്നെ നല്ലപോലെ അറിയാം.
2: ആന്റി, ആ മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാവൂ.
4: എന്താ അമ്മു തല താഴ്ത്തിയിരിക്കുന്നത്? നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടോ? അത് കറക്കി സ്വാദില്ലാഞ്ഞിട്ടോ?
2: ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി.
3: ആന്റി, അമ്മൂന് തലവേദനയുണ്ട്.
4: തലവേദനയാണെന്ന് ആരാ പറഞ്ഞു?
3: അമ്മു പറഞ്ഞു.
4: ആനിയോടാണോ പറഞ്ഞത്?
3: അതെ.
4: അതെ, എല്ലാവരോടും ആയിട്ടൊരു കാര്യം പറയാം. ഞാനാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ. എന്റെ ചുമതലയിലും സംരക്ഷണത്തിലുമാണ് നിങ്ങൾ മൂന്നുപേരും. അമ്മൂന് അസുഖം വന്നാൽ ആനിയോടല്ല എന്നോടാണ് പറയേണ്ടത്. മനസ്സിലായോ?
2: എനിക്ക്
3: അതെ, എന്താ വല്ലാണ്ടിരിക്കുന്നേ? തലവേദനയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്.
4: അതുപോട്ടെ, അമ്മൂന് ഇപ്പൊ എന്തെങ്കിലും മരുന്ന് വേണോ?
2: വേണ്ട ആന്റി.
4: എങ്കിൽ കൈ കഴുകി എഴുന്നേറ്റോളൂ.
2: ശരി ആന്റി.
3: ആന്റി, എനിക്കും തീരെ വിശപ്പില്ല.
4: ആനി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ അവിടെ ഇരിക്ക. ഇനി ആമനിക്കും വിശപ്പില്ലെന്നുണ്ടോ?
1: ഇല്ല ആന്റി, എനിക്ക് വിശക്കുന്നുണ്ടോ?
4: വിശന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. എല്ലാരും വേണമെങ്കിൽ കഴിക്കാനും വേണ്ടെങ്കിൽ കളയാനും. ഇതൊരു ഹോസ്റ്റൽ ഒന്നുമല്ല, അതെല്ലാരും ഓർത്താ കൊള്ളാം. നിങ്ങളെ ഞാൻ ഇവിടെ സ്വന്തം മക്കളായിട്ടാണ് താമസിപ്പിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലേ മാറി താമസിക്കണം. മാറി താമസിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടുകാരോട് അറിയിച്ചോളാം. ആനിയോട് പ്രത്യേകിച്ചാണ് പറയുന്നത്. നിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ.
3: അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
4: എന്നോട് ഞാൻ മറുപടി ഒന്നും ചോദിച്ചില്ല.
1: ആന്റി, ഈ തക്കാളി കറിക്ക് നല്ല സ്വാദുണ്ട്, ഇതെങ്ങനെയാ ഉണ്ടാക്കി?
4: അതെ ആമിനെ, ചടങ്ങിനുള്ള പാചകമല്ല ഇവിടെ. നിങ്ങളുടെ വാടകക്കാശിന് വേണ്ടിയുമല്ല ഞാൻ നിങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കാശിനോട് ഒരു പ്രേമവും ഇല്ല. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ മടുപ്പോർത്തിട്ട് അതൊരു വല്ലാത്ത ശൂന്യതയാണ്. ആ ഒരു കാര്യം ഓർത്താ അദ്ദേഹം ഇതിന് സമ്മതിച്ചത്. ആദ്യം അമ്മു, അമ്മുവിൻ്റെ ശുപാർശയിൽ ആനി, പിന്നെ ആനിയുടെ ശുപാർശയിൽ ആമിന. ആമിനയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം എന്നെ എന്ത് പറയുമോ ആവോ.
1: അയ്യോ, ഞാൻ ശല്യം ഒന്നും ഉണ്ടാക്കില്ല ആന്റി.
4: ആഹാ, അത് ശരി. അല്ലെങ്കിൽ ആരാണ് ശല്യം ഉണ്ടാക്കുക? ആരെയാണ് ഞാൻ അതിന് അനുവദിക്കുക? മൂന്ന് പെമ്പിളാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് പറ്റത്തില്ലെന്നാണോ?
3: എനിക്കറിയാം, ആന്റിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല.
4: എന്താ അത്? കരയണമെങ്കിലേ അത്താഴം കഴിഞ്ഞ് എത്ര നേരം വേണേ കരഞ്ഞോ. നല്ലപോലെ കരഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. പക്ഷെ ഭക്ഷണം മേശ, അതിനുള്ളതല്ല. ആനി,
3: ഞാൻ ഇവിടുന്ന് പോവാ. ഡാഡിയെ വിളിച്ച് പറയണം.
2: അതിനിവിടെ എന്തുണ്ടായി?
1: അമ്മ ഒന്നും അറിഞ്ഞില്ല. ഊണ് പാതിയാക്കി പോന്നില്ലേ. ആനിയെ ആന്റി വല്ലാതെ വഴക്കം പറഞ്ഞു. ഈ ആന്റി ഇത്രയ്ക്ക് കടുപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നീ പോവാണെന്നോ?
2: ആനി എവിടേക്കും പോവില്ല.
3: ഈ ആന്റിക്ക് കൂടെ അങ്ങ് പോകരുതോ ഗോവയില്?
2: ഈ വീട് എനിക്കും നിനക്കും ആമിനയ്ക്കും വിട്ടു തന്നിട്ട് അല്ലേ? നല്ല കഥ. അതെ, എല്ലാവരും കിടന്ന് ഉറങ്ങാൻ നോക്കിയേ.
4: നീ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചില്ലേ? വിശപ്പല്ലെന്ന് തോന്നൽ മാറിയോ?
3: മാറി.
4: എന്താ നിനക്ക് പറ്റിയ? നീ എന്നോട് പറയ.
3: ഒന്നുമില്ല.
4: എന്റെ പൊന്നുമോളെ ആനി, ഈ ബാല്യവും കൗമാരവും യൗവനവും ഇതൊക്കെ കഴിഞ്ഞ് തന്നെയാ ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്നെ കണ്ടാലറിയാം നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ ആനി, ഐ ഓൺ ലവ് വിത്ത് സംബഡി?
3: നോ ആന്റി. ആന്റി എന്തൊക്കെയാ പറയണേ?
4: മോളെ, നീ നല്ല സുന്ദരി കുട്ടിയാണ്. ഏതൊരുത്തം കണ്ടാലും നിന്നെ ഒരു നിമിഷം ഒന്ന് നോക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാ വീണ്ടും നോക്കിയേക്കും. എല്ലാവരും വലയും വിരിക്കും. ആ വലയിൽ വീഴുന്നതിന് മുമ്പ്.
3: ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം.
4: എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രായത്തിൽ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് എന്നെ അറിയാൻ പോലും. പക്ഷെ അവൾക്കറിഞ്ഞുകൂടാത്ത ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. പ്രേമിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ എനിക്കൊരു അവകാശവും ഇല്ല. കാരണം

0: ഐ വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് ബെർണാർഡ്.
1: ആരാ എൻ്റെ ഇത്?
0: ഓ, നിന്നോട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ. ഗോവയിലാണെന്ന് മാത്രമല്ലേ നിനക്കറിയൂ. അതൊരു കഥയാണ് മോളെ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ് യാ, റൂം നമ്പർ 203. യെസ്, ഹീസ് ദേർ. കണക്ട് ചെയ്യാം.
2: ഗുഡ് മോർണിംഗ് മിസ് ആനി.
1: ഹാ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോൾ ഒരു കോള് റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
2: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോണിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
1: പിന്നെന്തേ?
2: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
1: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
2: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ. ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
1: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
2: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
1: നിങ്ങളവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സോറി,
2: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്ന് പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
1: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ, ഞാനൊരു പെൺകുട്ടിയല്ലേ.
2: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യാ സ്മാർട്ട്, ചാർമിംഗ്.
1: താങ്ക് യു.
2: പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ ഉച്ചവരെ നിരത്തിലാണ്, പെരുവഴിയിൽ. അപ്പോൾ ശരി, കാണാം. തിരക്കാണ് എല്ലാവർക്കും, ആൾ ഇൻ എ ഹറി. ഞാൻ മാത്രം ഒട്ടും തിരക്കില്ലാത്തവൻ. എന്റെ കണ്ണുകളിൽ കൗതുകം, കൗതുകം മാത്രം.
1: ആമിന, നീ എന്താ ഫോണിൽ കഥ എഴുതാണോ? പിന്നെ
3: കുറച്ച് കാര്യങ്ങൾ എഴുതുക.
1: നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല.
3: പ്രിയപ്പെട്ട ബഷീർക്ക, അക്ഷരങ്ങളിൽ തൊട്ട് ബഷീർക്ക എന്ന് എഴുതിയിട്ട് ഒത്തിരി നേരം ഞാൻ വെറുതെ ഇരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട്, പക്ഷെ നേരിക്കണ്ട് പറയാനാ മനസ്സ് പിടയ്ക്കുന്നത്. പോന്നിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ, പക്ഷെ 5-6 ആണ്ട് കഴിഞ്ഞ പോലെയാ തോന്നുന്നേ. ഇത് വലിയ പട്ടണമാണ്. നമ്മുടെ നാട്ടിൽ സലാം സെറ്റിന്റെ പീടികയല്ലേ ഏറ്റവും വലുത്? ഇവിടത്തെ കണക്കിന് നോക്കിയാൽ അതൊരു പെട്ടിപ്പീടികയാ. താമസം ഒരു വീട്ടിലാ. ഞങ്ങൾ 3 പെൺകുട്ടികൾ. ആഞ്ഞ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ഷൊർണൂരികാരി, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. വണ്ടി ഇറങ്ങിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഒത്തിരി വലുതാ. തല വല്ലാതെ ഉയർത്തി കണ്ണുമേൽ കൈയും വെച്ചാ ഞാൻ ആദ്യം അത് നോക്കിയത്. പിന്നെ അമ്മു, ഡാൻസും പാട്ടും പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചറാ. പറഞ്ഞു വന്നപ്പോ നമ്മുടെ അടുത്തുള്ളതാ. അടുത്തെന്ന് പറഞ്ഞ ഒറ്റപ്പാല. ആൻറ്റീന്നാ വീട്ടുകാരെ ഞങ്ങൾ വിളിക്കുക. ഇത്തിരി കടുപ്പക്കാരിയാ, എങ്കിലും എനിക്കിഷ്ടായി. പിന്നെ എംബോറിയത്തിലെ ജോലി, അത് നല്ല സുഖമാ. തിരക്ക് തീരെ ഇല്ല. ദന്തവും ശില്പവും വാങ്ങാനൊക്കെ ആർക്കാ ധൃതി? ഇക്കാനെ ഓർക്കാതെ ഒരു നിമിഷം പോലും ഇല്ല എനിക്ക്. ഇക്കാക്കയ്ക്ക് പഠിത്തമില്ലെന്നും ജോലിയില്ലെന്നും ഇനി വിഷമിക്കരുത്. എനിക്ക് ജോലിയായല്ലോ. അതല്ലേ ഇക്കാനെ കാണാതിരിക്കാൻ വയ്യെങ്കിലും മനസ്സിനെ അമർത്തിപ്പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നത്. ഇനി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ് നമുക്കിവിടെ പാർക്കാം. രാത്രി തന്നെ മറുപടി അയക്കണേ. ഇക്കാൻ്റെ ആമനക്കുട്ടി കാത്തിരിക്കുന്നു. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എഴുതി അയക്കുന്നതാ.

0: നഗരത്തിൽ വേനൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് വേർക്കുന്നുണ്ട്, ഉഷ്ണിക്കുന്നുണ്ട്.
1: എവിടെ പോയിരുന്നു?
0: ഉത്തരം നൽകാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിശ്ചിതമായ ഒരിടമില്ല. ബീച്ച് റോഡ്, ടവർ ജംഗ്ഷൻ, സാനിറ്റോറിയം, അങ്ങനെ ഒന്ന് ചുറ്റി.
1: നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും?
0: അറിയില്ല. പെട്ടെന്നൊരു ദിവസം കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോകണമെന്ന് തോന്നിയാൽ തല തുടച്ച് പെട്ടി തൂക്കി ഞാൻ ഇറങ്ങിവെന്ന് പറയും. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്സ്. എല്ലാ തോന്നലുകളും എനിക്ക് ബാദ്ഷവറിന് ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എനിക്ക് തോന്നി ഷവറിന് ചുവട്ടിൽ എന്നോടൊപ്പം ആനി കൂടി നനഞ്ഞ്.
1: നിങ്ങൾ വൃത്തിയോടെ പറയാതെ.
0: ഹേ, വെറുമൊരു തോന്നൽ, വെറുമൊരു തോന്നൽ, ഒരു ഫാന്റസി. അപ്പോ ശരി
1: എന്നാ. മനുഷ്യൻ, ഇയാൾ ആരാ? എന്തായിരിക്കും ഇയാളുടെ ലക്ഷ്യം?
2: ഇന്ന് ബർണാഡ് വിളിച്ചിരുന്നു. അദ്ദേഹം ഈ മാസം ഒടുവിൽ വരും. ഇപ്രാവശ്യം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഞാനും കൂടെ ചെല്ലണമെന്നാണ് പറയുന്നത്. കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന്. ഞാനിതുവരെ ഗോവ കണ്ടിട്ടില്ല. എനിക്കൊരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് തണിച്ചു നിന്ന് മടുത്തെന്ന്. ഞാൻ കൂടെ ചെന്നില്ലെങ്കിലേ ബിസിനസ്സൊക്കെ നിർത്തി തിരികെ എങ്ങി പോരുമെന്നാണ് പറയുന്നത്.
3: കുറച്ച് ദിവസം ഒരു ചേഞ്ചൊക്കെ രസമല്ലേ ആന്റി? ആന്റിക്ക് ഞങ്ങളെ വിശ്വാസമല്ലേ?
2: എനിക്കെല്ലാവരെയും വിശ്വാസമാണ്. അതല്ല കുട്ടികളെ പ്രശ്നം, നിങ്ങളെ ആര് ശ്രദ്ധിക്കും? നിങ്ങളുടെ ഭക്ഷണ കാര്യം, നിങ്ങളുടെ ആരോഗ്യം.
3: അതിന് പാചകക്കാരി റോസി ഉണ്ടല്ലോ.
2: റോസമ്മയുടെ കാര്യമാണോ? ഞാൻ കൺവെട്ടത്തില്ലെങ്കിൽ കാണാം. ആദ്യം താന്നൂന്നിയാവുന്നത് അവളായിരിക്കും, പിന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യമൊക്കെ ഒരു കണക്കായിരിക്കും.
3: അതൊക്കെ ശരിയാക്കാം ആന്റി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എത്ര ഉറങ്ങിക്കിടക്കുമായിരിക്കും അല്ലേ ആന്റി?
4: ആന്റിക്ക് കുട്ടികളില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്?
2: ആമിനിയോട് ആര് പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? ആരാ പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? എനിക്ക് എന്റെ കുട്ടികളുണ്ടല്ലോ. ഈ വീട് ഉറങ്ങിക്കിടക്കൊന്നുമില്ല, എനിക്ക് കുട്ടികളുണ്ട്. എനിക്ക് എല്ലാം തന്നു, എല്ലാം. ഒരു ഒരു കുഞ്ഞിനെ ഒഴിച്ച് എനിക്ക് എല്ലാം തന്നു.
1: ആന്റി, ആന്റി
2: സമാധാനായിട്ട്
1: ഞങ്ങൾ പോവാ.
3: ആമിന, ഇവിടെ വാ.
4: എന്തേ?
3: ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഒളിച്ചു വെക്കില്ലല്ലോ.
4: എന്ത് കാര്യം?
3: ആരാ നിന്റെ ഈ ബഷീറിക്ക?
4: ഏത് ബഷീർക്ക?
3: അത് തന്നെയാണ് ഞാനും ചോദിച്ചത്.
4: ആവോ,
3: നുണ പറയണ്ടോ.
4: ബഷീർക്ക, ബഷീർക്ക എന്റെ.
3: നീ ഇന്നലെ ഉറക്കത്തിൽ ബഷീർക്ക ബഷീർക്ക എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നിന്റെ ചുണ്ടത്തൊരു കൊച്ചു ചിരിയും. അപ്പൊ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം.
4: ഞങ്ങള് കൊച്ചുനാളിലെ ഒന്നിച്ചായിരുന്നു, ഒരേ ക്ലാസ്സിൽ. രണ്ടു വട്ടം തോറ്റപ്പോ ബഷീർക്ക പഠിത്തം നിർത്തി. ഇക്കാന്റെ വാപ്പ കടത്തു തോണിക്കാരനായിരുന്നു. വാപ്പ മരിച്ചപ്പോ ഇക്ക തോണിക്കാരനായി. അവിടെ പാലമണി പകുതിക്ക് മേലെയായി. പണി തീർന്ന ഇക്കാന്റെ കടത്തു തോണി കമഴ്ത്തി വെക്കാനേ പറ്റൂ.
3: അപ്പൊ മറ്റൊരു ജോലി?
4: എന്ത് ജോലി കിട്ടാനാ? ഇക്കാക്കയ്ക്ക് ഒന്നും അറിയില്ല. ഇടയ്ക്ക് പറഞ്ഞു ഗൾഫിൽ പോയി അറബികൾക്ക് ജോലി ചെയ്ത് കൊടുക്കാന്ന്. ഞാൻ സമ്മതിച്ചില്ല. കണ്ണത്താ ദൂരത്ത് പോയി എന്തിനാ കാശുണ്ടാക്കുന്നേ? ജീവിക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി വേണം. ഇപ്പൊ എനിക്കുണ്ട്. എന്നോട് ചോദിക്കാതെ, എന്റെ സമ്മതമില്ലാതെ ഇക്ക ഒന്നും ചെയ്യൂല.
3: നിന്റെ ഉമ്മയും പാപ്പയും എതിരൊന്നും പറയില്ലല്ലോ?
4: എതിര് മാത്രമേ പറയൂ. എനിക്ക് ഉമ്മയില്ല, രണ്ടാനമ്മയേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇക്കാര്യം മാത്രം ഇല്ല. ബഷീറക്കോളം വലുതല്ല എനിക്ക് ആരും, ആരും.
3: നിന്റെ നിക്കാഹിന് ആരുണ്ടായില്ലെങ്കിലും ഞങ്ങളുണ്ടാകും, ഞാനും ആനിയും. ആന്റി കൂടാതിരിക്കില്ല.

0: നിറയെ പൂ ചൂടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു മൊഞ്ചത്തിയാക്കും. നീ ബഷീർക്കായ വിളിച്ചു പറഞ്ഞോളൂ, നീട്ടിക്കൊണ്ട് പോവണ്ടാന്ന്.
1: ഗുഡ് മോർണിംഗ് മിസ് ആനി.
2: ഗുഡ് മോർണിംഗ്.
1: ആനിയോട് ക്ഷമാപണം നടത്തണമെന്ന് കരുതിയാണ് ഇന്നലെ ഉറങ്ങാൻ കിടന്നത്.
2: എന്തിന്?
1: ആനിയെ കുറിച്ച് മര്യാദ കെട്ടൊരു തോന്നൽ ഉണ്ടായിപ്പോയതിന്.
2: അത് ഇന്നലെ കഴിഞ്ഞ കാര്യമല്ലേ.
1: ശരിയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും ഒളിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ ഷവർ തുറന്നപ്പോൾ വെള്ളത്തിൽ കാലുകൾ ചവിട്ടി നിൽക്കവേ ആ തോന്നൽ എന്റെ മനസ്സിൽ വീണ്ടും പൊന്തി വന്നു. ഇന്നലെയുമായി ഒരു വ്യത്യാസം, ഇന്നലെ ആനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് തോന്നിയത്. ഇന്നാകട്ടെ ആനി കൂടി ഉണ്ടെന്ന്.
2: എന്ത് വൃത്തിയുടെ അത്? നിങ്ങൾ എന്നെ ഒരു ചീത്ത പെൺകുട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത്?
1: അല്ലല്ല, ഒരു പെണ്ണിനെയും എനിക്ക് ചീത്തയായി കാണാൻ കഴിയില്ല. കാരണം എല്ലാ പെൺകുട്ടികളെയും എനിക്ക് ഇഷ്ടമാണ്.
2: ഈ ബാച്ചവറിന്റെ ചുവട്ടിലല്ലാതെ മറ്റെങ്ങും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലേ?
1: ശരിയാണ്, ഇന്ന് രാത്രി ഞാൻ ആനിയെ ഓർത്തു കിടക്കും. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളിൽ മറ്റെവിടെയെങ്കിലും ആനി എന്നോടൊത്ത്.
2: വേണ്ട, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട.
1: ആനി തന്നെയല്ലേ ഒരു നിമിഷം മുൻപ് ചോദിച്ചത് മറ്റെവിടെയെങ്കിലും എന്നെ കാണാൻ കഴിയില്ലേ എന്ന്?
2: ഞാൻ അങ്ങനെ ചോദിച്ചോ?
1: ഇതാണ് പെൺകുട്ടി എന്ന കടങ്കഥ. അതൊക്കെ പോട്ടെ, എനിക്ക് വിശക്കുന്നു. വിരോധമില്ലെങ്കിൽ ആനി കൂടി വരൂ.
2: ഞാൻ ഡ്യൂട്ടിയിലാണ്, അറിയില്ലേ?
1: ഓ ശരി ശരി, അപ്പോൾ എന്റെ ക്ഷണം നിരസിക്കുന്നില്ല എന്നർത്ഥം. ഡ്യൂട്ടി ഇല്ലാത്ത ഒരവസരത്തിൽ ആനി എന്നോടൊപ്പം വരും അല്ലേ?
2: എന്ത്? നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞേ?
1: വെയിൽ കൂടുന്നുണ്ട്, ഒരു സൺഗ്ലാസ് വാങ്ങേണ്ടി.
2: ശരിയാണോ അന്ന് ആന്റി ചോദിച്ചത്? യെസ് അതെ. ഏ നോ നോ,

0: ആരാ?
1: ഈ നിരത്തിലൂടെ ഞാൻ പലവട്ടം നടന്നു. അപ്പോഴൊക്കെ ഇവിടെ നിന്ന് നൃത്തത്തിന്റെ സംഗീതത്തിന്റെ ചെറുകടി കേട്ടു. പലപ്പോഴും വാതിലിൽ മുട്ടണമെന്ന് കരുതിയതാണ്.
0: ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഇടമാണ് കേട്ടോ.
1: മനസ്സിലായി. അത് ബോർഡിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസവും സംയമനം പാലിച്ചത്. പക്ഷേ ഇന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു മോഹം വല്ലാതെ പിടിച്ചു നിർത്തുമ്പോൾ മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്നൊരു ടെൻഷൻ ഉണ്ടല്ലോ.
0: അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ?
1: എനിക്ക് കൂടി ഇവിടെ പ്രവേശനം തരണം. ഒരു വിദ്യാർത്ഥിയായി
0: ഇവിടെ നിങ്ങൾക്ക് പ്രവേശനം തരാൻ കഴിയില്ല കേട്ടോ.
1: ഒരു നിമിഷം കൊണ്ട് തട്ടിപ്പുറത്താക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ നിരാകരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവ്.
0: എനിക്ക് കഴിയാത്ത ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഞാനിവിടെ ഒരു ടീച്ചർ മാത്രമാണ്, നടത്തിപ്പുകാർ വേറെയുണ്ട്. അവരെ സമീപിക്കൂ കേട്ടോ.
2: വാതിൽ തുറന്ന് എന്റെ തെറ്റായി പോയല്ലേ ശര.
1: ഞാനൊരു പ്രശ്നക്കാരനല്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു കോണിൽ നിശബ്ദനായി ഞാനിരിക്കാം.
0: എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾ മാത്രമുള്ളവരെടുത്ത് നിങ്ങളെ കടത്തിയിരുത്തുന്നത് ശരിയല്ല കേട്ടോ.
1: എന്നെ ഒരു വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു അപേക്ഷ, ഇന്ന് അല്പനേരം ക്ലാസ് മുറിയിൽ ഇരിക്കുക.
0: അതിന് നിങ്ങൾ
1: ആനി എന്നോട് പറഞ്ഞത് സമ്മതിക്കാതിരിക്കില്ല എന്നാണ്.
0: ആനിയോ? അവളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
1: ഞാൻ താമസിക്കുന്നത് ആ ഹോട്ടലിലാണ്. റിസപ്ഷൻ കൗണ്ടറിൽ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കാറുണ്ട്.
0: പക്ഷെ ആനി, നിങ്ങളെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹോട്ടലിലെ മിക്കവാറും സന്ദർശകരെ കുറിച്ച് അവൾ എന്നോട് പറയാറുള്ളതാ.
1: എല്ലാവരെ കുറിച്ച് പറയുകയും എന്നെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആനിക്ക് എന്നോട് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായില്ലേ?
0: ആനി പറഞ്ഞതനുസരിച്ച് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിക്കാം. ഒരല്പനേരം മാത്രം കേട്ടോ.
1: ഓ, ആനിയോടുള്ള പരിഗണന കൊണ്ട്. അപ്പൊ എന്നോട് ഒരു പരിഗണനയും ഇല്ല അല്ലേ?
0: നിങ്ങളോട് എനിക്കെന്തിനാണ് പരിഗണന? ആ, വരൂ വരൂ, ഇരിക്കൂ.

0: വർഷങ്ങൾക്ക് മുൻപ് ഞാനും പാടാറുണ്ടായിരുന്നു. എന്റെ വലിയ വീടിന്റെ ചുമരുകളിൽ അവയുടെ ചീളുകൾ പറ്റിപ്പിടിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് വീട് വിട്ടു പോകുന്നത്? എനിക്ക് എന്നെ നഷ്ടപ്പെട്ടത് എന്നായിരുന്നു. നന്ദി ടീച്ചർ, സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾ എനിക്ക് നൽകിയ ഈ 10 നിമിഷങ്ങൾക്ക് ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ടീച്ചർ. ടീച്ചറുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: ആനി പറഞ്ഞില്ലേ?
0: ഇല്ല.
1: എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം?
0: എന്റെ ഡയറി കടലാസിൽ കുറിച്ചു വയ്ക്കാൻ. ഇന്ന് അമ്മു എന്ന പേരുള്ള സുന്ദരിയായ ഒരു ടീച്ചറുടെ സംഗീത ക്ലാസ്സിൽ ഉയരുന്ന മധുരമായ ഒരു ശബ്ദമേറ്റുപാടുന്ന ശബ്ദക്കിടാങ്ങളുടെ.
1: ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ പേരറിയാം. ആരുടെങ്കിലും ഡയറി കുറിപ്പിൽ സ്ഥാനം കിട്ടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല.
0: അമ്മു, പറഞ്ഞാൽ തമാശയാണെന്ന് തോന്നും. എന്റെ വീണയ്ക്ക് അമ്മു എന്നാണ് ഞാൻ പേരിട്ടത്.
1: ആണോ?
0: വീണയ്ക്ക് പേരിട്ട വിട്ടി എന്നോർത്തായിരിക്കും അമ്മുച്ചിരിക്കുന്നത്. അപ്പൊ ശരി, കാണാം.
1: അമ്മു എന്ന് പേരുള്ള വീണ. അമ്മു

0: ആനി, നീ എന്ത് പണിയാണ് കാണിച്ചത്? നിന്റെ ചങ്ങാതി എന്റെ ക്ലാസ്സിൽ പറഞ്ഞയച്ചു അല്ലേ?
1: എന്റെ ചങ്ങാതിയോ?
0: നിന്റെ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സഞ്ചാരി. ഓ, അയാളുടെ പേര് ചോദിക്കാനും മറന്നു.
1: ഏ, അയാൾ ഡാൻസ് സ്കൂളിൽ വന്നിരുന്നോ? എന്തിന്?
0: നീ പറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത്? നൃത്തം അല്ലെങ്കിൽ സംഗീതമെങ്കിലും പഠിക്കണമെന്ന്.
1: ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. മര്യാദയില്ലാത്തൊരു മനുഷ്യൻ. നമ്മള് കൂട്ടുകാരികളാണെന്നോ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നോ അയാൾക്ക് അറിയാമെന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. നാളെ അയാളൊന്ന് കാണട്ടെ. തോന്നിയാസത്തിന് ഒരു അതിരില്ലേ?
0: എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആനിയുടെ ശുപാർശയുടെ പേരിൽ ഞാൻ അയാളെ ക്ലാസ്സിൽ കയറ്റി. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആനിയുടെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിലും ഒരു പക്ഷേ ആ മനുഷ്യനെ ഞാൻ അനുവദിക്കുമായിരുന്നു. ആന്റി, ആന്റി എന്തു പറ്റി? ആന്റി,
1: ആന്റി, ആന്റി, കണ്ണോർക്ക് ആന്റി.
2: ഞാൻ ഉറങ്ങുമായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കുറെ നേരം ഉറങ്ങിയോ? നിങ്ങളാരും അത്താഴം കഴിച്ചില്ലേ?
1: ആന്റി ഉറങ്ങിക്കോളൂ, ഞങ്ങള് വെറുതെ ആന്റി നോക്കിയതാ.
0: ആന്റി, ആന്റി ഇപ്പൊ ഒന്നും പറയണ്ട, റെസ്റ്റ് എടുത്തോളൂ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ്, ഒന്ന് നിന്നേ.
3: ആനി നിൽക്കാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഒരു നിമിഷം നിൽക്കാതെ കുശലം പറയാതെ ഞാൻ പോവുകയില്ല.
1: കുശലം പറയണമെന്ന് എനിക്ക് താല്പര്യമില്ല.
3: പക്ഷേ എനിക്കുണ്ട്.
1: ഇന്നലെ നിങ്ങൾ കാണിച്ചതേ മര്യാദകേടാണ്. അമ്മുവിന്റെ ക്ലാസ്സിൽ പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നോ ചെങ്ങാതിമാരാണെന്നോ അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.
3: അപ്പോൾ മര്യാദകേട് കാണിച്ചത് ആനിയല്ലേ?
1: എന്ത് മര്യാദകേട്?
3: കൂടെ താമസിക്കുന്ന ഒരാൾ ഒരു ക്ലാസ് നടത്തുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അവിടെ എനിക്ക് പ്രവേശനം തരാൻ ഒരു വാക്ക് പോലും ഉരിയാടിയതുമില്ല.
1: അതൊക്കെ ഞാൻ എന്തിനു പറയണം? നിങ്ങൾ എന്റെ ആരാണ്?
3: സോറി, ഞാൻ നിങ്ങളുടെ ആരാണ്? വെറുമൊരു യാത്രക്കാരൻ. ഹാനി, ക്ഷമിക്കോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പെരുവഴിയിൽ ഓർക്കാപ്പുറത്തും പെരുമഴ പെയ്യുമ്പോൾ ഒരു പരിചയക്കാരന്റെ കൂടെ കീഴിൽ ഓടിക്കയറി നിൽക്കുന്നത് മര്യാദകേടാണോ? ആണോ?
1: എന്തോന്ന്

0: വെയിൽ ഒരുമാതിരി തീപ്പൂക്കൾ പോലെ അകത്തണം. ഒരു നിമിഷം ഈ എംപോറിയത്തിൽ കയറാം. എ സി ഒക്കെ ഉണ്ടല്ലോ.
1: വരൂ സർ. എന്താ വേണ്ടത്?
0: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
1: അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
0: കുട്ടി, അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
1: ആമിന.
0: ആമിന? ഓ, മിസ് ആമിന അതോ മിസ്സിസ്?
1: മിസ് തന്നെ.
0: ഇവിടെ പുതിയതായി വന്നതാണോ?
1: അതെ.
0: മുൻപ് ഇവിടെ ഒരു തടിച്ച പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
1: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംപോറിയം പുതിയതാണ്. ഇവിടുത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇനിയും നോക്കി തുടങ്ങിയില്ലല്ലോ.
0: ഇവിടെ ആനയെ നിറച്ച മഞ്ചാടി മുത്തുണ്ടോ? ഇപ്പോ നാനോ ആർട്ടിലാണ് എനിക്ക് താല്പര്യം.
1: ഉണ്ടല്ലോ.
0: ഒരു മുത്തിൽ എത്ര ആനകളെയാണ് നിറച്ചിരിക്കുന്നത്?
1: 101.
0: എവിടെ ചെന്നാലും 101. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് 100 അല്ലെങ്കിൽ 102. അതാണ് എനിക്ക് ആവശ്യം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ.
1: ഇവിടെ ഉള്ളതല്ലേ എനിക്ക് വിൽക്കാൻ കഴിയൂ.
0: ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നരുത്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവിടെയുള്ള എല്ലാ മഞ്ചാടി മുത്തുകളും നമുക്ക് തുറന്ന് നോക്കാം. ശില്പിയുടെ കണക്ക് തെറ്റി ഒന്നില്ലെങ്കിലും.
1: നിങ്ങൾ എന്താ സംബന്ധമാണ് പറയുന്നത്? എനിക്കതാണോ ജോലി?
0: എല്ലാ പെൺകുട്ടികളും എന്നോട് ശുണ്ഠി പിടിക്കുന്നു. ഇന്നലെ അമ്മു എന്നൊരു പെൺകുട്ടി, രാവിലെ ആനി എന്ന മറ്റൊരു പെൺകുട്ടി, ഇപ്പോഴിതാ ആമിന.
1: നിങ്ങൾക്ക് അമ്മുവിനെ ആനി അറിയോ?
0: പരിചയപ്പെട്ടു.
1: എങ്ങനെ പരിചയപ്പെട്ടു?
0: പറയുന്നത് തെറ്റാണ്. അമ്മുവിനോട് ആനിയെക്കുറിച്ച് സംസാരിച്ചതിനാണ് ആനി എന്നോട് ദേഷ്യപ്പെട്ടത്. ഞാനൊരു സംസ്കാരം കെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ് ആമിനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല?
1: നിങ്ങൾ രണ്ടു മഞ്ചാടികൾ കൊണ്ടുപോകൂ. ഒന്നിൽ നിന്നൊരു ആനക്കുട്ടിയെ മറ്റൊന്നിലേക്ക് മാറ്റൂ. അപ്പോൾ ഒന്നിൽ 100, മറ്റേതിൽ 102. കാര്യം നടന്നല്ലോ.
0: മിടുക്കിക്കുട്ടി, മിടുക്കിക്കുട്ടി. പക്ഷെ ഒരു സ്വയം കബളിപ്പിക്കലിന് എനിക്കിഷ്ടമല്ല.
1: ക്ഷമിക്കൂ, ഞാൻ സാവകാശം നോക്കാം. ഒരു മുത്ത് നിങ്ങൾക്കായി കിട്ടാതിരിക്കില്ല.
0: ആമിനയ്ക്ക് ലഞ്ചിന്റെ സമയമായി കാണും അല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ശരി, കാണാം. ആമിന, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമായി. ഞാൻ വീണ്ടും വരും. മഞ്ചാടി മുത്തുകൾക്ക് വേണ്ടിയല്ല, നിന്റെ തിളക്കമുള്ള കൺമുത്തുകൾ തേടി.
2: ഞാനും അനിയും ഒത്തിരി നടന്നിട്ടുള്ളതാ ഈ കടപ്പുറത്ത്.
1: എനിക്ക് കടലും കടപ്പുറം എപ്പോഴും ഇഷ്ടം.
3: കാറ്റാടിക്കാരും കളിപ്പാട്ടക്കാരും കച്ചവടക്കാരും നിറഞ്ഞ ഈ ബീച്ചിൽ വന്നാലേ നേരം പോണതറിയില്ല.
1: നമുക്ക് ആന്റിയും കൂട്ടി വരാമായിരുന്നു അല്ലേ?
3: എന്തിന് ഈ രസം കളയണം?
1: ആനിക്ക് ആന്റിയെ തീരെ ഇഷ്ടമല്ല അല്ലേ?
3: ഇഷ്ടക്കേടൊന്നുമില്ല. അവർക്ക് നമ്മുടെ പ്രായമാണോ, നമ്മുടെ രീതി വർത്താനാണോ അവർക്ക് പറയാനുള്ളത്?
2: ആമിനക്കുട്ടിയും കുട്ടിയുടെ ബഷീറിക്കായും കൂടി ഈ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ച് വരണം കേട്ടോ.
3: അപ്പോഴെന്താ മനസ്സിൽ തോന്നാന്നറിയോ? ഈ പഞ്ചാര മണലിന്റെ എത്താ ദൂരത്തില് നിങ്ങൾ രണ്ടുപേരും മാത്രമായി.
1: ബഷീർക്ക, അത് മാത്രമേ എനിക്കൊരു മോഹമുള്ളൂ. പക്ഷെ ഒത്തിരി മോഹിക്കാൻ പേടിയാ. എന്ന് എവിടെയാ, എന്താ അവസാനം എന്നൊന്നും അറിയില്ല. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ വയ്യ. ആരും സമ്മതിക്കില്ല, എല്ലാവരും തലകുയ്യാൻ നിൽക്കുക. ഇല്ല, എന്റെ ബഷീർക്കാനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല.
3: നീ വല്ലാതെ എക്സൈറ്റഡ് ആകുന്നു.
1: നോക്കൂ, ഡേ, ഈ കുപ്പിവള, ഈ ചുവന്നവള മണപ്പുറത്ത് പെരുന്നാൾ വന്നപ്പോ ബഷീർക്ക വാങ്ങി തന്നതാ. ബഷീർക്കാക്ക് ഇത്രയ്ക്ക് കഴിയൂ.
0: നമസ്കാരം.
3: ഇയാൾ ഇവിടെ വന്നോ?
2: ഇത് തന്നെയാണ് വീണയ്ക്ക് അമ്മു എന്ന് പേരിട്ട മനുഷ്യൻ.
1: മഞ്ചാടി മുത്ത് തേടി വന്നതും ഇയാളാ.
0: നിങ്ങളെ ഒരിക്കൽ ഒന്നിച്ച് കണ്ടുമുട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് ഈ കടപ്പുറത്ത് വെച്ചാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാൻ ഐസ്ക്രീം വാങ്ങാം ഒരു സന്തോഷത്തിന് വേണ്ടി.
3: ഏയ് നോ, ഞങ്ങൾ ഇപ്പോ ഐസ്ക്രീം കഴിച്ചു.
0: ഒന്നുകൂടി ആകുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക് വാങ്ങാം.
2: ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു.
0: നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.
3: ഒന്നിച്ചൊരു വീട്ടിലാന്ന് പറഞ്ഞല്ലോ.
0: ആ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം.

0: ചർച്ച് സ്ക്വയറിന് തെക്കാണ്.
1: നിങ്ങൾ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ വരാമായിരുന്നു.
2: അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞങ്ങളുടെ ആന്റി വളരെ സ്ട്രിക്റ്റ് ആണ്.
1: സ്ട്രിക്റ്റ് ആവുന്നിടത്താണ് ലംഘനം ഉണ്ടാവുക. എന്നും അങ്ങനെയായിരുന്നു. ഞാൻ ചിട്ടയായി വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പുറത്ത് ഐസ്ക്രീം വണ്ടിയിലെ മണി കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. സിഗരറ്റിന്റെ മണത്തിന് നേരെ നാസിക വിടർത്താത്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഓരോ ജിജ്ഞാസയ്ക്കും ഓരോ അതിമോഹം എന്ന തെറ്റിനും എന്റെ ഡാഡി എന്നെ തല്ലി.
0: പിന്നെ നിങ്ങൾ എങ്ങനെ ഇങ്ങനെയായി?
1: ഇങ്ങനെ വഷളനായി എന്നല്ലേ? ഒരു ദിവസം ഞാനെല്ലാം പൊട്ടിച്ചൂടി. ചൂളം കുത്തുന്ന കാറ്റും കണ്ണത്താ കൊമ്പുകളും നോക്കത്താ കാഴ്ചകളും ഉള്ളൊരു ലോകത്തിലേക്ക്. പക്ഷെ ഞാൻ എന്ത് നേടി? ചവിട്ടി കടന്നു പോയ പാതയിലെ കുറേ പോറലും കുറേ പൊടിയും. അപ്പോ ശരി, കാണാം.
3: വാ, നമുക്ക് പോവാം, സമയം വൈകുന്നു.
2: ശരി, എന്നാലും അയാളുടെ ഐസ്ക്രീം നിഷേധിക്കണ്ടായിരുന്നു.
4: നിങ്ങളെ എനിക്ക് വിശ്വാസമായതുകൊണ്ടാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്.
3: അങ്കൾ എന്നേക്ക് വരും?
4: അതാണ് തമാശ, അങ്കൾ വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാ.
0: ആന്റി എപ്പോ മടങ്ങിയെത്തും?
4: എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് അധികം ദിവസം നിൽക്കാൻ കഴിയില്ല മക്കളെ.
0: ഓ, അങ്കിൾ വേഗം വിടില്ലായിരിക്കും.
4: ബെർണാഡിനെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, അദ്ദേഹത്തിന് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഒരു പാവമാണെന്നേ, ദുർവാശിക്കാരനൊന്നും അല്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പരിഭവിക്കും. പെണങ്ങത്ത് പോലും ഇല്ല.
2: ആമിനയുടെ നിക്കാഹന് നമുക്ക് അങ്കിളിനെ വരുത്തണം. മറ്റാരും വന്നില്ലെങ്കിലും ഒരു വിശിഷ്ട അതിഥിയെ. പിന്നെ ആന്റിയും ഞാനും അമ്മും.
4: ആമിനയുടെ ഇക്ക വന്നു കഴിയുമ്പോ എവിടെയാ താമസിക്കുക?
3: അറിയില്ല.
4: ആമിന ജോലിക്ക് പോകുമ്പോ ബഷീർ എന്ത് ചെയ്യും? അയാൾക്കൊരു ജോലി വേണ്ടേ?
3: ഇക്കാന് വെറുതെ ഇരിക്കാനേ കഴിയൂ. ഇവിടെ കടത്തുമില്ല, തോണിയുമില്ല.
4: കുറച്ച് നാളത്തേക്ക് ഒരു മുഷിവൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ അതിനെ എങ്ങനെ നോക്കിയിരിക്കാം മൂപ്പർക്ക്. ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ ആന്റി വരും കേട്ടോ. ആമിനെ പോലെ ഒരു സുന്ദരി മോള്. പണ്ട് ബെർണാഡും പറയുമായിരുന്നു, എന്നെ പോലെ ഒരു കുഞ്ഞു ഞങ്ങൾക്ക് പറക്കുന്നു.
0: ആന്റി ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോവാണോ?
4: ഊണ് കഴിച്ചിട്ട് എന്തിനാ? ഉറങ്ങിയിട്ട് എന്തിനാ? പണം ഉണ്ടാക്കിയിട്ട് എന്തിനാ?
1: അമ്മു.
0: ഏ, നിങ്ങളോ?
1: ഞാൻ പിന്തുടരുകയായിരുന്നു.
0: എന്തിന്?
1: മെയിൻ റോഡിൽ വെച്ച് സംസാരിക്കുന്നത് അമ്മുവിന് ബുദ്ധിമുട്ടാവും എന്ന് തോന്നി. ഈ ഇടവഴിയിൽ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല.
0: നിങ്ങൾക്ക് എന്ത് വേണം പറയൂ.
1: എനിക്ക് അമ്മുവിന്റെ സംഗീത ക്ലാസ്സിൽ ഇരിക്കണം. ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം, കാറ്റിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ.
0: ഒരിക്കൽ അനുവദിച്ചാൽ നിങ്ങൾ വീണ്ടും വരുമെന്ന് എനിക്ക് അറിയായിരുന്നു.
1: കുട്ടികൾ പാടിക്കൊള്ളട്ടെ, നൃത്തം ചവിട്ടിക്കോട്ടെ, ഞാൻ വെറുതെ കണ്ടുകൊണ്ട്.
0: നിങ്ങളിരിക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല കേട്ടോ, പക്ഷെ കുട്ടികൾ തന്നെ പരാതിപ്പെടും. അത് കൗസല്യദേവിയുടെ കാതിലെത്തും. എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?
1: ശരിയാണ്, ഞാനൊരു ബോദറേഷൻ ആവാൻ പാടില്ല. ബട്ട് ഒരു ദിവസം കുട്ടികൾ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കീർത്തനം പാടണം. എനിക്ക് വേണ്ടി പാടില്ലേ അമ്മു?
0: നിങ്ങൾക്ക് വേണ്ടി പാടാൻ എനിക്കിഷ്ടമാണ്. ഞാനിപ്പോ അമ്മു അല്ല കേട്ടോ, അമ്മു എന്ന

0: അവൾ എന്താണ് പറഞ്ഞത്? അവൾ എന്റെ വീണയാണെന്ന്. വങ്കത്തം, എന്റെ വീണ. എനിക്ക് തന്നെ അറിയാത്ത ഒരു നിമിഷത്തിൽ ഞാൻ അതിന്റെ തന്ത്രികൾ വലിച്ചിളക്കി. അമ്മു,
1: നിങ്ങൾ ഈ ചോരിൽ കാത് ചേർത്ത് നിൽപ്പുണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പാടിയത് നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു ട്ടോ.
0: ഞാൻ ശല്യപ്പെടുത്തിയോ?
1: ഇല്ല, വരൂ, നമുക്കുള്ളിലിരിക്കാം.
0: കൗസല്യ ദേവി,
1: അവരിപ്പോൾ വരില്ല.
0: കുട്ടികളോ?
1: അവരൊക്കെ പോയി കഴിഞ്ഞു,
0: ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട്
1: എനിക്ക് നിങ്ങളെ

0: ഇഷ്ടമാണ്.
1: എനിക്ക് അമ്മുവിനെയും ഇഷ്ടമാണ്.
0: അപ്പോൾ നമുക്ക് ഒന്നിച്ച്.
1: ഞാനൊരു വഴിയാത്രക്കാരൻ മിസ് അമ്മു.
0: ഞാൻ മിസ് അമ്മു അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട വീണയല്ലേ.
1: കുട്ടിക്ക് ഒറ്റപ്പാലത്ത് അവിടെ കുട്ടിക്കൊരു വീടില്ലേ?
0: വീടോ? ദ്രവിച്ച ഓലകൾ, വിണ്ടുകേറിയ ചുവരുകൾ. അവിടെ എനിക്ക് ആരാണുള്ളത്? നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? എന്നാർക്ക് വേണം? ഒരു പാട്ടുകാരി, ടീച്ചർ. നിങ്ങൾക്ക് ആനിയാണ് ഇഷ്ടം അല്ലേ? പൊക്കോ, നിങ്ങൾ എനിക്ക് കാണണ്ട.
1: എനിക്ക് ആനയോടാണ് ഇഷ്ടമെന്ന് ആര് പറഞ്ഞു തന്നു അമ്മു ഈ വിഡ്ഢിതം? എനിക്കിഷ്ടം കവിളത്ത് കറുത്ത മറുകുള്ള കൊച്ചു നുണക്കുഴികളുള്ള കുറുനിരകളുള്ള അവളെയാണ്. ആമിന. അതെ, ഐ ലവ് ഹർ.

0: പ്രിയപ്പെട്ട ബഷീർക്ക, ഞാനൊരു കിനാവ് കണ്ടു. സ്വർഗത്തിൽ ഞാനും ഇക്കയും മാത്രം. ഇക്കാന്റെ മടിയിൽ ഞാൻ, ചുറ്റാകെ നിറയെ പൂക്കൾ. ഇക്ക ചോദിച്ചു, ഈ സ്വർഗത്തേക്കാൾ വലിയ സ്വർഗം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. അപ്പോ ഇക്ക എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, അത് നീയാണെന്ന്. ഇക്ക, എനിക്ക് ധൃതിയായി. ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് നമ്മൾ ഒന്നിച്ചാവുന്ന ആ ദിവസം ഓർത്ത് മാത്രമാണ്. കാണാൻ ഒരുപാട് കൊതിയായി ഇക്ക. മഞ്ചാടിക്കൊരു കിട്ടിയില്ല.
1: സാരമില്ല, ധൃതിയില്ല. ഞാൻ കുറച്ച് ദിവസം കൂടി ഈ പട്ടണത്തിൽ ഉണ്ടാവും. പോകുന്നതിന് മുൻപ് ശ്രമിക്കൂ, അതല്ലേ നമുക്ക് കഴിയൂ.
0: മറ്റെന്താണ് വേണ്ടത്?
1: ആമിന ഒരു സെയിൽസ് ഗേൾ ആയി മാത്രം സംസാരിക്കുന്നു.
0: അങ്ങനെയല്ലേ ഞാൻ സംസാരിക്കേണ്ടത്?
1: അത് കസ്റ്റമേഴ്സിനോട്.
0: നിങ്ങൾ ഒരു കസ്റ്റമർ ആണല്ലോ.
1: ഞാൻ വെറും ഒരു കസ്റ്റമർ
0: അല്ലാതെ മറ്റാരാണ്?
1: മറ്റൊരാളായി ഇവിടെ വരുന്ന പലരിൽ നിന്ന് വിഭിന്നനായി ആമിന എന്നെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ മഞ്ചാടിക്കുരുവിനെ കുറിച്ച് തിരക്കാനല്ല, എന്തെങ്കിലും വാങ്ങാനുമല്ല, ആമിനയെ ഒന്ന് കാണാനായി മാത്രം.
0: എനിക്ക് മനസ്സിലാകുന്നില്ല.
1: ആമിന, ഞാൻ ആമിനയെ സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു.
0: നിങ്ങൾ
1: ശരിക്കും ആമിന, ഐ റിയലി ലവ് യു.
0: ഇറങ്ങിപ്പോകാൻ എന്റെ കൺമുന്നിൽ നിന്ന് വന്നിരിക്കുന്നു ഒരു പ്രേമക്കാരൻ. എന്റെ ബഷീർക്കായ നിങ്ങൾക്കറിയില്ല, ബഷീർക്കാക്ക് വേണ്ടിയാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നതും ജോലിക്ക് ചേർന്നതും.
1: ബഷീർക്കയോ? അങ്ങനെ ഒരാൾ?
0: ബഷീർക്കയുടെ പേര് പോലും നിങ്ങൾ പറയരുത്.
1: ആരാണ് അയാൾ? പെട്ടിപ്പീടികക്കാരനോ വളക്കച്ചവടക്കാരനോ?
0: നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്?
1: ഞാൻ ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ പിന്മാറാറുമില്ല. അതാണ് ഞാൻ. അമിന, ഗ്രാമത്തിലെ പഴയ ഒരു പ്രേമത്തിന്റെ മാറാപ്പ് പേറി നടക്കേണ്ടവളല്ല. എന്നോടൊപ്പം ഒരു ജീവിതം വരൂ. എനിക്ക് തരാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിനക്കറിയുമോ എന്റെ ഒരു ദിവസത്തെ ചെലവ് തന്നെ എത്രയാണ്?
0: ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിടൂ. നിങ്ങൾ ഇതിനായിരുന്നു മഞ്ചാടി മുത്തുകളും തേടി ഇങ്ങോട്ട് വന്നത്?
1: അല്ല, സത്യത്തെ വളച്ചൊടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും തേടിയല്ല ഇവിടെ വന്നത്, പക്ഷേ വന്ന് കണ്ടതിന് ശേഷം.
0: ലഞ്ച് ബ്രേക്കിന് സമയമായി, എനിക്ക് വാതിലടയ്ക്കണം.
1: ആമിന, എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കൈവിടൂ, എന്റെ കൈവിടാൻ.
1: ആമിന,
0: വിടൂ.
1: ആമിന,
0: എന്റെ വള, എന്റെ ചുവന്ന വള. നിങ്ങൾ
1: ആമിന
0: ദുഷ്ടൻ. ബഷീർക്ക് എനിക്ക് തന്ന വളയായിരുന്നു അത്.
1: ഒച്ചകൂട്ടി രക്ഷപ്പെടാനുള്ള
0: നിങ്ങളെ ഞാൻ
1: പോകുന്നു. പക്ഷെ നിനക്ക് ഇനിയും എന്നെ നേരിടേണ്ടി വരും.
0: ആനി,
2: ആന്റി ഉറങ്ങിയില്ലേ?
0: ഇല്ല, കിടന്നതാ. പക്ഷെ എത്ര

0: നാളെ ഞാൻ പോകുന്ന ദിവസമായിട്ട് കൂടി അവരൊന്ന് മിണ്ടാതെ കിടന്നല്ലോ എന്ന്. ഞാൻ അവരുടെ അമ്മയല്ലെങ്കിൽ കൂടി എനിക്ക് വല്ലാതെ സങ്കടം വന്നു. ഇന്നലെ വരെ എനിക്ക് പോകാൻ ഉത്സാഹമുണ്ടായിരുന്നു, ഇന്ന് ആ ആവേശം നഷ്ടമായതുപോലെ.
1: നാളെ ഈ നേരത്ത്
0: പനാജിയിൽ ബെർണാഡിനായിരിക്കും. അനി,
1: എന്താ ആൻറ്റി?
0: 18 വയസ്സിൽ എനിക്കൊരു കുഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കെപ്പോഴും തോന്നാറുണ്ട് അവൾ നിന്നെപ്പോലെ ഇരിക്കുമായിരുന്നു എന്ന്. ഈ വീട്ടിൽ നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു.
1: ആൻറ്റിക്ക് ഞാൻ മോള് തന്നെയാ.
0: നിന്നെ ഞാൻ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നീ എൻ്റെ മോളല്ലേ, എന്നോട് എനിക്ക് അധികാരമില്ലേ?
1: ആൻറ്റി, എനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്, അമ്മയുടെ സ്നേഹം. ചെറുപ്പത്തില് നിറയെ ഉടുപ്പുകളും നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിരുന്ന കാലത്ത് ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞിരുന്നു. എന്റെ മമ്മിക്ക് ഒരിക്കൽ പോലും എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. മമ്മിയുടെ ലോകം മറ്റൊന്നായിരുന്നു.
0: നാളെ നാളെ നീ എയർപോർട്ടിൽ വരുമോ? നീ വരണം, നീ എന്നെ യാത്ര അയക്കണം. വരില്ലേ മോളെ?
1: ഞാൻ വരാം.
0: ആനി, ഇന്ന് ഒരു ദിവസം നീ എൻ്റെ കൂടെ ഉറങ്ങുമോ? എൻ്റെ മടിയിൽ തലവെച്ച് എൻ്റെ മകളായിട്ട്. ഏ
1: ആൻറ്റി.

0: ആനി, നിന്നെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്. നിന്നെ ഒപ്പം കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഇന്നലെ കുറേ ആലോചിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. നിന്റെ ഡാഡിയുടെയോ ബെർണാഡിൻ്റെയോ പെർമിഷൻ ഇല്ലല്ലോ. പിന്നെ നിനക്ക് ലീവും കിട്ടണ്ടേ? ഒരു വലിയ വീട്, പിന്നെ രണ്ട് പെൺകുട്ടികൾ, എല്ലാം നിന്റെ ചുമതലയാ. ഞാൻ പോട്ടെ മോളെ.
1: ആൻ്റി, എത്ര പതുക്കെയാണ് മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. ആമിന, അമ്മ എവിടെ?
0: അവള് കിടന്നു കഴിഞ്ഞു.
1: അത്താഴം കഴിക്കാതെയോ?
0: ഞാൻ വിളിച്ചപ്പോ അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിച്ചപ്പോ അവക്ക് ദേഷ്യം പിടിച്ചു.
1: ആൻ്റി ഇല്ലാത്ത ആദ്യത്തെ രാത്രിയാണ്, അപ്പോഴേക്കും അവൾ അവളുടെ വഴിക്കേ.
0: ആനി, എനിക്ക് വല്ലാത്ത പേടിയുണ്ട്.
1: പേടിക്ക് എന്തുണ്ടായി?
0: നമ്മളിവിടെ തനിച്ച്.
1: അതിനെന്താ?
0: ആനി,
1: നിനക്ക് എന്ത് പറ്റി വെണ്ണേ?
0: ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയാൻ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു. പക്ഷെ നീ ഇന്നലെ നമ്മുടെ മുറിയിലല്ല കിടന്നത്.
1: അത് ഞാൻ
0: കണ്ടു ആൻറ്റിയുമൊത്ത് ബാൽക്കണിയിൽ നിൽക്കുന്നത്. ആനി, ഇന്നലെ ആ മനുഷ്യൻ എംബോറിയത്തിൽ വന്നിരുന്നു. ഉച്ചയ്ക്ക് അയാൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. നോക്കൂ, ബഷീർക്ക തന്ന എൻ്റെ വള പൊട്ടിച്ചെറി എൻ്റെ കൈ മുറിഞ്ഞു. അയാൾ ഇനിയും വരൂ അത്രേ. ഇനി എപ്പോഴാണ്, എന്തുദ്ദേശത്തിലാണ്, എനിക്കറിയില്ല.
1: അയാൾക്ക് എന്ത് വേണം?
0: ബഷീർ ഖാൻ്റെ ആമിനെ അയാൾക്ക് വേണോ അത്ര?
1: നീ പേടിക്കണ്ട, നിന്നെ അയാളെ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയണത്, ആൻ്റി ഇവിടെ ഇല്ല. നിന്നെയും അമ്മൂനെയും സൂക്ഷിക്കേണ്ടതേ ഞാനാണ്. നീ പോയി കിടന്നോ,
0: എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്.
2: നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മു എന്ന വീണ. നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മു എന്ന വീണ, അമ്മു എന്ന വീണ. നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു, നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു.
1: അമ്മു, നിന്നെ അയാള്, അയാൾ ഒരു അപ്പൂപ്പന്താടി പോലെ എല്ലായിടത്തും പറന്നിറങ്ങുന്നു. അയാളുടെ കാറ്റാടിയിലെ കളങ്ങളായി നമ്മൾ. ഈ മനുഷ്യനോട് എനിക്ക് പ്രേമം തോന്നിയോ? ഞാനൊരു വിട്ടി.
3: ആനിയെ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ കണ്ടു. തവിട്ട് പൂക്കളുള്ള ആ ചുരിദാർ നന്നേ ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇവർ റിയലി ബ്യൂട്ടിഫുൾ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ആനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
1: മരിക്കാൻ കൂടി

0: നിങ്ങൾക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എയർപോർട്ടിൽ എന്തിനു വന്നു? ആരെ യാത്രയാക്കാൻ, അല്ലെങ്കിൽ ആരെ സ്വീകരിക്കാൻ? എന്നെ അവിടെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്നില്ലേ?
1: അല്ല, ഞാൻ കരുതി ഒരു പക്ഷേ ആനി ഒരു ബോയ്ഫ്രണ്ടിനെ യാത്ര അയക്കാനോ സ്വീകരിക്കാനോ നിൽക്കുകയാണെന്ന്.
0: എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ല, പുരുഷനായി ഒരു ചങ്ങാതിയേ ഉള്ളൂ, അത് നിങ്ങളാണ്.
1: എങ്കിൽ ഐ ആം സോറി.
0: നിങ്ങളിപ്പോ എവിടേക്കാ? സംഗീതം പഠിക്കാനോ?
1: എന്നെ സംഗീതം പഠിപ്പിക്കാൻ ആരുമില്ല.
0: അമ്മു?
1: അവൾ എന്നെ പഠിപ്പിക്കില്ല, അവൾ ഒരു കൗശലക്കാരിയാണ്.
0: അപ്പോ മഞ്ചാടിമുത്ത് വാങ്ങാനാവും അല്ലേ?
1: അവൾ എന്നെ കണ്ടുപിടിക്കട്ടെ. ആനി, ആനി എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കുക?
0: ഞാൻ വായിക്കാറില്ല.
1: കൊലപാതകങ്ങളുടെ കഥകൾ എനിക്കിഷ്ടമാണ്. ഞാനൊരു ഭീരു ആണെങ്കിൽ കൂടി.
0: നിങ്ങളൊരു ഭീരുവോ? ആര് പറഞ്ഞു ഈ വംഗത്തം? ഒരു പെണ്ണിനെ കടന്നു പിടിക്കാനും അവളുടെ കൈവള പൊട്ടിക്കാനും ഒരു ഭീരുവിന് കഴിയോ? യു ആർ ബ്രേവ്.
1: ആമിന പറഞ്ഞുവല്ലേ, ഓ, അതൊരു നിമിഷത്തിന്റെ പിശകായിരുന്നു. അവളൊരു സുന്ദരിയാണ്. അവൾ എംപോറിയത്തിൽ ആരുമില്ലാത്ത വേളയിൽ ശില്പങ്ങളുടെ മധ്യേ മറ്റൊരു ശില്പമായി നിൽക്കെ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അവളോട് മാപ്പ് പറയാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനിന്ന് എംപോറിയത്തിൽ കയറുന്നുണ്ട്.
0: നിങ്ങൾ ഇനി അവളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്.
1: ഇല്ല, എന്റെ നിസ്സീമമായ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രം. എനിക്കൊട്ടും ഖേദമില്ല. അവളും അവളുടെ ബഷീർക്കായും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തോറ്റിട്ടില്ല. പിന്മാറാൻ ഉദ്ദേശവുമില്ല. അമ്മു.
2: ആരാ?
1: ഞാനാണ്.
2: നിങ്ങൾ വീണ്ടും?
1: എനിക്ക് അമ്മുവിനെ കാണണം എന്ന് തോന്നി.
2: നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതിനിടെ നിങ്ങൾ വീണ്ടും വന്നു.
1: മറക്കാൻ ശ്രമിക്കുന്നത് പോലെ അബദ്ധമായ മറ്റൊരു കാര്യമില്ല. മറവി എന്നൊരു വാക്ക് തന്നെ അർത്ഥമില്ലാത്തതാണ്. എവിടെയും എപ്പോഴും ഓർമ്മ മാത്രമേ ഉള്ളൂ.
2: എന്റെ മനസ്സിൽ കളം വരച്ചതും തുടച്ചതും നിങ്ങളാണ്. ഒന്നിനെ കുറിച്ചും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു. ഇവിടെ ഈ സംഗീതവും ചലനവും എന്റെ കൂട്ടുകാരികളായി. ഒരു നിമിഷം പോലും എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ സ്നേഹിച്ചു. നിങ്ങളെ ഓർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നു. എന്നിട്ടിപ്പോ
1: ഞാൻ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് അമ്മുവിനെ അറിയാമോ?
2: വീണ്ടും ഓർമ്മിപ്പിക്കാനല്ലേ, വീണ്ടും തളർത്താൻ. നിങ്ങൾക്കതൊരു തമാശ, ഹൃദയമില്ലാത്ത മനുഷ്യൻ.
1: കുട്ടി, നിന്റെ കണ്ണീർപ്പാടുകൾ തുടയ്ക്കാനാണ് ഞാൻ വന്നത്, നിന്റെ സ്നേഹം സ്വീകരിക്കാൻ.
2: വെറുതെ?
1: അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ അസ്വസ്ഥനായിരുന്നു. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനാണെന്ന ബോധ്യമില്ലാതിരുന്നതുകൊണ്ടാണ്. ഞാൻ എവിടെ നിന്നു വന്നവൻ? ഒരു മേലുവിലാസം പോലും ഇല്ലാത്തവൻ. യു ആർ ക്യൂട്ട്, യു ആർ നൈസ്.
2: നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയണ്ട. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്.
1: ആത്മാർത്ഥമായി പറയട്ടെ, അമ്മുവിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ വിരോധമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്നെ കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല. ഏത് പെൺകുട്ടിയാണ് എന്നെ തിരിഞ്ഞു നോക്കുക? പക്ഷേ നിങ്ങൾ മൂന്ന് പേരോ? ഹോട്ടൽ മുറികളുടെ കോറിഡോറിൽ മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് നേരെ ഒരു ദിവസം അവൾ, ആനി. അവൾ പറഞ്ഞു അവൾക്ക് എന്നെ വേണമെന്ന്, അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്ന്. ആ നിമിഷത്തിൽ എന്റെ കിടക്കയിൽ വരാൻ കൂടി അവൾക്ക് സമ്മതം. പിന്നെ ആമിന, എംപോറിയത്തിൽ ഉച്ചയ്ക്ക് ഞാനും അവളും മാത്രം. എനിക്കൊന്ന് രണ്ട് ശില്പങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. തീരെ ഓർക്കാതെയായിരുന്നു അവൾ എന്റെ നെഞ്ചത്ത് തല ചേർത്ത് എന്നെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചത് അവളെ ഞാൻ സ്വീകരിക്കണമെന്ന്.
2: അപ്പോൾ അവൾ പറയുന്ന ബഷീർക്ക?
1: ബഷീർക്ക, അതൊക്കെ പുഴിഞ്ഞു പോയ പൂക്കളുടെ കറുത്ത അവശിഷ്ടം. ഗ്രാമത്തിലെ ഉടുപ്പിടാൻ അറിയാത്ത ഒരു ബഷീറിനെ അവൾ ഭർത്താവാക്കും എന്ന് നീ കരുതുന്നുണ്ടോ?
2: അപ്പോൾ എല്ലാവരും കള്ളികൾ.
1: പക്ഷെ അവരോടൊന്നും എനിക്ക് മമത തോന്നിയില്ല. കണ്ടുമുട്ടി പരിചയപ്പെട്ടു എന്ന് മാത്രം. അമ്മു, നീ എനിക്ക് വേണ്ടി പിറന്നവളാണെന്ന് തോന്നുന്നു.

0: ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പ് തരില്ലേ?
1: നിങ്ങളുടെ വീണയല്ലേ ഞാൻ, എന്നെ ഒന്ന് ഒതുക്കി പിടിക്കൂ.
2: അമ്മു,
3: ഞാൻ വിളിച്ചതാ, എഴുന്നേക്കുന്നില്ല.
2: ഇവൾ അത്താഴപ്പട്ടിനെ ഒരു ശീലാക്കിയോ? അമ്മു എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
1: എനിക്ക് വേണ്ട.
2: കാരണം?
1: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
2: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
1: അത് നിങ്ങളുടെ ഇഷ്ടം.
3: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
1: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
3: എന്ത്?
2: എന്ത്?
3: എന്താ പറഞ്ഞു? നീ
1: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്കിഷ്ടല്ല.
2: നിനക്ക് എന്ത് പറ്റി വേണേ?
1: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
2: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്?
3: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
1: ആന്റി വരുമ്പോ ഞാൻ കണ്ടോളാം. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല.
2: അതിന് ഞങ്ങൾ എന്ത് തെറ്റിയതെന്ന് പറ.
1: നാണമില്ലേ ചോദിക്കാൻ? ഒരാണിനെ കണ്ടപ്പോൾ അയാളെ തട്ടിപ്പിടിക്കാൻ എന്തൊരു വെപ്രാളം.
3: നീ എന്താണ് ഈ പറയുന്നത്?
1: ഹോട്ടലിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, എംബോറിയത്തിൽ ഒരുവൻ കടന്നു വന്നപ്പോ, അവന്റെ പിറകെ വേട്ട. ലജ്ജയില്ലാത്തവർ. നിങ്ങൾക്കറിയുമോ, അയാൾ എന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്.
2: അയാള്
3: അരുത്.
1: ഒന്നും പറയണ്ട, നിങ്ങളുടെ വലയിൽ വീഴാത്തത് കൊണ്ട് അയാളെ ദുഷിച്ചു പറയുകയല്ലേ. പാവം, അയാൾ എനിക്കുള്ളതാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ, ശല്യം ചെയ്യരുത്. നിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ല.
3: ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ.
2: നോക്ക്, ഈ നിമിഷം വരെ നമ്മൾ ഒന്നിച്ചായിരുന്നു ഈ വലിയ വീട്ടിലെ ഒരു മുറിയിൽ തൊട്ടടുത്ത കിടക്കകളിൽ. നിന്റെ വഴിമുടുക്കാൻ ഞങ്ങളില്ല, പക്ഷെ ഒരിക്കൽ കൂടി ആലോചിക്കാൻ ഈ രാത്രി വെളുക്കുവോളം നിനക്ക് സമയമുണ്ട്.
3: ആന്റി വന്നിട്ട് പോകാം.
2: അയാൾ നീ കരുന്ന പോലെയല്ല.
1: ഒരു അപേക്ഷ, അയാൾ ഒന്നും പറയരുത്. അയാള് പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇറങ്ങിപ്പോയിക്കോ. മോശങ്ങൾ.
2: വന്നോ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു.
0: ഇന്നലെ ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു. ഫാന്റാസ്റ്റിക്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഉറ്റു നോക്കിയിരുന്നു.
2: സർക്കസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ടേ സർക്കസ് കളിപ്പിക്കരുത്. അമ്മ പാവാണ്, അവളെ നിങ്ങളെ വിശ്വസിച്ചിരിക്കുക, അവളെ നിങ്ങൾ ഭാര്യയാക്കുമെന്ന്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ ഭാര്യയാവുന്നതേ ഒരു നേട്ടമല്ല, നഷ്ടമാണ്. പക്ഷെ ഒന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുക, അവളെ നശിപ്പിക്കരുത്. ഒരു പാവപ്പെട്ട വീട്ടിലെ പാവം പെണ്ണാണവൾ. അവൾക്ക് നിങ്ങളോടൊരു ഭ്രമം തോന്നി, അത് നിങ്ങൾ ചൂഷണം ചെയ്യരുത്, പ്ലീസ്.
0: ആനി വരുന്നോ? ഞാൻ ഒരിക്കൽ കൂടി സർക്കസ് കാണാൻ പോവുകയാണ്.
2: നിങ്ങളോടൊത്ത് വരാനേ, ഞാനൊരു ചീത്ത പെണ്ണല്ല.
0: നല്ല തമാശ. അമിന, ഞാൻ വരുന്നു നിന്റെ ബംഗ്ലാവിൽ. ചർച്ച് സ്ക്വയറിലേക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് ഹൗസ് നമ്പർ 73. ഇന്ന് നീ എംബോറിയത്തിൽ വന്നില്ല എന്നറിഞ്ഞു. നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഞാനിതാ വരുന്നു.
3: ആരാ?
0: ഒരു ഗസ്റ്റ്.
3: നിങ്ങൾ
0: ഭയപ്പെടണ്ട, ഞാൻ ആനിയെ കാണാൻ വന്നതാണ്.
3: ആനി ഇവിടെ ഇല്ല.
0: ഞാനിവിടെ കാത്തിരിക്കാം.
3: അതിനിടെ അകത്ത് കയറിയോ?
0: പുറത്ത് കാത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ.
3: ആനി വരാൻ ഒരു മണിക്കൂറോളം വൈകും.
0: വൈകട്ടെ,
3: നിങ്ങൾ ഇപ്പൊ പോകൂ.
0: ഞാൻ ആനിയെ കാണാൻ വന്നതല്ല, ആനിയാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത്.
3: അടുത്ത് വരരുത്, എന്നെ തുടരുത്.
0: ഒന്നുകൂടി ആലോചിക്കൂ.
3: ഒന്നും ആലോചിക്കാനില്ല, ഞാൻ ബഷീറിക്കിടം മാത്രമാണ്. നിങ്ങൾ ഇനി എന്നെ തൊട്ടാൽ ഞാൻ ഈ കത്തി
0: എന്നെ കൊല്ലും.
3: നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിവില്ല, പക്ഷെ ഞാൻ ചാവും, സത്യം.
0: അരി താമന, ഞാൻ പോട്ടെ. എനിക്കറിയാം, യുദ്ധം ചെയ്ത് നേടാവുന്നതല്ല സ്നേഹം. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്.
2: നിങ്ങൾ വെക്കേറ്റ് ചെയ്യാണോ?
0: അതെ.
2: എവിടേക്കാ?
0: എന്തിനറിയണം?
2: അമ്മു എവിടെ?
0: ഏത് അമ്മു?
2: നിങ്ങൾ ഒളിച്ചോടുകയാണ്.
0: നീ വെറും ഒരു റിസപ്ഷനിസ്റ്റ്, എന്നെ ചോദ്യം ചെയ്യണ്ട. സെറ്റിൽ മൈ അക്കൗണ്ട്സ്.
2: നിങ്ങളെ പേടിച്ച് ഉറങ്ങാൻ കഴിയാത്തൊരു പെണ്ണുണ്ട് ആമിന. സ്വയം ചാവാനെ ഒരു കത്തിയും കരുതി അവൾ നടക്കുന്നു. ഇന്നെങ്കിലും അവളൊന്ന് ഉറങ്ങട്ടെ.
0: ഗുഡ് ബൈ ആനി. ഇത് പരസ്യമായ ഒരു റിസപ്ഷൻ കൗണ്ടർ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആനിയെ ഒന്ന് ചുംബിക്കണമെന്നുണ്ടായിരുന്നു.
3: ഹലോ, എന്താ റസ്യ? ഞാൻ ഇന്ന് ഷോപ്പിൽ പോയില്ല, കടലിൽ പോയോ? തോണി റസ്യ, തോണി മറിഞ്ഞോ?

0: Başarı'ka! Ne tanıcak ki bu? Başarı'ka!
1: അമിന, അമിന, നീ ഇതെവിടെ പോയിരിക്കുക? ഇനി പേടിക്കണ്ട കേട്ടോ, അയാള് പോയി, റൂം വിട്ടുപോയി. അല്ലെങ്കിലും അയാളെ നമ്മളെന്തിനാ പേടിക്കുന്നെ? നീ വെറുതെ പേടിച്ചതാ, അയാള് പോയി. കേക്കണോ, അയാള് പോയതോടെ രജിസ്റ്ററിൽ അയാളെ എഴുതിയതും ഒപ്പിട്ടതും എല്ലാം മാഞ്ഞുപോയി. ആമിന, നീ ഇതെവിടെയാ? ബഷീർക്കേനെ വിളിച്ചോ?
2: ആമിന, ഇതെങ്ങനെ? ചോര, നീ എന്തായി ചെയ്ത്? നിനക്ക് എന്താ പറ്റി ആമിന?
3: അനി,
2: ആമിന,
3: അയ്യോ
2: ആമിന.

0: പോയിരിക്ക. ഇനി പേടിക്കണ്ട കേട്ടോ, അയാള് പോയി, റൂം വിട്ടുപോയി. അല്ലെങ്കിലും അയാളെ നമ്മളെന്തിനാ പേടിക്കുന്നേ? നീ വെറുതെ പേടിച്ചതാ, അയാള് പോയി. കേക്കണോ, അയാള് പോയതോടെ രജിസ്റ്ററിൽ അയാളെ എഴുതിയതും ഒപ്പിട്ടതും എല്ലാം മാഞ്ഞുപോയി. ആമിന, നീ ഇതെവിടെയാ? ബഷീർക്കേനെ വിളിച്ചോ?
1: ആമിന, ഇതെങ്ങനെ? ചോര, നീ എന്തായി ചെയ്ത്? നിനക്ക് എന്താ പറ്റി ആമിന?
2: ഞാൻ പോണോ? ബഷീർക്കേടടുത്തേക്ക്.
1: ആമിന,
2: എന്നോട് ക്ഷമിക്കൂ. നീ
3: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവിളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം. ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ. അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ. അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
4: കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം സമാപിക്കുന്നു. രചന മുഹമ്മദ് റോഷൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. സർഗാത്മക സഹകരണം
5: എം ബി സനിൽകുമാർ, കൈലാസ് മേനോൻ, രശ്മി രഘുരാജ്, വി എസ് സ്മിത, മഞ്ജു പ്രസന്ന, ദാമോദർ രാധാകൃഷ്ണൻ, ആൽഫ്രഡ് ആന്റണി ജോജു, വിദ്യ, ഡോണ ഏണസ്റ്റീൻ, ജസ്റ്റിൻ, സയ്യദ് അൻവർ.
4: സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.
6: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആശാൻ എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ് പാടിയ ഗാനം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ജോൺ പോൾ ജോർജ്.

ഈ ഗാനത്തോടുകൂടി ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനിയൊരു ലളിതഗാനം കേൾക്കാം. പാടിയത് അജിതൻ വി എം. രചന ബിച്ചു തിരുമല. സംഗീതം തേജ്.